ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 26. കൊല്ലവർഷം 1201 കർക്കിടകം 1. 2026 ജൂലൈ 17 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 ഈ മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡയറക്ട് ഹോം സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഈ നിലയത്തിലെ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി.
1: ഒരിക്കൽ ശരീരാവയവങ്ങൾ തമ്മിൽ വലിയ തർക്കം. ആരാണ് തങ്ങളിൽ കേമൻ എന്നതാണ് വിഷയം. തല തല ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു, എന്നേക്കാളും ഉയർന്ന ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ല. എന്നെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ഉന്നതമായ സ്ഥാനത്താണ്. ഞാനില്ലെങ്കിൽ നിങ്ങളെല്ലാം വെറും ജീവച്ഛവങ്ങൾ. അതിനാൽ എൻ്റെ ഔന്നത്യം നിങ്ങളെല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. തലയുടെ അവകാശവാദം കേട്ടപ്പോൾ കണ്ണിന് അത് നോക്കി നിൽക്കാനായില്ല. കണ്ണ് കണ്ണുവിടർത്തി പറഞ്ഞു, താനില്ലെങ്കിൽ ഒന്നുമില്ല എന്നാണല്ലോ ശിരസിൻ്റെ വാദം. പക്ഷേ ഒന്നും കാണാൻ കഴിയുന്നില്ലെങ്കിൽ തല ഉണ്ടായിട്ടെന്ത് കാര്യം? ഞാനാണ് നിങ്ങൾക്കെല്ലാം വഴി കാണിക്കുന്നത്. ഈ മനോഹര ലോകത്തെ നിങ്ങൾക്ക് ദൃശ്യമാക്കി തരുന്നത് ഞാനാണ്. ഞാനില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി വീഴും. നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. എൻ്റെ ഔദാര്യത്തിലാണ് നിങ്ങളെല്ലാം ജീവിക്കുന്നത്. അതിനാൽ ഞാനാണ് വലിയവൻ. കണ്ണിൻ്റെ വീരവാദം കേട്ടപ്പോൾ വായയ്ക്ക് സഹി കിട്ടു. വായ വലിയ വായിൽ പറഞ്ഞു, കണ്ണു മാത്രമുണ്ടായിട്ട് എന്ത് കാര്യം? ഞാനില്ലെങ്കിൽ നിങ്ങളെങ്ങനെ ആശയവിനിമയം നടത്തും? എങ്ങനെ അന്നം കഴിക്കും? എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കും?

0: അതുപോലെ ആരും നിങ്ങളെ നോക്കി ചിരിക്കാതിരുന്നാൽ നിങ്ങൾ എങ്ങനെ സഹിക്കും? ഞാനുള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതിക്കോളൂ. എന്നെ കവച്ചു വയ്ക്കാൻ മാത്രം നിങ്ങളിൽ ഒരാളും വളർന്നിട്ടില്ല. വായയുടെ ന്യായവാദം അവസാനിച്ചപ്പോൾ കൈ കൈ ഉയർത്തി പറഞ്ഞു, വരൂ, എന്നോട് മല്ലിടാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വരൂ. എന്നെ കീഴടക്കാൻ മാത്രം ആണത്തമുള്ളവരെ ഒന്ന് കാണട്ടെ. നിങ്ങൾക്കെല്ലാം വേണ്ടി നിരന്തരം അധ്വാനിക്കുന്നത് ഞാനാണ്. നിങ്ങൾക്കാർക്കെങ്കിലും വല്ല വേദനയും ഉണ്ടായാൽ ഉഴിഞ്ഞു തരുന്നതും ഞാനാണ്. നിങ്ങൾക്കെതിരിൽ ഏതെങ്കിലും ശത്രു വന്നാൽ പ്രതിരോധിച്ച് നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതും ഞാനാണ്. ജീവിതത്തിന് ആവശ്യമായ ഊർജം കിട്ടണമെങ്കിൽ ഭക്ഷണം വേണം. അത് വായയിലേക്ക് വെച്ച് തരുന്നതും ഞാനാണ്. ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടകാലമാണ്. കൈയുടെ യുക്തിവാദം കേട്ടപ്പോൾ കാൽ കുതിച്ചെഴുന്നേറ്റു. കൈയുടെ അവകാശവാദം കേട്ടാൽ തോന്നും അവനില്ലെങ്കിൽ ലോകം തന്നെ ഇല്ലെന്ന്. കയ്യ് അധ്വാനിച്ചിട്ടാണ് ഭക്ഷണം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതങ്ങനെയങ്ങ് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. അവനെയും നിങ്ങളെയുമെല്ലാം കർമ്മരംഗത്തേക്ക് നയിക്കുന്നത് ഞാനാണ്. ഞാനില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. എൻ്റെ സ്ഥാനം നിങ്ങളെക്കാളെല്ലാം താഴെയാണെന്നത് പ്രത്യക്ഷത്തിലാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം മേലെയാണ് ഞാൻ. നിങ്ങളുടെയെല്ലാം അടിത്തറയും അടിസ്ഥാനവുമാണ് ഞാൻ. തർക്കം മൂർച്ഛിക്കുകയാണ്. മറ്റവയവങ്ങളും മുന്നോട്ട് വരാൻ ഒരുങ്ങി നിൽക്കുന്നു. അടിയന്തിരമായി ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നം വഷളാവുമെന്ന് കണ്ടപ്പോൾ ബുദ്ധി മുന്നോട്ട് വന്നു. സഹോദരങ്ങളെ, നിങ്ങളീ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ ഓരോരുത്തരും നിരത്തിയ ന്യായങ്ങൾ എല്ലാം ശരിയാണ്. എന്നാൽ ഞാനാണ് എന്ന ഭാഗം ഒഴിവാക്കുക. എല്ലാവരും ഉന്നതർ തന്നെയാണ്. ആരും ആരെക്കാളും മേലെയുമല്ല താഴെയുമല്ല. നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത കഴിവുകളോടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് അഹങ്കരിക്കാനോ മറ്റുള്ളവരെ ഇകഴ്ത്താനോ അല്ല, ഒരേ ലക്ഷ്യത്തിനു വേണ്ടി കൂട്ടായി പ്രവർത്തിക്കാനാണ്. വ്യത്യസ്ത കഴിവുകൾ ഒന്നിക്കുമ്പോഴാണ് വലിയ കാര്യങ്ങൾ സാധിക്കുന്നത്. നാം മനുഷ്യർ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർക്കില്ലാത്ത കഴിവ് ഉണ്ടെന്ന് കരുതി ആരും അഹങ്കരിക്കരുത്. കുടുംബത്തിലും സമൂഹത്തിലും എല്ലാവർക്കും ഓരോ സ്ഥാനവും മാനവുമുണ്ട്. ആർക്കും സ്വന്തം കഴിവുകൾ മാത്രം ഉപയോഗപ്പെടുത്തി തനിച്ച് ജീവിക്കാനാവില്ല. മറ്റുള്ളവരുടെ സഹായത്താൽ മാത്രമേ സ്വന്തം കഴിവുകളെ പുറത്തെടുക്കാനാവൂ. ആരും താഴെ നിൽക്കണ്ട, മേലെയും വേണ്ട. എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ് വേണ്ടത്. യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ഹാഫിസ് PH അബ്ദുൾ ഗഫാർ മൗലവി.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ജി കുമാരപിള്ളയുടെ ഹൃദയോത്സവം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് അജയൻ പി. ജയരാജ്.

0: minister will travel to Chandigarh and then visit Jalandhar in Punjab to lay the foundation stone and inaugurate multiple development projects. Prime Minister Modi will inaugurate 6 redeveloped Amrit railway stations in Keralam through video conferencing today, along with 75 other Amrit stations across the country. The 6 stations in Keralam are expected to significantly enhance railway infrastructure and passenger amenities across the state. Ahead of the monsoon session of Parliament beginning on 20th July, the BJP-led NDA is set to finalise its floor strategy at a meeting of senior alliance ministers chaired by Defence Minister Rajnath Singh today. The meeting is likely to focus on the NDA's legislative agenda, coordination among alliance partners and a unified strategy to counter the opposition during the session. Union Home Minister Amit Shah will be on a 3-day visit to West Bengal beginning today. Sources said that during the visit, he will participate in programs focused on border security, governance, law and order and development. Tomorrow, Mr. Shah will visit the Jumagaj border outpost in Siliguri and interact with BSF personnel at the 18th Battalion border outpost. The National Testing Agency has declared results of NEET UG 2026 re-exam. Over 11 lakh candidates have qualified for admission to undergraduate medical, dental, Ayush and allied programs. Scorecards of all candidates are available on the official website neet.nta.nic.in. NTA said that the result has been declared in time so that the medical admission and counselling calendar for candidates stays on track. Prime Minister Narendra Modi held a conversation with the Amir of Qatar, Sheikh Tamim bin Hamad Al Thani, and conveyed his condolences on the passing of the father Amir, Sheikh Hamad bin Khalifa Al Thani. In a social media post, Mr. Modi said that the father Amir of Qatar's enduring legacy will continue to guide the two countries as they further strengthen their strategic partnership. He also recalled Father Amir's deep affection for India, his warmth towards the Indian community in Qatar, and his steadfast commitment to India-Qatar relations. Gujarat Anti-Terrorist Squad, ATS, arrested 5 persons in connection with its probe into a terror module of the Pakistan-based Jaish-e-Mohammed, JEM, outfit. The arrested persons were identified as Bilal Abid Bhai Shera, Mohammed Ayub Kadiwala, Mohammed Palanpuri alias Khali Ayub Sansara, Shafia Raiz Mukti and Mohammed Hassan Kardia. They were apprehended from Khadiyal village in Siddhpur Taluka. In men's cricket, host England defeated India by 4 wickets in the second ODI of 3 match series at Sophia Gardens in Cardiff last night to level the series 1-1. After being invited to bat first, Shubman Gill, led men in blue, got bundled out for just 233 runs in 44 overs. Both the teams will now face each other in the series decided on Sunday at the iconic Lord's Cricket Ground. And that is the end of this news bulletin.
1: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ FM, കായംകുളം FM, പത്തനംതിട്ട FM. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 മലയാള മനോരമ അധ്യാത്മരാമായണ പാരായണം, 1-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, MS സുബ്ബലക്ഷ്മി പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു. 7:05 പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 81-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം. 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, കിളിമാനൂർ PR അജി പാടുന്ന കൃതികൾ, സരസ്വതി മൂർത്തി വയലിൻ, ജിഷ്ണു ആർ വർമ്മ മൃദംഗം.

0: തുടർന്ന് ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ. 11 മണിക്ക് റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ, ഡോക്ടർ ബിന്ദുഡി പങ്കെടുക്കുന്നു. തുടർന്ന് ചുമടുതാങ്ങി. 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12 മണിക്ക് മാപ്പിളപ്പാട്ടുകൾ, സി എ അബൂബക്കർ, എൻ കനകമണി എന്നിവർ പാടിയത്. 12:20 ലളിതഗാനങ്ങൾ, ഐവർകാല സുരേഷ് കുമാർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷ, ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർനാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, 14-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് സിഐഇടി സ്പോൺസേഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം, 4 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ, 4:45 ഹിന്ദി പാഠം. 5 മണിക്ക് അധ്യാത്മരാമായണ പാരായണം, 1-ാം ദിവസം, ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:15 സ്പോൺസേഡ് പരിപാടി ചങ്ങാതി. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:45 ഖുർആൻ പാരായണം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കൊയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, താമരയും ആമ്പലും, സൌന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക്, സിംല സജീറുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. ഭൂമിയുടെ ഘടനകൾ, അധ്യാപകനായ ജിതിൻ സംസാരിക്കുന്നു. 8 മണിക്ക് സാഹിത്യവേദി, പി ശിവപ്രസാദ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, ഭൌമവേദാന്തം, പൊന്നാനിപ്പുഴയോരം. രമണിയമ്മ എഴുതി അവതരിപ്പിക്കുന്ന കഥ പകിട. വിൽസൺ നെയ്യാർഡാം എഴുതി അവതരിപ്പിക്കുന്ന കവിത ഊന്നുവടികൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ശ്രമയോഗി മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, പ്ലസ് വണ്ണിലേക്ക് പരമ്പര 3-ാം ഭാഗം. ഫിസിക്സ് അവതരിപ്പിക്കുന്നത് കൃഷ്ണകിഷോർ. 9:30 ഇംഗ്ലീഷ് പരിപാടി, ഗെറ്റ് യുവർ കരിയർ ബ്ലൂ പ്രിന്റ്, ഡോക്ടർ കല്യാണി വാലത്ത് സംസാരിക്കുന്നു. 9:45 മുഴിയാമൊരു കഥ, വി കെ എൻ എഴുതിയ കഥ കുടിയേറ്റം. 10 മണിക്ക് ലയവിന്യാസം, ആലപ്പുഴ എസ് വിജയകുമാർ തവലിൽ വായിച്ചത്. തുടർന്ന് മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം. ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത് 1 വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലുകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: വിശ്വസാഹിത്യത്തിന് ഭാരതം സംഭാവന ചെയ്ത പരമോത്കൃഷ്ടമായ കാവ്യമാണ് വാൽമീകി രാമായണം. മഹാത്മാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് തലമുറകളായി മലയാളി മനസ്സിനെ ആകർഷിച്ചു പോന്ന ഒരു സമ്പൂർണ്ണ കൃതിയത്രേ. കർക്കിടകം 1-ാം തീയതിയായ ഇന്ന് രാമായണ പാരായണം ഞങ്ങൾ ആരംഭിക്കുകയാണ്.

സി വാര്യർ, ശ്രീ തങ്കൻ തിരുവട്ടാർ. ബാലകാണ്ഡം, ഇഷ്ടദേവതാ വന്ദനം, ഉമാമഹേശ്വര സംവാദം, ശ്രീ ഹനുമാനുള്ള തത്വോപദേശം എന്നിവ ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ

0: ഒന്നാം ദിവസത്തെ രാമായണ പാരായണം സമാപിക്കുന്നു. ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ എം എസ് സുബ്ബലക്ഷ്മി ആലപിച്ച ഭജൻ കേൾക്കാം. രാമഭജ് എന്നാരംഭിക്കുന്നു.

0: എം എസ് സുബ്ബലക്ഷ്മി ആലപിച്ച ഭജനാണ് കേട്ടത്. ഉദയഗീതം സമാപിച്ചു.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. ഹോർമൂസ് കടലിടുക്ക് സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഈ മേഖലയിൽ സർവീസ് നടത്തുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ ജോലിക്ക് നിയോഗിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ കപ്പൽ കമ്പനികളോട് നിർദ്ദേശിച്ചു. രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. നീറ്റ് UG പുനഃപരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തോളം വിദ്യാർത്ഥികളിൽ 11.21 ലക്ഷം പേരാണ് മെഡിക്കൽ പഠനത്തിനുള്ള യോഗ്യത നേടിയത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ഓടിത്തുടങ്ങും. ഹരിയാനയിലെ 89 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജിന്ദ് സോനിപത് റൂട്ടിൽ തുടങ്ങുന്ന പാസഞ്ചർ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. വൈദ്യുതി ലഭ്യത കുറയുകയും ഉപഭോഗം കൂടുകയും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും. മ്യാൻമറിലെ കലാപബാധിത സംസ്ഥാനമായ റാഖൈനിൽ നിന്ന് റോഹിംഗ്യ അഭയാർത്ഥികളുമായി പോയ 2 ബോട്ടുകൾ മുങ്ങി 500-ലേറെ പേർ മരിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് 234

0: റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 44 ഓവറിൽ 233 റൺസിന് പുറത്തായി.
1: തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ജനപ്രിയമാകുമെങ്കിലും അവ പ്രാവർത്തികമാക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലും പൊതുഗതാഗത മേഖലയിലും ഉണ്ടാകുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കായി നടപ്പിലാക്കിയ പ്രിയദർശിനി യാത്ര എന്ന സൌജന്യ യാത്രാ പദ്ധതി. ഈ പദ്ധതി പൊതുമേഖലാ സ്ഥാപനമായ KSRTCയെയും അതോടൊപ്പം സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായത്തെയും എങ്ങനെ ബാധിച്ചു എന്നാണ് ഇന്നത്തെ പ്രഭാതഭേരി പരിശോധിക്കുന്നത്.
2: എന്റെ പേര് ഡി അജയകുമാർ, ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ NTUC വർക്കിംഗ് പ്രസിഡന്റാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു വ്യത്യാസം, ഒരു കടയിൽ ഒരു ജോലിക്ക് പോകുന്ന വീട്ടു ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഏകദേശം 3000 രൂപ മുതൽ 5000 രൂപ വരെ ഒരു മാസം ശമ്പള വർധനവാണ്. അമ്മമാർക്ക് പോലും, പല വീട്ടമ്മമാരും ഇങ്ങനെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ആ പൈസ ബസ് ചാർജ് കൊണ്ട് വീട്ടിലേക്ക് കുട്ടികൾക്ക് ബിസ്ക്കറ്റും പാലും സാധനങ്ങളും ഒക്കെ വാങ്ങുന്നു. ആ വനിതകൾക്ക് അങ്ങനെ ഒരു സൗജന്യം ചെയ്തതുകൊണ്ട് ആ പൈസ സമൂഹത്തില് വിവിധ തരത്തിലുള്ള മേഖലകളിൽ അത് റൊട്ടേറ്റ് ചെയ്യണമുണ്ട്. KSRTC എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, ലാഭനഷ്ടം നോക്കി പ്രവർത്തിക്കേണ്ട പൊതുമേഖലാ സ്ഥാപനവുമല്ല. പക്ഷെ സർക്കാർ പലപ്പോഴും അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഈ പദ്ധതിയിൽ ഒഴുക്കി വരുന്ന ചെലവ് എന്ന് പറയുന്നത് സർക്കാർ നികത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളത്തിലുള്ള സമസ്ത മേഖലകളിലുമുള്ള വനിതകളെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന, അവർക്ക് ഒരു താങ്ങും തണലുമായിട്ടാണ് സർക്കാർ ഈ പദ്ധതിയെ കാണുന്നത്. മറ്റ് സർക്കാരുകൾ ഇരിക്കുമ്പോൾ 5 വർഷത്തിന് ഇടയ്ക്ക് എങ്ങനെ പോയാലും ഒരു 3000 മുതൽ 4000 വരെ വണ്ടികൾ ഇറങ്ങും. ആ വണ്ടികൾ ഇറങ്ങിയിട്ടില്ല, ആ വണ്ടികളുടെ ഒരു കുറവുണ്ട്. അത് KSRTC ഇതിലൂടെ രക്ഷപ്പെടും എന്നുള്ളതാണ് യൂണിയന്റെ ഒരു അഭിപ്രായം.
3: എന്റെ പേര് KK തോമസ്, കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ്. ഞങ്ങൾക്ക് ഏതാണ്ട് 10,000 ബസ്സുകളോളം ഉണ്ട്. ഈ 3000 വണ്ടി കൊണ്ട് ഏതാണ്ട് 90% ബസ്സുകൾക്കും ഇത് വളരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ ഒരു പോക്കറ്റോടെ വരുന്ന നമ്മുടെ ബസ്സിൽ കയറി ആളുകൾ ഈ പ്രിയദർശിനി വരുന്ന റൂട്ടിൽ ഇറങ്ങിയിട്ട് അതിൽ കയറി പോവുകയാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഓഫീസ് സമയങ്ങളിലൊക്കെ ഈ സ്ത്രീ യാത്രക്കാരൊക്കെ 1 മണിക്കൂർ ഗ്യാപ്പ്, അതായത് ഒരു ബസ്സിന് 1.5 മണിക്കൂർ മുമ്പോട്ടും 1.5 മണിക്കൂർ പുറകോട്ടും വരെ ആളുകൾ അഡ്വാൻസ് ചെയ്ത് പോവുകയും അല്ലെങ്കിൽ താമസിച്ചു പോവുകയും ചെയ്യും. കാരണം 75 രൂപ മുതൽ 150 രൂപ വരെയൊക്കെ അവർക്ക് ബസ് കൂലി ലാഭിക്കാൻ സാധ്യമാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നേരത്തെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ അടുത്ത ദിവസം 8 രൂപ ഡീസലിന് വിലവർദ്ധനവ് വന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലൂടെ നീങ്ങിക്കൊണ്ടിരുന്ന ഈ സർവീസിനെ കേരളത്തിലെ മുഴുവൻ ബസ്സുകൾക്കും ഒരുപോലെ ബാധിക്കുന്നു എന്ന് പറയില്ല. ബാധിക്കുന്ന ബസ്സുകൾക്ക് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്, ഭാഗികമായി ബാധിക്കുന്നുണ്ട്, ഒട്ടും ബാധിക്കാത്ത ബസ്സുകളുമുണ്ട്. അതും കണ്ടില്ല എന്ന് നമ്മൾ നടിക്കണ്ട. നന്നായിട്ട് ബാധിക്കുന്ന ബസ്സുകൾക്ക്, ഭാഗികമായി ബാധിക്കുന്ന ബസ്സുകൾക്ക് ഇവർക്കൊക്കെ അവരുടേതായ നഷ്ടം നികത്തി കൊടുത്തിട്ടില്ല എങ്കിൽ കേരളത്തിലെ പൊതുഗതാഗതത്തിന്റെ 70% ഉള്ളടക്കുന്ന പ്രൈവറ്റ് ബസ് എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ നിന്ന് പോകും.
4: ഗോപിനാഥൻ, ഞാൻ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. KSRTCക്ക് ഈ സംവിധാനം നടത്തിക്കൊണ്ടുപോകാൻ 2,000,000,000 രൂപ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കൊടുത്താണ് ഇത്രയും കാലം കൊണ്ടു നടന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം 12,000 കോടി രൂപയാണ് KSRTCക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവാക്കിയതെന്നാണ് മുൻ ധനകാര്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. 12,000 രൂപ ഒരു ദിവസം ഓരോ ബസ്സിനും കൊടുത്തുകൊണ്ടാണ് KSRTCയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക സഹായം ഇല്ലാതെ, നയാ പൈസയുടെ സാമ്പത്തിക സഹായം അല്ലാതെ, സർക്കാർ കാലാകാലങ്ങളിൽ പറയുന്ന മുഴുവൻ സാമൂഹ്യ ബാധ്യതകളും കൃത്യമായി നിറവേറ്റുന്ന ഒരു മേഖല എന്ന നിലയിൽ സ്വകാര്യ ബസ് ഉടമകളെ സംരക്ഷിക്കാൻ ഒരു നടപടിയും കഴിഞ്ഞ ഗവൺമെന്റ് എടുത്തില്ല, ഈ ഗവൺമെന്റ് എടുത്തില്ല. ഇപ്പൊ കേവലം 50% നികുതി ഇളവ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട യാത്രക്കാർ, പുരുഷന്മാരെല്ലാം അവരുടെ സ്വന്തം വാഹനങ്ങളിലും, കോവിഡിന് ശേഷം കുറച്ച് സ്ത്രീകളാണ് സാധാരണ യാത്രക്കാരുടെ ബസ്സുകളിൽ. ഇപ്പൊ സ്ത്രീകളെ കൂടി ഇത്ര സൗജന്യ യാത്രയുടെ അവരെ കൂടി അങ്ങോട്ടും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വിദ്യാർത്ഥികളിൽ മാത്രമായിരിക്കും സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാർ. 1 രൂപയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് ഈടാക്കാൻ കഴിയുന്നത്. 104 വിദ്യാർത്ഥികളെ കയറ്റിയാലാണ് 1 ലിറ്റർ ഡീസൽ അടിക്കാനുള്ള പണം ഞങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉള്ളത്. അപ്പൊ കേവലം വിദ്യാർത്ഥികളെ മാത്രം കയറ്റിക്കൊണ്ട് ഈ വ്യവസായം എത്ര കാലം മുന്നോട്ട് പോകുന്നുള്ള കാര്യം കൂടി സർക്കാർ ഒന്ന് പരിഗണിക്കേണ്ടതാണ്.
5: CK ഹരികൃഷ്ണൻ, CATU സംസ്ഥാന സെക്രട്ടറിയാണ്. പ്രിയദർശിനി സൗജന്യ യാത്ര പോലെ ഏതെങ്കിലും സൗജന്യം പ്രഖ്യാപിക്കുന്നതിന് ഞാൻ എതിരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഗവൺമെന്റിനും ഏതൊരു പൗരനും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന് നിർവഹിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. എന്നാൽ അത് നിർവഹിക്കുമ്പോൾ നിലവിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണ ഉണ്ടാവണം. സ്വകാര്യ ബസ്സുകൾ ഒന്നൊന്നായി ഓരോ ദിവസവും ഓട്ടം നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ബസ് വ്യവസായത്തെ മാത്രം അല്ല ഓട്ടോറിക്ഷയെ ബാധിക്കുകയാണ്. ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, ഒരു ബസ് ഓട്ടം നിർത്തി കഴിഞ്ഞാൽ ഒന്ന് സ്വയം തൊഴിൽ എന്നുള്ള നിലയ്ക്ക് അത് കൊണ്ടു നടക്കുന്ന വാഹന ഉടമയുടെ മാത്രം പ്രശ്നമല്ല, അതിലെ ജോലിക്കാർ ഇനി എങ്ങനെ ജീവിക്കും എന്നൊരു ചോദ്യത്തിൽ

0: ആ മേഖല തകരാതിരിക്കാൻ, പൊതുഗതാഗതത്തെ ആകെ തകരുന്ന നിലയിലേക്ക് ഈ സംവിധാനം മാറാതിരിക്കാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. പൊതുഗതാഗത സംവിധാനം പരസ്പര പൂരകമാണ് എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു കണ്ണി മുറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു പൊതു ചിത്രമാണുള്ളത്. ഇവിടെ രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ ഉൾപ്പെടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രിയദർശിനി സൗജന്യ യാത്ര ബാധിക്കുകയാണ്. വ്യവസായത്തിന്റെ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ക്ഷേമനിധി ബോർഡിന്റെ വരുമാനം കുറയുകയാണ്. അതിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളാണ് ഒരു സുപ്രഭാതത്തിൽ ജോലിയില്ലാതാകുന്നത് എന്നുള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന ആനുകൂല്യം പെൻഷൻ ഉൾപ്പെടെയുള്ളതാണ് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്.
1: എന്റെ പേര് ജയകുമാരി, എസ്ആർടിസി കണ്ടക്ടർ. തീർച്ചയായിട്ടും എല്ലാ ബസ്സും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭയങ്കര തിരക്കും, ഇനി വേറെ ബസ് കിട്ടാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള നിലയിലേക്ക് എത്തി കാര്യങ്ങൾ. ഓരോ ബസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ കൂടുതൽ ആളുകൾ പ്രിയദർശിനി യാത്ര ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകളും ഈ ബസ് നോക്കി നിന്ന് കയറുന്നുണ്ട്. എറണാകുളത്ത് നിന്നപ്പോൾ തന്നെ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, സാർ കോതമംഗലത്തേക്ക് പ്രിയദർശിനി ബസ് ഉണ്ടോ, കൂത്താട്ടുകുളത്തേക്ക് ഉണ്ടോ, ഇങ്ങനെ ആളുകൾ വന്ന് പ്രിയദർശിനി ബസ് ചോദിച്ച് കയറുന്നത് വരെ കാണുന്നുണ്ട്. നേരത്തെ മുതൽ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഓർഡിനറി ടി ടി സർവീസുകളും ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ചില റൂട്ടുകൾ ഇല്ല എന്ന് പറഞ്ഞെടുത്ത് കുറച്ച് സിറ്റി ഫാസ്റ്റ് പോലുള്ളവയെ ഓർഡിനറി ആക്കി കൊടുത്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട്.
2: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഉടമ പ്രതിനിധിയാണ് സാബു ജനത. 32,000 ചില്ലുവാനും പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്ന ഇന്ന് നിലവിൽ 12,000 താഴെയാണ് ബസ്സുകൾ ഓടുന്നത്. ടാക്സും ഇൻഷുറൻസും ഫിറ്റ്നസും മറ്റെല്ലാം നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സർവീസ് നടത്തുന്ന ബസ്സുകളാണ്. എന്നാൽ ഇതിലൊരു പാളിച്ച പറ്റിയത് പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് ഒരു മാനദണ്ഡമില്ലാതെ നടപ്പാക്കിയ പദ്ധതിയായി പോയി എന്നുള്ളതാണ് ബസ്സുടമകളുടെ ബസ്സിലെ തൊഴിലാളികളുടെയും പരാതി. കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾക്ക് 3,000 മുതൽ 4,000 രൂപ വരെ ഓരോ ബസ്സിനും കളക്ഷന് കുറവ് വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഒരു 1.5 മാസത്തിനിപ്പുറം ഡീസലിന് ഏകദേശം 9 രൂപ വരെ വർദ്ധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ബസ്സിൽ 3 ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ഏകദേശം 4,000 രൂപ വേണം. നിലവിലത്തെ സാഹചര്യത്തിൽ ആ ബസ് വൈകുന്നേരം ട്രിപ്പ് തീർന്നു വരുമ്പോൾ ഉടമകൾക്ക് ശമ്പളം പോലും കൊടുക്കാൻ തയ്യാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. പല ജില്ലകളിലും തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ശമ്പളം പകുതി ആക്കി കൊടുക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വിദേശത്തു നിന്ന് പണിയെടുത്ത് എന്തെങ്കിലും സമ്പാദ്യം കൊണ്ടുവന്ന് നാട്ടിൽ ഒരു പ്രൈവറ്റ് ബസ് വാങ്ങിയിട്ട് ആ ബസ്സിൽ 3 ജീവനക്കാർക്ക് ജോലി കൊടുക്കുന്ന സംവിധാനമാണ് പ്രൈവറ്റ് ബസ് മേഖല എന്ന് പറയും. മിക്ക പ്രൈവറ്റ് ബസ്സുകളിലും ഉടമകൾ തന്നെയാണ് തൊഴിലാളികളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി പ്രൈവറ്റ് ബസ് ഉടമ സംഘടനകളുടെ ഒരു മീറ്റിംഗ് വിളിക്കുകയുണ്ടായി. ആ മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത് മുൻ ADGP ശ്രീ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും 6 ആഴ്ചയ്ക്കകം നിലവിലെ സ്ഥിതി റിപ്പോർട്ടാക്കി സർക്കാരിന് സമർപ്പിക്കണം, അതുവരെ പ്രൈവറ്റ് ബസ്സുകാർ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ പല ജില്ലകളിലും ഏകദേശം 1,000-ൽ പരം ബസ്സുകൾ ഇതോടൊപ്പം തന്നെ ജീഫാം കൊടുത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്.
1: എന്റെ പേര് നീതു എന്നാണ്. ഞാൻ കിളിമാനൂർ ഡിപ്പോയിലെ കണ്ടക്ടറാണ്. ഓടുന്നത് കല്ലറ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം സർവീസ് ആണ്. എന്നെ സംബന്ധിച്ച് ആ ഏരിയയിൽ നിന്നും കൂടുതലായിട്ടും പുറത്ത് പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകൾ കൂടുതലായിട്ടും വീട്ടുജോലിക്കും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കും ഒക്കെ പോകുന്ന ഒരുപാട് സ്ത്രീകളുള്ള ഒരു ഏരിയയാണ് കല്ലറ എന്ന് പറയുന്നത്. അവിടെ നിന്നുള്ള യാത്രക്കാരിൽ കൂടുതൽ വരുന്നത് മുന്നേയും അങ്ങനെ തന്നെയായിരുന്നു. സ്ത്രീകളായിരുന്നു ഞങ്ങളുടെ സർവീസുകളിൽ കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് സഹായം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്. കാരണം അവരുടെ ഒരു റെസ്പോൺസ് നമുക്ക് മനസ്സിലാവുന്നത് സംതൃപ്തരാണെന്നാണ് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. നേരത്തെ ഉള്ളതിനേക്കാളും സ്ത്രീ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ജോലിക്ക് പോകുന്നവർ മാത്രമല്ല, ഉദയ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളെന്ന് പറയുമ്പോൾ വല്ലതും ക്ഷേത്ര ദർശനം നടത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവർക്കും സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടോ പോകാൻ പറ്റാതിരുന്നവരൊക്കെ അങ്ങനെ ആ രീതിയിലും ഈ യാത്രയും ചെയ്യുന്നുണ്ട്. സാധാരണക്കാർ മാത്രമല്ല, സർക്കാർ ജീവനക്കാരും ഇതിനെ ആശ്രയിച്ച് വരുന്നവരുണ്ട്. ഇതായിട്ട് വന്നവർ മാത്രമല്ല, നേരത്തെ ഓർഡിനറി സർവീസിനെ ആശ്രയിച്ച് ചെറിയ ദൂരം യാത്ര ചെയ്ത് വരുന്ന സ്ത്രീകളുണ്ട്. അവരൊക്കെയും വളരെയധികം കൂടിയിട്ടുണ്ട് തിരക്ക്. അത്രയും അതിനെ ആശ്വാസമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കണമല്ലോ കൂടുതലായിട്ടും ഓർഡിനറി ബസ്സുകളെ പ്രിയദർശിനി ബസ്സുകളെ ആശ്രയിച്ച് പോകുന്നത്.
3: സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ:
4: സ്ത്രീകളുടെ വരുമാന വർധനമുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ക്വാണ്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ PhD ബിരുദധാരികളായിട്ടുള്ള ആളുകളുടെ ചുമതലയും ചില കാര്യങ്ങൾ നമ്മുടെ ശ്രീ ചിത്ര എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. KSRTCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 നയങ്ങളാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. ഒന്ന്, വികേന്ദ്രീകരിക്കുക. നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെയും മറ്റും കാര്യങ്ങൾ വികേന്ദ്രീകരിക്കുക. മറ്റൊന്ന്, ജനകീയവൽക്കരിക്കുക. വികേന്ദ്രീകരണം, ജനകീയവൽക്കരണം, ഈ 2 ആശയങ്ങളുടെ പുറത്താണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഞങ്ങളുടെ എല്ലാ ഡിപ്പോകളിലും അതാത് സ്ഥലത്തെ MLA ചെയർമാനായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി ഈ ആഴ്ച തന്നെ നിലവിൽ വരും.
3: സാമൂഹിക ക്ഷേമ പദ്ധതികൾ അത്യാവശ്യമാണെങ്കിലും അവ മറ്റൊരു വ്യവസായ മേഖലയുടെയോ 10,000-ക്കണക്കിന് തൊഴിലാളികളുടെയോ ഉപജീവന മാർഗം തകർക്കുന്ന രീതിയിലാകരുത്. പൊതുമേഖലയെ താങ്ങി

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കർക്കടകത്തിലെ ആരോഗ്യ പരിരക്ഷ ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ഗണേശ് നാരായണൻ സംസാരിക്കുന്നു.
5: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം എല്ലാ ദിവസവും രാവിലെ 6:15. പ്രായോജകർ മലയാള മനോരമ.
6: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം. പ്രായോജകർ മലയാള മനോരമ.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44:05. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റെയിൽവേ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് സുപ്രധാന ചുവടുവെപ്പാണ് മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫിന് ശേഷം ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ചടങ്ങിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് ജിന്ദിൽ നിന്ന് പ്രധാനമന്ത്രി ചണ്ഡീഗഡിലേക്ക് പോകും. അവിടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 4,700 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് മോദി തുടക്കമിടും. തുടർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ 6 സ്റ്റേഷനുകൾ ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.

0: കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകളാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്ത് 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ മുൻ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി ഫോണിൽ സംസാരിച്ചു. പിതാവ് ഷൈഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. ഇരുരാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ മുൻ അമീറിന്റെ പൈതൃകം തുടർന്നും വഴികാട്ടിയാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഉത്തർപ്രദേശിൽ ഇന്ന് മൈ ഭാരത് ദേശീയ യുവജന വോളണ്ടിയേഴ്സ് കൺവെൻഷൻ സംഘടിപ്പിക്കും. കൺവെൻഷന് ശേഷം നാളെയും മറ്റന്നാളുമായി 2 ദിവസത്തെ ചിന്തൻ ശിബിരം നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ എന്നിവർ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 1500-ലധികം മൈ ഭാരത് വോളണ്ടിയർമാർ കൺവെൻഷനിൽ പങ്കെടുക്കും. വികസിത് ഭാരത് ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസിഡർമാരാകാൻ യുവാക്കൾ പ്രതിജ്ഞ എടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തെരഞ്ഞെടുക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൌൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2-ൽ വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 2x വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോരിയക്കോട്.
1: കൂടുതൽ വിപുലമായ ഉൽപ്പന്നശേഖരം, നൂതന ഡിജിറ്റൽ സൗകര്യങ്ങൾ, ആകർഷകമായ പ്രത്യേക ഓഫറുകൾ എന്നിവയിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് നവീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഉപഭോക്തൃ സേവന റോബോട്ടാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ പ്രധാന ആകർഷണം. ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിലവിലുള്ള ഓഫറുകൾ, ഷോപ്പിംഗിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ റോബോട്ട് യാത്രക്കാർക്ക് നൽകും. കേരളത്തിലെ ഡ്യൂട്ടി ഫ്രീ റീറ്റെയിൽ രംഗത്താദ്യമായി ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടുന്ന പ്രത്യേക സൂപ്പർമാർട്ട് വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഡിജിറ്റലായി ഒപ്പിട്ട ഇൻവോയ്സ് നൽകുന്ന കേരളത്തിലെ ആദ്യ ഡ്യൂട്ടി ഫ്രീ ഷോപ്പായും ഇത് മാറി.
0: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്ന് മുതൽ രാമായണ പാരായണം തുടങ്ങും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണങ്ങളും ഭക്തി നിർഭരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ആശുപത്രിയുമായി ചേർന്ന് നടപ്പാക്കുന്ന കർക്കിടക മാസ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. വെങ്ങേരി നേതാജി സേവാ മന്ദിരത്തിൽ മേയർ O. സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെരിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. മുൻ വർഷത്തെപ്പോലെ മുഴുവൻ സീറ്റിലും പ്രവേശനം നടത്താൻ മാനേജ്മെന്റുകൾക്ക് അധികാരം നൽകണമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസ്പെക്ടസ് പ്രകാരം മാത്രമേ പ്രവേശനം നടത്താനാവൂമെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. ലോകം സാങ്കേതികവിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തെ ഒരു പ്രധാന സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുന്നത് സംബന്ധിച്ച സുപ്രധാന ചർച്ചകളാണ് നടന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. കാർഡിഫിൽ 4 ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ പരമ്പര 1-1 എന്ന സമനിലയിലാണ്. നീറ്റ് പരീക്ഷാ

0: കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ ഡൽഹിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില ഗുരുതരമായിരിക്കുന്നു എന്ന വാർത്ത ആശങ്കാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന PSC അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. PSC ചെയർമാനെയും അംഗങ്ങളെയും അടിയന്തരമായി പിരിച്ചുവിടണമെന്നും കഴിഞ്ഞ 10 വർഷത്തെ പരീക്ഷകൾ, മൂല്യനിർണയം, നിയമനങ്ങൾ എന്നിവയെല്ലാം സംബന്ധിച്ച് സമഗ്രവും സുതാര്യവുമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ച വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലിലെ അധികാര കേന്ദ്രീകരണ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേരളത്തിലെ MPമാർക്ക് മന്ത്രി റോജി എം ജോൺ കത്തയച്ചു. ബില്ലിലെ വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും സർവകലാശാലകളുടെ സ്വയംഭരണത്തെയും ദുർബലപ്പെടുത്തുന്നു എന്ന് മന്ത്രി കത്തിൽ പറയുന്നു. 1st ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും തൊട്ടറിഞ്ഞ് കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പള്ളി ശ്രീധരമേനോനെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പള്ളിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ഫറോക്ക് പുതിയ പാലം മുതൽ ചെറുവണ്ണൂർ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് UG പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഹരിയാണ ചണ്ഡിഗഡ് പഞ്ചാബ് സ്ഥലാനാം യാത്രയായി നിർഗമിഷ്യതി. അത്രാവസരെ പ്രധാനമന്ത്രി ഹരിയാണായാഹ ജിന്ദ് റെയിൽസ്ഥാനകേ ജിന്ദ് സോനിപത ക്ഷേത്രയോഹ ഭാരതസ്യ പ്രഥമായ ഹൈഡ്രോജൻ സഞ്ചാലിത റെയിൽയാനായ ഹരിതപതാകാം പ്രദർശയിഷ്യതി. അനേനൈവ സഹ ശ്രീമോദി ജിന്ദ് നഗരസ്ഥേ ഏകലവ്യ ക്രീഡാംഗണെ 17,14,000 കോടി രൂപ്യകാണാം വിഭിന്നാനാം വികാസാത്മക പരിയോജനാനാം ശിലാന്യാസം ഉദ്ഘാടനം ച വിധാസ്യതി. പ്രഥമസ്യ ഹൈഡ്രോജൻ സഞ്ചാലിത റെയിൽയാനസ്യ അയം ശുഭാരംഭഃ റെയിൽക്ഷേത്രേ സ്വച്ഛ സതത വികാസായ കശ്ചന മഹത്വപൂർണഃ പദക്ഷേപോ വർത്തതേ. ജിന്ദനഗരാത് പ്രധാനമന്ത്രി ചണ്ഡിഗഡം പ്രതി പ്രസ്ഥാസ്യതി. യത്ര അപരാഹ്നേ പാദോന ദ്വിവാദനേ സഹ 17,14,000 രൂപ്യതോപ്യധികാനാം വിഭിന്നാനാം വികാസാത്മക പരിയോജനാനാം ആധാരശിലാം സ്ഥാപയിഷ്യതി. അത്രാവസരെ സഹ ജനസഭാമപി സംബോധയിഷ്യതി. തതഃ പരം പ്രധാനമന്ത്രി പഞ്ചാബസ്യ ജാലന്ധരനഗരം പ്രതി ഗമിഷ്യതി. യത്ര സഹ 17,14,000 രൂപ്യകാണാം നൈകാസാം വികാസ പരിയോജനാനാം ശിലാന്യാസം ഉദ്ഘാടനം ച കരിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർദേശസ്യ അമീർ ഷേഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി ഇത്യനേന സഹ ദൂരഭാഷേണ സംവാദം അകരോത്. അഥ ഫാദർ അമീർ ഷേഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനി ഇത്യസ്യ നിധനം പ്രതി ശോകസംവേദനാഃ പ്രേഷിതവാൻ. സാമാജിക സഞ്ചാര

0: കൂട്ടുകെട്ടുകൊണ്ട് ഞാനും കള്ളനായി തീരുകയും എല്ലായ്പ്പോഴും അമ്പും വില്ലും ധരിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം 7 മുനിമാർ വരുന്നത് കണ്ട് അവരെ തടഞ്ഞു നിർത്തി അവരുടെ പക്കലുള്ളതെല്ലാം അപഹരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ മുനിമാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ കുടുംബത്തിനു വേണ്ടിയാണ് ഈ മഹാപാപം ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ അവർ തയ്യാറാണോ എന്ന് ചോദിച്ചു വരൂ, ഞങ്ങൾ ഇവിടെ നിൽക്കാം. ഉടൻ തന്നെ ഞാൻ വീട്ടിലേക്ക് ഓടി ഭാര്യയോട് വിവരം തിരക്കി. അവർ പറഞ്ഞത്, പാപം നിങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങൾ ധനം മാത്രം അനുഭവിക്കാനുള്ളവരാണ് എന്നത്രേ. ഇത് കേട്ട് വിഷണ്ണനായി മുനിമാരുടെ സമീപമെത്തി കാര്യം ബോധിപ്പിച്ചു. അല്ലയോ രാമ, മുനിമാർ എന്നെ സമാധാനിപ്പിച്ചിട്ട് അങ്ങയുടെ നാമം നിരന്തരം ഉച്ചരിച്ചുകൊണ്ട് അതിൽ തന്നെ ശ്രദ്ധയുള്ളവനായി ഒരിടത്ത് ഏകനായിരിക്കാൻ മുനിമാർ എന്നെ ഉപദേശിച്ചിട്ട് പോയി. ഞാൻ ആ ഉപദേശം അക്ഷരം പ്രതി അനുസരിച്ചു. എന്നാൽ രാമശബ്ദം ഞാൻ ഉച്ചരിച്ചത് മരാ മരാ എന്നായിരുന്നു. എന്നാൽ അത് ആവർത്തിച്ചാവർത്തിച്ച് ഉച്ചരിച്ചപ്പോൾ രാമ എന്നായി. അങ്ങനെ നിശ്ചലനായിരുന്ന എനിക്ക് ചുറ്റും ചിതൽപ്പുറ്റു വളർന്നു. 1000 യുഗം കഴിഞ്ഞപ്പോഴാണ് ആ മുനിമാർ അവിടെ തിരിച്ച് എത്തിയത്. അവർ ചിതൽപ്പുറ്റിൽ കഴിഞ്ഞിരുന്ന എന്നെ വിളിച്ചു, അല്ലയോ മുനിശ്രേഷ്ഠ, നിങ്ങൾ വാൽമീകിയാണ്. ഇപ്പോൾ നിങ്ങൾ വൽമീകത്തിൽ നിന്ന് പുറത്തു വരിക. രാമനാമ ജപം കൊണ്ട് നിങ്ങൾക്ക് ശ്രേഷ്ഠമായ 2 ജന്മം ഉണ്ടായിരിക്കുന്നു. ഞാൻ പുറത്തു വന്നു. എൻ്റെ രൂപവും ഭാവവും എല്ലാം മാറിയിരിക്കുന്നു. ഞാൻ വാൽമീകി മഹർഷിയായിരിക്കുന്നു. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, കവരത്തി 1252 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് എം 100.1 മെഗാഹെർട്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെർട്സ്.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിലെ ആദ്യ ഇനം ഇതാ,
1: കാർഷിക മേഖലാ വാർത്തകൾ. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിദ്യാലയങ്ങളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിനുമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ RKVY പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് വയനാട്ടിലെ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളിൽ പോഷകാഹാര ശീലങ്ങൾ വളർത്തുക, പരിസ്ഥിതി സംരക്ഷണ ബോധം ശക്തിപ്പെടുത്തുക, കൃഷിയോടുള്ള താൽപര്യം വളർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒരു കാർഷിക പദ്ധതി എന്നതിലുപരി ക്യാമ്പസുകളിൽ വ്യാപകമാകുന്ന ലഹരി ഉപയോഗം പോലെയുള്ള അനാരോഗ്യ ശീലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ മുക്തരാക്കി പ്രകൃതിയോടും കൃഷിയോടും നമ്മുടെ സംസ്കാരത്തോടും വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്നതിനായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് വെറ്ററിനറി കൌൺസിൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ വെച്ച് ഇന്ന് രാവിലെ 9 മണി മുതൽ തെരുവുനായ നിയന്ത്രണവും പേവിഷബാധ പ്രതിരോധവും കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നു. ഈ ശില്പശാലയിൽ സംസ്ഥാന തൊഴിൽ, മൃഗസംരക്ഷണ, ക്ഷീരവികസന, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി, യുവജനക്ഷേമ, കായിക രജിസ്ട്രേഷൻ, മൃഗശാല, മ്യൂസിയം വകുപ്പ് മന്ത്രി OJ ജനീഷ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്നു. തെരുവുനായ പ്രശ്നവും പേവിഷബാധയും കേരളത്തിൽ ഗുരുതരമായ പൊതുജനാരോഗ്യ വിഷയമായി മാറിയ സാഹചര്യത്തിൽ മൃഗാരോഗ്യവും മനുഷ്യാരോഗ്യവും പരിസ്ഥിതിയും ഒരുമിച്ച് പരിഗണിക്കുന്ന വൺ ഹെൽത്ത് സമീപനത്തിലൂടെ മാത്രമേ ശാശ്വത പരിഹാരം സാധ്യമാകൂ. നയരൂപീകരണ വിദഗ്ധർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ, വെറ്ററിനറി ഡോക്ടർമാർ, പൊതുജനാരോഗ്യ വിദഗ്ധർ, നിയമരംഗത്തെ പ്രതിനിധികൾ, മൃഗക്ഷേമ സംഘടനകൾ എന്നിവരെ ഒരേ വേദിയിലെത്തിക്കുകയാണ് ശില്പശാലയുടെ ലക്ഷ്യം. കോഴിക്കോട് ജില്ലയിലെ ചങ്ങരോത്ത് കൃഷിഭവൻ പരിധിയിലെ കേരള സർക്കാർ കർഷക പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളിൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതും ഇതുവരെ ആധാർ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കാത്തതുമായ ഗുണഭോക്താക്കൾ ഇന്ന് ആധാർ കാർഡുമായി ചങ്ങരോത്ത് കൃഷിഭവനിൽ നേരിട്ടെത്തി ആധാർ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കകം ഓതന്റിക്കേഷൻ പൂർത്തിയാക്കാത്ത പക്ഷം ജൂലൈ മാസത്തെ കർഷക പെൻഷൻ ലഭിക്കുന്നതല്ലെന്നും കൃഷി ഓഫീസർ അറിയിച്ചു. കോഫി ബോർഡിന്റെ കീഴിൽ കർണാടകയിലെ ചിക്കമംഗളൂരുവിലുള്ള സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 വർഷ ഡിപ്ലോമ ഇൻ കോഫി എസ്റ്റേറ്റ്സ് മാനേജ്മെന്റ് പ്രവേശനത്തിന് 31 വരെ തപാലിൽ അപേക്ഷ സ്വീകരിക്കും. ആകെ 10 സീറ്റാണുള്ളത്. വിലാസം: ദ ഡയറക്ടർ ഓഫ് റിസർച്ച്, സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഫി റിസർച്ച് സ്റ്റേഷൻ, ചിക്കമംഗളൂരു, കർണാടക 577117. സാമ്പത്തിക പിന്നാക്ക വിഭാഗക്കാർക്കും പട്ടിക വിഭാഗക്കാർക്കും ആദ്യവർഷം 6000 രൂപയും രണ്ടാം വർഷം എല്ലാവർക്കും 10000 രൂപയും പ്രതിമാസ സ്റ്റൈപ്പൻഡ് ലഭിക്കും. സൗജന്യ താമസ സൗകര്യം എല്ലാവർക്കുമുണ്ട്. കാപ്പിക്കൃഷി പ്രദേശങ്ങളിലുള്ളവർക്ക് മുൻഗണന. സെലക്ഷന്റെ ഭാഗമായി പരീക്ഷയും ഇന്റർവ്യൂവും ഉണ്ട്. നെയ്യാറ്റിൻകര നഗരസഭയിലെ പെരുമ്പഴുതൂർ കൃഷിഭവനിലെ August 17 കർഷക ദിന പരിപാടിയിൽ മികച്ച കർഷകരെ ആദരിക്കുന്നതിനായുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. മുതിർന്ന കർഷകൻ, പച്ചക്കറി കർഷകൻ, വനിതാ കർഷക, ക്ഷീര കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, SC ST കർഷകൻ, കർഷക തൊഴിലാളി, യുവ കർഷകൻ, പുഷ്പകൃഷി, സമ്മിശ്ര കൃഷി, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, വാഴ കർഷകൻ തുടങ്ങിയ വിഭാഗത്തിലുൾപ്പെട്ട കർഷകർ ഈ മാസം 18 ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപായി പെരുമ്പഴുതൂർ കൃഷിഭവനിൽ അപേക്ഷ നൽകണം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: ജൂലൈ 17 ലോകമെമ്പാടും അന്താരാഷ്ട്ര നീതിന്യായ ദിനമായി ആചരിക്കുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ രൂപീകരണത്തിന് കാരണമായ റോം ചട്ടങ്ങൾ 1998 ജൂലൈ 17 അംഗീകരിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഈ ദിനം ആചരിക്കുന്നത്. 1998 ജൂലൈ 17 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അടിസ്ഥാന ഉടമ്പടി ഒപ്പുവെച്ചത്. ഇതേ തുടർന്ന് 2002 ജൂലൈ 1 ഹേഗ് ആസ്ഥാനമായി

0: അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രവർത്തനമാരംഭിച്ചു. ലോക ചരിത്രത്തിൽ തന്നെ മാറ്റിമറിച്ച അത്യന്തം ദാരുണവും പ്രാധാന്യമുള്ളതുമായ ഒരു സംഭവമായിരുന്നു 1918 ജൂലൈ 17 പുലർച്ചെ റഷ്യയിലെ യെക്കാറ്റെറിൻബർഗിലുള്ള ഇപാറ്റീവ് ഹൌസിന്റെ ബേസ്മെന്റിൽ വെച്ച് സാർ നിക്കോളാസ് രണ്ടാമനും കുടുംബവും ക്രൂരമായി വധിക്കപ്പെട്ടത്. ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ, രാജ്ഞി അലക്സാൻഡ്ര, അവരുടെ മക്കളായ ഒൾഗ, ഡാറ്റിയാന, മരിയ, അനസ്താസിയ, അലക്സി, കുടുംബവൈദ്യൻ ഉൾപ്പെടെ ഒപ്പമുണ്ടായിരുന്ന 4 പരിചാരകരും അന്ന് വധിക്കപ്പെട്ടു. റഷ്യയിൽ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് ചക്രവർത്തിയെ അനുകൂലിക്കുന്ന വൈറ്റ് ആർമി യെക്കാറ്റെറിൻബർഗിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാജകുടുംബത്തെ അവർ മോചിപ്പിച്ചാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഭയന്നാണ് വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക് ഭരണകൂടം ഇവരെ പെട്ടെന്ന് വധിക്കാൻ ഉത്തരവിട്ടത്. കൊല്ലപ്പെട്ടതിനു ശേഷം മൃതദേഹങ്ങൾ വനമേഖലയിൽ രഹസ്യമായി കുഴിച്ചുമൂടുകയായിരുന്നു. 10 പതിറ്റാണ്ടുകൾക്ക് ശേഷം 1979 2007 ഇവരുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും DNA പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തു. കൊല ചെയ്യപ്പെട്ട് കൃത്യം 80 വർഷങ്ങൾക്ക് ശേഷം 1998 ജൂലൈ 17 സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. 2000 റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് ഇവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ജാസ് സംഗീത ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഇതിഹാസ സാക്സോഫോണിസ്റ്റായ ജോൺ കോൾട്രെയിൻ അന്തരിച്ചത് 1967 ജൂലൈ 17. പരമ്പരാഗത ജാസ് സംഗീത ശൈലികളിൽ നിന്ന് മാറി പരീക്ഷണാത്മകവും സ്വതന്ത്രവുമായ പുതിയൊരു സംഗീത ശാഖയ്ക്ക് അദ്ദേഹം അടിത്തറയിട്ടു. 1965 അദ്ദേഹം പുറത്തിറക്കിയ എ ലവ് സുപ്രീം എന്ന ആൽബം ജാസ് സംഗീത ചരിത്രത്തിലെ ഇക്കാലത്തെയും മികച്ചതും സ്വാധീനമുള്ളതുമായ ആൽബങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. സംഗീത ലോകത്തിന് നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ച് 2007 അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി പുലിസ്റ്റർ പുരസ്കാരം നൽകി ആദരിച്ചു. അമേരിക്കൻ മനുഷ്യാവകാശ പോരാട്ടങ്ങളിലെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന ജോൺ ലൂയിസ് അന്തരിച്ചത് 2020 ജൂലൈ 17. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിനോടൊപ്പം അമേരിക്കയിലെ വംശീയ വിവേചനത്തിനെതിരെ പോരാടിയ 6 പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ആഫ്രിക്കൻ അമേരിക്കൻ ജനതയുടെ വോട്ടവകാശത്തിനു വേണ്ടി സെൽമയിൽ നിന്ന് മൗണ്ട് ഗോമറിയിലേക്ക് നടത്തിയ ചരിത്രപ്രസിദ്ധമായ സമാധാന മാർച്ചിന് അദ്ദേഹം നേതൃത്വം നൽകി. മാർട്ടിൻ ലൂഥർ കിങ് തന്റെ പ്രശസ്തമായ ഐ ഹാവ് എ ഡ്രീം പ്രസംഗം നടത്തിയ റാലിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യപ്രഭാഷകനായിരുന്നു ജോൺ ലൂയിസ്. അമേരിക്കൻ മനുഷ്യാവകാശ പോരാട്ടങ്ങളിലെ മറ്റൊരു ജ്വലിക്കുന്ന നക്ഷത്രമായിരുന്ന സി ടി വിവിയൻ അന്തരിച്ചത് 2020 ജൂലൈ 17. സതേൺ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കോൺഫറൻസ് എന്ന സംഘടനയുടെ പ്രധാന ഭാരവാഹിയായി മാർട്ടിൻ ലൂഥർ കിങ്ങിനൊപ്പം അദ്ദേഹം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു. 1961 അമേരിക്കയിലെ ബസ്സുകളിലും ബസ് സ്റ്റേഷനുകളിലും നിലനിന്നിരുന്ന വംശീയ വിവേചനത്തിനെതിരെ നടന്ന ഫ്രീഡം റൈറ്റ്സ് പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. 1965 സെൽമയിൽ വോട്ടവകാശ രജിസ്ട്രേഷനായി ജനങ്ങളെ നയിച്ചപ്പോൾ വംശീയവാദിയായ ഷെരീഫ് ജിം ക്ലാർക്ക് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു. ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് മർദ്ദനമേറ്റിട്ടും ഒട്ടും ഭയപ്പെടാതെ ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം ചരിത്രപ്രസിദ്ധമാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പുലർവെട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
4: ആയുരാരോഗ്യത്തിൽ ഇന്ന് കർക്കിടകത്തിലെ ആരോഗ്യ പരിപാലന മുറകളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
5: പഞ്ഞമാസമാണ് കർക്കിടകം. തോരാതെ പെയ്യുന്ന മഴയും പകർച്ചവ്യാധികളും സാമ്പത്തിക പരാധീനതകളും എല്ലാം കൂടിച്ചേർന്ന ഒരു മാസം. ഇപ്രകാരമുള്ള കർക്കിടക മാസത്തെ മറികടക്കാൻ പഴമക്കാർ പല വഴികളാണ് പിന്തുടർന്നുകൊണ്ടിരുന്നത്. ഭക്ഷണക്രമങ്ങളിൽ മാറ്റം വരുത്തിയും ദൈവത്തോട് കൂടുതൽ അടുത്തും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചും കേരളീയർ കർക്കിടകത്തെ എതിരേറ്റിരുന്നു. ചക്കയും മാങ്ങയും പത്തീസം, താളും തകരയും പത്തീസം, അങ്ങനെയും ഇങ്ങനെയും പത്തീസം എന്ന പഴഞ്ചൊല്ല് കർക്കിടകത്തിലെ ഭക്ഷണക്ഷാമത്തെയും ആഹാരക്രമത്തെയും സൂചിപ്പിക്കുന്നു. കർക്കിടകത്തിൽ ഉണ്ടാവുന്ന വിവിധയിനം മഴക്കാല രോഗങ്ങൾ, ശരീരവേദന, പനി, ചുമ, വാതരോഗങ്ങൾ എന്നിവയെ മറികടക്കാൻ സാധാരണക്കാരന്റെ ഭക്ഷണമായ കഞ്ഞിയിൽ പച്ചമരുന്നുകളും അങ്ങാടി മരുന്നുകളും ചേർത്ത് മരുന്ന് കഞ്ഞിയുണ്ടാക്കി കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇന്നിത് പലവിധ മരുന്ന് കഞ്ഞിക്കൂട്ടുകളായി വിപണിയിൽ ഒരു കച്ചവട വസ്തുവായി നിലവിലുണ്ട്. ആരോഗ്യ പരിപാലനത്തിനായി പറമ്പിൽ നിന്ന് സുലഭമായി കിട്ടുന്ന 10 ഇലകൾ കൊണ്ടുള്ള തോരൻ ഭക്ഷണത്തിനൊപ്പം ചേർക്കുവാനായിരുന്നു പഴമ

0: ക്കാരുടെ നിർദ്ദേശം. താള്, തകര, മത്തൻ, കുമ്പളം, ചേന, ചേമ്പ്, ചീര, പയറ്, ആനത്തുമ്പ, തഴുതാമ എന്നിവയാണ് പത്തിലകൾ. ദേശഭേദങ്ങളനുസരിച്ച് ഇലകളിൽ മാറ്റം വരാം. ഉദര രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമായി പത്തിലത്തോരനെ ആയുർവേദ ആചാര്യന്മാർ കണ്ടിരുന്നു. ദേവന്മാർ ഇലകളിൽ അമൃത് വർഷിക്കുന്ന കാലമാണ് കർക്കിടകം എന്ന സങ്കല്പത്തിലാണ് ഇത്. കർക്കിടക ചേമ്പ് കട്ടിട്ടെങ്കിലും കൂട്ടണമെന്ന് പഴഞ്ചൊല്ലിൽ പറയുന്നുണ്ട്. ഭക്ഷണക്രമങ്ങൾ പിന്നെയും പലതുണ്ട്. മംഗളദായങ്ങളായ പത്തിലകളും പൂക്കളും ചേർന്നതാണ് ദശപുഷ്പങ്ങൾ. കറുക, ചെറൂള, മുയൽച്ചെവി, വിഷ്ണുക്രാന്തി, നിലപ്പന, മുക്കുറ്റി, പൂവാങ്കുറുനില, കയ്യോന്നി, ഉഴിഞ്ഞ, തിരുതാളി എന്നിവയാണ് പത്ത് പുഷ്പങ്ങൾ. ദേശഭേദമനുസരിച്ച് ഇവയുടെ പേരിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. ഓരോ പുഷ്പങ്ങളെയും ഓരോ ദേവതമാരായും അതിന് ഓരോ ഫലസിദ്ധിയും കൽപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം പഴമക്കാർ നിലനിർത്തിയിരുന്ന ആചാരങ്ങൾക്ക് ആധുനിക കാലത്ത് ഉള്ള പ്രസക്തി ഒന്ന് പരിശോധിക്കാം. ആയുർവേദ ആശുപത്രികൾ ഈ മാസത്തിൽ പ്രത്യേക ശരീരരക്ഷാ പാക്കേജുകൾ സംഘടിപ്പിക്കുന്നു. കർക്കിടക കഞ്ഞി, പത്തിലക്കറികൾ, അഭ്യംഗം, കിഴി തുടങ്ങി പലവിധ രീതികളും ഇന്ന് നിലവിലുണ്ട്. കാർഷിക മേഖലയിലും മണ്ണിന്റെ വിശ്രമം എന്നതിന്റെ ഭാഗമായി പുതിയ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നു. ധ്യാനയോഗം, പാരായണങ്ങൾ, ശുദ്ധിനിഷ്ഠകൾ ഇപ്പോഴും പല വീടുകളിലും പാലിക്കപ്പെടുന്നു. ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഈ മാസത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, സെറോട്ടോണിൻ ലെവൽ കുറയൽ, ഇൻഫെക്ഷനുകൾക്കുള്ള സാധ്യത എന്നിവ കാണുന്നു. നമുക്ക് ഈ മാസത്തിൽ വേണ്ട സമീപനം ഇങ്ങനെയാവാം. ആചാരങ്ങൾ അന്ധമായതല്ല, അവയുടെ പിന്നിൽ പാരമ്പര്യവും അനുഭവ സമ്പത്തും ഉണ്ട്. അവയിൽ നിന്ന് ശാസ്ത്രീയ അടിത്തറയുള്ള നല്ല ചിന്തകൾ നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. പഴമക്കാർ പറഞ്ഞിരിക്കുന്ന മരുന്നുകഞ്ഞി, മതഗ്രന്ഥപാരായണം, കഷായം ഇവയൊക്കെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യവും സമാധാനവും നൽകുന്ന മാർഗങ്ങളാണ്. അത് വ്യക്തിഗത ആരോഗ്യശീലമെന്ന നിലയിലേക്കും സുസ്ഥിരതയിലേക്കുമാണ് പരിണമിക്കുന്നത്. കർക്കിടക മാസത്തെ ആചാരങ്ങൾ ഒറ്റ നോട്ടത്തിൽ പഴയ വിശ്വാസങ്ങളായി തോന്നുമ്പോഴും അതിനുള്ളിലെ ഗൌരവം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സും ശരീരവും ശാന്തമാക്കാനും പുതിയ കാലത്തിലേക്ക് പോകാനും ആത്മീയതയും ആരോഗ്യവും സമന്വയിപ്പിക്കാനും ഈ ആചാരങ്ങളുടെ നല്ല വശങ്ങൾ നാം സ്വാംശീകരിക്കേണ്ടതാണ്.
1: ആയുരാരോഗ്യത്തിലെന്ന് കർക്കിടകത്തിലെ ആരോഗ്യ പരിപാലന മുറകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ ദേശ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: തൊഴിൽ ദർശനം.
2: ജവഹർലാൽ നെഹ്റു സർവകലാശാല JNU അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 267 ഒഴിവുണ്ട്. ജൂനിയർ അസിസ്റ്റന്റ് ഒഴിവ് 46. യോഗ്യത: ബിരുദം ഇംഗ്ലീഷിൽ മിനിറ്റിൽ 35 വാക്ക് അല്ലെങ്കിൽ ഹിന്ദിയിൽ മിനിറ്റിൽ 30 വാക്ക് ടൈപ്പിംഗ് സ്പീഡ്. കമ്പ്യൂട്ടർ പരിജ്ഞാനവും. പ്രായം 40 വയസ്സ്. കവിയരുത്. മെസ് ഹെൽപ്പർ ഒഴിവ് 30. യോഗ്യത: 10ാം ക്ലാസും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ്. കവിയരുത്. എഞ്ചിനീയറിംഗ് അറ്റൻഡന്റ് ഒഴിവ് 30. യോഗ്യത: ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഫിറ്റർ, ടർണർ, വെൽഡർ, മേസൺ ട്രേഡുകളിൽ ITI. ഡിപ്ലോമ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ്. കവിയരുത്. വർക്ക്സ് അസിസ്റ്റന്റ് ഒഴിവ് 19. വയർമാൻ 8, വയർമാൻ ടെലിഫോൺ 2, കാർപ്പന്റർ 4, മേസൺ 1, പ്ലംബർ 1, പമ്പ് ഓപ്പറേറ്റർ 2, മീറ്റർ റീഡർ 1. യോഗ്യത: ITI, ഡിപ്ലോമയും പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ്. കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 2, ഇലക്ട്രിക്കൽ 1, സിവിൽ 1, അസിസ്റ്റന്റ് ലൈബ്രറിയൻ 3, അസിസ്റ്റന്റ് രജിസ്ട്രാർ 1, പബ്ലിക് റിലേഷൻസ് ഓഫീസർ 1, റിസർച്ച് ഓഫീസർ 2, സിസ്റ്റം അനലിസ്റ്റ് 3, ക്യൂറേറ്റർ 1, സെക്ഷൻ ഓഫീസർ 1, പ്രൈവറ്റ് സെക്രട്ടറി 2, സീനിയർ അസിസ്റ്റന്റ് 8, പേഴ്സണൽ അസിസ്റ്റന്റ് 8, പ്രൊഫഷണൽ അസിസ്റ്റന്റ് 2, ജൂനിയർ എഞ്ചിനീയർ സിവിൽ 2, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ 1, അസിസ്റ്റന്റ് ആർക്കൈവിസ്റ്റ് 1, സെമി പ്രൊഫഷണൽ അസിസ്റ്റന്റ് 7, അസിസ്റ്റന്റ് മാനേജർ ഗസ്റ്റ് ഹൌസ്.

0: ഒന്ന്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഒന്ന്, അസിസ്റ്റന്റ് അഞ്ച്, ലബോറട്ടറി അസിസ്റ്റന്റ് നാല്, ഡ്രാഫ്റ്റ്സ്മാൻ ഒന്ന്, ലിഫ്റ്റ് ഓപ്പറേറ്റർ രണ്ട്, കുക്ക് 27, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 15, ലബോറട്ടറി അറ്റൻഡന്റ് 8, ലൈബ്രറി അറ്റൻഡന്റ് 2, അനിമൽ അറ്റൻഡന്റ് 4, ഗ്രൗണ്ട്സ്മാൻ 3, ആന്റി മലേറിയ വർക്കർ 4, സ്റ്റെനോഗ്രാഫർ 20. ഗ്രൂപ്പ് എ തസ്തികകളിലേക്ക് 1500 രൂപയും വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും 1000 രൂപ. ഗ്രൂപ്പ് ബി തസ്തികയിലേക്ക് 1000 രൂപ വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും 600 രൂപ. ഭിന്നശേഷിക്കാർക്ക് ഫീസില്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.jnu.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.jnu.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 27. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ ഉത്തർപ്രദേശിലെ ദുർഗാപൂരിലുള്ള സെൻട്രൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെക്നീഷ്യന്മാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ ട്രേഡുകളിലായി 27 ഒഴിവുണ്ട്. ട്രേഡുകളും ഒഴിവും ഫിറ്റർ 14, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, ഇലക്ട്രിക്കൽ പവർ ഡ്രൈവ്സ് 4, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 4, മെഷീനിസ്റ്റ് 2, ഫൗണ്ട്രിമാൻ 1, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡീസൽ 1, റെഫ്രിജറേഷൻ ആൻഡ് AC 1. യോഗ്യത സയൻസ് ഉൾപ്പെട്ട 10-ാം ക്ലാസ്സിൽ കുറഞ്ഞത് 55% മാർക്കോടെയുള്ള 10-ാം ക്ലാസ് വിജയവും ബന്ധപ്പെട്ട ട്രേഡിൽ ITI, നാഷണൽ, സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 2 വർഷത്തെ അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിംഗ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 18-നും 28 വയസ്സിനും ഇടയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 3. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cmeri.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cmeri.res.in.
1: തൊഴിൽ ദർശനം.
2: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി 7:35 മുതൽ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 54:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2-ാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4-0 ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡിഗഡിൽ എത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ജനങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് രാജ്യത്തെ യുവശക്തിയിൽ ഈ പദ്ധതികൾ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. കേരളമുൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പുതുക്കിയ 75 റെയിൽവേ സ്റ്റേഷനുകളിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്.

0: കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ചാലക്കുടി, അങ്കമാലി, പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തിരൂർ, തലശ്ശേരി, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ അമൃത് റെയിൽവേ സ്റ്റേഷനുകൾ. പുതുക്കിയ പ്ലാറ്റ്ഫോമുകൾ, ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ, വിവിധ സേവനങ്ങൾ തുടങ്ങിയവ അമൃത് സ്റ്റേഷനുകളിൽ ലഭ്യമാകും. തലശ്ശേരിയിലും അങ്കമാലിയിലും എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളുകൾ ലഭ്യമാകും. സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന രീതിയിലാണ് അമൃത് സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
0: മലപ്പുറം ജില്ലയിലെ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണത്തെക്കുറിച്ച് ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
2: തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി 26.55 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ടിക്കറ്റ് കൌണ്ടറിൽ 2 ഓട്ടോമാറ്റിക് വൈൻഡിംഗ് മെഷീനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പഴയ മ്യൂറൽ ചിത്രങ്ങൾ മാറ്റി പുതിയ വരയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപ നവീകരണത്തിലെ ചെലവായി. 2-ാം പ്രവേശന കവാടം, ആധുനിക ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം, മേൽക്കൂര, പുതിയ സിഗ്നൽ സംവിധാനം എന്നിവ സജ്ജമാക്കി കഴിഞ്ഞു. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപ ചെലവഴിച്ചു വികസനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രവേശന കവാടം മനോഹരമാക്കിയതിനോടൊപ്പം വിശാലമായ പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
0: ദാമനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ആദ്യത്തെ വാണിജ്യ വിമാന സർവീസിന് തുടക്കമായി. ദാമനിലെ നമോ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കിഞ്ചരപ്പു രാംമോഹൻ നായിഡുവും ദാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും സംയുക്തമായി വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൂറിസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകൾക്ക് ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ഇന്ത്യയോടും ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തോടും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി കാണിച്ച സ്നേഹത്തിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ഖത്തർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം നൽകിയ സംഭാവനകളും സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് പശ്ചിമബംഗാളിലെത്തും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവയിൽ ഊന്നിയുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ സിലിഗുരിയിലെ ജുമാഗഞ്ച് ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന 5 പേരെ അറസ്റ്റ് ചെയ്തു. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നും പിടികൂടിയ ഇവരിൽ നിന്നും ബോംബ് നിർമ്മാണ വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ഫലം ലഭ്യമാണ്. മൈ ഭാരത് ദേശീയ യുവ വോളണ്ടിയർമാരുടെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. നാളെയും മറ്റന്നാളുമായി ചിന്തൻ ശിബിരവും ഉത്തർപ്രദേശിൽ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ 2 പരിപാടികളിലും പങ്കെടുക്കും. രാജ്യമെമ്പാടുമുള്ള 15,000-ത്തിലേറെ യുവജനങ്ങൾ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി NDA മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സമ്മേളന കാലയളവിൽ NDA സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് അന്തിമരൂപം നൽകും. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടുത്ത മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. ഇന്ത്യ ഫിൻലൻഡ് ഉഭയകക്ഷി ബന്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ഫിൻലൻഡ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഡിജിറ്റലൈസേഷൻ, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. 2015 19% പേർക്കാണ് പദ്ധതികളുടെ ഗുണം ലഭിച്ചിരുന്നതെങ്കിൽ 2026 ഇത് 68.4% വർദ്ധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: 100 കോടിയിലധികം പൌരന്മാർ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിധിയിൽ വന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാരിന്റെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന ലക്ഷ്യം

0: സമയത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ നേട്ടത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, ആരോഗ്യ പരിരക്ഷ, ഭക്ഷ്യസഹായം എന്നിവ ഉറപ്പാക്കാൻ ഈ പദ്ധതികൾക്ക് സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും സാധാരണക്കാരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നതിലും പദ്ധതികൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിലും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. കർക്കിടകമാസം ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ നൽകുന്ന മാസം കൂടിയാണ്. വറുതിയുടെ കർക്കിടകം, പഞ്ഞക്കർക്കിടകം, കള്ളക്കർക്കിടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥപ്രയാണം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ദേവപ്രതിഷ്ഠകൾ രാത്രി മുഴുവൻ അതത് രഥങ്ങളിൽ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഗമങ്ങളിലൊന്നായ രഥയാത്രയ്ക്കായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഒഡീഷ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. ഇംഗ്ലണ്ടിലെ കാർഡിഫ് സോഫിയ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 44 ഓവറിൽ 233 റൺസിന് ഇന്ത്യയുടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 45ാം ഓവറിൽ 4 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം നേടി. ഈ വിജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 1-1 സമനിലയിലായി. 3-ാമത്തെ നിർണായക മത്സരം മറ്റന്നാൾ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നേരിൽ കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തും. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ നടക്കുക. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുകയാണ്. ഇനി കാലം സാക്ഷി.
3: വൈവിധ്യമാർന്ന വേഷങ്ങൾ കൊണ്ടും സൂക്ഷ്മമായ അഭിനയശൈലി കൊണ്ടും മലയാള ചലച്ചിത്രാസ്വാദകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടനാണ് സുരേന്ദ്രനാഥ തിലകൻ എന്ന തിലകൻ. 1935 ജൂലൈ 15 പത്തനംതിട്ട ജില്ലയിലെ അയിരൂരിൽ ജനനം. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തുടങ്ങിയ നാടക കലാപ്രവർത്തനം 10,000-ത്തോളം നാടകവേദികളിൽ വേഷമിടാൻ കാരണമായി. പിന്നെ നാടക സംഘാടകനായി, നാടക സംവിധായകനായി. 1979 ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് രംഗപ്രവേശം ചെയ്തു. യവനിക, കിരീടം, 3-ാം പക്കം, സ്ഫടികം, പെരുന്തച്ചൻ, നരസിംഹം, ഇന്ത്യൻ റുപ്പി തുടങ്ങിയവയാണ് തിലകന്റെ അഭിനയ ജീവിതത്തിലെ സുപ്രധാന ചിത്രങ്ങൾ. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ച അദ്ദേഹത്തിന് 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. അവസാന സിനിമയായിരുന്നു സിംഹാസനം. 2012 സെപ്റ്റംബർ 24 തിലകൻ അന്തരിച്ചു. കാലം സാക്ഷിയിൽ തിലകന്റെ ശബ്ദം.
4: ഞാൻ ജനിച്ചു വളർന്ന കാലഘട്ടവും ചുറ്റുപാടുകളും ഈ പ്രപഞ്ചവുമാണ് എന്നെ ഒരു നടനാക്കിയതെന്ന് പറയാം. ഞാൻ 1935 ജനിച്ചത്. അന്ന് ഇന്ത്യ സ്വതന്ത്രയല്ല, 1947 സ്വാതന്ത്ര്യം ലഭിച്ചത്. ഞാനും വേണമെങ്കിലൊരു സ്വാതന്ത്ര്യ സമര സേനാനി എന്നൊക്കെ പറയാം. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഇതിനു വേണ്ടി മുദ്രാവാക്യം മുഴക്കിയിട്ടുള്ള ആളാണ്. പെൻഷൻ വാങ്ങുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അന്ന് പട്ടിണിയും ക്രൂരതയും എല്ലാം

0: നാട്ടിൽ നടമാടുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്നത്തതുപോലെ ഒരുപാട് കൊലപാതകങ്ങളോ അല്ലെങ്കിൽ സ്നേഹക്കുറവോ ഒന്നും അന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ വളരെ സ്നേഹസമ്പന്നരായിരുന്നു. കാരണം നാഗരികത അവരെ ബാധിച്ചിരുന്നില്ല. മനുഷ്യരങ്ങോട്ടിങ്ങോട്ടും തമ്മിൽ വളരെ സ്നേഹമുള്ളവരും ഓരോ വീടുകളിലും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അവിടെ വന്ന് തൻ്റെ സ്വന്തം വീടെന്ന് കരുതി സഹായം ചെയ്തു കൊടുത്തിരുന്നവരും ഒക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അമ്മ വീടിന് പുറത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഞാൻ മുലപ്പാലിന് വേണ്ടി കരയുന്ന സമയത്ത് എനിക്ക് മുലപ്പാൽ തന്നിട്ടുള്ളൊരു തൊഴിലാളി സ്ത്രീ വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അത്രമാത്രം മനുഷ്യൻ്റെ ഐക്യവും സ്നേഹവും നിലനിന്നിരുന്നൊരു കാലമായിരുന്നു. ആ കാലം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്നേഹത്തെക്കുറിച്ചും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പഠനം എന്നെ ഒരു നടനാക്കിയതിൻ്റെ ഒരു ഘടകം ആണ്.
1: താങ്കൾ ജനിച്ചു വളർന്ന സ്ഥലത്തിൻ്റെ പേര്
0: മുണ്ടക്കയം എന്ന് പറയും. അതായത് പീരുമേടിൻ്റെ അടിവാരമായിട്ട് വരും. അവിടെ നിന്നാണ് പീരുമേട്ടിലേക്കുള്ള കയറ്റം ആരംഭിക്കുന്നത്, ഹൈറേഞ്ച് ആരംഭിക്കുന്നത്. കാലാവസ്ഥയൊക്കെ കുറച്ച് തണുത്ത കാലാവസ്ഥയാണ്. അങ്ങനെയൊക്കെയുള്ള പ്രത്യേക ഗുണങ്ങളുണ്ട്. ഏത് ദൃശ്യം നോക്കിയാലും മനോഹരമാണ്. മലകളും കുന്നുകളും നീലമലകളും പിന്നെ ചരിഞ്ഞു വീഴുന്ന സൂര്യപ്രകാശവും ഇതെല്ലാം എന്നിലുള്ള കലയെ പോഷിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ പ്രപഞ്ചം കൂടി എന്ന് പറഞ്ഞത്. പ്രപഞ്ചവും ഒരു വലിയ പുസ്തകം പോലെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അനേകം കാട്ടുമൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ മാത്രമല്ല നാട്ടുമൃഗങ്ങൾ, പാമ്പുകൾ വരെ എന്നെ ഭാവങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ വളർത്തുന്ന പട്ടി എന്നെ ഒരുപാട് ഭാവങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, സ്നേഹത്തിൻ്റെയും ക്രൗര്യത്തിൻ്റെയും ഒക്കെ. ഇതൊന്നും കൂടാതെ ജനങ്ങൾ സമൂഹമായിട്ട് ജീവിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ ചുരുക്കമായി മാത്രം ഉണ്ടാകുന്ന അക്രമങ്ങൾ പോലും പോലീസ് ഇല്ലാതെ അമർത്തിയിരുന്നു. അമർത്തുന്ന സ്നേഹത്തിൻ്റെ
1: ഭാഷ ഉപയോഗിച്ചും
0: സ്നേഹം പ്രയോഗിച്ചുമാണ്. ഒരു മുടിയിൽ അല്പം നരയുള്ള ഒരു മനുഷ്യൻ ഇറങ്ങി വന്ന് മക്കളെ നിങ്ങൾ തമ്മിൽ തല്ലരുത് എന്ന് പറഞ്ഞാൽ ആ തല്ലൊഴിവാകും. അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു. ഇന്ന് അങ്ങനെ ആരെങ്കിലും പറയാൻ വന്നാൽ അവനെ ആദ്യം തല്ലുന്ന കാലമാണ്. അപ്പോൾ ആ ഒരു മനുഷ്യബന്ധം എന്നെ ഒരു നടനാക്കിയതിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് തിലകന്റെ ശബ്ദം.
3: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: നഗരപുരാണം. കോഴിക്കോടിന്റെ വളർച്ച തെരുവുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 100 ആണ്ടുകൾ പഴക്കമുള്ള വലിയങ്ങാടി ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ മൊത്തവ്യാപാര കേന്ദ്രമായിരുന്നു. പുറംകടലിൽ നങ്കൂരമിട്ട് കപ്പലിറങ്ങുന്ന അറബികളും യൂറോപ്യന്മാരും കച്ചവടം ഉറപ്പിച്ചത് വലിയങ്ങാടിയോട് ചേർന്ന വലിയ പാണ്ഡികശാലകളിൽ തമ്പടിച്ചായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ മാത്രമല്ല, ചൂടിയും കയറും കൊപ്രയും നാളികേരവും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ടു. ഗുജറാത്തി സ്ട്രീറ്റും സിൽക്ക് സ്ട്രീറ്റും വടക്കേ ഇന്ത്യക്കാരായ സേട്ടുമാരുടെ കച്ചവട കേന്ദ്രങ്ങളായിരുന്നു ഒരു കാലത്ത്. പ്രദേശവാസികളോട് മലയാളത്തിലും ജോലിക്കാരോട് മറാഠിയിലും അവർ സംസാരിച്ചു. അവർ കൊണ്ടുവന്ന സിൽക്ക് തുണിയും പട്ടും കോഴിക്കോട്ടുകാരുടെ വസ്ത്രധാരണ രീതിയെ മാറ്റിമറിച്ചു. പളുങ്കുപാത്രങ്ങൾ നാട്ടിൽ സുലഭമായി. വെള്ളി ആഭരണ കടകൾ തുറന്നു, സ്വർണ്ണക്കടകൾ വന്നു. പണമടിക്കുന്ന സാമൂതിരിയുടെ കമ്മട്ടം സ്ഥിതി ചെയ്തിരുന്നത് മിഠായി തെരുവിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ വിശ്വസിക്കില്ല. ബ്രിട്ടീഷുകാരാണ് മിഠായി തെരുവിന് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന പേരിട്ടത്. ചുവന്ന അലുവയെ മധുരമുള്ള ഇറച്ചിയായി അവർ വാഴ്ത്തിപ്പാടി. സ്വീറ്റ് മീറ്റ് മലയാളീകരിച്ചപ്പോൾ മിഠായി തെരുവായി. എസ് കെ പൊറ്റ

0: വറുത്തു പൊടിച്ച കാപ്പിക്കുരുവിന്റെ മണം. ഇടക്കാലത്ത് ആ മണം മാഞ്ഞു, പകരം തുണികളുടെ മണം പൊന്തി. വടക്കുഭാഗത്ത് ചന്ദനത്തിന്റെയും പൂക്കളുടെയും മണമാണ്. ലക്ഷ്മീദേവി കുടിയിരിക്കുന്നത് അവിടെയാണ്. പഴയ ഹുസൂർ റോഡിന് മിഠായി തെരുവെന്ന് പേരിട്ടത് ബ്രിട്ടീഷുകാരാണ്. ചുവന്ന നിറത്തിലുള്ള ഹലുവ കണ്ട് ഇട്ട പേര്. ഇന്ന് LIC കെട്ടിടം നിൽക്കുന്ന സ്ഥാനത്തായിരുന്നു അന്നത്തെ ഹജൂർ കച്ചേരി. കേസുകൾ തീർപ്പാക്കിയിരുന്നത് ഇവിടെയാണ്. കച്ചേരിയിൽ നിന്ന് തെക്കുമാറിയാണ് സാമൂതിരിയുടെ കമ്മട്ടം സ്ഥിതി ചെയ്തിരുന്നത്. രണ്ട് കോവിലുകളുണ്ട് മിഠായി തെരുവിൽ: ഹനുമാൻ കോവിലും ഐശ്വര്യലക്ഷ്മി കോവിലും. വലതുതോളിലെ വേദനയ്ക്ക് വൈദ്യന്റെ നിർദ്ദേശപ്രകാരം നനഞ്ഞ തുണിയിട്ട സാമൂതിരിയെ ലക്ഷ്മീദേവി ഉപേക്ഷിച്ചു പോയെന്നും ഇത് മനസ്സിലായ മങ്ങാട്ടച്ചൻ ദേവിക്ക് പുറകെ പാഞ്ഞെന്നും തിരിച്ചു വരാൻ കൂട്ടാക്കാതിരുന്ന ദേവിയെ ജീവൻ ത്യജിച്ച് മങ്ങാട്ടച്ചൻ അവിടെ തന്നെ പിടിച്ചു നിർത്തിയെന്നും ഐതിഹ്യം പറയുന്നു. ക്ഷേത്രം മാത്രമല്ല, ഒരു ശ്മശാനം കൂടി മിഠായി തെരുവിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പുതുതലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാകും. കോഴിക്കോട്ടെ ഏക പാർസി കുടുംബത്തിന്റെ ശ്മശാനം സ്ഥിതി ചെയ്യുന്നത് തെരുവിന്റെ മധ്യഭാഗത്താണ്. അഞ്ചുമാൻ എന്നാണ് ഈ ശ്മശാനത്തിന്റെ പേര്. ഇന്നത്തെ ബാറ്റ ഷോറൂമിന്റെ പുറകുവശത്താണ് ഇത്. പഴയ കാലത്ത് ധാരാളം പാർസി കുടുംബങ്ങൾ കോഴിക്കോട്ടുണ്ടായിരുന്നു. പലരും തിരിച്ചുപോയി, ഡാരിയൽ മാർഷലിന്റെ കുടുംബമൊഴിച്ച്. SK യുടെ അലുവാണി തെരുവിൽ ഇന്ന് കൂടുതലും തുണിഷോപ്പുകളാണ്. അന്നുണ്ടായിരുന്ന അലുവ പീടികകൾ തെരുവിന്റെ തെക്കേ അറ്റത്തേക്ക് മാറി. സിൽക്ക് സ്ട്രീറ്റിലും വലിയങ്ങാടിയിലുമായി ചിതറിക്കിടന്ന തുണി വ്യാപാരം 1910 മുതലാണ് മിഠായി തെരുവിലേക്ക് മാറിയത്. വൈറ്റ് ഹൌസ്, കൊളംബോ സ്റ്റോഴ്സ്, ബോംബെ ഹാൾ തുടങ്ങിയ ആദ്യകാല തുണിക്കടകൾ പുറം നാട്ടിലെ തുണികൾ ഇവിടെ എത്തിച്ചു. ഒരു കാലത്ത് പല ഭാഷകൾ സംസാരിക്കുന്ന വ്യാപാരികളുടെ കേന്ദ്രം കൂടിയായിരുന്നു മിഠായി തെരുവ്. നഗരപുരാണം. രചന: മധുശങ്കർ മീനാക്ഷി. ആഖ്യാനം: ഗായത്രി ദേവി.
1: ഗ്രാമകേരളം.
2: നമുക്കും ഒരു സൈക്കിൾ വാങ്ങിയാലോ?
1: പോയ കാല കേരളീയ ജീവിതവുമായി ഇഴചേർന്ന ഇരുചക്ര വാഹനമായിരുന്നു സൈക്കിൾ. സൈക്കിളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കഥയോ കാര്യങ്ങളോ ഓർമ്മയിൽ അവശേഷിക്കാത്തവരായി ഒരു മലയാളിയും ഉണ്ടാവില്ല. ഇത്ര കണ്ട് ലാളിത്യമാർന്ന ഒരു ജനകീയ വാഹനം സൈക്കിൾ അല്ലാതെ മറ്റൊന്നുണ്ടോ? കാൽമുട്ടിലെയും കൈമുട്ടിലെയും മറ്റും പാടുകൾ ചൂണ്ടിക്കാട്ടി സൈക്കിളിൽ നിന്ന് വീണ പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നമ്മളിൽ ഏറെ പേർക്കും ഉണ്ടാകും. നമുക്ക് ആ ഓർമ്മച്ചെപ്പ് ഒന്ന് മെല്ലെ തുറന്നാലോ? ഒരു മണിയടിയോച്ചയാണ് യഥാർത്ഥത്തിൽ സൈക്കിൾ. അതൊരു ജനകീയ വാഹനം എന്ന നിലയിൽ 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രചാരത്തിൽ വന്നു. വന്നപ്പോൾ മുതൽ ഇന്നോളവും സാധാരണക്കാരന്റെ വാഹനമായി അത് പ്രചാരം നേടി. പോലീസിന്റെയും തഹസീൽദാരുടെയും പോസ്റ്റ്മാന്റെയും ചിലപ്പോൾ കളക്ടറുടെയും ഔദ്യോഗിക വാഹനമായിരുന്ന സൈക്കിൾ ഒരിക്കൽ പോലും ആഢ്യത്വത്തിന്റെയോ അധികാര ഗർവിന്റെയോ ചിഹ്നമായിരുന്നില്ല. ഇന്ധനം കായികാധ്വാനമാണ് എന്ന വലിയ സവിശേഷത സൈക്കിളിനെ എല്ലാവർക്കും പ്രിയതരമാക്കി. പണ്ട് മധ്യവേനൽ അവധിക്കും ഓണാവധിക്കും സ്കൂൾ അടച്ചാൽ കുട്ടികളുടെ പ്രധാന കാര്യപരിപാടി സൈക്കിൾ ചവിട്ടാൻ പഠിക്കുക എന്നതാണ്. ഒരുപക്ഷേ അന്ന് ക്രിക്കറ്റ് കളിയും മൊബൈൽ ഫോണും അധിനിവേശം നടത്താത്തത് കൊണ്ട് കൂടിയാകാം പഠിക്കാൻ പാകത്തിൽ അരസൈക്കിളും മുക്കാലി സൈക്കിളും ഒക്കെ വാടകയ്ക്ക് കിട്ടുമായിരുന്നു. മണിക്കൂർ കണക്കാക്കിയാണ് വാടക. പലതവണ വീണും മുട്ടുപൊട്ടിയും ഒരുവിധം പറക്കമുറ്റിക്കഴിഞ്ഞാൽ പിന്നെ എവറസ്റ്റ് കീഴടക്കിയ അവസ്ഥയിലാണ്. ആദ്യമൊക്കെ അരസൈക്കിളും പിന്നെ മുക്കാലിയും ക്രമേണ വലിയ സൈക്കിളിന്റെ ക്രോസ് ബാറിന് ഇടയ്ക്കുകൂടി കാലിട്ട് മെല്ലെ മെല്ലെ ചവിട്ടി തുടങ്ങുന്നു. മുതിർന്നവർ ആര് തന്നെ സൈക്കിളുമായി വീട്ടിലെത്തിയാലും എങ്ങനെയെങ്കിലും അവരുടെ കണ്ണു വെട്ടിച്ച് മെല്ലെ ശബ്ദമുണ്ടാക്കാതെ സൈക്കിളുമായി പുറത്തു കിടക്കുവാൻ തക്കം പാർക്കുന്ന ബാല്യകാല സ്മൃതികളില്ലാത്തവരും ചുരുക്കമായിരിക്കും. അടുത്ത കാലം വരെയും നമ്മുടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും സൈക്കിൾ വാടകയ്ക്ക് കിട്ടുമായിരുന്നു. ഗ്രാമവികസന ബ്ലോക്കുകൾ വഴി സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി IRDP

0: പദ്ധതി സജീവമായി നടപ്പിലാക്കിയപ്പോൾ 5ഉം 10ഉം സൈക്കിൾ ഈ പദ്ധതി പ്രകാരം വാങ്ങി വാടകയ്ക്ക് നൽകുന്ന രീതി വ്യാപകമായിരുന്നു. IRDP സൈക്കിൾ എന്നാണ് നാട്ടിൻ പുറത്ത് ഇവയെ അന്ന് പറഞ്ഞു പോകുന്നത്. ഓരോ വർഷവും സൈക്കിൾ പതിപ്പിക്കണമെന്നതും ഒരു കാലത്ത് നിർബന്ധമായിരുന്നു. പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ സൈക്കിൾ കൊണ്ടുപോയി നിശ്ചിത നികുതി അടച്ച് അതാത് വർഷത്തെ സീൽ പതിപ്പിക്കണം. ഇപ്രകാരം പതിക്കാത്ത സൈക്കിളുകൾ കണ്ടെത്തി പിടിക്കുന്നതിനായി പഞ്ചായത്ത് അധികൃതർ വഴിയോരങ്ങളിൽ നിൽക്കുമായിരുന്നു. പിന്നീട് ഈ ജനകീയ വാഹനം പതിക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചു. ചരക്കുകൾ കയറ്റിക്കൊണ്ടുപോകുവാനും സൈക്കിളായിരുന്നു പ്രധാന ഉപാധി. ലോഡ് സൈക്കിളുകൾ എന്നറിയപ്പെടുന്ന വലിയ ബലമുള്ള പ്രത്യേക കരിയർ ഘടിപ്പിച്ച ഹെർക്കുലിസ് സൈക്കിളുകൾ ഒരു കാലത്ത് നമ്മുടെ നിരത്തുകളിലെ ഭാരവണ്ടികളായിരുന്നു. പഴയ സൈക്കിളിന്റെ സ്ഥാനത്ത് പലതരം ബൈക്കുകളും സ്കൂട്ടറുകളും നിരത്തുകൾ കൈയടക്കി. നിരത്തിലെ മോട്ടോർ വാഹന തിരക്കിനിടയിൽ സൈക്കിൾ യാത്ര തന്നെ വലിയ ബുദ്ധിമുട്ടാകുന്നു. മാത്രമല്ല ശാരീരിക അധ്വാനം വളരെ ആവശ്യവുമാണ്. 2018 മുതലാണ് എല്ലാ വർഷവും June 3 ഐക്യരാഷ്ട്രസഭ സൈക്കിൾ ദിനാചരണമായി പ്രഖ്യാപിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സൈക്കിൾ ഉപയോഗിക്കുന്ന രാജ്യം നെതർലാൻഡാണ്. ഡെൻമാർക്ക്, ചൈന, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് സൈക്കിൾ ഉപയോഗത്തിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന മറ്റു രാജ്യങ്ങൾ. സ്പീഡ് കൂടിയ മോട്ടോർ വാഹനങ്ങളാൽ ലോകമാകെയുള്ള നിരത്തുകൾ നിറഞ്ഞു കവിയുമ്പോൾ നന്നെ ചെറിയ വാഹനമായ സൈക്കിൾ സവാരി ബുദ്ധിമുട്ടായി മാറുന്നു. അതിനാൽ ദേശീയപാതകളും നിരത്തുകളും പുതിയതായി നിർമ്മിക്കുമ്പോൾ സൈക്കിൾ സവാരിക്ക് അനുഗുണമായ ട്രാക്കുകൾ കൂടി ഉണ്ടാക്കുകയാണ് പരമപ്രധാനം. ഏറ്റവും കൂടുതൽ സൈക്കിൾ സഞ്ചാരികളുള്ള നെതർലാൻഡ്സ് ഈ രംഗത്തും മാതൃകയാണ്. എന്നാൽ പല വിദേശ നാടുകളിലും സൈക്കിൾ പ്രിയപ്പെട്ട വാഹനമായി മാറുമ്പോൾ നാം അതിലേറെ പിന്നോക്കമാണ്. സൈക്കിൾ ചെലവ് കുറഞ്ഞ വലിയ സാങ്കേതികതകളില്ലാത്ത വാഹനം മാത്രമാണോ? ആരോഗ്യരക്ഷയ്ക്ക് സൈക്കിൾ സവാരി ഏറെ ഫലപ്രദമാണെന്നതാണ് ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശം. കാർബൺ മോണോക്സൈഡ് കൊണ്ട് പരിസ്ഥിതി മലിനമാക്കപ്പെടുന്നുമില്ല. നാൾക്കുനാൾ വില കൂടുന്ന ഡീസലും പെട്രോളും വേണ്ടാത്ത, കറുത്ത പുകതുപ്പി അന്തരീക്ഷം മലീമസമാക്കാത്ത, താരതമ്യേന അപകടം കുറഞ്ഞ, കയ്യിലൊതുങ്ങുന്ന, ചെലവ് കുറഞ്ഞ വാഹനം, ശാരീരിക വ്യായാമത്തിന് അനുഗുണമായ, പാർക്കിംഗ് പ്രശ്നമാകാത്ത, ട്രാഫിക് തടസ്സങ്ങൾ സൃഷ്ടിക്കാത്ത, സമാനതകളില്ലാത്ത ഈ ജനകീയ വാഹനത്തിന് ഇങ്ങനെ എണ്ണിപ്പറയാൻ സവിശേഷതകളേറെ. ആരോഗ്യത്തിന് നന്മയായി, പ്രകൃതിക്ക് സുഹൃതമായി, ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമായി മാറുന്ന സൈക്കിൾ ഒരെണ്ണം നമുക്കും വാങ്ങിയാലോ?
1: നമുക്കും ഒരു സൈക്കിൾ വാങ്ങിയാലോ? രചന മുരളീധരൻ തഴക്കര, ആഖ്യാനം കുരീപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: നമുക്ക് ചുറ്റും 2025 December 31 വരെ കേരള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ളവർ ഈ മാസം 17 മുതൽ September 30 വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് സമർപ്പിക്കണം. യഥാസമയം മസ്റ്ററിംഗ് സമർപ്പിക്കാത്തവരുടെ തുടർന്നുള്ള പെൻഷൻ തടസ്സപ്പെടും. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി ക്യാമ്പസിൽ നടത്തുന്ന 4 ബിരുദം ഓണേഴ്സ് പ്രോഗ്രാമിൽ പൊതുവിഭാഗത്തിലും സംവരണ വിഭാഗത്തിലുമുള്ള ഒഴിവുകളിലേക്ക് ഈ മാസം 20 രാവിലെ 10 സ്പോട്ട് അഡ്മിഷൻ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.ssus.ac.in. കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി 31 വരെ നീട്ടി. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ മുഖേനയോ ഓൺലൈൻ പോർട്ടൽ വഴിയോ അപേക്ഷിക്കണം. PMFBY.gov.in എന്ന വെബ്സൈറ്റിലും 1-800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിലും വിവരങ്ങൾ ലഭിക്കും. കാനറ ബാങ്കിന്റെ കമ്പ്യൂട്ടർ പരിശീലന കേന്ദ്രത്തിൽ തൊഴിലധിഷ്ഠിത സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന പരിപാടിയിലേക്ക് 18-25 ഇടയ്ക്ക് പ്രായമുള്ള തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ +2 ഡിഗ്രി പാസായ യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും മറ്റ് ദുർബല വിഭാഗക്കാർക്കും മുൻഗണന. സൌജന്യ ഭക്ഷണ സൌകര്യവും ലഭ്യമാണ്. താൽപര്യമുള്ളവർ 9349932367 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ കാനറ ബാങ്ക്

ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, സെക്കൻഡ് ഫ്ലോർ, LIC ബിൽഡിംഗ്, പട്ടം, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ട് ഹാജരാകുകയോ ചെയ്യുക. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. ഇനി നാരായം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. ഗാനരചന PK ഗോപി, സംഗീതം ജോൺസൺ.

പ്രിയശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ പുലർവെട്ടം പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ഇഷ്ട ഇനങ്ങളുമായി പുലർവെട്ടം വീണ്ടും എത്തും നാളെ രാവിലെ 7:05. ഏവർക്കും ശുഭദിനാശംസകൾ.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത

0: the Financial Express. The Hindu writes, Parliament set to take up bills to amend FCRA, prevent insult to Vande Mataram. ED cracks alleged terror trail across five states, reads a headline in the Pioneer. The Tribune headlines, after over 100 resignations, Centre tightens ISRO exit rules. Supreme Court flags third language timing, mentions the Pioneer. In the editorial titled, A Game Bigger Than Its Grand Spectacle, the Indian Express writes, as Spain and Argentina face off in what will be their first meeting in the FIFA World Cup since 1996, the finale promises a grand spectacle. Last-minute winners, comebacks, extraordinary underdog performances and teeming moments of individual brilliance have made sure that the football itself has never been overshadowed. The spotlight now falls on Spain and Argentina. And finally, the Times of India informs that about the first private orbital rocket launch on Saturday. The papers add, Skyroot Aerospace is days from becoming India's first private space tech startup to launch an orbital class rocket. Vikram 1 is set to lift off at 11:30 from Sriharikota. And with that, it's back to you, Shagun.
1: Thank you, Pramod. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to flag off India's first hydrogen-powered train from Jind Railway Station in Haryana this morning. Delhi government approves 400 crore rupees startup and incubation policy to promote innovation and self-employment. National Testing Agency declares results of NEET UG 2026 re-examination. Gujarat ATS arrests 5 persons from Patan district in connection with its probe into Jaish-e-Mohammed terror module. And in men's cricket, hosts England beat India by 4 wickets in second ODI to level 3 match series 1-1. And with that, we end the morning news. Have a nice day.
2: Agashavani. നോവൽ സഞ്ചാരം.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: രാജ്യത്തൊരു ചേരിപിരിവ്, ഇളക്കം കൊണ്ട് നഷ്ടപ്പെടുവാനുള്ളവരെല്ലാം പൊതുപ്രസ്ഥാനത്തെ ഭയപ്പെട്ടു. ബ്രിട്ടനോട് കലശലായ വെറുപ്പ്, എല്ലാവരെയും സ്വരാജ്യ സ്നേഹമായിരുന്നില്ല പ്രേരിപ്പിച്ചിരുന്നത്. ഒന്നാം യുദ്ധത്തിന് ശേഷമുണ്ടായ സാമ്പത്തിക തകർച്ചയും തൊഴിലില്ലായ്മയും അവരെ വെറിപിടിപ്പിച്ചിരുന്നു. 1000 നാളികേരം കൊടുത്താൽ 19-20 റുപ്പിക, കുരുമുളക് വാങ്ങാനേ ആളില്ല. ഒരു വണ്ടി നെല്ല് വിറ്റാൽ ഒരു കുടുംബത്തിന് ഉടുപ്പ് വാങ്ങാൻ തികയില്ല. പട്ടിണി, രോഗം, നിരാശ, ഇതിനൊക്കെ കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണെന്ന ന്യായമായ പ്രചാരവേല അവരുടെ വിദ്വേഷത്തിന് വഴിച്ചാൽ കീറിക്കൊടുക്കുകയും ചെയ്തു. ഒരു മാറ്റം പക്ഷേ തങ്ങൾക്ക് രക്ഷ നൽകിയേക്കാമെന്ന് അവർ വിശ്വസിച്ചു. ഈ മനോഭാവം മണത്തറിയുവാൻ കഴിഞ്ഞ ഗവൺമെൻറ് കൂടുതൽ CIDകളെ നിശ്ചയിച്ചു, കൂടുതൽ സർക്കുലറുകൾ അയച്ച് കൂടുതൽ രക്ഷാ നടപടികൾ സ്വീകരിച്ചു. ചെറിയ കാരണങ്ങളുണ്ടാക്കി റിസർവ് പോലീസിനെ തെക്കും വടക്കും മാർച്ച് ചെയ്യിച്ചു. വേലുമ്മാൻ്റെ അതേ തന്ത്രം, ഭയപ്പെടുത്തി ഭരിക്കുക. ഒരാളുടെ പേരിൽ സംശയമുണ്ടാവുക എന്നതിനർത്ഥം ആമത്തിന് കൈ നീട്ടുകയെന്നാണ്. വേലുമ്മാൻ്റെ ആ സൂചന അത്രത്തോളം കനത്തതായിരുന്നു. ആ കനത്ത താക്കീതിന് പിൻപേ ഹരജി നീക്കിക്കൊടുത്താൽ ഒപ്പുകൾ താനെ വരുമെന്ന് വേലുമാനറിയാം. തികച്ചും ഫലിച്ചു ആ വിദ്യ. പ്രമാണപ്പെട്ട പലരിൽ നിന്നും ഒപ്പു നേടി. മൊയ്തീൻ ഹാജി മാത്രം താടി കൂട്ടി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു,
5: ഞമ്മടെ കുട്ടികള് സ്കൂളിൽ പോകുന്നില്ല, പിന്നെ ഞമ്മളെ ഓലി ചേർക്കൂല, എന്തേ വേലുവാരെ.
4: എന്നാലും നാട്ടുകാരുടെ ആവശ്യം. വേലുനായർ ഒന്ന് കരുനീക്കി,
5: എല്ലാവരും പാടെ നാട്ടുകാരെന്ന നാക്കിയാല് ഓല് വല്ലാതെ നന്നായി പോകും. ഇങ്ങളിപ്പോ നടക്കി,
4: ഹാജി തീർത്തു പറഞ്ഞു. ഒസു ഉറപ്പിക്കാനുള്ള വെള്ളവുമെടുത്ത് നടന്നു. വേലുമാൻ ഒന്നമർത്തി മൂളി പടികടന്നു. അതിലും കഠിനമായി പ്രതിഷേധിച്ചത് കുഞ്ഞിരാമനാണ്. അയാൾ ചോദിച്ചു,
5: എന്തിനാണ് ഈ മഹാഭാരതം? വായിച്ചു നോക്ക്, ഒപ്പിടുന്നത് നമുക്കൊക്കെ നന്ന. ഞങ്ങളെ നന്നാക്കിയതൊന്നും പോരെ, ഒപ്പല്ല നിങ്ങൾക്ക് തരേണ്ടത്. പോട്ടെ, പടിപ്പുറത്ത് കടക്ക്.
4: വേലുമാൻ ഉരുൾമോതിരം തിളങ്ങുന്ന തൻ്റെ മുങ്ങൻ വിരലുകൾ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു,
5: എനിക്ക് വയസ്സ് എത്രയായി എന്നറിയോ? നിങ്ങളുടെ ജാതകം എഴുതിയത് ഞാനല്ലോ. എന്നാൽ ഒന്നോർത്തോ, നീ ഇതിനെ അനുഭവിക്കും. വേലുവാണ് പറയുന്നത്. ഭൂ, കുഞ്ഞിരാമൻ ഒരൊറ്റ ഊത്ത്. വേലുമാൻ വലിഞ്ഞു നടന്നു. ഇതൊന്നും അയാളുടെ ഗതിയെ തടഞ്ഞില്ല. വളരെ ഒപ്പുകളോടുകൂടി ഹരജി മേലധികാരത്തിൽ എത്തുക തന്നെ ചെയ്തു. ഹരജിപ്പുറത്ത് കനം വയ്ക്കാതിരുന്നാൽ അത് പറന്നുപോകുമെന്ന് വേലുമാൻ അറിയാം. അയാളും ഹരജിയുടെ കൂടെ പോയി. അധികം താമസിച്ചില്ല. സമാധാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൽപ്പന മാസ്റ്റർക്ക് കിട്ടി. എന്ത് സമാധാനം? വഴിയിൽ കൂടി പോകുന്ന മനുഷ്യനെ തടഞ്ഞു നിർത്തി അമ്മയെയോ പെങ്ങളെയോ കൊന്നത് എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? രണ്ടുപേരും കൊന്നില്ലെന്ന് പറയുന്നത് ചോദ്യത്തിനുള്ള സമാധാനമല്ല. മേലധികാരി ചോദിക്കുമ്പോൾ ചോദിച്ചതിനെ ഉത്തരം പറഞ്ഞുകൂടു.
3: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ഇന്ന് രാവിലെ 10:15 രാഗാമൃതത്തിൽ കിളിമാനൂർ പി ആർ അജി പാടുന്ന കൃതികൾ കേൾക്കാം. തുടർന്ന് ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ.

ആകാശവാണി സ്മൃതി മധുരം. ഇന്ന് കർക്കിടകം 1. നല്ലതുമാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ശുദ്ധമായ മനസ്സും ശരീരവും അർപ്പിച്ച് രാമായണ പാരായണം ചെയ്യുന്ന പുണ്യമാസമാണ് കർക്കിടകം. പഞ്ഞമാസത്തിലെ ദുരിതങ്ങളെ മറികടക്കാൻ പൂർവികർ കണ്ടെത്തിയ പല വഴികളിലൊന്നാണ് രാമായണ പാരായണം. ഇന്ന് സ്മൃതിമധുരത്തിൽ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ചലച്ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയ കീർത്തനങ്ങൾ കേൾക്കാം. ആദ്യം അഗ്രജൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
5: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
4: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
5: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
4: സന്ദർശിക്കൂ www.irctctourism.com.
6: സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിനു വേണ്ടി നെയ്യാറ്റിൻകര വാസുദേവൻ പാടിയത്.

0: ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ചലച്ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയ കീർത്തനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.
1: മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം എല്ലാ ദിവസവും രാവിലെ 6:15. പ്രായോജകർ മലയാള മനോരമ.
2: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം. പ്രായോജകർ മലയാള മനോരമ.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗ സർവരോഗ സംഹാരിണി, ഇതേക്കുറിച്ച് ഡോക്ടർ കുമാരി സിന്ധു സംസാരിക്കുന്നു.
3: യോഗ അഭ്യാസത്തിൽ രോഗനിവാരണ ശേഷിയെക്കുറിച്ച് ആധുനിക ശാസ്ത്രങ്ങൾക്ക് പോലും മറിച്ചൊരഭിപ്രായമില്ല. സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ചേർന്നതാണ് ജീവൻ. ഇതിൽ സ്ഥൂല ശരീരത്തിന്റെ നിലനിൽപ്പ് പ്രാണനിൽ അധിഷ്ഠിതമാണ്. നമ്മെ ചൈതന്യവത്താക്കി പ്രവർത്തിപ്പിക്കുന്നത് ഇതേ പ്രാണനാണ്. ശരീരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഈ പ്രാണന്റെ പ്രവർത്തനം സദാ നടക്കുന്നു. പ്രാണന്റെ സഞ്ചാരപഥം തടസ്സപ്പെടുമ്പോൾ രോഗമായി മാറുന്നു. യോഗാസനാദികൾ പ്രാണന്റെ സഞ്ചാരപഥം ത്വരിതപ്പെടുത്തുന്നു. മനസ്സിന്റെ ഇച്ഛാശക്തി കൊണ്ട് രോഗഗ്രസ്തമായ ഭാഗങ്ങളിൽ പ്രാണശക്തി എത്തിച്ച് അവയെ ഭേദപ്പെടുത്തുകയാണ് യോഗയുടെ ലക്ഷ്യം. രോഗശമനം ലക്ഷ്യമിടുന്നവർ അതാത് രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ആസന വ്യായാമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കൂടുതൽ പ്രയോജനം ലഭിക്കും. തീരെ ആവശ്യതയുള്ളവർ പ്രാണായാമത്തിലൂടെ ശരീരശക്തി വീണ്ടെടുക്കാൻ ശ്രമിക്കണം. ഇടയ്ക്കിടെ ശവാസനത്തിൽ വിശ്രമിക്കാം. മനസ്സിന്റെ ആദികളും രോഗമായി മാറാറുണ്ട്. ശാരീരികമെന്നു കരുതുന്ന പല രോഗങ്ങൾക്കും മൂലകാരണം മാനസിക പ്രതിസന്ധിയാണ്. യോഗയിലൂടെ മനോനിയന്ത്രണം കൈവരിക്കാനാകുന്നു എന്നതുകൊണ്ട് ഇത്തരം ആദിവ്യാധികൾ അകന്നുപോകുന്നു. ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പേശിബലവും വഴക്കവും വർദ്ധിപ്പിക്കുന്നതിനും യോഗ വളരെ ഫലപ്രദമാണ്. സ്ഥിരമായ യോഗാഭ്യാസം രക്തസമ്മർദ്ദം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു. സൂര്യനമസ്കാരം, ഭുജംഗാസനം, വൃക്ഷാസനം തുടങ്ങിയ ആസനങ്ങൾ ശരീരക്ഷമത വർദ്ധിപ്പിക്കുന്നു. പതിവായ യോഗാഭ്യാസം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യോഗാസനം ഒരു വിദഗ്ധനായ പരിശീലകന്റെ മേൽനോട്ടത്തിൽ പഠിക്കുന്നത് ഉചിതം. എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ രോഗങ്ങളോ ഉണ്ടെങ്കിൽ യോഗ തുടങ്ങുന്നതിന് മുൻപ് ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക. ശ്വാസ നിയന്ത്രണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുക. പ്രതിദിനം കുറഞ്ഞത് 20-30 മിനിറ്റ് യോഗ ചെയ്യുന്നത് നല്ല ആരോഗ്യത്തിനും സമാധാനപരമായ ജീവിതത്തിനും സഹായിക്കും.
2: യോഗ സർവരോഗ സംഹാരിണി, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കുമാരി സിന്ധു.
0: ഇനി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. സുകൃതം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ONV, സംഗീതം രവി ബോംബെ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും ഗായത്രിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അരയന്നങ്ങളുടെ വീട്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കർക്കടകത്തിലെ ആരോഗ്യ പരിരക്ഷ ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ഗണേശ് നാരായണൻ സംസാരിക്കുന്നു.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ഇന്ന് രാത്രി 7:35 യുവവാണി റേഡിയോ ഗൈഡ് ഭൂമിയുടെ ഘടനകൾ അധ്യാപകനായ ജിതിൻ സംസാരിക്കുന്നു. എട്ട് മണിക്ക് സാഹിത്യവേദി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. സത്യാഗ്രഹം എന്ന സമരമാർഗം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്നുണ്ടായതാണെങ്കിലും ഏതെങ്കിലും ഒരു വേദിയിൽ പൊടുന്നനെ അവതരിപ്പിക്കപ്പെട്ടതല്ല. സത്യത്തെ മുൻനിർത്തിയുള്ള ഈ സമരമാർഗം പ്രതിസന്ധിയുടെ വഴികളിലൂടെ രൂപപ്പെട്ടു വരികയായിരുന്നു എന്ന് പറയാം. ഗാന്ധിജി തന്റെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ സത്യാഗ്രഹ സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ ഗാന്ധിജിയും സത്യാഗ്രഹികളും കടന്നുപോയതിനെക്കുറിച്ച് വിവരിക്കുന്നു. ഇത്തരത്തിൽ പല സമരമുറകളിലൂടെ അവർ കടന്നുപോയിയെങ്കിലും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കരിനിയമത്തിന് അയവ് വന്നില്ല. ഭരണകൂടവുമായി സന്ധിയുണ്ടാക്കിയെങ്കിലും ഭരണാധികാരികൾ തന്നെ വ്യവസ്ഥകൾ ലംഘിച്ചു. ഇത് സത്യാഗ്രഹികളെ വീണ്ടും സമരരംഗത്ത് തന്നെ എത്തിച്ചു. തുടർന്നുള്ള സംഭവങ്ങൾ ഗാന്ധിജി ഇങ്ങനെ വിവരിക്കുന്നു. കരിനിയമം പാസാക്കിയ കൊല്ലം തന്നെ ജനറൽ സ്മട്സ് ട്രാൻസ്വാളിലേക്ക് പ്രവേശിക്കുന്നവരെ നിയന്ത്രിക്കുന്ന ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു പാസാക്കി. ഇത് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും ബാധകമായിരുന്നുവെങ്കിലും പ്രധാനമായി ഇന്ത്യക്കാരുടെ നേർക്കാണ് ഉന്നം വെച്ചിരുന്നത്. നെറ്റാളിലുണ്ടായിരുന്ന ഒരു നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് ഈ പുതിയ ബിൽ അവതരിപ്പിക്കപ്പെട്ട് പാസാക്കിയത്. വിദ്യാഭ്യാസ സംബന്ധിയായ പരീക്ഷകളിൽ ജയിക്കുവാൻ കഴിയുമെങ്കിലും ഏഷ്യാറ്റിക് നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്യാൻ അനർഹരായവരെ രാജ്യത്തിനകത്ത് പ്രവേശിക്കുവാൻ പാടില്ലാത്തവരായി കരുതിയിരുന്നു. തന്നിമിത്തം പുതുതായി വരുന്ന ഒരൊറ്റ ഇന്ത്യക്കാരനെ പോലും രാജ്യത്തിലേക്ക് കടത്താതിരിക്കാനുള്ള ഒരു ഉപകരണമായി ഈ നിയമം മാറി. തങ്ങളുടെ അവകാശങ്ങളിൽ മേലുള്ള ഈ ആക്രമണത്തെയും തടയുക ഇന്ത്യക്കാരുടെ ആവശ്യമായി. അതിനെ സത്യാഗ്രഹ സമരത്തിലെ ഒരിനമാക്കണോ എന്നതായിരുന്നു പ്രശ്നം. എപ്പോൾ ഏതെല്ലാം കാര്യത്തെക്കുറിച്ച് സത്യാഗ്രഹമനുഷ്ഠിക്കണമെന്ന് ഇന്ത്യക്കാർ അവസാന തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യം തീർച്ചപ്പെടുത്തുന്നതിൽ അവർ വിവേകവും തങ്ങളുടെ പ്രാപ്തിയെപ്പറ്റിയുള്ള മതിപ്പും നിർദ്ദേശിക്കുന്ന അതിരുകളെ അതിലംഘിക്കരുത് എന്ന് മാത്രം. ന്യായമായോ അന്യായമായോ എല്ലാ സന്ദർഭങ്ങളിലും അനുഷ്ഠിക്കപ്പെടുന്ന സത്യാഗ്രഹം ദുരാഗ്രഹമായി മാറും. ആരെങ്കിലും സ്വന്തം ശക്തിയെക്കുറിച്ച് ബോധമില്ലാതെ സത്യാഗ്രഹം കൈക്കൊണ്ട് പരാജിതനാകുന്നുവെങ്കിൽ അയാൾ തന്നെത്താൻ അപമാനിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, തന്റെ വിഡ്ഢിത്തം കൊണ്ട് സത്യാഗ്രഹം എന്ന നിസ്തുലായുധത്തെയും അപഖ്യാതിയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ത്യക്കാർ സത്യാഗ്രഹമനുഷ്ഠിച്ചു വരുന്നത് കരിനിയമത്തിനെതിരെ മാത്രമാണെന്നും ആ കരിനിയമം പിൻവലിക്കപ്പെട്ടു കഴിഞ്ഞാൽ പ്രവേശന നിയന്ത്രണ നിയമത്തിന്റെ കത്ത് ഇല്ലാതായിക്കൊള്ളുമെന്നും സത്യാഗ്രഹ കമ്മിറ്റി

പറ്റി വിലയിരുത്തി. എന്നാലും പ്രവേശന നിയന്ത്രണ നിയമത്തിനെതിരെ ഒരു പ്രത്യേക പ്രസ്ഥാനം ആവശ്യമല്ലെന്ന് വിചാരിച്ച് ഇന്ത്യക്കാർ അനങ്ങാതിരുന്നാൽ ആ മൗനം ഭാവിയിൽ ഇന്ത്യക്കാരുടെ പ്രവേശനത്തെ പൂർണമായും നിയന്ത്രിക്കുന്നതിനുള്ള അവരുടെ സമ്മതത്തെ ഉള്ളടക്കം ചെയ്യുന്നതായി കരുതപ്പെടും. അതുകൊണ്ട് പ്രവേശന നിയന്ത്രണ നിയമത്തെയും എതിർക്കണം. ഒരൊറ്റ ചോദ്യം, ഇത് സത്യാഗ്രഹ സമരത്തിൽ ഉൾപ്പെടുത്തണമോ എന്നതായിരുന്നു. സമരം നിലനിൽക്കെ തങ്ങളുടെ അവകാശങ്ങളിന്മേൽ ചെയ്യുന്ന ഏതാക്രമണത്തെയും സത്യാഗ്രഹത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ കടമയാണ്. തങ്ങളുടെ ശക്തിക്കുറവോ ശക്തിയുടെ ന്യൂനതയോ പ്രവേശന നിയന്ത്രണ നിയമത്തെ വെറുതെ വിടുവാനുള്ള ഒഴിവ് കഴിവാക്കുവാൻ പാടില്ലെന്നും അതുകൊണ്ട് ഈ നിയമത്തെയും സത്യാഗ്രഹ സമരത്തിൽ ഉൾപ്പെടുത്തണമെന്നും നേതാക്കൾ തീർച്ചപ്പെടുത്തി. അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഗവൺമെന്റുമായി കത്തിടപാട് തുടങ്ങി. അതുകൊണ്ട് നിയമത്തിൽ മാറ്റം വരുത്തുവാൻ ജനറൽ സ്പട്സിനെ പ്രേരിപ്പിക്കാൻ ഞങ്ങൾക്കായില്ല. എങ്കിലും ഇത് ഇന്ത്യക്കാരെ, ശരിക്കു പറയുകയാണെങ്കിൽ എന്നെ അധിക്ഷേപിക്കുവാനുള്ള ഒരു പുതിയ സൗകര്യം അദ്ദേഹത്തിന് നൽകി. പരസ്യമായി ഞങ്ങളെ സഹായിക്കുന്നവർക്ക് പുറമേ സ്വകാര്യമായും വളരെയേറെ യൂറോപ്യന്മാർ ഞങ്ങളോട് സഹഭാവമുള്ളവരാണെന്ന് ജനറൽ സ്മട്സിനറിയാം. അതുകൊണ്ട് അവരുടെ സഹഭാവത്തെ നീക്കിക്കളയാൻ സ്വാഭാവികമായി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. തന്നിമിത്തം ഒരു പുതിയ കാര്യം കൊണ്ടുവന്നു എന്നൊരാക്ഷേപം എന്റെ മേൽ ചുമത്തുകയും ഞങ്ങളെ സഹായിക്കുന്നവരോട് അവർക്ക് എന്നെ അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ അറിഞ്ഞുകൂടാ എന്ന് പറയുകയും ഈ വിവരം അവർക്ക് എഴുതി അയക്കുകയും ചെയ്തു. അദ്ദേഹം 1 ഇഞ്ച് വിട്ടുകൊടുത്താൽ ഞാൻ 50 ഇഞ്ച് ആവശ്യപ്പെടും. അതാണ് അദ്ദേഹം കരിനിയമം പിൻവലിക്കാത്തത്. സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ പുതുതായി വരുന്നവരെ പറ്റി ഒരു ശബ്ദവുമില്ലായിരുന്നു. ഇപ്പോൾ ട്രാൻസ്വാളിന്റെ ഗുണത്തിനു വേണ്ടി അദ്ദേഹം പുതിയ പ്രവേശത്തെ തടയാൻ നിയമമുണ്ടാക്കുമ്പോൾ അവിടെയും ഞാൻ സത്യാഗ്രഹമനുഷ്ഠിക്കുന്നുവെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഈ സൂത്രം ഇനി ഒട്ടും സഹിക്കുവാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഞാൻ എന്തു തന്നെ ചെയ്താലും അദ്ദേഹം ഏഷ്യാറ്റിക് നിയമത്തെ പിൻവലിക്കുകയോ ട്രാൻസ്വാൾ ഗവൺമെന്റ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് കൈക്കൊണ്ടിട്ടുള്ള നയത്തെ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല. ന്യായമായ ഈ നിലയിൽ എല്ലാ യൂറോപ്യന്മാരുടെയും സഹായത്തിന് അവർക്ക് അവകാശമുണ്ട്. ഇങ്ങനെ പോകുന്നു ജനറൽ സ്മട്സിന്റെ വാദങ്ങൾ. ഈ വാദം എത്ര അന്യായവും അധാർമ്മികവുമാണെന്ന് അല്പമാലോചിച്ചാൽ സ്പഷ്ടമാകും. പ്രവേശന നിയന്ത്രണത്തെപ്പോലെയുള്ള ഒന്ന് നിലവില്ലാതിരിക്കുമ്പോൾ ഇന്ത്യക്കാരോ ഞാനോ എങ്ങനെയാണ് അതിനെ എതിർക്കുക? ജനറൽ സ്മട്സ് എന്റെ സൂത്രം എന്ന് വിളിച്ചതിനെപ്പറ്റി തനിക്കുള്ള അനുഭവത്തെക്കുറിച്ച് ഒഴുക്കുമട്ടിൽ പറഞ്ഞതല്ലാതെ ആ പ്രസ്താവനയെ പിന്താങ്ങുന്ന ഒരൊറ്റ സംഗതിയും അദ്ദേഹത്തിന് എടുത്തു കാണിക്കുവാൻ സാധിച്ചില്ല. ഞാൻ തെക്കേ ആഫ്രിക്കയിൽ പാർത്തിരുന്ന കാലത്ത് ഒരിക്കലെങ്കിലും ഏതെങ്കിലും സൂത്രത്തെ ശരണം പ്രാപിച്ചതായി തോന്നുന്നില്ല. എന്റെ ഈ ജീവിതകാലത്തിൽ തന്നെ ഞാൻ ഒരിക്കലും സൂത്രപ്പണിയെ ആശ്രയിക്കുകയേ ഉണ്ടായിട്ടില്ല എന്നുകൂടി ഒരു മടിയും കൂടാതെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സൂത്രപ്പണികൾ ധാർമ്മിക ദൃഷ്ടിയ ഒരു തെറ്റാണെന്ന് മാത്രമല്ല രാഷ്ട്രീയ കാര്യങ്ങളിൽ നിഷ്ഫലവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നിമിത്തം താൽക്കാലിക ഫലത്തിനു കൂടി എന്തെങ്കിലും സൂത്രപ്പണികളുടെ ഉപയോഗത്തെ ഞാൻ സമ്മതിച്ചിട്ടില്ല. എനിക്കെങ്ങനെ എന്റെ ഭാഗം വാദിക്കേണ്ടതില്ല. ഇതാർക്കു വേണ്ടിയാണോ എഴുതുന്നത്, അവരുടെ മുൻപാകെ എന്റെ ഭാഗം ഇങ്ങനെ വാദിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയും ചെയ്യും. ഞാൻ സൂത്രപ്പണികൾ ചെയ്യാത്ത ഒരാളാണെന്ന് അവർക്കിനിയും മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ എന്നെ നന്നാക്കാൻ വേണ്ടി എഴുതുന്ന യാതൊന്നിനും അവരെ അക്കാര്യത്തിൽ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. സത്യാഗ്രഹ സമരകാലത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകളുടെയും ഇന്ത്യക്കാർ കുടുങ്ങിയതും ഇടുങ്ങിയതുമായ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് തലനാരിഴയെങ്കിലും വ്യതിചലിച്ചിരുന്നുവെങ്കിൽ പ്രസ്ഥാനത്തിന് ഉണ്ടായേക്കാവുന്ന ആപത്തിന്റെ ഒരു രൂപം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യങ്ങൾ എഴുതിയത്. 20 അടി ഉയരത്തിൽ കെട്ടിയ കയറിന്മേൽ നിൽക്കുന്ന കമ്പകളിക്കാരൻ തന്റെ ശ്രദ്ധയെയും കയറിന്മേൽ ഏകാഗ്രമാക്കണം. അങ്ങനെ ചെയ്യുന്നതിലുണ്ടാകുന്ന ഏറ്റവും ചെറിയ തെറ്റുപോലും അയാളുടെ മരണത്തിലാകും കലാശിക്കുക. അയാൾ ഏതു ഭാഗത്തേക്കാണ് വീഴുന്നത് എന്നത് അവിടെ പ്രസക്തമല്ല. തെക്കേ ആഫ്രിക്കയിലെ സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള എന്റെ 8 കൊല്ലത്തെ അനുഭവം ഒരു സത്യാഗ്രഹി കഴിയുമെങ്കിൽ ഒരു കമ്പകളിക്കാരനേക്കാളേറെ ഏകാഗ്ര മനസ്കനായിരിക്കണം എന്നാണ്. ജനറൽ സ്മട്സ് ഏത് സുഹൃത്തുക്കളുടെ മുൻപാകെയാണോ എന്നെപ്പറ്റിയുള്ള ഈ ആക്ഷേപം കൊണ്ടുചെന്നത് അവർ എന്നെ നല്ലവണ്ണം അറിഞ്ഞിരുന്നതുകൊണ്ട്

ആക്ഷേപത്തിന് ജനറൽ സ്മട്സ് ആഗ്രഹിച്ചിരുന്നതിന് നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. അവർ എന്നെയോ ഇന്ത്യക്കാരുടെ പ്രസ്ഥാനത്തെയോ ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ സഹായിക്കുന്നതിൽ മുമ്പത്തേക്കാളേറെ നിഷ്ഠയുള്ളവരാവുകയും ചെയ്തു. സത്യാഗ്രഹം പ്രവേശന നിയന്ത്രണ നിയമത്തിന് കൂടി ബാധകമായിരുന്നില്ല എങ്കിൽ തങ്ങൾക്ക് അളവറ്റ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നുവെന്ന് ഇന്ത്യക്കാർക്ക് ഇത് കാരണം കാണാനും കഴിഞ്ഞു. ഏത് ധാർമ്മിക സമരത്തിനും പുരോഗതിയെ സംബന്ധിച്ച ഒരു നിയമം ബാധകമാണെന്ന് എന്നെ അനുഭവം പഠിപ്പിച്ചിട്ടുണ്ട്. സത്യാഗ്രഹത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ഈ നിയമം ഒരു ദൃഢതത്വം തന്നെയാണ്. ഗംഗ മുന്നോട്ടൊഴുകുമ്പോൾ മറ്റു ചെറുനദികളും അതിലേക്ക് ഒഴുകി വരികയും സമുദ്രത്തിൽ ചേരുന്നിടത്ത് ഇരുകരകളും കാണാൻ കഴിയാത്ത വണ്ണം നദിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് എവിടെയാണ് നദി അവസാനിച്ച് സമുദ്രം തുടങ്ങുന്നതെന്ന് പറയുവാൻ കഴിയാത്ത വണ്ണം അത് വീതിയുള്ളതാവുകയും ചെയ്യുന്നു. ഇതുപോലെ സത്യാഗ്രഹ സമരം മുന്നോട്ടു പോകുമ്പോഴും മറ്റു പല സംഗതികളും അതിൻ്റെ ഒഴുക്കിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും അങ്ങനെ അത് ഏത് ഫലങ്ങളിലേക്ക് നയിക്കുന്നുവോ അവ സദാ ഒരു വളർച്ചയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വാസ്തവത്തിൽ അനിവാര്യമാണ്, സത്യാഗ്രഹത്തിൻ്റെ പ്രാഥമിക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ്. എന്തുകൊണ്ടെന്നാൽ സത്യാഗ്രഹത്തിൽ ഏറ്റവും ചുരുങ്ങിയ ആവശ്യം തന്നെയാണ് ഏറ്റവും വലിയ ആവശ്യവും. അത് ചുരുക്കാൻ വയ്യാത്ത ഏറ്റവും ചുരുങ്ങിയ ആവശ്യമാകെക്കൊണ്ട് പിന്തിരിയലല്ല. അതിനാൽ അതിൽ സാധ്യമായ ഏക ചലനം പുരോഗതിയാണ്. മറ്റു സമരങ്ങളിൽ അവ ധാർമ്മികങ്ങളാണെങ്കിൽ പോലും ഭാവിയിലെ ചുരുക്കലിനെ അനുവദിക്കാൻ തക്കവണ്ണം ആവശ്യത്തെ വളരെ ഉയരത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അതുകൊണ്ട് അവയ്ക്കെല്ലാം ഉണ്ടാകുന്ന പുരോഗതി അപവാദരഹിതമായിരിക്കണമെന്നില്ല. സത്യാഗ്രഹത്തിൽ എന്ന പോലെ ഏറ്റവും ചുരുങ്ങിയ ആവശ്യം തന്നെ ഏറ്റവും വലിയ ആവശ്യമാകുമ്പോൾ മുൻപറഞ്ഞ പുരോഗതി നിയമം എങ്ങനെ ബാധകമാകണമെന്ന് ഞാൻ വിശദമാക്കേണ്ടതുണ്ട്. ഗംഗ പോഷക നദികളെ ആരാഞ്ഞ് തൻ്റെ വഴി വിട്ടുപോകുന്നില്ല. അതുപോലെ സത്യാഗ്രഹിയും വാളിൻ്റെ വായ്ത്തല പോലെ നേർത്ത തൻ്റെ മാർഗത്തെ ഉപേക്ഷിക്കുന്നില്ല. എന്നാൽ ഗംഗ മുന്നോട്ടൊഴുകുമ്പോൾ പോഷക നദികൾ സ്വയം വന്ന് അതിൽ ചേരുന്നു. ഇങ്ങനെ തന്നെയാണ് സത്യാഗ്രഹ നദിയുടെ നിലയും. പ്രവേശന നിയന്ത്രണ നിയമത്തെ സത്യാഗ്രഹത്തിൽ ഉൾപ്പെടുത്തിയത് കണ്ടിട്ട് സത്യാഗ്രഹ തത്വങ്ങളെപ്പറ്റി അറിവില്ലാത്ത ചില ഇന്ത്യക്കാർ ട്രാൻസ്വാളിൽ ഇന്ത്യക്കാർക്കെതിരായുള്ള എല്ലാ നിയമത്തെയും ഇതുപോലെ തന്നെ കരുതേണ്ടതാണ് എന്ന് വാശി പിടിച്ചു. ട്രാൻസ്വാളിൽ സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കെ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ മുഴുവനുമുള്ള ഇന്ത്യക്കാരെ എല്ലാം കൂട്ടിച്ചേർത്ത് നെറ്റാളിലും കേപ്പ് കോളനിയിലും ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിലും മറ്റും ഇന്ത്യക്കാർക്കെതിരായുള്ള എല്ലാ നിയമങ്ങൾക്കുമെതിരായി സത്യാഗ്രഹം അനുഷ്ഠിക്കേണ്ടതാണെന്ന് വേറെ ചിലരും അഭിപ്രായപ്പെട്ടു. ഈ രണ്ടഭിപ്രായങ്ങളിലും തത്വലംഘനം ഉൾപ്പെട്ടിട്ടുണ്ട്. സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ആലോചനയില്ലായിരുന്ന ഒരു നിലയെ ഇപ്പോൾ തഞ്ചം കണ്ട് കൈക്കൊള്ളുന്നത് സത്യവിരുദ്ധമാകുമെന്ന് ഞാൻ സ്പഷ്ടമാക്കി. നാം എത്ര ബലവാന്മാരാണെങ്കിലും വേണ്ടതില്ല. ഇപ്പോഴത്തെ സമരം ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ആരംഭിച്ചത് ആ ആവശ്യങ്ങൾ സ്വീകരിക്കപ്പെട്ടാൽ അത് അവസാനിക്കണം. ഈ തത്വത്തെ മുറുകെ പിടിച്ചിരുന്നില്ല എങ്കിൽ ജയിക്കുന്നതിനു പകരം ഞങ്ങൾ സർവത്ര തോൽക്കുക മാത്രമല്ല, ഞങ്ങൾക്ക് ലഭിച്ച സഹാനുഭൂതി കൂടി നഷ്ടമായേനെ എന്ന് എനിക്കുറപ്പുണ്ട്. നേരെ മറിച്ച് സമരം നടന്നുകൊണ്ടിരിക്കെ എതിർകക്ഷി തന്നെ ഞങ്ങൾക്ക് പുതിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ് എങ്കിൽ അവ തനിയെ സമരത്തിൽ ഉൾപ്പെടുന്നു. തന്റെ മാർഗത്തെ അനുഗമിക്കുമ്പോൾ നേടുന്ന പുതിയ ബുദ്ധിമുട്ടുകളെ ഒരു സത്യാഗ്രഹിക്ക് തന്റെ വിശ്വാസത്തിന്റെ വഞ്ചകനാകാതെ അവഗണിക്കുവാൻ കഴിയില്ല. എതിർകക്ഷി ഒരു സത്യാഗ്രഹിയല്ല, സത്യാഗ്രഹത്തിനെതിരായ സത്യാഗ്രഹം സാധ്യവുമല്ല. ഏറ്റവും ചുരുങ്ങിയതിൻ്റെയും ഏറ്റവും വലിയതിൻ്റെയും അതിർത്തികളാൽ അയാൾ ബന്ധിക്കപ്പെട്ടിട്ടുമില്ല. അതിനാൽ വേണമെങ്കിൽ അയാൾക്ക് പുതിയ വാദമുഖങ്ങൾ കൊണ്ട് സത്യാഗ്രഹിയെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കാം. പക്ഷേ സത്യാഗ്രഹി എല്ലാ ഭയങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. അയാൾ ആദ്യത്തെ ബുദ്ധിമുട്ടുകളെ എന്ന പോലെ പിന്നീടുണ്ടാകുന്നവയും തീർക്കാൻ ശ്രമിക്കുകയും അത് എല്ലാ അസമത്വത്തോടും തന്നെ നേരിടുവാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു സത്യാഗ്രഹ സമരം എതിർകക്ഷിയാൽ നീട്ടിക്കൊണ്ടുപോകപ്പെടുകയാണ് എങ്കിൽ നഷ്ടമുണ്ടാകുന്നത് എതിർകക്ഷിക്കും നേട്ടം സത്യാഗ്രഹിക്കുമാണ്. ഈ നിയമത്തിൻ്റെ പ്രവർത്തനത്തിന് മറ്റുദാഹരണങ്ങൾ സമരത്തിൻ്റെ
അടുത്തുള്ള ഘട്ടങ്ങളിൽ നമുക്ക് കാണാം.

0: വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

മലയാളിയുടെ ഗൃഹാതുര പ്രൗഢിയുടെ കാഴ്ചയാണ് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ. മറ്റു മൃഗങ്ങളെ പോലെയല്ല, എത്ര കണ്ടാലും മതിവരാത്തതാണ് കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുടെ കാഴ്ചകൾ. ഇങ്ങനെയൊരു ആനക്കാര്യത്തിലേക്കാണ് ഇന്ന് സഞ്ചാരിയുടെ ടീം എല്ലാ സഞ്ചാരികളെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. എവിടെയാണെന്നല്ലേ, കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പുകാടിന് സമീപമാണ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യൻ ആനകളുടെ സുരക്ഷിത താവളമാണ് കോട്ടൂർ. ഗാംഭീര്യമുള്ള ആന വിശേഷങ്ങളുമായി സഞ്ചാരി ടീം യാത്ര തുടങ്ങുന്നു.

0: അഗസ്ത്യകൂടം മലനിരകളുടെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടൂർ വിശാലമായ സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ഉയരമുള്ള വനമരങ്ങൾ, നിരവധി അരുവികളും കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു വനപ്രദേശം. പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന കോട്ടൂരിലെ അല്പം ആനക്കാര്യത്തിലേക്ക് പേര് പറയാമോ?
1: എന്റെ പേര് ഷിജു, ഞാനിവിടെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറാണ്.
0: ഇവിടെ സഞ്ചാരികൾക്ക് വരുമ്പോൾ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് കൊടുക്കുന്നതെന്ന് പറയാമോ?
1: വന്നു കഴിഞ്ഞാൽ സഞ്ചാരികൾക്ക് ആനയെ കാണുന്നതിനും ആനയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ആനകളുമായിട്ട് അടുത്ത് ഇടപഴകുന്നതിനും സാധിക്കും. ആനയെ കുളിപ്പിക്കുന്നതും ആനയ്ക്ക് ഫീഡ് ചെയ്യുന്നതും അതെല്ലാം തന്നെ നേരിൽ കാണാൻ കഴിയും. ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായി ഈവനിങ് സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് സ്റ്റേ ചെയ്യുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കും. നമ്മുടെ ഇവിടെ ബൌൾ ബോട്ട്, കൊട്ടവഞ്ചി സവാരി, ബാംബു റാഫ്റ്റ് തുടങ്ങിയ നമ്മുടെ ബോട്ടിംഗ് സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ട്രക്കിങ്ങിന് വേണ്ടി ആൾക്കാർക്ക് നമ്മുടെ ട്രക്കിംഗ് പാക്കേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കതിർമുടി, കിഴക്കമലപ്പാറ എന്നീ സ്ഥലങ്ങളിലേക്ക് ട്രക്കിംഗ് റൂട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റിനെ കുറിച്ച് അറിയുന്നതിനും ഫോറസ്റ്റിലെ നമ്മുടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നമുക്ക് ട്രക്കിംഗ് നല്ലൊരു അനുഭവമായിരിക്കും.
0: ഇനി കോട്ടൂരിന്റെ ഭാവി വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാമോ?
1: ആനകളുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നതിന്റെ ഭാഗമായിട്ട് കോട്ടൂരിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ആന പുനരധിവാസ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിക്കുകയും അതിനുവേണ്ടി കോട്ടൂർ വനമേഖലയിൽ 56 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഇവിടെ നടന്നു വരുന്നത്. നിലവിൽ ഇവിടെ നമുക്ക് 16 ആനകളെയാണ് സംരക്ഷിച്ചു വരുന്നത്. എന്നാൽ ഒരേ സമയം 50 ആനകളെ വരെ പ്രകൃതിയോട് ഇണങ്ങി സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പാർപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഇവിടെ തയ്യാറാക്കി വരുന്നത്. പ്രതിവർഷം 400,000 സഞ്ചാരികളെ സ്വീകരിക്കാൻ പ്രാപ്തമായ നിലയ്ക്കാണ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അണിഞ്ഞൊരുങ്ങുന്നത്. ആന പരിപാലനത്തോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ള ഗവേഷകർക്ക് വഴിയൊരുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിലേക്കായി അത്യാധുനിക സൌകര്യങ്ങളുള്ള ഒരു ഗവേഷണ കേന്ദ്രം കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സന്ദർശകർക്കായി ആന മ്യൂസിയം, ആനകളുടെ ചികിത്സയ്ക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി വെറ്ററി ആശുപത്രി, മുഴുവൻ സമയ വെറ്ററിനറി ഡോക്ടറുടെ സേവനം, പ്രകൃതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും പഠന ഗവേഷണത്തിനുള്ള സൌകര്യം, നേച്ചർ ക്യാമ്പുകൾ നടത്തുന്നതിനായി സാങ്കേതിക സജ്ജീകരണങ്ങളുള്ള സെമിനാർ ഹാളും, ആനപ്പാപ്പാന്മാർക്കുള്ള പരിശീലന കേന്ദ്രം, ആംഫി തിയേറ്റർ, കുട്ടിയാനകളെ നേരിൽ കാണുന്നതിനും അതിന്റെ പരിപാലനം വീക്ഷിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ, നാട്ടാനകൾ അടക്കമുള്ള ജഡങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള സംവിധാനവും അതിനുവേണ്ട ശ്മശാനവും, അതോടൊപ്പം തന്നെ ആനപ്പിണ്ടം ഉപയോഗിച്ച് പേപ്പർ നിർമ്മിക്കുന്ന പ്രത്യേക യൂണിറ്റ്, പുതുതായി ക്യാമ്പിലെത്തിയ ആനകളെ നിരീക്ഷിക്കുന്നതിനുള്ള ക്വാറന്റൈൻ സെന്റർ, ആനകളെ ഇവിടെ നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനും വേണ്ട ആംബുലൻസ് സൌകര്യം തുടങ്ങിയ സൌകര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തു വരുന്ന പദ്ധതിയിലുണ്ട്.
0: കോട്ടൂരിലെ പ്രവേശന ഫീസിനെ കുറിച്ചൊന്ന് പറയാമോ?
1: പ്രവേശന ഫീസായി ഇന്ത്യക്കാർക്കാണെങ്കിൽ 40 രൂപ, കുട്ടികൾക്കാണെങ്കിൽ 25 രൂപ, വിദേശികൾക്ക് 85 രൂപ, അഡൽറ്റിനും കുട്ടികൾക്ക് 50 രൂപ. അതുപോലെ നമ്മുടെ സ്റ്റിൽ ക്യാമറയ്ക്ക് 45 രൂപയാണ് ഇവിടെ ഈടാക്കുന്നത്, വീഡിയോ ക്യാമറയ്ക്ക് 335 രൂപ. കൂടാതെ നമ്മുടെ ഇവിടെ കൊട്ടവഞ്ചി സവാരിയുണ്ട്, അതിന് ഒരാൾക്ക് 100 രൂപയാണ്. അതിൽ 4 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയും. ബാംബു റാഫ്റ്റ് ഉണ്ട്, മുളച്ചങ്ങാടം, ഒരാൾക്ക് 100 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. 8 പേരോളം അതിൽ യാത്ര ചെയ്യാൻ കഴിയും. അതുകൂടാതെ നമ്മുടെ ഇവിടെ ട്രക്കിംഗ് പാക്കേജ് എന്ന് പറയുന്നത് കതിർമുടി എന്ന് പറയുന്ന ട്രക്കിംഗ് സ്പോട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 10 പേർക്ക് 5,000 രൂപയും 5 പേർക്ക് 2,500 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ട്രക്കിംഗ് സ്പോട്ടായ കിഴക്കമലപ്പാറ 10 പേർക്ക് 2,600 രൂപയും 5 പേർക്ക് 1,300 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈവനിങ് സ്റ്റേ നമ്മുടെ കോട്ടേജുകളുണ്ട്. ഹോളിഡേയ്സിലാണെങ്കിൽ ഒരു കോട്ടേജിന് 2,100 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ അത് 1,600 രൂപയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്.

0: കരയിലെ ഏറ്റവും വലിയ ജീവി, വലിയ ചെവികൾ വീശി, തുമ്പിക്കൈ ഇളക്കി, തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഗജവീരന്മാർ. അതൊരു കാഴ്ച തന്നെയാണ്. കോട്ടൂര് ഞങ്ങൾ എത്തിയപ്പോ തന്നെ പുഞ്ചിരിയോടെ സ്വീകരിച്ചത് ഇവിടുത്തെ ഗൈഡായ സുലോചന ചേച്ചിയാണ്. നമുക്ക് ഈ ചേച്ചിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം.
1: രാവിലെ 8 മണിക്ക് ഇവിടെ ഓപ്പൺ ആവും. 8:30 ആന നടക്കാൻ പോകും. 9 മണിക്ക് ആനയെ കുളിപ്പിക്കും. 10 മണിക്ക് ചോറ് കൊടുക്കും. ആ സമയത്തിന് വന്നാലേ ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ.
0: ആനകളെ കുളിപ്പിക്കുന്ന പ്രത്യേക സമയമുണ്ടോ?
1: 9:30 കുളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മള് ബോട്ടിംഗ് സ്ഥലത്ത് പോകും. അവിടെ കുട്ടവഞ്ചിയും ചങ്ങാടവും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഏറ്റവും പ്രായം കൂടിയ ആന സോമൻ, അതാണ് ഇവിടുത്തെ ആനകളുടെ ഏറ്റവും പ്രായം കൂടിയ അപ്പൂപ്പനാന. കോന്നി സോമൻ എന്ന് പറയും. ആദ്യം ആര്യങ്കാവിലായിരുന്ന ആന, അവിടെ നിന്ന് കോന്നിയിൽ കൊണ്ടുവന്നു. കോന്നിയിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. നല്ല കൊമ്പെല്ലാം നല്ല നീളമുണ്ട്, കാണാനൊക്കെ ഭംഗിയുണ്ട്. ഹരികൃഷ്ണൻ, അവന് 30 വയസ്സ് പ്രായമുണ്ട്. ഹരിപ്പാടുന്ന് കൊണ്ടുവന്നതാണ്. ഒരു വീട്ടിൽ ലൈസൻസ് ഇല്ലാതെ വളർത്തിയ ആനയാണ്. അപ്പൊ അത് ഫോറസ്റ്റ് അറിഞ്ഞ്, അങ്ങനെ ലൈസൻസ് ഇല്ലാതെ ഒരു വീടുകളിലും മൃഗങ്ങളെ വളർത്താൻ പാടില്ല. അങ്ങനെ ഫോറസ്റ്റ് ഏറ്റെടുത്ത് ഇവിടെ കൊണ്ടുവന്നതാണ് ഹരികൃഷ്ണൻ. രാജ്കുമാർ ആന തിരുവനന്തപുരം മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ അതിന് 47 വയസ്സുണ്ട്. അതും മദപ്പാടിന്റെ ഭാഗത്ത് നിൽക്കുകയാണ്. അതിനെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അത് കുളിച്ചിട്ട് നടന്ന് വരുന്നതൊക്കെ കാണാനാണ് നല്ല ഭംഗിയുള്ളത്. അതിന് കൊമ്പില്ല, മോഴ ഇനത്തിൽ പെട്ടതാണ്. അമ്മുവിന് 23 വയസ്സുണ്ട്. മിന്നയ്ക്ക് 22 വയസ്സുണ്ട്. നല്ല കറുപ്പ് കളറിലുള്ളയാണ് അമ്മു. നല്ല പൊക്കമുണ്ട് മിന്ന. 22 വയസ്സ്. ഇത്തിരി വണ്ണമുണ്ട്. കണ്ട ഗർഭിണി എന്നേ പറയുള്ളൂ. എന്നാ ഗർഭമൊന്നും ആ കല്യാണം ആയില്ല ഇതുവരെയ്ക്കും ആർക്കും.
0: അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു സംശയം, ആന കല്യാണങ്ങൾ ഇവിടെ നടക്കാറുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല. നമ്മൾ ഈ വളർത്തുന്ന ആനകള് 30 വയസ്സാകുമ്പോഴാണ് വിവാഹം നടക്കുന്നത്.
0: നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും കേൾക്കുന്നതാണ് കുങ്കി ആനകളെ കുറിച്ച്. ഇവിടെ കുങ്കി ആനകളുണ്ടോ?
1: കുങ്കി ആനകളെന്ന് പറയണത് കാട്ടിലെ ആനകളെയൊക്കെ നാട്ടിലിറങ്ങുമ്പോ അങ്ങനെ വിരട്ടി ഓടിക്കുന്നതാണ് കുങ്കി ആനകള്. അപ്പൊ ആ കുങ്കി ആനകളിൽ എന്ന് പറയുന്ന ഇവിടെ ഉണ്ണികൃഷ്ണന് അഗസ്റ്റീൻ എന്ന് പറഞ്ഞ രണ്ട് ആനകളുണ്ടായിരുന്നു. അവര് നല്ല തന്റെയിടം തയ്യാറെടുപ്പുള്ള ആനയായിരുന്നു. അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി വയനാട് ഭാഗത്ത് കൊണ്ടുപോയി. അങ്ങനെ ആ ആനകൾ പോയി. പിന്നെ അതി പിന്നീട് ഉള്ളതാണ് ഈ അമ്മുവും പിന്നെ അവരൊക്കെ. പിന്നെ പൊടിച്ചി എന്ന് പറയുന്ന ഒരു കുട്ടി ആനയുണ്ട്. വലിയ ആന ഒരു കൂട്ടത്താണ് നിർത്തിക്കുന്നത്. പൊടിച്ചിയാണ് അവളെ പേര്. വിതിര പേപ്പറ വനത്തിൽ നിന്നാണ് ആന കിട്ടിയത്.
0: ആനകളെ കാണാൻ വരുന്നവർക്ക് മറ്റൊരു പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ ജലസവാരി.
1: വനം കണ്ടിട്ടില്ലാത്തവർക്ക് ഈ കുട്ടവഞ്ചിയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. കാട് കാണാൻ പറ്റും. പിന്നെ മാനകളെല്ലാം വന്ന് നിൽക്കും. അങ്ങനെയാണ് ഈ കുട്ടവഞ്ചി പോകുമ്പോ ചിലപ്പോ കുരങ്ങന്മാര് വെള്ളത്തിലിറങ്ങി അങ്ങ് നീന്തി ഈ മറുകരയിലേക്ക് കയറുന്നത് അതെല്ലാം കാണാൻ പറ്റും. പിന്നെ ചങ്ങാടത്തിലാവുമ്പോ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ചാരി ഇരുന്ന് വിശാലമായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ ചങ്ങാടത്തിന്റെയും കുട്ടവഞ്ചിയിലും. ഒരു ദിവസം നിങ്ങൾ വരണം, വന്ന് ഇതെല്ലാം സഞ്ചരിക്കുമ്പോഴേ ഇതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ.
0: കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ പ്രവർത്തന സമയം 8:30 തൊട്ട് 8:30 വരെയാണ്?
1: രാവിലെ 8:00 ഇവിടെ ഓപ്പൺ ആവും. 4:30 ആവുമ്പോ ആനകളെ കൂടുകളിൽ കൊണ്ടുപോകും. 5:00 ആൾക്കാരെ എല്ലാം പുറത്തിറക്കും.
0: വനവിഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇക്കോ ഷോപ്പ് ഉണ്ട്. ഈ ഷോപ്പിൽ എന്തൊക്കെയാണ് കിട്ടുന്നത്?
1: ആനയുണ്ട്, വള്ളമുണ്ട്, ബോട്ടുണ്ട്, തേനുണ്ട്, കുരുമുളകുണ്ട്, സാധനങ്ങളുണ്ട്. വന്ന് വാങ്ങിക്കാൻ നല്ല സാധനങ്ങളാണ്. പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നതിനും കാട്ടി നല്ല സാധനങ്ങളാണ് ഇക്കോ ഷോപ്പിലുള്ളത്.
0: ഏത് ദിവസമാണ് ഇവിടെ അവധി?
1: തിങ്കളാഴ്ച അവധിയാണ്.

0: കോട്ടൂര് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടത് ആനയും പാപ്പാനും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ്. ഇതിനെക്കുറിച്ച് പറയാനായിട്ട് നമ്മുടെ അടുത്ത് ഒരു പാപ്പാനുണ്ട്. നമുക്ക് പേര് ചോദിക്കാം. ചേട്ടന്റെ പേരൊന്ന് പറയാമോ?
1: ശശിധരൻ.
0: ഇവിടെ എത്ര നാളായിട്ടുണ്ട്?
1: 15 വർഷമായി.
0: ഇവിടെ വന്നപ്പോൾ ഏറ്റവും രസകരമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ഓരോ ആനകൾക്കും ഓരോ പേരുകളാണ്. അമ്മു, ആമിന, അങ്ങനെ എല്ലാ ആനകൾക്കും ഇവര് പേര് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആനകൾക്ക് പേരിടുന്നത്?
1: പേര് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്.
0: പേരുകൾ തെരഞ്ഞെടുക്കുമ്പോ അതിന് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണോ ഈ പേര് സെലക്ട് ചെയ്യുന്നത്?
1: ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുമല്ലോ, അങ്ങനെ അത് ഉദ്ദേശിച്ചുള്ള പേരുകൾ കൊടുക്കും. പൊടിയക്കാലയിൽ നിന്ന് കിട്ടിയതിനെ പൊടിച്ചു തന്നിട്ട്, പിന്നെ ആമിന, ഇത് അവസരത്തിന്റെ ആടിവാരത്തിൽ നിന്ന് കിട്ടിയത്. അതിന് ആരണ്യെന്ന്, ആരണ്യെന്ന് വെച്ചാൽ വനം എന്നുള്ള അർത്ഥമായാലും വരും.
0: കുട്ടികളെ നോക്കുന്ന പോലെയാണ് ഓരോ പാപ്പാന്മാരും ആനകളെ നോക്കുന്നത്. ചേട്ടൻ ഏത് ആനയാ നോക്കുന്നത്? ആനയുടെ പേരൊന്ന് പറയാമോ?
1: ഞാൻ നോക്കുന്നത് മായ.
0: മായ എന്താണ് അതിന്റെ പ്രത്യേകത?
1: പ്രത്യേകത അത് കൂടുതൽ ഉപദ്രവകാരിയൊന്നുമല്ല.
0: അല്ല
1: അല്ല, വേറൊരു ആനയോട് ഞാൻ 8 വർഷം വരെ നിന്ന്, രാജ്കുമാർ എന്ന് പറയും, മോഴ ആനയാണ്. ഇപ്പൊ നീരിലെ
0: ഈ മോഴ ആനകളുടെ പ്രത്യേകത എന്താ? അത് കൂടുതല് നമ്മൾ ആക്രമിക്കോ അങ്ങനെയൊക്കെ ഉണ്ടോ?
1: ആക്രമശക്തി കൂടുതലാണ്.
0: ആണോ? ചേട്ടൻ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
1: എനിക്ക് പറ്റില്ല, എന്റെ കൂടെ നിന്ന് ഒരാളിനടുത്ത് ദൂരെ കളയൊക്കെ ചെയ്തു. എനിക്ക് അങ്ങനെ അതിൽ നിന്നും ഒരു അപകടവും പറ്റിയിട്ടില്ല.
0: ജീവൻ പണയം വെച്ച് തന്നെയാണ് ഈ ആനകളെ എല്ലാവരെയും നോക്കുന്നത്.
1: എപ്പോഴാണ് ഒരു അപകടം വരണമെന്ന് പറയാൻ നോക്കില്ല.

0: സ്വന്തം വീട് പോലെ തന്നെ സുരക്ഷിതവും സന്തോഷവുമുള്ള ഒരിടം ഏതൊരു ജീവിയുടെയും ആഗ്രഹമായിരിക്കും. ആഗ്രഹത്തെക്കാൾ അതൊരു ആവശ്യമാണെന്ന് മനസ്സിലാക്കി തരുന്നതാണ് പുനരധിവാസ കേന്ദ്രങ്ങൾ. ഉപേക്ഷിക്കപ്പെട്ടതും പരിക്കുപറ്റിയതുമായ ആനകൾക്കുള്ള കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ വിശേഷങ്ങളാണ് സഞ്ചാരി ടീം നിങ്ങളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പേര് പറയാമോ?
1: പേര് രവീന്ദ്രൻ.
0: എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു?
1: 8 വർഷം.
0: ഇവിടെ വ്യത്യസ്ത പ്രായത്തിലുള്ള ഒത്തിരി ആനകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഇവിടെ ഇപ്പൊ 3.5 വയസ്സ് മുതൽ 82 വയസ്സ് വരെയുള്ള ആനയുണ്ട്. പിന്നെ നേരത്തെ അതിലും ചെറുതുണ്ടായിരുന്നു, 2 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. ഇപ്പൊ നമുക്കിവിടെ നിൽക്കുന്നതൊക്കെ 8 മാസം 6 മാസം പ്രായമുള്ളപ്പോ കിട്ടിയതുവരെയുണ്ട്.
0: ഇതൊരു പുനരധിവാസ കേന്ദ്രമാണല്ലോ, അപ്പൊ പരിക്കേറ്റവരെയൊക്കെ ഇവിടെ കൊണ്ടുവരാറില്ലേ?
1: മിക്കവാറും കിട്ടുന്ന ആനകളെല്ലാം പരിക്ക് പറ്റി വയ്യാത്ത രീതിയിൽ കിട്ടുന്ന ആനകളാണ് ഇവിടെ വന്നിട്ടുള്ളത്.
0: ആനയുടെ ഭക്ഷണ രീതി ഒന്ന് പറയാമോ?
1: ഭക്ഷണ രീതി എന്ന് പറയുമ്പം ഒരു ആനയുടെ സൈസ് അനുസരിച്ചിട്ടാണ്, പ്രായം അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ നോക്കണ ആനയ്ക്ക് 7 വയസ്സുണ്ട്. അതിന് ഇപ്പം 2 കിലോ അരി, 1/2 കിലോ ചെറുപയർ, 1/2 കിലോ മുതിര, 1 കിലോ ബാഹി, 1 കിലോ ഗോതമ്പ്, അങ്ങനെയാണ് ഇപ്പം ഇതുള്ളത്. പിന്നെ അല്ലാതെ തന്നെ 90 കിലോ പുല്ലുണ്ട് ഒരു ദിവസം.
0: ഇത്രയും ആനകൾക്കുള്ള ഭക്ഷണം എവിടെ നിന്നാണ് എത്തിക്കുന്നത്?
1: ഓരോ വർഷം കോൺട്രാക്ട് കൊടുത്തിട്ട് അവരാണ് കൊണ്ടുവരുന്നത്.
0: ഓരോ ആനയ്ക്കും ഓരോ പ്രത്യേകതയില്ലേ? പാപ്പാനായി ഇത്രയും വർഷത്തെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പറയാമോ?
1: ആനകള് ഇപ്പൊ മനുഷ്യരെ പോലെ തന്നെ ഓരോന്നിനും പ്രത്യേക സ്വഭാവ രീതികളും മറ്റിതൊക്കെ ഉണ്ട്.
0: ചേട്ടൻ നോക്കുന്ന ആനയുടെ പേരെന്താണ്?
1: ഇപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണ മനു എന്നൊരാണ് ആനയാണ്, പാലക്കാട് നിന്ന് വന്നതാണ്.
0: എത്ര വയസ്സ് പ്രായമുണ്ട്?
1: 7 വയസ്സായി. മോഴയാണ്. മോഴ എന്ന് പറയുമ്പം കൊമ്പ് വളരില്ല, ബാക്കിയെല്ലാം നോർമലാണ്. ആണാന കുട്ടിയാണ്. പിന്നെ അടുത്ത കാലത്ത് സുഖമില്ലാതായി. പുള്ളി ഒരു ഒറ്റനാനയുടെ ഒരു സ്വഭാവമുള്ളവരാണ്. ആരുമായിട്ടും വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഇപ്പൊ കൂട്ടത്തിൽ പോയാലും പുള്ളി മാറി ഒരു ഗ്രൗണ്ടിൽ വിട്ടു കഴിഞ്ഞാൽ മാറി നിന്ന് അവന്റെ സ്വന്തം കാര്യം നോക്കണ ആ ഒരു സ്വഭാവത്തിലാണ്. അതുപോലെ തന്നെ മിന്നെ എന്ന് പറയുന്ന ഒരു പിടിയാന കുട്ടിയുണ്ട്.
0: മൊത്തം ഇവിടെ എത്ര ആനകളുണ്ട്?
1: മൊത്തം 16. 16-ൽ ഇപ്പം ഒരു വൈറസ് വന്നതുകൊണ്ട് 2 ആനകളെ നേരിടാൻ മാൻ പാർക്കിന്റെ ഭാഗത്തോട്ട് മാറ്റിയിരിക്കും.

0: ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാജുവിന്റെ അടുത്താണ്. രാജു എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, ഒരു ആളാണെന്ന്. ആളല്ല, ഒരു ആനയാണ്. ഇവിടെ കോട്ടൂർ ആനസങ്കേതത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടിക്കുറുമ്പൻ, അതിന്റെ പേരാണ് രാജു. നമുക്ക് രാജുവിന്റെ വിശേഷങ്ങൾ ചോദിച്ചാലോ? പേര് പറയാമോ?
1: എന്റെ പേര് ബിനുകുമാർ എന്നാണ്. ഞാൻ ഇവിടുത്തെ വാച്ചറാണ്. രാജു നമുക്ക് 6 മാസം പ്രായപ്പോ കിട്ടിയതാണ്. മൂന്നാറിന്ന് കിട്ടി കൊണ്ടുവന്നതാണ്. കടുവയുടെ ആക്രമണത്തിൽ തള്ള കരിഞ്ഞു പോയി. അങ്ങനെ കിട്ടി. കടുവയുടെ ആക്രമണത്തിൽ ഇതിന് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവരുമ്പോൾ നല്ല പരിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ട് സിനിച്ച് അതെല്ലാം മാറി. പിന്നെ പാലാണമ ലാക്ടോജൻ ബിപ്രോട്ടീൻ ഗ്ലൂക്കോസ് എല്ലാം കൊടുത്തോണ്ടിരുന്നു. അതെല്ലാം മാറി ഇപ്പൊ നല്ലൊരു കുറുമ്പനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു ആനക്കുട്ടിയാണ്. അതായത് നമ്മുടെ പഴയ മിനിസ്റ്ററുടെ പേരാണ് രാജു എന്ന് ഇട്ടിട്ടുള്ളത്.
0: എന്തുകൊണ്ടാണ് മിനിസ്റ്ററുടെ പേരെന്ന് പറഞ്ഞല്ലോ, ആ പേരിടാൻ കാരണം?
1: കാരണം മൂന്നാറിന്ന് കിട്ടിയ സാറ് ആ സമയമായപ്പോ ഭരണത്തിൽ നിന്ന് ഇറങ്ങാ ആ സമയമായപ്പോ കിട്ടിയ ആനക്കുട്ടിയ. അങ്ങനെയാണ് സാറിന്റെ പേര് അതിൽ ഇടാൻ കാരണം. ഇപ്പൊ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടി അളിഞ്ഞ് വരും. പുള്ളി ചങ്ങരയൊന്നും ഇടില്ല. ഫ്രീ ആയിട്ട് ഇതിനകത്ത് മാത്രം പുള്ളിയിലെ ഇഷ്ടത്തിന് തന്നെയാണ് നടക്കുന്നത്. അതുപോലെ പാപ്പമ്മരെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴും അവരെ കൂടെ എൻജോയ് ചെയ്ത് വെള്ളത്തിൽ കാട്ടിലൊക്കെ പോയി നല്ല കറങ്ങി വെള്ളത്തിൽ ചെന്ന് മറിഞ്ഞ് കുളിച്ചിട്ട് അവിടുന്ന് അവരെ കൂടെ അവര് പറയണ കേട്ട് നല്ല രീതിയിൽ വരുന്ന ഒരു ആനക്കുട്ടിയാണ്.
0: അപ്പൊ

0: അതുപോലെ തന്നെയാണ് ഇവിടെ കോട്ടൂരും. എല്ലാ പാപ്പാന്മാരും അവരെ സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്കും ഓരോരോ ഓമനത്വമുള്ള ഓരോരോ പേരിട്ടും ഇവർ വിളിക്കാറുണ്ട് അല്ലേ?
1: അതെ അതെ, എല്ലാരും പേരെടുത്ത് വിളിക്കാൻ കേട്ടു. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ അപ്പുപ്പനായ ഒരു ആനയുണ്ട് സോമൻ. സോമനെ തന്നെയാണ് ഇപ്പൊ നല്ലൊരു പാവാണ്, ആർക്ക് വേണം അതിന്റെ അടുത്ത് പോവാൻ, അത്ര ഒരു പാവേണ്ട ഒരു ആനയാണ് സോമൻ തന്നെയാണ്.
0: എത്രാമത്തെ വയസ്സിലാണ് രാജുവിനെ കിട്ടിയത്?
1: 6 മാസം പ്രായപ്പം കിട്ടിയത്.
0: രാജുവിന് ഇപ്പോൾ എത്ര വയസ്സായി?
1: ഇപ്പോ 3.5 വയസ്സാവാൻ പോകുന്നു.
0: രാജുവിനെ രാവിലെ തന്നെ കുളിപ്പിച്ച് കൊച്ചു കുട്ടികൾക്ക് പൊട്ടൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ പൊട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ നിർത്തിയിരിക്കുവാണ് അല്ലേ?
1: അതെ അതെ.
0: ഈ ആന പരിശീലനം എന്ന് പറഞ്ഞല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: നമ്മൾ കിട്ടുന്ന ആന കുട്ടികളെ എവരിക്ക് ഒന്ന് കാണാം, പാപ്പാമാരെ തന്നെയാണ് അവരെ ഓരോ ചട്ടങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ഇരിക്കാനും കിടക്കാനും നടക്കാനും എല്ലാ കാര്യങ്ങളും അവര് പാപ്പാമാരെ തന്നെയാണ്. ഡോക്ടർ നേതൃത്വത്തിൽ ഡോക്ടർ ഓരോ കാര്യങ്ങൾ പാപ്പാമാരെ പറയാം, അവര് ആ രീതിയിൽ പാപ്പാമാരെ അതിനെ ചട്ടങ്ങൾ പഠിപ്പിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്.
0: രാജുവിനെ നോക്കാനായിട്ട് എത്ര പാപ്പാന്മാരുണ്ട്?
1: രാജുവൊക്കെ തന്നെ ഒരു സമയം അവര് 2 പാപ്പാന്മാരുണ്ട്. അവരെ കാണാതെ ഒരിക്കലും ഇരിക്കില്ല. കാരണം അവര് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഭയങ്കര വിളി തുടങ്ങും രാജു. അങ്ങനെ ഒരു ആണ്. അവര് രണ്ടുപേരും എപ്പോഴും 24 മണിക്കൂർ എപ്പോഴും അവരെ കൂടെ വേണം. അവരെ വിട്ട് മാറൂല. അവര് കിടക്കുന്ന ഭാഗത്ത് ചെന്ന് തന്നെയാണ് അവരെ കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത്.
0: ഇപ്പോൾ സഞ്ചാരിയുടെ ടീം നിൽക്കുന്നത് രാജ എന്നു പേരുള്ള ഒരു ആനയുടെ അടുത്താണ്. ഈ ആന കുറച്ച് കുറുമ്പനാണെന്നാണ് പറഞ്ഞത്. മദപ്പാടിന്റെ ആരംഭമുള്ളതുകൊണ്ട് ഇതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ചെ വയലന്റ് ആണ്. നമുക്ക് രാജയുടെ വിശേഷങ്ങൾ ചോദിക്കാം.
1: രാജയെ നമുക്ക് ഇവിടെ കോട്ടൂർ നിന്ന് കിട്ടിയതാണ്. ഒരു 6 മാസം പ്രായമായപ്പം കിട്ടിയ, കുഴിക്കകത്തപ്പെട്ട് പോയി, അങ്ങനെ കിട്ടിയ രാജയാണ്. ഇപ്പം തന്നെ 11 വയസ്സോളായി. ഇവിടെ വന്ന ശേഷം നല്ല ഇതായി. ചെറിയൊരു കുട്ടി കുറുമ്പനാ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ 2 പാപ്പാന്മാരുണ്ട്. അവര് നോക്കുന്നു, നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. നമ്മൾ രാവിലെ ആറ്റിൽ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകും. ഇപ്പൊ മദപ്പാടിന്റെ ഇത് ആരംഭമായോണ്ട് മാത്രം കൊണ്ടുപോകുന്നില്ല, ഇവിടെ കൂട്ടി നിർത്തിയിരിക്കുന്നതാണ്.
0: എങ്ങനെയാണ് ആനകൾക്ക് മദപ്പാടുണ്ടാകുന്നത്?
1: ഈ ആനകളെ മദപ്പാടിന്റെ ഇതെന്ന് പറയുന്നത് അത് വർഷത്തിൽ ഒരിക്കൽ വരുന്നുണ്ട്. അത് പാപ്പാമാർക്ക് തന്നെ അറിയാം. ആ ഡേറ്റ് അവര് ഓർമ്മിച്ചു വയ്ക്കും ആ സമയം. അപ്പൊ ആ ദിവസം ആകുമ്പോ അവര് നോക്കും. അപ്പഴാ 1-ാം പാപ്പനെ ആന ഓട്ടിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ആന വെന്തസാക്കും. വെന്തസാക്കിയ ശേഷം പിന്നെ ഒലിക്കാൻ തുടങ്ങുമ്പോൾ 2-ാം പാപ്പനെ ഓട്ടിക്കും. അതിന് ഒരു 3 മാസത്തോളം വലിയ വിധത്തിൽ തന്നെ മദപ്പാടി തന്നെ നീക്കും. 3 മാസം കഴിഞ്ഞാൽ മാത്രമേ മദപ്പാടി നിന്ന് നല്ല ക്ലിയർ ആയി വരുള്ളൂ. അപ്പഴേ പിന്നെ ആന എന്ത് ചെയ്യുന്നൊന്നും ആരെ അടുത്തടുപ്പിക്കില്ല. പിന്നെ ഫുഡും കാര്യങ്ങളും കുറച്ച് ദിവസം കഴിക്കും. പിന്നെ കുറച്ച് ദിവസം ആഹാരം എടുക്കാതെ നിൽക്കും ആ ഒരു അവസ്ഥയിൽ. പിന്നെ വെള്ളവും കാര്യങ്ങളും ആഹാരം എല്ലാം ഇട്ട് കൊടുക്കും. എല്ലാ ആഹാരം എല്ലാം കൊടുക്കും. ദൂരെ നിന്നുള്ള കാര്യങ്ങളാണ് എല്ലാ പാപ്പന്മാരും കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്നത്.
0: രാജയെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയുമ്പോൾ രാജ നമ്മളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന ഭാവത്തില്. കാണാൻ ഭംഗിയുള്ള നല്ലൊരു കുട്ടിക്കുറുമ്പൻ.

0: ശരിയും മനസ്സിലാക്കി കൊടുക്കുന്ന ഗുരുക്കന്മാരെ പോലെയാണ് ഓരോ പാപ്പാനും. പരിശീലനം കൊണ്ടും സ്നേഹം കൊണ്ടുമൊക്കെ നല്ല അനുസരണയുള്ള കുട്ടികളാക്കി മാറ്റുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നത് ഇവര് തന്നെയാണ്. തീർച്ചയായിട്ടും ഓരോ ആനയ്ക്കും ഇവിടെ എത്തിപ്പെട്ടതിന്റെ ഓരോ കഥകളുണ്ടാവും. നമ്മളിപ്പോ നിൽക്കുന്നത് കുറുമ്പിയായ ആമനക്കുട്ടിയുടെ അടുത്താണ്. ഇവൾക്ക് ഒരു കണ്ണീരിന്റെ കഥയാണ് ഉള്ളത്. അത് നമുക്ക് പാപ്പാനോട് തന്നെ ചോദിക്കാം. പേര് പറയാമോ?
1: എന്റെ പേര് നിസാർദ്ദീൻ എന്നാണ്.
0: എത്ര വർഷം കൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്?
1: 8 വർഷം. ഇതേ വിതിര കല്ലാറെന്നാണ് നമുക്ക് കിട്ടിയത്. തള്ള ഷോക്കടിച്ച് ചരിഞ്ഞുപോയി, അങ്ങനെയാണ് ഇതിനെ കിട്ടുന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പൊ കൊണ്ടുവരുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, കുസൃതിയൊക്കെ ആയിരുന്നു. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്.
0: ഏതൊരു ജീവജാലങ്ങൾക്കും അതിന്റെ അമ്മ നഷ്ടപ്പെടുമ്പോ ആ കുഞ്ഞിനെ നോക്കാൻ ശരിക്കും പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമുക്കറിയാം.
1: നമ്മളിപ്പോ ഇത് കുട്ടിയല്ലേ, കുട്ടിയായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മള് തള്ള മരിച്ച് നമ്മള് മക്കളെ വളർത്തുന്ന അതേ ബുദ്ധിമുട്ട്, അതിനേക്കാളും ബുദ്ധിമുട്ടുണ്ട്. ഇതിന് ഇതിന് കുപ്പിപ്പാൽ കൊടുക്കണം, പിന്നെ ഇതിന് നമ്മള് ഫുൾ ടൈം ആളുണ്ടാവണം. ഏത് സമയത്ത് ഇതിനെ കെയർ ചെയ്ത് ഒന്നിന് ഒരാൾ രണ്ടുപേരുണ്ടാവും, പിന്നെ അതിന്റെ കുപ്പിയിൽ പാൽ കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. തള്ള മരിച്ച ഒരു കൊച്ചിനെ നമ്മൾ ഏത് രീതിയിൽ സംരക്ഷിക്കണം, അതിനേക്കാളും ഇരട്ടി പണിയാണ് ഇതിന്.
0: നമ്മൾ ആമിനയുടെ കഥ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. വളരെ പണിപ്പെട്ടാണ് അമ്മയുടെ അടുക്കൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയതെന്ന്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: തള്ള മരിച്ചു കിടന്നപ്പോഴ് പിറ്റന്ന ആയിട്ട് ഇത് പാല് കുടിച്ചോണ്ട് നിന്നൊരു രംഗമാണ്. ഇതിനവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആൾക്കാരെയൊക്കെ ഓട്ടിക്കുമായിരുന്നു ആ സമയത്ത്. വളരെ കുഞ്ഞായത്, 1.5 വയസ്സ് പ്രായത്തില്, ഇപ്പൊ 4 വയസ്സായി. അന്ന് നല്ല രീതിയിൽ ആൾക്കാർ ഓട്ടിക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മളിതിനെ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിറയ്ക്കിയപ്പോഴും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു.
0: ഈ സംഭവം എങ്ങനെയാണ് അറിഞ്ഞത്?
1: ഇവിടെ ഉള്ള ആദിവാസികള് ആണ് അറിയുന്നത്. അവര് വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണ് ഇവിടെ നിന്ന് ആള് പോയി കൊണ്ടുവരുന്നത്.
0: ഇപ്പോ ആമനക്കുട്ടി ശരിക്കും കുറുമ്പുള്ള ആനക്കുട്ടി തന്നെയാണ് അല്ലേ?
1: ഇപ്പൊ അത്യാവശ്യം ഇതിനിടയ്ക്ക് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഡോക്യുമെന്ററിയിലൊക്കെ സത്യദാസിന്റെ കൂടെ 2 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു.
0: അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു സെലിബ്രിറ്റിയുടെ കൂടെയാണ് അല്ലേ?
1: അതെ, സെലിബ്രിറ്റിയാണ്.
0: ആമിനക്കുട്ടി അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ, എന്തായിട്ടായിരുന്നു ആ ഒരു റോള്?
1: ഇത് അദ്ദേഹം ഇതിന്റെ ആനക്കാരൻ എന്നുള്ള രീതിയിൽ ഇത് കൊണ്ടു നടക്കുന്നതായിട്ടും പുല്ലു കൊടുക്കുന്നതായിട്ടും കാറ്റി കൊണ്ടുപോയി കുളിപ്പിക്കുന്നതായിട്ടും ഉള്ള രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ ചില ആൾക്കാർ മാത്രമേ അത് ഓട്ടിക്കുന്നുള്ളൂ, എല്ലാവരും ഇല്ല. ചില ആൾക്കാരുടെ സ്മെല്ല് അതിന് പിടിക്കാത്ത, എന്താണെന്ന് അറിയില്ല.
0: കൂടെയുള്ള മറ്റ് പാപ്പാന്മാരെയൊക്കെ ഓടിക്കാറുണ്ടോ?
1: ഇല്ല ഇല്ല, അങ്ങനെ ആരും വരൂല്ല ഇതിനടുത്ത്. കാരണം ഇതിന് വൈറസ് വന്നതാണ്, ഇതിനൊരു ഹെർപെക്സ് എന്ന് പറഞ്ഞൊരു വൈറസ് വന്നതാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. വേറെ പാപ്പന്മാരൊന്നും ഇതിന്റെ അടുത്ത് വരൂല്ല. ഞാൻ വേറെ ആനയുടെ അടുത്ത് പോവുകയില്ല, ഒറ്റപ്പെട്ട് കെട്ടിയിരിക്കുന്നതും.
0: ആ അസുഖത്തെ കുറിച്ച് ഒന്ന് പറയാമോ, എന്താണ് അസുഖം?
1: അത് നമ്മളെ കൊറോണയൊക്കെ വന്നതുപോലത്തെ ഒരിതാണ്. ചെറിയ കുട്ടിയൊക്കെ വന്നാലാണ് ബുദ്ധിമുട്ട്. 18 മണിക്കൂർ താണ്ടിയാൽ രക്ഷപ്പെട്ടു. 18 മണിക്കൂറിനകത്ത് നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നമുക്കൊന്നും കിട്ടൂല എന്നുള്ളതാണ് ഡോക്ടർമാര് പറയുന്നത്.
0: അപ്പൊ ആ അസുഖമൊക്കെ അതിജീവിച്ച ഒരു ആനക്കുട്ടിയാണ് ആമിന. ഏത് മൃഗങ്ങളെ സ്നേഹിച്ചാലും ആ മൃഗങ്ങൾ സ്നേഹിക്കുന്നവരെ എത്ര വർഷം കഴിഞ്ഞാലും മറക്കില്ല എന്നാണ്. അതുപോലെ ആന ഓർമ്മശക്തി കൂടുതലുള്ള ജീവിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ കുറെ വർഷം കഴിഞ്ഞാലും പാപ്പന്മാരെ മറക്കാതിരിക്കുന്ന കുറെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അത്തരം അനുഭവങ്ങൾ ഉണ്ടോ?
1: നമ്മൾ ആഹാരം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. നമ്മളിനി എത്ര വർഷം കഴിഞ്ഞു വന്നാലും അതിനറിയാം, നമ്മളെ അറിയാൻ കഴിയും. നമ്മുടെ സ്മെല്ല് അതിനുണ്ടാവും. നമ്മള്

0: 25 മീറ്റർ അകലെ നിന്ന് വരുമ്പോഴേ അത് നമ്മുടെ സ്മെല്ല് പിടിച്ചിരിക്കും. അതിന് പ്രത്യേക കഴിവുള്ളതാ.
1: ഈ സഖ്യന്റെ മക്കളുടെ മനസ്സിൽ ചിലപ്പോൾ വേർപിരിയലിന്റെയോ അല്ലെങ്കിൽ കണ്ണീരിന്റെയോ ഒക്കെ ഓർമ്മകളുടെ ഒരു കാട് ഇരമ്പുന്നുണ്ടാവണം. അതെല്ലാം മറക്കാൻ അവരെ മക്കളെപ്പോലെ പരിപാലിക്കുന്ന പാപ്പാന്മാരുടെ സ്നേഹ ചങ്ങലയുള്ളപ്പോൾ അവർ തീർച്ചയായും ഈ പരിപാലന കേന്ദ്രത്തിൽ സന്തോഷമുള്ളവർ തന്നെയാണ്. സഞ്ചാരികൾക്ക് സ്വന്തം വാഹനങ്ങളിൽ മാത്രമല്ല കോട്ടൂർ സന്ദർശിക്കാൻ പറ്റുന്നത്. ഇവിടെ KSRTC യുടെ സേവനവും ലഭ്യമാണ്. നമ്മുടെ കൂടെ കാട്ടാക്കട ഡിപ്പോയിലെ ഒരു ഡ്രൈവർ ഉണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം.
2: പേര് ബിജു ആറാണ്. കാട്ടാക്കട ഡിപ്പോയിലെ ഡ്രൈവറാണ്. ഇവിടെ സ്ഥിരവും KSRTC സർവീസ് വരുന്നതാണ്. ഞങ്ങളുടെ സർവീസ് അവിടെ നിന്ന് 1:20 എടുക്കുന്ന സർവീസ്. ഇവിടെ 2 മണിക്ക് എത്തി 2:10 ഇവിടെ തിരുവനന്തപുരത്തേക്കാണ് നടത്തു പോകുന്നത്. സ്ഥിരമായിട്ട് യാത്രക്കാർക്ക് വരാറുണ്ട്. ഇനിയും വരുന്ന ആൾക്കാർക്ക് ഇവിടെ എത്താൻ ദോഷമായ കാര്യങ്ങളാണ്. എല്ലാവർക്കും വന്നു പോകാൻ സ്ഥലമാണ്.
1: കോട്ടൂർ വരാൻ KSRTC യുടെ സേവനം എപ്പോഴും കിട്ടുമോ?
2: തുടർച്ചയായിട്ട് സർവീസ് ഉണ്ട്. രാവിലെ 6 മണി തൊട്ട് കാട്ടാക്കട ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നും കോട്ടൂർ ആനപ്പാർക്കിലേക്ക് സർവീസ് സ്ഥിരമായി ഉള്ളതാണ്. ഒരു 1:30 സർവീസ് ഉള്ളതാണ്.

ഇന്ത്യയുടെയും കേരളത്തിന്റെയും ചരിത്രത്തിലും സംസ്കാരത്തിലും ആനകൾക്ക് പ്രധാന സ്ഥാനമുണ്ട്. ഈ ആനകളുമായി അടുത്തിടപഴകാനും കൂടുതൽ ആനക്കാര്യങ്ങളും അറിയാനായി ആഗ്രഹമില്ലാത്തവർ ആരും തന്നെ കാണില്ല. അങ്ങനെയുള്ള സഞ്ചാരികൾക്ക് നിസംശയം വരാവുന്ന ഒരു സ്ഥലമാണ് കോട്ടു. പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടു ലോകത്തെ ഏറ്റവും വലിയ ആനപരിപാലന കേന്ദ്രമാകാനുള്ള തയ്യാറെടുപ്പിലുമാണ് തിരുവനന്തപുരത്തെ കോട്ടൂർ ആനപരിപാലന കേന്ദ്രം. കൗതുകത്തോടും പേടിയോടും കൂടി ആനയെ കണ്ടിരുന്ന ഞങ്ങൾ ഒരു വലിയ ആനപ്രേമിയായിട്ടാണ് സഞ്ചാരിയുടെ ടീം കോട്ടൂരിൽ നിന്നും വിടവാങ്ങുന്നത്. എല്ലാ സഞ്ചാരികൾക്കും ഞങ്ങളുടെ ഈ യാത്രയിലെ അറിവും പുതിയൊരു അനുഭവമാവട്ടെ എന്ന് ഞങ്ങളും ആശിക്കുന്നു.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക മാസം ആരംഭിക്കുകയാണല്ലോ. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. എന്തുകൊണ്ടാണ് ആയുർവേദത്തിൽ കർക്കിടക മാസത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ സമയത്ത് നൽകുന്ന ചികിത്സയുടെ പ്രത്യേകത എന്താണ്?
3: ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ തീർച്ചയായും രണ്ടു തരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും കർക്കിടകം എന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ മാത്രം പ്രാധാന്യമുള്ള മാസമല്ല. നമ്മുടെ മലയാള മാസങ്ങളിൽ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണ്ട സമയമാണ് കർക്കിടകം. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ മൺസൂൺ മാസം വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുന്ന ഒരു മാസമാണ്. പിന്നെ കർക്കിടകം എന്ന് പറയുമ്പോൾ പൊതുവേ തന്നെ മലയാളികൾ ഒരു പഞ്ഞമാസമായിട്ടാണ് വെച്ചിട്ടുള്ളത്. പഞ്ഞം എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല ആരോഗ്യകരമായിട്ടും ഒരു താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് വ്യക്തികളുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നൊരു സമയമാണ്, രോഗസാധ്യത കൂടുതലുള്ള സമയമാണ്. അപ്പം നമ്മൾ ആധുനിക രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മഴക്കാലമാകുമ്പോഴത്തേന് രോഗാണു സംക്രമണത്തിന് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിസര ശുചിത്വത്തെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുപോലെ ആഹാര കാര്യങ്ങളിലൊക്കെ കുറച്ചധികം ശ്രദ്ധ വേണ്ട സമയവുമാണ്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കൂടുന്നൊരു സമയമാണ്. അതുകൊണ്ടാണ് അതായത് കർക്കിടകം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ ഞണ്ടുപോലെ പിടിക്കുന്നു എന്നാണ്. അതെല്ലാ കാര്യത്തിലും, ഇപ്പൊ നമ്മുടെ ഒരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്ന നാടാണ് കർക്കിടകം. മഴക്കാലമായതുകൊണ്ട് ആൾക്കാർ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ആ സമയം ഒരു കഷ്ടത അനുഭവിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന വർഷത്തിനേക്ക് വേണ്ടിയിട്ട് ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കുറച്ച് ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് കർക്കിടക മാസത്തിന്റെ ഒരു പ്രാധാന്യം. അപ്പൊ അത് ആയുർവേദത്തിന് മാത്രമല്ല, എല്ലാ രീതിയിലും ഒരു മാസത്തിൽ നമുക്ക് കുറച്ച് ശ്രദ്ധ വേണ്ടതാണ്. പിന്നെ കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സ ശരിക്കും പറയുകയാണെങ്കിൽ വളരെയധികം ഒരു അശാസ്ത്രീയമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കർക്കിടകത്തിൽ മാത്രം തീർച്ചയായും ഈ ഒരു ചോദ്യം, അതായത് നമ്മുടെ ഒ പിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പേഷ്യൻ്റ് പറയുകയാണ് ഈ മാസം നമുക്ക് മരുന്ന് കഴിച്ചാൽ കൂടുതൽ ഏക്കുമല്ലോ, അതുകൊണ്ടാണ് ഒ പിയിൽ വന്നതെന്ന്. പക്ഷെ അങ്ങനെ ഒരു രീതി എവിടെയും ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടില്ല. രോഗം വരുമ്പോൾ ചികിത്സിക്കുക. കർക്കിടക മാസത്തിൽ രോഗസാധ്യത, ഈ മൺസൂൺ സമയത്ത് രോഗസാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക. അപ്പോൾ ആയുർവേദത്തിൽ രണ്ട് തരത്തിലാണ് രോഗങ്ങൾ വരുന്നത്. നമ്മുടെ ഇന്റേണൽ ഹ്യൂമേഴ്സ്, അതായത് ശരീരത്തിനകത്തുള്ള കാരണങ്ങൾ കൊണ്ട് രോഗം വരാം, പുറമേയുള്ള കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ ഈ ഒരു സമയം മൺസൂൺ എന്ന് പറയുമ്പോഴത്തേനും കർക്കിടകം, മിഥുനം കർക്കിടക മാസം സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും, ചയാപചയ നിരക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് ആരോഗ്യകരമായിരിക്കില്ല. അപ്പം അതിന് കുറച്ച് ശ്രദ്ധ വേണം. പിന്നെ ആയുർവേദം രണ്ട് തരത്തിലാണ്, സ്വാസ്ഥ്യ സംരക്ഷണവും ആതുര സംരക്ഷണവും. അതായത് ഒരു വ്യക്തി പ്രിവെൻഷൻ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അപ്പോൾ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുൻകരുതലുകൾ നമ്മൾ ആ സമയത്ത് എടുക്കണം. വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ഈ പറഞ്ഞ പോലെ പകർച്ചവ്യാധികളായാലും അതുപോലെ നമ്മുടെ ഇന്റേണൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ഡാമേജ് വേണ്ട മെറ്റബോളിക് പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്ന രോഗങ്ങൾക്കൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചികിത്സ നൽകേണ്ട സമയമാണ്. പിന്നീട് ഈ മാസം മലയാള മാസത്തിൽ കർക്കിടക മാസം കൃഷിയിൽ നിന്നൊക്കെ ആൾക്കാർ വിട്ടുനിന്നിരുന്നു. അടുത്ത മാസം മുതൽ പുതുവർഷം തുടങ്ങുകയാണ്. അപ്പം അതിന് മുന്നേ ശരീരത്തിന് ഒരു കുറച്ച് ശ്രദ്ധ നൽകി അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ചെയ്തിരുന്നൊരു സമയമായിരുന്നു. അതാണ് ഈ മാസത്തിൻ്റെ ഒരു പ്രസക്തി. അല്ലാതെ കർക്കിടകത്തിൽ മാത്രമല്ല ചികിത്സിക്കേണ്ടത്, കർക്കിടകത്തിൽ ചികിത്സിച്ചാൽ മാത്രമേ ആയുർവേദത്തിന് എഫക്റ്റ് ഉള്ളൂ.

0: എന്നല്ല അതിന്റെ ഒരു അർത്ഥം.
1: മാഡം, അതുപോലെ തന്നെ ഈ കർക്കിടക ചികിത്സ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും ഒരു ധാരണ ഇതൊരു സുഖ ചികിത്സ എന്നതാണ്. ശരിക്കും എന്താണ് ഈ ചികിത്സയുടെ ശാസ്ത്രീയ വശങ്ങൾ?
0: അതെ, അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, സുഖ ചികിത്സ അസുഖ ചികിത്സ എന്നൊക്കെ പറയുന്നത്. അതായത് ചികിത്സ അസുഖത്തിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരം സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു നല്ലൊരു പ്രാധാന്യം ആയുർവേദം നൽകുന്നുണ്ട്. അതായത് പ്രിവെൻറ്റീവ് മെഡിസിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വാസ്ഥ്യത്തിന് വേണ്ടി ചെയ്യുന്ന ചികിത്സാക്രമങ്ങളായതുകൊണ്ടായിരിക്കാം ഇതിന് സുഖ ചികിത്സ എന്ന് പറയുന്നത്. ചികിത്സയെല്ലാം സുഖത്തിന് വേണ്ടിയിട്ടാണ്. രോഗം വന്നാൽ രോഗത്തിനനുസരിച്ച് ചികിത്സിക്കണം, മാത്രമല്ല വരാൻ സാധ്യതയുള്ള, ഇപ്പോൾ അതായത് ഈ ഒരു മാസത്തിൽ തണുപ്പ് കൂടുതലായിരിക്കും, അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കും, അതുകൊണ്ടൊക്കെ രോഗസാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇനി വരുന്ന വർഷങ്ങളിൽ ആരോഗ്യകരമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിനെയും മനസ്സിനെയും പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ചികിത്സയായതുകൊണ്ടായിരിക്കാം സുഖ ചികിത്സ എന്ന് പറയുന്നത്. സുഖത്തിന്, അതായത് രോഗം ഉള്ള ആൾക്കും രോഗമില്ലാത്ത ആൾക്കും, രോഗമില്ലാത്ത ആളാണെങ്കിൽ രോഗം വരാതിരിക്കാനുള്ളൊരു പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്ന രീതിയിൽ ചികിത്സ ചെയ്യാം. രോഗമുണ്ട് എങ്കിൽ ഏത് രോഗമാണ് അതിനനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുത്തി ട്രീറ്റ്മെന്റ് നൽകണം. പൊതുവെ, അതായത് മഴക്കാല പൂർവ്വമായിട്ട് പ്രധാനമായിട്ടും നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ ശോധന ചികിത്സ എന്ന് പറയും. അതായത് ഡീടോക്സിഫിക്കേഷൻ, നമ്മൾ ശീലിച്ചു വരുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ദഹന സംവിധാനത്തിലൊക്കെ ഉണ്ടായി വന്നിരുന്ന വ്യത്യാസം, അതുപോലെ തന്നെ നമ്മുടെ ദോഷങ്ങൾക്ക് വന്ന വ്യതിയാനമൊക്കെ കറക്റ്റ് ചെയ്യുന്നതിന്, ബാലൻസ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശോധന ചികിത്സ ചെയ്യും. അതാണ് നമ്മൾ മഴക്കാലപൂർവ്വ ഒരു വിരേചനം എന്ന് പറയും. ആ അതായത് ശുദ്ധീകരണമാണ്, ഒരു മൈൽഡായിട്ടുള്ള ലാക്സേറ്റീവ് ഉപയോഗിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഗട്ടിന്റെ ആരോഗ്യം കൃത്യമാകുന്നു, നമ്മുടെ മെറ്റബോളിസവും കൃത്യമാകുന്നു, അതുകൊണ്ട് തന്നെ രോഗസാധ്യതയും കുറയുന്നു. അപ്പൊ അതാണ് ഈ ഒരു സുഖ ചികിത്സ. സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയായതുകൊണ്ടായിരിക്കാം സുഖ ചികിത്സ എന്നൊരു ഹെഡിങ്ങിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്.
1: മാഡം, യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്തൊരു വ്യക്തിക്ക് കർക്കിടക ചികിത്സ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
0: അതെന്താണ് കർക്കിടക ചികിത്സ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ ഒരു മാസത്തിന്റെ പ്രാധാന്യം കൊണ്ട് ആയുർവേദത്തിൽ ഋതുചര്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഓരോ മാസത്തിനനുസരിച്ച് നമ്മുടെ ചര്യകൾക്ക് വ്യതിയാനം വരുത്തണം. ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. വളരെ മുന്നേ തന്നെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അതിനനുസരിച്ചുള്ള ചര്യകൾ, ശീലങ്ങൾ ആചരിച്ചു വരികയും ചെയ്താൽ നമുക്ക് രോഗമുക്തി നേടാൻ സാധിക്കും. അപ്പോൾ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു രോഗവും ഇല്ലാത്ത ആൾക്ക് സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, നമുക്ക് വെൽനെസ്സിന് വേണ്ടിയിട്ട് ചികിത്സ എടുക്കാം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ശോധന ചികിത്സ ചെയ്യുക. പലരും തെറ്റിദ്ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ പിഴിച്ചിൽ ഒഴിച്ചിൽ ഇതൊക്കെ എന്നാണ്. സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല ചികിത്സ എന്ന് പറയുന്നത്. പ്രൈം ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ശോധന കർമ്മങ്ങൾ, പഞ്ചകർമ്മങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് മുന്നേ ശരീരത്തിന് പ്രിപ്പയർ ചെയ്യുന്ന പൂർവ്വകർമ്മങ്ങളാണ് ഈ പിഴിച്ചിൽ ഒഴിച്ചിൽ എന്നൊക്കെ പറയുന്നത്. അതാണ് കർക്കിടക ചികിത്സ. വർഷം തോറും കർക്കിടകമാകുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ മാത്രം, അതായത് പിഴിച്ചിലും കിഴിയൊക്കെ ചെയ്തിട്ട് ശരിയായ ഒരു ശോധന ചികിത്സ ചെയ്തില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ചികിത്സയൊക്കെ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കർക്കിടകത്തിൽ ഒരു രോഗവും ഇല്ലാത്ത ആളാണെങ്കിൽ സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ ആ വ്യക്തിയുടെ ശരീരത്തിനെ എങ്ങനെ ബാധിച്ചു എന്നതനുസരിച്ച് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം വേണ്ട ചികിത്സകൾ ചെയ്യാവുന്നതാണ്.
1: അതുപോലെ തന്നെ ഈ കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യം എന്താണ്? ഇത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുമോ?
0: അതായത് കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയൊക്കെ വളരെയധികം വാണിജ്യവൽക്കരിക്കപ്പെട്ടു പോയി എന്ന് വേണം പറയാനായിട്ടുള്ളത്. അതായത് കഞ്ഞി എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഒരു ആഹാരമാണ്. ഈ സമയത്ത് നമ്മുടെ ദഹന സംവിധാനം, നമ്മുടെ മെറ്റബോളിസം കുറച്ച് വിശപ്പ് കൂടുന്ന സമയമായിരിക്കും. പക്ഷെ നമ്മുടെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് അത്രത്തോളം ആക്റ്റീവും ആയിരിക്കില്ല. അപ്പം അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത് കൊണ്ടാണ് കർക്കിടക കഞ്ഞി പ്രചാരത്തിൽ വന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ഞമാസമായിരുന്നു കേരളീയരുടെ ഇടയിൽ. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ലഭ്യമായ, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് അധികം മറ്റ് ചെലവുകളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന കഞ്ഞി പോലുള്ള ഒരു ആഹാര രീതി ദിവസത്തിന്റെ ഒരു നേരത്തെ ആഹാരമായി നിശ്ചയിച്ചിരുന്നു. അപ്പം അതെന്ന് പറയുന്നത് പോഷക സമൃദ്ധമായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ തൊടിയിലൊക്കെ ലഭ്യമായ സാധനങ്ങൾ കൊണ്ടിട്ട് വേണം ആ കഞ്ഞി ഉണ്ടാക്കാനും, അതുപോലെ തന്നെ കഞ്ഞിക്ക് വേണ്ട കറികൾ തയ്യാറാക്കാനും. അങ്ങനെയാണ് കർക്കിടക കഞ്ഞി, ആ കർക്കിടക മാസത്തിൽ മൺസൂൺ മാസത്തിൽ കഞ്ഞി ഒരു ശീലമായത്. കഞ്ഞി പൊതുവെ മലയാളികളുടെ വളരെ ഹെൽത്തി ആയിട്ട് ഒരു ആഹാരമാണ്, പോഷക സമൃദ്ധമാണ്. പ്രധാനമായും നമ്മൾ ഞവരേരിയാണ് കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇല്ല എങ്കിൽ എന്താണ് അരിയാറും ചേർന്ന കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് മലബാർ ഏരിയയിൽ പ്രചാരത്തിലുണ്ട്. വിഴാലരി, കാർഗോഗുലരി, ധാന്യങ്ങളൊക്കെ, അതായത് പ്രോട്ടീൻ റിച്ച് ആയിരിക്കും, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ ഉണ്ടായിരിക്കും. അത് ഒരു നേരത്തെ ആഹാരം. ഇപ്പൊ കർക്കിടക കഞ്ഞി ഈ വാണിജ്യവത്കരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ 3 നേരവും വയറു നിറച്ച് ആഹാരം കഴിക്കുകയും അതിന്റെ കൂട്ടത്തിൽ ഞാൻ കർക്കിടക കഞ്ഞി കഴിച്ചു എന്ന് വരുത്താൻ, കർക്കിടകത്തിൽ കഞ്ഞി കഴിക്കുന്നത് കൊണ്ട് എന്തോ കൂടുതൽ ഗുണം ഉണ്ടാകും എന്ന് വിചാരിച്ച് കുടിക്കുന്ന ശീലവുമുണ്ട്. അത് നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു നേരത്തെ ആഹാരം, നമ്മൾ 3 നേരത്തെ ആഹാരവും കഴിച്ച് അതിന്റെ കൂടെ കഴിക്കാനുള്ളതല്ല, ഒരു നേരത്തെ രാവിലെയോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ, ഒരു എല്ലാവരും മിക്കവാറും വൈകുന്നേരമോ രാവിലെയോ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് പലർക്കും ചൂടോടെ കഞ്ഞി കുടിക്കാൻ സാധിക്കില്ല. ഒരു നേരത്തെ ആഹാരമാക്കുക, അതിന് ദശപുഷ്പങ്ങളൊക്കെ ചേർത്ത്, അതൊക്കെ നമ്മുടെ ഒരു രീതിയായിരുന്നു. നമ്മുടെ തൊടിയിലൊക്കെ കിട്ടിയിരുന്ന സാധനങ്ങളായിരുന്നു മുക്കുറ്റി, തിരുതാളി, ചെറുള ഒക്കെ തുടങ്ങിയ ദശപുഷ്പങ്ങൾ ചേർത്ത് അരച്ച് ചേർത്ത് കഞ്ഞിയെ സ്വാദിഷ്ടവും ഒരു ആരോഗ്യപ്രദവുമാക്കാവുന്നതാണ്. പ്രായം പറയുമ്പോൾ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. പക്ഷേ പലരുടെയും ഒരു സംശയമാണ് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന്. കഞ്ഞി കുട്ടികൾക്കും കൊടുക്കാം, പക്ഷെ അവരുടെ രുചിക്ക് അനുസൃതമായിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് നെയ്യോ വേണമെങ്കിൽ ശർക്കരയോ ഒക്കെ ചേർത്തിട്ട് കൊടുക്കാം. കർക്കിടകത്തിൽ കഞ്ഞി കുടിച്ചേ തീരൂ എന്ന് ഒരു ശാഠ്യമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു നേരത്തെ ആഹാരം, അതിന്റെ പ്രധാന അതിന്റെ സയന്റിഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു നേരത്തെ ഫുഡ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ എന്താ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഈ മാസത്തിൽ ഒരു ആഹാര രീതിയായി മാറിയതാണ് കർക്കിടക കഞ്ഞി.
1: മാഡം, അതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് കർക്കിടക ചികിത്സ ചെയ്യാമോ?
0: കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ആഹാര കാര്യങ്ങളിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ ചികിത്സയും രണ്ടു തരത്തിലുണ്ട്. തീർച്ചയായും ഈ ഒരു സമയത്ത് മൺസൂൺ സമയത്ത് നമ്മൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരാണ് ജീവിതശൈലി രോഗങ്ങളുള്ളവർ, മറ്റ് രോഗ ചികിത്സ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ തീർച്ചയായും ഈ സമയത്ത് ആഹാര രീതിയിലൊന്ന് വ്യത്യാസം വരുത്തണം. അതായത് ദഹന വ്യവസ്ഥ കൃത്യമായി സൂക്ഷിക്കുന്ന രീതിയിലുള്ള ആഹാരമായിരിക്കണം. കഞ്ഞിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കഞ്ഞി കൂടുതൽ സ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് അത് പാടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവാം. അത്തരം ആൾക്കാർക്ക് നമുക്ക് അരിക്ക് പകരം ഉലുവയോ പയറോ ഒക്കെ വേവിച്ചിട്ട് ഒരു നേരത്തെ ആഹാരമായി സമയത്ത് ഉപയോഗിക്കാം. അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും വരാൻ പാടില്ല, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണവും വേണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, പലരും ഈ കർക്കിടക സമയത്ത് നമ്മൾ ആയുർവേദത്തിലേക്ക് മാറാം എന്ന് വെച്ചിട്ട് അവർ അലോപ്പതിയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റമാണ് ജീവിതശൈലിക്ക് മരുന്ന് കഴിക്കുന്നതെങ്കിൽ അതൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരും. തിരിഞ്ഞുപോയി നോക്കുമ്പോഴത്തേനും നമ്മുടെ പാരാമീറ്റേഴ്സൊക്കെ കൂടിയും ഇരിക്കും. അതൊരു തെറ്റായ രീതിയാണ്. ഏത് സിസ്റ്റം മെഡിസിൻ ആണോ നമ്മൾ കഴിക്കുന്നത് അത് ആ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അതിന് വ്യത്യാസം വരുത്താറുള്ളൂ, വരുത്താൻ പാടുള്ളൂ. ആദ്യം ഇത്തരം ജീവിതശൈലി രോഗമുള്ളവർ ജീവിതശൈലിയിൽ വ്യതിയാനം വരുത്തണം. കാരണം പകർച്ചവ്യാധികളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനം കൃത്യമാക്കുന്ന രീതിയിലുള്ള ആഹാര രീതിയായിരിക്കണം. അവരുടെ ഉറക്കം കൃത്യമാക്കണം, അതുപോലെ പറ്റുന്ന തരത്തിലുള്ള വ്യായാമം. പിന്നെ ഈ പറയുന്ന കർക്കിടക ചികിത്സ, അതായത് ഉഴിച്ചിൽ വിഴിച്ചിലൊക്കെ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, അതായത് പ്രമേഹ രോഗികളാണെങ്കിലും അവർക്ക് പെരിഫറൽ ന്യൂറൈറ്റിസ് അതുപോലെ തന്നെ സന്ധിവേദന, പേശിവേദനയൊക്കെ ഈ സമയത്ത് കൂടും. അത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അവർക്ക് ആ ചികിത്സ ആ സമയത്ത് വേണമെങ്കിൽ, അത് കർക്കിടകത്തിൽ മാത്രം എന്നല്ല എപ്പോഴൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളത്, പക്ഷേ കർക്കിടക മാസം ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത കൊണ്ട് ഇത്തരം വേദനകളൊക്കെ കൂടുതലായിരിക്കും. അപ്പം കൃത്യമായ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ചികിത്സാ രീതികളും ചെയ്യാവുന്നതാണ് പ്രമേഹ രോഗികൾ. അതുപോലെ അവരുടെ ആഹാര രീതിയിലും അതുപോലെ തന്നെ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതോട് ഒരിക്കലും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നിർത്താൻ പാടില്ല. ചികിത്സ വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഈ പറഞ്ഞ പോലെ പിഴിച്ചില്, ധാര പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം തീർച്ചയായും ഈ രോഗിയുടെ ബി പി ഒക്കെ എത്രയുണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവരിത്തരം ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ ഡോക്ടറെടുത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ട് എന്ന് തീർച്ചയായും അറിയിച്ചിരിക്കുകയും വേണം.
1: മാഡം, ഈ അവസരത്തിൽ ശ്രോതാക്കളോട് എന്ത് സന്ദേശമാണ് മാഡത്തിന് നൽകാനുള്ളത്?
0: ചികിത്സയ്ക്കനുസരിച്ചും ഔഷധത്തിനനുസരിച്ചും രോഗത്തിനനുസരിച്ചുമാണ് ആയുർവേദത്തിൽ അങ്ങനെ വെജിറ്റേറിയനിസം വേണോ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കാമോ എന്നൊക്കെ ഉള്ളത്. ഈ ഒരു സമയത്ത് മാത്രം നമ്മുടെ ചര്യകളും രീതികളും, സേ ഫോർ എക്സാമ്പിൾ മദ്യപാനം, പുകവലിയൊക്കെ ഉള്ളവർ ഈ ഒരു സമയം ഞാൻ ചികിത്സ ചെയ്യുകയല്ലേ, കഞ്ഞി കുടിക്കുകയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇതൊക്കെ വിട്ടു നിന്നിട്ട് വെരി നെക്സ്റ്റ് മന്ത് മുതൽ അവരുടെ സ്ഥിരം ശീലങ്ങളിലേക്ക് പോകും. അതല്ല രീതി. നമ്മൾ ഈ ഒരു മാസം എന്ന് പറയുന്നത്, അതായത് മൺസൂൺ കർക്കിടക മാസം ആകുമ്പോഴത്തേനും നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുകയും നമ്മളെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുകയും കുറച്ച് കൂടുതൽ ആരോഗ്യ കാര്യങ്ങളിലും ശുചിത്വ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുക. അതെന്ന് പറയുന്നതിന് വരാൻ പോകുന്ന വർഷത്തിൽ ജീവിതത്തിന് ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ മാസത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങൾ, ആരോഗ്യകാര്യങ്ങൾക്ക് വരുത്തുന്ന വ്യതിയാനങ്ങൾ എല്ലാവർക്കും ഇനി വരുന്ന വർഷത്തിൽ ആരോഗ്യവാനായിരിക്കാൻ തുടരണം എന്നുള്ളതാണ് പറയാനുള്ളത്.

0: സന്ദേശം അങ്ങനെ നമുക്ക് പൊതുവെ, അതായത് ഇപ്പൊ ശുചിത്വ ശീലങ്ങളായാലും പരിസര ശുചിത്വത്തിലായാലും വ്യക്തി ശുചിത്വ ശീലങ്ങളിലായാലും ആരോഗ്യ സംരക്ഷണത്തിലായാലും ജീവിതചര്യ വ്യതിയാനങ്ങളും ഒക്കെ എന്തായാലും നമ്മൾ ഈ രണ്ടൊരു മാസം മിഥുനം കർക്കിടക മാസങ്ങളിൽ വ്യത്യാസം വരുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊരു തുടർ രീതിയായി തുടങ്ങിയാൽ തീർച്ചയായും നമുക്ക് നമുക്കിപ്പം നമ്മുടെ വളരെയധികം ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അതുപോലെ പകർച്ചവ്യാധികളിൽ നിന്നുമൊക്കെ നമുക്ക് തീർച്ചയായും മുക്തി നേടാൻ സാധിക്കും. അങ്ങനെ ആവട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുന്നു.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: നിങ്ങൾ കേട്ടത് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ കിളിമാനൂർ പി ആർ അജി പാടുന്ന കൃതികൾ കേൾക്കാം. സരസ്വതി മൂർത്തി വയലിൻ, ജിഷ്ണു ആർ വർമ്മ മൃദംഗം. ആദ്യം നവരാഗമാലിക രാഗത്തിൽ ആദ്യതാളവർണം, പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ചു.

Sani,

അവസാനമായി തഞ്ചാവൂർ ശങ്കരയ്യർ രചിച്ച രഞ്ജനി മൃദുപങ്കജലോചനി എന്നു തുടങ്ങുന്ന ചതുർരഞ്ജനി രാഗമാലിക ആദിതാളം.

ഇതുവരെ കേട്ടത് കിളിമാനൂർ പി ആർ അജിപാടിയ കൃതികൾ, സരസ്വതി മൂർത്തി വയലിൻ, ജിഷ്ണു ആർ വർമ്മ മൃദംഗം. ഇനി ഗുരുവായൂർ എസ്. ശ്രീകൃഷ്ണ

0: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭകാലത്തും പ്രസവശേഷവും ഉണ്ടാകുന്ന വേദന നഷ്ടം നികത്താൻ ഈ സഹായം ഉപയോഗിക്കാം. രണ്ടാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ഈ പദ്ധതി വഴി ധനസഹായം ലഭിക്കാൻ അർഹതയുണ്ട്.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്. പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
3: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞ.

0: മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ റിട്ടയേർഡ് അസിസ്റ്റന്റ് പ്രൊഫസറും എഴുത്തുകാരിയുമായ ഡോക്ടർ ബിന്ദു ഡിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി.

ഈ കൈത്തോടുകളിൽ ഒരു തോടിൽ നിന്ന് മറ്റൊരു തോടിലേക്കുള്ള കണക്ഷൻ്റെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വലയൊക്കെ വെച്ചിട്ട് മീൻപിടുത്തമൊക്കെ ഉഷാറായി നടന്നിരുന്നൊരു അങ്ങനെയുള്ള ഭൂപ്രകൃതി അങ്ങനെ ആയിരുന്നു അവിടുത്തെ. ഈ വികസനമൊന്നും വന്നിട്ടേ ഇല്ലാത്തൊരു അന്നത്തെ കാലത്ത്, നമ്മൾ ഈ ഓണം കയറാൻ മൂലയെന്നൊക്കെ അന്നത്തെ കാലത്ത് ആളുകൾ പറയുന്ന തരത്തിലുള്ള, ഇപ്പം അതൊക്കെ മാറിപ്പോയി കേട്ടോ, ഇപ്പം അവിടെയൊക്കെ അങ്ങനെയൊക്കെ മാറി. അങ്ങനെയെല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പല്ലന പാനൂർ എന്ന് പറയുന്നത്. അവിടെ ജനിച്ചു വളർന്നു എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ സൗഭാഗ്യവും സന്തോഷവുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് പലർക്കും കിട്ടാത്ത തരത്തിലുള്ള വളരെ എന്താ പറയേണ്ടത് അനുഗ്രഹീത ബാല്യം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യങ്ങളോടും കൂടി ഈ മണ്ണിനോട് ഇടപഴകി പ്രകൃതിയോട് ഇടപഴകി ജീവിക്കാൻ വീട്ടുകാരും അനുവദിച്ചു എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് അതൊക്കെ സ്വാഭാവികം, ഇന്നിപ്പോൾ പിള്ളേരെ മണ്ണിൽ നടക്കാൻ സമ്മതിക്കാത്ത പോലെയല്ല, അന്ന് അങ്ങനെയല്ല. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ അങ്ങ് ഇറങ്ങുകയാണ്, വയലിലൊക്കെ അങ്ങനെ ചെളിയും ഒക്കെ ആയിട്ട്. ആ വയലൊക്കെ ഇപ്പോൾ ഏറെക്കുറെ നികത്തപ്പെട്ടോടൊക്കെ വീടുകളുമായി. ഈ വയലിലെല്ലാം ഇഷ്ടം പോലെ മീനുകളുണ്ട്. അപ്പോൾ ഈ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഈ ഊത്തപിടുത്തം എന്ന് പറയുന്ന വലിയൊരു കലയാണ് അന്നത്തെ കാലത്ത്. ഇപ്പോഴും അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷെ കുറവാണ്. എങ്കിലും അവിടെ ഞങ്ങളുടെ ഈ ഇടത്തോടുകൾ കുളങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന പറമ്പിൽ തന്നെ രണ്ടോ മൂന്നോ കുളങ്ങളുണ്ട്. അതിലൊരു കുളം എന്ന് പറഞ്ഞാൽ കുടിവെള്ളം മാത്രമാണ്, കുടിക്കാൻ വേണ്ടി മാത്രം, ഒരു കുളത്തിൽ കുളിക്കാൻ വേണ്ടി മാത്രം. അത് കുടുംബക്കാരെല്ലാം വന്ന് കുളിച്ചു പോകുന്ന, അതിൻ്റെ അപ്പുറത്തപ്പുറത്ത് ഈ പറഞ്ഞ ചെറിയ ചെറിയ തോടുകളും അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ വല്യച്ഛനുണ്ട്, അച്ഛൻ്റെ ചേട്ടൻ നരേന്ദ്ര വൈദ്യൻ എന്നാണ്. ഞങ്ങളുടേതൊരു ആയുർവേദ കുടുംബമാണ്. അവിടെ അച്ഛൻ്റെ ചേട്ടനും അച്ഛനും അമ്മാവനും ഒക്കെ ആയുർവേദ വൈദ്യന്മാരായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വൈദ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. ചെറിയ കൈത്തോടുകൾക്കിടയിലെല്ലാം ഈ ഈർക്കിലി കൊണ്ടുണ്ടാക്കിയ മീൻ കൂട് വെക്കും, ഉടക്കുവല വെക്കും, അതുപോലെ ഒറ്റാല് കൊണ്ട് ഇതെല്ലാം കൊണ്ട് രാത്രിയാകുമ്പോൾ ഈ വെച്ച സാധനങ്ങളിൽ നിന്നൊക്കെ മീൻ കളക്ട് ചെയ്യാനൊരു പാത്രവുമായിട്ട് പോകും. അപ്പോൾ റാന്തലും കൊണ്ട് കൂടെ പോകുന്ന ജോലി എൻ്റേതാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ എന്നെ വിളിക്കും. കുടുംബത്തെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഇതൊരു വളരെ വളരെ രസിച്ച് ചെയ്യുന്നൊരു ജോലിയാണ്. അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമുക്കൊരുപാട് കൂട്ടുകാരും എല്ലാം ബന്ധുവീടുകളൊക്കെ തന്നെയാണ്. ഈ കുട്ടികളെല്ലാം ഇങ്ങനെ നമ്മുടെ ഒരു പറ്റമായിട്ട് ഇങ്ങനെ പോകും. നമ്മൾ വെള്ളത്തിലിറങ്ങും, മീൻ പിടിക്കും, ചൂണ്ടയിടാൻ പോകും. ഇതെല്ലാം പിന്നെ ചക്കാമാങ്ങ അതുപോലെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഏറ്റവും മണ്ണിനോട് ബന്ധപ്പെട്ട് മണ്ണിനോട് അടുത്ത് ജീവിച്ചിരുന്നൊരു ബാല്യമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആ സന്തോഷം പറഞ്ഞത്. പിന്നെ അവിടെ തന്നെയുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, പാനൂർക്കര LPS എന്ന് പറയും. അത് നമ്മുടെ മുണ്ടശ്ശേരി മാസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്ത് വന്ന സ്കൂളാണ്. ആ സ്കൂളിലാണ് 4-ാം ക്ലാസ് വരെ പഠിച്ചത്. വീട്ടിൽ അച്ഛൻ പെൻസിൽ കവറോടുകൂടി വാങ്ങിച്ചു വെച്ച് തരും. ഇതെല്ലാം കുത്തി ഒടിച്ച് വെച്ചിട്ട് കൊണ്ടുപോയിട്ട് ഈ കുത്തി ഒടിച്ച് ഓരോ കഷ്ണത്തിനും ഒരു കഷ്ണം പെൻസിലിന് ഒരു വെറ്റമഷി, ഇതാണ് കണക്ക്. ഇതൊക്കെ ഇപ്പോൾ ഇരുന്ന് ഇടയ്ക്ക് ചിലപ്പോൾ ഓർക്കുമ്പോൾ വല്ലാതെ മനസ്സിനെ ആർദ്രമാക്കുന്ന അനുഭവങ്ങളാണ്. കുട്ടികളുമായിട്ടൊക്കെ അന്നത്തെ കാലത്ത് ഇന്നത്തേക്കാൾ കൂടുതൽ സൗഹൃദങ്ങൾക്ക് കുറച്ചുകൂടി ആഴം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആ നാട്ടിൽ ഇസ്ലാമത വിശ്വാസികളായ ഒരുപാട് ആളുകളുണ്ട്. അവിടെ ക്രിസ്തുമതക്കാർ പൊതുവെ കുറവാണ്, പക്ഷേ ഹിന്ദുക്കളും ഇസ്ലാമത വിശ്വാസികളും ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ആ കാലത്ത് ഒരിക്കൽ പോലും ഒരു മതസ്പർദ്ധയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വൈരാഗ്യമോ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കേൾക്കാനേ പറ്റിയിട്ടില്ല. നോമ്പ് കാലത്ത് ഞങ്ങളും പോയി കഞ്ഞി കുടിക്കും അവരുടെ വീട്ടിൽ നിന്ന്. അങ്ങനെയാണ് ഈ തരിക്കഞ്ഞി ഉണ്ടാക്കുമല്ലോ, അത് നമുക്ക് തരും. അതുപോലെ അവരുടെ കാര്യങ്ങൾക്ക് നമ്മളും നമ്മുടെ കാര്യങ്ങൾക്ക് അവരും, അങ്ങനെ വളരെ സൗഹാർദ്ദത്തോടെ ഒരുപാട് ആഴമുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വൈലിത്തറ മൗലവി എന്ന് പറഞ്ഞ പണ്ഡിതനായൊരു മനുഷ്യൻ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഇപ്പം മരിച്ചുപോയി, പക്ഷേ അപാരമായ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് റേഡിയോ മേടിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. എൻ്റെ അച്ഛൻ പാനൂർ ധർമ്മപാല്, അമ്മ KG കമലമ്മ. അമ്മയ്ക്ക് പാട്ടിലൊക്കെ ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു. അമ്മ പാടി കേട്ടാണ് പഴയ പാട്ടുകളൊക്കെ പഠിച്ചിട്ടുള്ളതും പിന്നെ പോയി പാടുന്നതും സ്കൂളിലൊക്കെ ആയാലും ഒക്കെ. അപ്പോൾ പ്രസംഗങ്ങൾ എഴുതി തന്ന് കാണാതെ പഠിപ്പിക്കുന്നത് അമ്മയാണ്. 4 വയസ്സ് തൊട്ട് ഞാനിങ്ങനെ സ്റ്റേജിലൊക്കെ സംസാരിക്കുമായിരുന്നു. അച്ഛൻ എന്നെ കൊണ്ടുപോയിട്ട് ഒക്കെ പറഞ്ഞു തന്നിട്ട് സ്റ്റേജിൽ നിർത്തും, അങ്ങനെ സംസാരിക്കും. അങ്ങനെയായിരുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛന് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗ്രാമത്തിൽ അങ്ങനെ വലിയ വികസനമൊന്നും വന്നിട്ടില്ലാത്ത യഥാർത്ഥ ഗ്രാമമായിരുന്നു അത്. അച്ഛൻ ബിസിനസ്സുകാരനായിരുന്നു, അതേസമയം തന്നെ അച്ഛൻ കലാപ്രവർത്തകനുമായിരുന്നു. അച്ഛന് സ്വന്തമായിട്ടൊരു നാടക സമിതി ഉണ്ടായിരുന്നു. നന്നായി സംസാരിക്കുമായിരുന്നു, പൊതുവേദിയിലൊക്കെ സംസാരിക്കുന്ന ആളായിരുന്നു, സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളായിരുന്നു, പൊതുരംഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. തുണിക്കടയായിരുന്നു അച്ഛന് ബിസിനസ്സായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ കലാപ്രവർത്തനം ഉണ്ടായിരുന്നു. നെടുമുടി വേണു അച്ഛൻ്റെ നാടക സമിതിയിൽ ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഞാനൊക്കെ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ്, എനിക്ക് അദ്ദേഹത്തോടത്തുള്ള ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലില്ല. പക്ഷേ അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അവർ കുറേ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് പത്മരാജൻ അനുസ്മരണത്തിന് ഇവിടെ മുതുകുളത്ത് വെച്ച് ഞാനൊരിക്കൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇങ്ങനെ അച്ഛനെ പറ്റിയൊക്കെ സംസാരിച്ചു വളരെ താല്പര്യത്തോടെ. അങ്ങനെ കലാപരമായിട്ടുള്ളൊരു പശ്ചാത്തലമായിരുന്നു അച്ഛന്. ആയുർവേദവുമായിട്ട് അച്ഛന് യാതൊരു ബന്ധവുമില്ലായിരുന്നു. കുടുംബത്തിൽ അവരെല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിലും, അതപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഗ്രാമത്തിൽ പുതിയത് പലതും ആദ്യം കൊണ്ടുവരുന്ന ഒരാളായിരുന്നു. അപ്പോൾ രാത്രിയിൽ 11 മണിയുടെ ഇംഗ്ലീഷ് വാർത്ത കേൾപ്പിച്ചുകൊണ്ടാണ് അച്ഛൻ ഞങ്ങൾ റേഡിയോ കാണിച്ചു തരുന്നത്. ഞങ്ങൾ വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അത്ഭുതമാണ്, അമ്പരപ്പാണ് ഇത് കാണുമ്പോൾ ഇതിനകത്തിരുന്ന് ആരാ ഈ ശബ്ദം ഉണ്ടാക്കുന്നതെന്നൊക്കെ

ഒന്നൊന്നൊരു പ്രായമാണല്ലോ അത്. അപ്പൊ ഇത് 11 മണി കഴിഞ്ഞിട്ട് സുഭാഷിതം കഴിഞ്ഞിട്ട് റേഡിയോ ഓഫ് ചെയ്ത് വെച്ചു. രാവിലെ ആയപ്പോഴത്തേക്കും എല്ലാവരും അറിഞ്ഞു ഇവിടെ റേഡിയോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ റേഡിയോ കാണാനായിട്ട് വന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിനകത്തൊന്ന് ശബ്ദം വരുന്നത് എന്നുള്ളത് അറിയത്തില്ല. അപ്പൊ ആ സൂത്രം പറഞ്ഞു തന്നത് ആകാശവാണിയിലെ മുൻ സ്റ്റാഫായിരുന്ന പല്ലന കമലിന്റെ അച്ഛന്റെ അനന്തരവനാണ്. അപ്പൊ അദ്ദേഹമാണ് റേഡിയോയ്ക്കകത്ത് ഇത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ കേൾക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ രസകരമായിട്ട് പറഞ്ഞു തന്നത്. അപ്പൊ അങ്ങനെ റേഡിയോ അന്നു മുതല് കൂടെയുള്ളൊരു സംഗതിയാണ്. ഞാനൊക്കെ ഒരു മലയാള അധ്യാപികയായി വന്നതിന്റെ പിന്നിൽ പോലും ആകാശവാണിയുടെ ഒരു സ്വാധീനം വളരെ വ്യക്തമായിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആളുകൾ മലയാള ഭാഷ എത്ര ആധികാരികമായും കൃത്യതയോടെയും പറയണമെന്ന് നിർബന്ധമുള്ളവരായിരുന്നു. അവരുടെ മലയാളം കേട്ട് കേട്ട് കേട്ട് ഉച്ചാരണത്തിലെ സ്ഫുടത, വാക്യഘടന, ഓരോ പദത്തിൻ്റെ ഇപ്പോൾ ചില പദങ്ങൾ നമ്മൾ അർത്ഥം അറിയാതെയൊക്കെ മാറി പ്രയോഗിക്കും. ഇപ്പോൾ നല്ല മലയാളത്തിലൊക്കെ അതൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഇവിടുത്തെ അന്നുണ്ടായിരുന്ന ആളുകളുടെ ഒക്കെ മലയാളം കേട്ട് കേട്ട് കേട്ട് കേട്ട് വന്ന് രൂപപ്പെട്ട് വന്ന ഒരു സംഗതിയാണ് ഒരു മലയാള അധ്യാപിക എന്നുള്ള നിലയിൽ എൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ റേഡിയോയും ആകാശവാണിയും ഒക്കെ വളരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനങ്ങനെ ഓരോ പുതിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പൊ അച്ഛന്റെ നാടക പ്രവർത്തനത്തിൽ നിന്ന് സ്വാധീനം കിട്ടിയതാകാം ഞാൻ അവിടെ ഒരു കുട്ടികളുടെ നാടകവേദി ഉണ്ടാക്കി. ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു 7-8 പഠിക്കുമ്പോഴ, അല്ലെ 6-7 ആ പ്രായത്തിലാണ്. പാനൂർക്കര ഗവൺമെന്റ് LP സ്കൂളാണ് 4-ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുമാരകോടി സ്കൂള്, ആശാൻ സ്മാരക സ്കൂള്, 2 പല്ലനയിലുള്ളത്. ഒന്ന് കുമാരകോടി സ്കൂള്, KIM UPS എന്ന് പറയും. അവിടെ 5, 6, 7 ക്ലാസ്സുകളിൽ അവിടെ ആശാൻ സ്മാരകം ഉള്ളത്. ആ സ്മാരകത്തിനോടനുബന്ധിച്ച് ഒരു സ്റ്റേജ് ഉണ്ട് അവിടെ. അന്നത്തെ കാലത്ത് എല്ലാ വർഷവും ജനുവരി 16-ഉം 17-ഉം കുമാരനാശാന്റെ ചരമവാർഷിക ആചരണങ്ങൾ നടക്കും. അതിന്റെ ഭാഗമായിട്ട് സാഹിത്യ സമ്മേളനങ്ങളുണ്ട്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്. അപ്പൊ ആ സമയത്ത് സംസാരിക്കാൻ വന്നിരുന്ന നിത്യചൈതന്യ ഏതിയെ പോലെയും സുകുമാർ അഴീക്കോടിനെ പോലെയും സാനുവാഷിനെയൊക്കെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവർ സംസാരിക്കുന്നതൊന്നും മനസ്സിലാക്കാവുന്ന ഒരു പ്രായമായിരുന്നില്ല. പക്ഷെ അച്ഛനും അമ്മയും കൃത്യമായിട്ട് ഞങ്ങളെ അതിനെ കൊണ്ടിരുത്തും. ഒന്നും മനസ്സിലാവത്തില്ല നമുക്ക്, പക്ഷെ നമ്മളിത് കേൾക്കും. അതിനുശേഷം അവിടെ കലാപരിപാടികളൊക്കെ ഉണ്ടാകും, നമ്മളതൊക്കെ ആയിരിക്കും കാണുന്നതും ആസ്വദിക്കുന്നതും. പക്ഷെ ഇത് കേട്ട് കേട്ട് കേട്ട് വന്നൊരു ശീലം, പിന്നീട് ഇത് വായിക്കാനും അങ്ങനെ ആശാൻ കവിതയോടൊരു ഇഷ്ടത്തിലേക്ക് വന്നു. ആശാൻ കവിതയെപ്പറ്റി ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്താൻ പറ്റുന്നൊരു താല്പര്യത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് 7-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആശാൻ സ്മാരക ഹൈസ്കൂൾ ഉണ്ട് അവിടെ തന്നെ, പല്ലനയിൽ തന്നെ. അവിടെയാണ് 8-ഉം 9-ഉം 10-ഉം ക്ലാസ്സുകൾ പഠിച്ചത്. അന്ന് നമ്മുടെ തച്ചടി പ്രഭാകരൻ സാർ, അദ്ദേഹമായിരുന്നു അതിന്റെ ആശാൻ സ്മാരക സംഘത്തിന്റെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ ഭാര്യ സരോജിനിയമ്മ സാറായിരുന്നു ഹൈസ്കൂളിലെ HM ആയിരുന്നത്. അവരുടെ മകൻ ബിനു പ്രഭാകർ എന്റെ ക്ലാസ്സിൽ പഠിച്ചതുമാണ്. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് 10-ാം ക്ലാസ് പാസ്സായി ഇറങ്ങിയത്. അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്തായാലും ശരി, നമുക്ക് ഈ അന്നത്തെ കാലത്തെ ബാല്യത്തിന് നിയന്ത്രണങ്ങൾ കുറവാണ്. വീട്ടിൽ നിന്ന് നമ്മളെ പുറത്തിറക്കാൻ പേടിയില്ല അവർക്ക്. ഇന്ന് പക്ഷെ ഒരു കുട്ടി അങ്ങനെ പുറത്തിറക്കാൻ ധൈര്യപ്പെടുത്തില്ല മാതാപിതാക്കൾ. എപ്പോഴും കൺവട്ടത്തുണ്ടായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അന്ന് കുറേ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പം സ്കൂളിലായാലും ശരി, എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ അച്ഛൻ്റെ ഒരു നാടകാഭിരുചി എനിക്കും വന്നതായിരിക്കാം. എനിക്ക് നാടകത്തോട് അന്നേ താല്പര്യമുണ്ട്. അപ്പം ചെറിയ കുട്ടികൾക്ക് പറ്റിയ നാടകങ്ങളൊക്കെ എഴുതി സ്കൂളിൽ സഹപാഠികളൊക്കെ കൊണ്ടുവന്ന് ഞാൻ തന്നെ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച് ഞാനും കൂടെ അഭിനയിച്ച്, അങ്ങനെ അന്ന് എൻ്റെ കൂട്ടുകാർ കുറേ പേര്, അവർ ഇപ്പം കുമാരകോടി സ്കൂളിലെ തന്നെ ടീച്ചറായിരുന്ന ഒരു ബീനയൊക്കെ എന്ന് എൻ്റെ കൂടെ അഭിനയിച്ച ആളുകളാണ്. എല്ലാവരുടെയും പേരുകൾ ഓർക്കുന്നില്ലെങ്കിലും കുറേ പേരുടെ പേരുകളൊക്കെ ഓർക്കുന്നുണ്ട്. എല്ലാവരുടെയും പേര് ഇപ്പം പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കുറേ സംഗതികളൊക്കെ ആ സമയത്ത് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞത് വീട്ടുകാരങ്ങനെ ഓവർ കൺട്രോൾ ചെയ്യത്തില്ല, ഇന്നതുപോലെ ചെയ്താൽ മതി അല്ലെങ്കിൽ അങ്ങനെയാണെന്നില്ല. നമുക്ക് എന്താണോ നമ്മുടെ ഒരു സർഗവാസനയെ പോഷിപ്പിക്കാൻ പറ്റുന്നത് എന്താണോ അത് നമുക്ക് ചെയ്യാം. ഡാൻസ് പഠിക്കാം, പാട്ട് പഠിക്കാം. ഞങ്ങളുടെ നാട്ടിൽ അതൊന്നും അത്ര സാധാരണമല്ലാതിരുന്ന കാലത്താണ് ഞാനിതൊക്കെ ചെയ്തത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയാണ്, അവരത്രമേൽ സപ്പോർട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ പല്ലന പാനൂർ ഭാഗത്ത് ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടുന്ന ഒരു പെണ്ണ് ഞാനാണ്. അപ്പോൾ അത് അച്ഛൻ്റെ ഒരു മനസ്സാണ്, അതിനൊക്കെ വിടാൻ ധൈര്യം കാണിക്കുന്നു. അപ്പോൾ ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കാൻ തയ്യാറാകുക എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് മേഖലയിൽ പ്രശോഭിച്ചോന്നറിയില്ലെങ്കിൽ പോലും നമ്മുടേതായ സംഭാവനകൾ അവതരിപ്പിക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ബന്ധുകുട്ടികളെയൊക്കെ ചേർത്തിട്ടൊരു നാടകവേദി ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിൽ, വീട് അച്ഛൻ്റെ തറവാട് വീടാണ്, ആ തറവാട് വീടിന് വലിയൊരു വരാന്തയുണ്ട്. ആ വരാന്തയുടെ ഒരറ്റത്ത് 2 സ്ക്രീൻ വെച്ചേക്കാന്ന്, മറുവശം വീടിൻ്റെ ഭിത്തി. അപ്പോൾ ആ വരാന്ത കുറച്ച് വലുതാണ്. അപ്പം പിന്നെ ഒരു വശത്ത് ബെഡ്ഷീറ്റൊക്കെ വെച്ച് കർട്ടൻ ഉണ്ടാക്കിയിട്ടിട്ട് രാമായണം നാടകം അവതരിപ്പിച്ചു. അപ്പം രാമായണം നാടകം അവതരിപ്പിക്കുമ്പോൾ മഹർഷിമാർക്ക് താടി വെക്കാൻ ഉപയോഗിച്ചത് ഈ ആഫ്രിക്കൻ പായലിൻ്റെ വേരാണ്. അതെടുത്തിട്ട് ഉണക്കി വെച്ചിട്ട് ചോറ് വശ വെച്ചൊട്ടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് മഹർഷിയുടെ കമണ്ടലു, യോഗദണ്ഡ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കും. കമണ്ടലു ഉണ്ടാക്കാനായിട്ട് ഈ ഓട്ടും മുന്തയ്ക്ക് ചരട് വെച്ച് കെട്ടിയിട്ട്

0: ഇങ്ങനെ കൈ തൂക്കി പിടിച്ച്. നാടകം ഒരു അഭിനിവേശമാണ്, അന്ന് തൊട്ടേ നാടകത്തോട് താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഒരു പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയതാവാം, അച്ഛൻ്റെ താല്പര്യം കിട്ടിയതാവാം, അങ്ങനെ ഒരു വലിയ സന്തോഷമായിരുന്നു ആ കാലത്ത്. അപ്പോൾ ഇങ്ങനെ പാറിപ്പറന്ന് നടന്ന ബാല്യം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനും ഉപയോഗിക്കാനും പറ്റിയ തരത്തിൽ പാറിപ്പറന്ന് നടന്ന ഒരു ബാല്യമെന്ന് തന്നെ പറയാവുന്ന ഒരു അത്തരത്തിൽ അനുഭവിച്ചൊരു ബാല്യമായിരുന്നു എൻ്റേത്. അതിനുശേഷം വന്ന കുട്ടികൾക്കൊന്നും അങ്ങനെ അത്രയും ഭാഗ്യം ഒന്നും കിട്ടുന്നില്ല എന്നുള്ള സത്യമാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ബാല്യത്തിൻ്റെ ഒരു സ്വഭാവം, നമ്മുടെ ഗ്രാമത്തിൻ്റെ ഒരു ഇത്. അവിടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ ഒരുപാടുള്ള ഗ്രാമമാണ് ഞങ്ങളുടേത്. നമ്മുടെ ഒരു നാട്ടിൽ ഒരുപാട് പേര് ആ തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവർക്കെല്ലാം നമ്മളോടുള്ളൊരു വല്ലാത്തൊരു അടുപ്പമുണ്ട്. എത്രയൊക്കെ പഠിച്ച് വലിയ വലിയ കാര്യങ്ങളിലേക്കൊക്കെ പോയാലും പിന്നീട് നാട്ടിൽ വരുമ്പോഴും കാണുമ്പോഴും ആ മീൻ മണക്കുന്ന കൈ കൊണ്ടായാലും ഓടി വന്ന് കൈയെ പിടിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, ഒരു സ്നേഹമുണ്ട്. അത് ഇപ്പോഴും അനുഭവിക്കാൻ പറ്റും. കുറേ പ്രായമായ ആളുകളൊക്കെ ഇപ്പോഴും പഴയ ഓർമ്മകളുള്ളവരുണ്ട്. അപ്പോൾ ഓടി വരുമ്പോൾ കോളേജ് പ്രൊഫസറാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, അവർക്ക് നമ്മൾ പണ്ട് കൊച്ചുടുപ്പൊക്കെ ഇട്ട് അതുവഴി നടന്ന ആ ഒരു ഓർമ്മയിൽ, അല്ലെങ്കിൽ സൈക്കിളിൽ അവട്ടി വരുന്ന ആ ഒരു ഓർമ്മയിൽ വന്ന് എങ്ങനെയാണോ നമ്മളെ പിടിക്കുന്നത് അതേപോലെ വന്നിട്ട് കയ്യിൽ പിടിക്കും. അതൊരു പ്രത്യേകമായ ഒരു ഒരു അനുഭവമാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മണ്ണിൻ്റെ മണവും ആ ഓർമ്മയും ഓടി നമ്മുടെ ഉള്ളിലേക്ക് വരും എന്നുള്ളതാണ് സത്യം.
1: ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ഡോക്ടർ ബിന്ദുവിന് പങ്കുവെക്കാനുണ്ട്. അടുത്ത റേഡിയോ ഗ്രാമരംഗത്തിൽ തുടർന്ന് കേൾക്കാം. അടുത്തത് ചുമട് താങ്ങി.
2: ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.

0: ഓഫീസ് ഗംഭീരമാണല്ലോ. അഭിഷേചിക്ക് നല്ല ഐഡിയ ഉണ്ട്. ഈ പെയിന്റിംഗ് ആരുടേതാ ചേച്ചി?
1: പെയിന്റർ ആരാണെന്ന് അറിയില്ല മാഗി, പക്ഷെ എനിക്ക് ഈ നീല വലിയ ഇഷ്ടമാണ്. ആകാശമാണോ കടലാണോ എന്ന് ഉറപ്പില്ലാത്ത നീല. അനുവിനറിയാം പെയിന്റർ ആരാണെന്ന്.
0: ഇതിലിങ്ങനെ നോക്കിയിരിക്കുമ്പോ എന്തോ ഒരു ശാന്തത. ഇത് ചേച്ചിയുടെ സെലക്ഷനാണോ?
1: എനിക്ക് നീല പശ്ചാത്തലമായി വേണോ എന്ന് പറഞ്ഞപ്പോ അനു സജസ്റ്റ് ചെയ്തതാ. അവൾ തന്നെ ഇത് വരുത്തിയും തന്നു.
0: ഷോ, അനു ആളൊരു സംഭവമാണ്. എല്ലാറ്റിലും ഉണ്ടൊരു സിഗ്നേച്ചർ.
1: പ്രതിഭാശാലികൾ പ്രശ്നക്കാരുമാണ് ചിലപ്പോൾ, അല്ലേ?
0: കല കൈകാര്യം ചെയ്യുന്നവർക്ക് ചെറിയ കിറുക്കും കാണും.
1: അത് അടുത്തിരിക്കുന്ന ആളിലേക്ക് നീണ്ടാൽ പിന്നെ വാത്സല്യപൂർവം കിറുക്കെന്ന് പറയാൻ പറ്റുമോ?
0: എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ചേച്ചി. അനു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ?
1: പ്രശ്നം എല്ലാവരോടും ഇല്ല, എന്നോട് മാത്രമാണോ എന്നാണ് എന്റെ സംശയം. പലതും കേൾക്കുന്നു.
0: കേൾവിയെ വിശ്വസിക്കരുത് ചേച്ചി. എല്ലാ കേൾവിയിലും കുറച്ചു കൂട്ടിച്ചേർക്കൽ കാണും. അതരിച്ചു മാറ്റാനുള്ള വിദ്യ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല.
1: പക്ഷെ അത് നേരിട്ടായാലോ? അപ്പൊ പിന്നെ അത് നമ്മുടെ അനുഭവമായില്ലേ?
0: ചേച്ചി തെളിച്ചു പറയൂ.
1: അനു എന്റെ അനുജത്തിയല്ലേ, ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടി. പക്ഷെ അതൊക്കെ ഒരു ക്ലീശയാണെന്നാണ് അവള് പറയുന്നത്. ഞാൻ എടുത്ത് നടന്നതിലും അധികം അവളെ ബേബിയുടെ അമ്മ എടുത്ത് നടന്നിട്ടുണ്ടെന്നാ പറയുന്നത്.
0: ചേച്ചിയോട് എന്തോ ഒരു അകലം അനുവിനുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്.
1: എന്തോ ഒരു അകലമല്ല, വലിയ അകലം. ഞാൻ ഏറെക്കാലവും പഠിത്തവും ജോലിയും ഒക്കെ ആയിട്ട് പുറത്തായിരുന്നു. അന്നപൂർണ ചേച്ചിയാണ് അനുവിന്റെ മെന്റർ.
0: അങ്ങനെ ഒരു അകലം വരേണ്ടതല്ല, പക്ഷെ അവളുടെ മനസ്സ് എങ്ങനെ അത് എടുത്തു എന്നറിയില്ലല്ലോ.
1: അകലമൊക്കെ ആയിക്കോട്ടെ മാഗി, പക്ഷേ ഇങ്ങനെ ശത്രുവായിട്ട് കാണണോ? കാരണം അറിയാമെങ്കിൽ സാരമില്ലായിരുന്നു, പക്ഷെ ഇതെനിക്ക് വലിയ സങ്കടം. അത് പ്രകടിപ്പിക്കാനും അറിയില്ല. സ്നേഹമായാലും കാണിക്കൽ കുറവാണ് എനിക്ക്. മാഗി എന്നെ ഒന്ന് സഹായിക്കണം.
2: പൊരിഞ്ഞ അടി നടക്കുകയാണ് ഗംഗാരേട്ടാ. ഞാൻ പറഞ്ഞു എന്നാരും അറിയരുത്. എനിക്ക് ഈ ടീച്ചറെയാ സംശയം. ഒന്നും മനസ്സിലിരിക്കത്തില്ലെന്നേ.
3: നിനക്കെന്നെ വിശ്വസിക്കാൻ കുട്ടപ്പായി, ഞാൻ ആരോടും പറയില്ല.
4: അതിൽ എനിക്കുറപ്പില്ല, പക്ഷെ നീ പറഞ്ഞോളൂ. നീ ഇതിനകം ഇത് മറ്റാരോടെങ്കിലും പറഞ്ഞു കാണുമല്ലോ.
2: ഏയ്, ഇല്ല ഗംഗാരേട്ടാ. ഓ, ആ നമ്മുടെ സൊസൈറ്റിയിലെ കുഞ്ഞ് ശങ്കരേട്ടനോടൊന്ന് സൂചിപ്പിച്ചോ എന്നൊരു സംശയം.
3: ഇപ്പൊ മനസ്സിലായല്ലോ, എന്നിട്ട് എന്നെ കുറ്റം പറയും.
4: നിങ്ങൾ രണ്ടാളും ഈ നാട്ടിലുള്ളതുകൊണ്ട് സായാഹ്ന പത്രം വേണ്ട. ആളുകൾക്ക് വിവരം അതാത് ദിവസം തന്നെ കിട്ടും. ആ, നീ കാര്യം പറ കുട്ടപ്പായി.
2: എന്റെ ഗംഗാരേട്ട, ചേച്ചിയും അനിയത്തിയും അഭിചേച്ചിയും അനുചേച്ചിയും പൊരിഞ്ഞാടി അധികാര വടംവലിയാണെന്നാണ് പേര് വെളിപ്പെടുത്താത്ത കേന്ദ്രങ്ങൾ പറയുന്നത്.
3: ആ അടി നല്ലതാന്നാ എനിക്ക് തോന്നുന്നത്. സ്കൂളിലോട്ടുള്ള ശ്രദ്ധ കുറയും.
4: പേര് വെളിപ്പെടുത്താത്ത കേന്ദ്രം നീ തന്നെയല്ലേ? എന്തിനാ അങ്ങനെ ഒരു മത്സരം അവര് തമ്മിൽ? സാധാരണ അനു ഇത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമുള്ള ആളല്ലോ.
2: അത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കിട്ടുമെന്ന് അനുചേച്ചി വിചാരിച്ചു. അപ്പോ ദേ വരുന്നു അഭിചേച്ചി. അതാണ് ഞാൻ കാണുന്ന കാര്യം.
3: ആ, അനുവിന്റെ ഭാഗത്തല്ലേ ന്യായം? പ്രകാശ് മാറിപ്പോകുമ്പോ ഇവിടെയുള്ള എല്ലാവരുമായി കൂട്ടുകൂടി നടക്കുന്ന അനുവിനെ വേണ്ടേ ഭരണം ഏൽപ്പിക്കാൻ?
4: പണിക്കര് സാറ്, രണ്ട് കാര്യങ്ങൾ മനസ്സിൽ കണ്ടു കാണും. ഒന്ന്, അഭിരാമിയുടെ ഭരണ പരിചയം. രണ്ട്, നീ പറഞ്ഞ ഗുണം ദോഷമായത്. എല്ലാവരോടും കൂട്ടുകൂടി നടക്കൽ, അതുള്ളയാൾക്ക് ഭരണമത്ര എളുപ്പമല്ല.
2: എന്തായാലും സംഗതി സീരിയസ്. ഞാൻ ഇറങ്ങുക. ടീച്ചർ ഒരു ഗ്ലാസ് ചായ പോലും തന്നില്ല. പിന്നെ നിങ്ങളിതൊക്കെ പറഞ്ഞു എന്ന് ഞാൻ ആരോടും പറയില്ല.
3: കുട്ടപ്പായി,
5: അനു അത്ര സുഖകരമല്ലാത്ത ചിലത് കേൾക്കുന്നുണ്ടല്ലോ.
6: സുഖകരമല്ലാത്ത ചിലത് നടക്കുന്നതുകൊണ്ടാവും ഫാദർ.
5: പണിക്കരു സാറിന്റെ കുടുംബം എന്നാൽ ഒരു ശിലയിൽ കുത്തിയതുപോലെ ഉറപ്പുള്ളതാണ് എന്നാണ് കേൾവി.
6: ഫാദർ പറഞ്ഞതിൽ തന്നെ അതുണ്ട്. കേൾവി പുറത്ത് കേൾക്കുന്നതല്ലോ അകത്ത് നടക്കുന്നത്.
5: എനിക്ക് പ്രായം കൂടുതലുണ്ടെങ്കിലും എന്നേക്കാൾ ചിന്തയും അറിവും അനുവനുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞു തീർത്തൂടെ?
6: പ്രശ്നം എൻ്റെ മനസ്സിലാണ് ഫാദർ. പ്രാക്ടിക്കലായിട്ടുള്ള ആളുകൾ, ലോജിക്കലായി ചിന്തിക്കുന്നവർ ഗാലറിയുടെ കയ്യടി നേടും, വികാരങ്ങൾ അനാഥമായി തുടരും.
5: അനു, അനുവിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് കുറഞ്ഞ പക്ഷം അഭിരാമിയോടെങ്കിലും പറഞ്ഞൂടെ? നിങ്ങൾ കൂടപ്പിറപ്പുകളല്ലേ?
6: ഫാദർ, ഞാൻ അവഗണിക്കപ്പെട്ടു. അതെൻ്റെ സ്ട്രോങ് ഫീലിംഗ് ആണ്. അതിന് മാറ്റമുണ്ടാവേണ്ട ഒന്നും ഞാൻ കാണുന്നില്ല.
5: അഡ്മിനിസ്ട്രേഷൻ അഭിരാമിയെ ഏൽപ്പിച്ചു എന്നതാണോ കാരണം? അനു അത് ആഗ്രഹിക്കുന്നു എന്ന് പണിക്കർ സാറിന് അറിയില്ലായിരിക്കും.
6: ഭരണം എന്നെ മോഹിപ്പിച്ചിട്ടൊന്നുമില്ല ഫാദർ. അതിൻ്റെ പിന്നിൽ ചിലത് നടന്നിട്ടുണ്ടാവണം. അതാണ് എൻ്റെ കൺസേൺ. നമ്മളെ കൊച്ചുകുട്ടിയാക്കി നിർത്താനാണ് പലർക്കും താല്പര്യം.
5: പണിക്കർ സാറിന് അനു തീർത്തും കൊച്ചുകുട്ടിയാണ്.
6: അച്ഛന് അന്നപൂർണ ചേച്ചി പോലും കൊച്ചുകുട്ടിയാണ്. അതല്ല കാര്യം.
5: അനുവും അഭിരാമിയും തമ്മിൽ സംസാരമുണ്ടായി എന്നും കേട്ടു.
6: ഉണ്ടാവുമല്ലോ, രണ്ടു തരം മനുഷ്യർ. ഒരേ കൂരയ്ക്ക് കീഴിൽ കഴിഞ്ഞാൽ അതിൻ്റേതായ ഫ്രിക്ഷൻ ഉണ്ടാവും. തല്ല് കൂടാത്തിടത്തോളം പരസ്പരം വിയോജിപ്പ് സംസാരിക്കുകയല്ലേ മാർഗമുള്ളൂ.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
8: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
9: അടുക്കളയിൽ നിന്ന്
8: ഇന്ന് പഴയകാല അടുക്കളയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് നേമത്ത് നിന്നും രമാഭായി.
10: പണ്ടത്തെ കാലത്ത് അടുപ്പിൽ നിന്ന് ചാരം വാരി അതെടുത്താണ് ഞങ്ങൾ പാത്രങ്ങൾ കഴുകിക്കൊണ്ടുവന്നതും വിളക്ക് തേക്കുന്നതും എല്ലാം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അല്ലല്ലോ. പിന്നെ അരി നെല്ല് ഉണ്ടായിരുന്നു, അപ്പം നെല്ലിനെ അറുത്ത് അതിനെ അവിച്ച് അരിയാക്കി അതിൽ വരുന്ന പൊടിയരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിന് അമ്മിക്കല്ലിലോ ആട്ടുകല്ലിലോ ഇട്ട് അരച്ച് കൊഴുക്കട്ട എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഉറി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു പണ്ട്. ഉറിയിലാണ് നമ്മളിതെല്ലാം വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ മുളകോട്ടം എന്ന് പറയേണ്ട ഒരു ഇതുണ്ട്. ആ മുളകോട്ടത്തിനകത്താണ് നമ്മൾ ഈ മുളക്, കടുക്, മഞ്ഞ ഇതെല്ലാം ഇട്ടുകൊണ്ടിരുന്നത്. മുളകോട്ടം എന്ന് പറയുന്നത് പലകയിലുണ്ടാക്കുന്നതാണ്. ഓരോ അറയിലുണ്ട്, ആ അറയിലാണ് ഓരോ സാധനങ്ങളും ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് മല്ലി മുളകൊക്കെ നമുക്ക് ഉരുളയിലിട്ട് ഇടിച്ച് അതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ തിരുവേ എന്ന് പറയേണ്ട ഒരു ഇതുണ്ട്, അതിലിട്ട് വറുത്താണ് പയർ ഉടച്ച് പരിപ്പ് കയറി വയ്ക്കണം. ഇപ്പം അങ്ങനെയല്ലല്ലോ പരിപ്പ് കയറി വയ്ക്കുന്നത്, അങ്ങനെയൊക്കെയാണ് പരിപ്പ് കയറി വെച്ചുകൊണ്ടിരുന്നത്. പഴയ കാലത്ത് അടുപ്പ് കൂട്ടി കിഴക്കം കലം, നമ്മൾ മൺകലം എന്ന് പറയും, മൺകലത്തിലാണ് നമ്മൾ ചോറ് ഒക്കെ വയ്ക്കുന്നത്. പിന്നെ ചക്ക, മരിച്ചിനി ഇങ്ങനെയുള്ളതൊക്കെ വേറൊരു അടുപ്പ് കൂട്ടി അവിടെ വയ്ക്കും. ഇപ്പോഴൊക്കെ തവി കൊണ്ടല്ലേ ഇളക്കുന്നത്. തുടുപ്പെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇളക്കുന്നത്. നെല്ലറുത്തിട്ട് പിന്നെ വൈക്കോലുണ്ട്. വൈക്കോല് കൂട്ടുന്ന അവസാന ദിവസമാണ് നമ്മൾ പാച്ചോറ് വയ്ക്കുന്നത്. പാച്ചോറ് ചിലർക്ക് കൊടുക്കും ഈ വൈക്കോല് കൂട്ടുന്നവർക്ക്. പാച്ചോറ് ഉണ്ടാക്കുന്നത് അരിയും പെരുംപയറും കരിപ്പൂട്ടിയും തേങ്ങയും ഇത്ര ഇട്ടാണ് പാച്ചോറുണ്ടാക്കുന്നത്. അന്ന് നമുക്ക് ആഘോഷകാലമായിരുന്നു. അത് കഴിച്ച് അത് രുചി ഇപ്പോഴും നമ്മൾ നാവിലുണ്ട്. വീട്ടിൽ ചേച്ചി അണ്ണ എല്ലാവരും ഉണ്ടായിപ്പോവും. അത് വൈക്കോല് കൂട്ടുന്ന ദിവസമാണ്. വൈക്കോല് എന്ന് പറയുന്നത് മയോളി എന്ന് പറയും അതിനെ. അതിനെ കൂട്ടിയിട്ട് അന്ന് അവസാന ദിവസമാണ് ഇതെല്ലാം ചെയ്യണത്. പണ്ടത്തെ കാലത്ത് കാപ്പിക്ക് ദോശ, ഇഡലി, പുട്ട് ഇങ്ങനെയൊന്നും കാണുകയില്ല. മരിച്ചിനെയാണ് അവിച്ച് എല്ലാവരും കൂടെ മുളകൊക്കെ ചുട്ട് കഴിക്കുന്നത്. പിന്നെ മരിച്ചിനെ അടുപ്പിലിട്ട് ചുട്ട് നമ്മൾ കഴിക്കുമായിരുന്നു. പപ്പടം അടുപ്പിൽ വെച്ച് ചുട്ട് കഴിക്കുമായിരുന്നു. മറ്റെല്ലാം മുളക് ഈർക്കിൽ കോർത്തിട്ട് അടുപ്പിലിട്ട് ചുട്ട് അമ്മയിലിട്ട് തന്നെ പൊടിക്കും. മിക്സിയൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് ഉള്ളി ചേർത്ത് കഴിക്കും. നമ്മളെ വീട്ടിൽ വയലുണ്ടായിരുന്നു. വയൽ പൂട്ടുന്നതിനുള്ള കലപ്പയും കാളയും എല്ലാം നമ്മളെ വീട്ടിലുണ്ടായിരുന്നു. കലപ്പയും കാളയും വെച്ച് ഒഴുന്നത് കാണാൻ നമ്മൾ കുട്ടിക്കാലത്ത് കാണാൻ പോകുമായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം. നമ്മളെ വീട്ടിൽ പ്ലാവുണ്ടായിരുന്നു. പ്ലാവ് ചക്ക വെട്ടി വീട്ടിൻ്റെ ചുറ്റുപാടും എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ചക്കയിൽ ചക്ക ഇളക്കും, ചക്ക അവിയൽ വയ്ക്കും, ചക്ക പൂഞ്ച് അതിനടുത്ത് തോരൻ വയ്ക്കും, ചക്കക്കുരു തോരൻ വയ്ക്കും, ചക്കക്കുരു അവിയൽ വയ്ക്കും. അങ്ങനെ പലതും ചെയ്യുമായിരുന്നു. ചക്കയിൽ മാമ്പഴം പറക്കാൻ പോകും, ഞാറപ്പഴം ഉണ്ടായിരുന്നു അത് പറക്കാൻ പോകുമായിരുന്നു. അതിലോക്കത്ത് വീട്ടിലൊരു വീട്ടിൽ ഞാറ ഉണ്ടായിരുന്നു അത് പറക്കാൻ പോകുമായിരുന്നു. പണ്ടത്തെ കാലത്ത് ചേമ്പ് തടയിട്ട് നമ്മൾ തീയൽ വയ്ക്കുമായിരുന്നു. അപ്പോൾ തേങ്ങ വറുത്ത് വെള്ളം ചേർക്കാതെ അമ്മയിൽ അരച്ച് തീയൽ കറി വയ്ക്കുമായിരുന്നു. അതൊക്കെ കഴിച്ചതിൻ്റെ ഒരു ആരോഗ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു വീടുണ്ടായിരുന്നു, ആ വീട്ടിലാണ് ഊഞ്ഞാൽ കെട്ടണം. അവിടെ രണ്ട് തെങ്ങ് അടുത്തടുത്തുണ്ടായിരുന്നു, അപ്പോൾ അതിലാണ് ഊഞ്ഞാൽ കെട്ടുന്നത്. അതിൽ നിന്ന് ഊഞ്ഞാൽ കെട്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ പോകുമായിരുന്നു. പഴയ കാലത്തെ അടുക്കളയെക്കുറിച്ച് ഇത്രയും സംസാരിക്കാൻ പറ്റിയതിലും ആകാശവാണി കാണാൻ പറ്റിയതിലും വളരെ സന്തോഷിക്കുന്നു.
9: വായനശാലകളിലൂടെ
8: പുന്നപ്ര വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ശ്യാമസ് കാര്യാദി സംസാരിക്കുന്നു.
11: പുന്നപ്ര തീരദേശ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥശാലയാണ് വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാല. പുന്നപ്രയുടെ സാംസ്കാരിക മുഖത്തിന് 70 വയസ്സ് ആവുകയാണ്. പുന്നപ്രയുടെ ഒരു അക്ഷര വെളിച്ചമായിട്ട് നിലകൊള്ളുന്ന ഈ ഒരു സരസ്വതി ക്ഷേത്രം, അതിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഇവിടുത്തെ നാടിൻ്റെ ഒന്നാകെ അകമഴിഞ്ഞ പിന്തുണ ലഭിക്കാറുണ്ട്. ജനങ്ങൾക്ക് പുസ്തകങ്ങളും ദിനപത്രങ്ങളും മാസികകളും വായിക്കാനുള്ള ഒരിടം മാത്രമല്ല, അതിലുപരി അവരുടെ സർഗാത്മകയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കേന്ദ്രീകരണം കൂടെയാണ് വിജ്ഞാനപ്രദാന ഗ്രന്ഥശാലയുടെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പുന്നപ്രയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് അവരുടെ ഒരു അക്ഷര കേന്ദ്രമാണ് പുന്നപ്ര വിജ്ഞാനപ്രദാന ഗ്രന്ഥശാല. പ്രദേശത്തിൻ്റെ വായന സംസ്കാരത്തെയും അവരുടെ ഉയർന്ന സാമൂഹ്യ ബോധത്തെയും ഒക്കെ നിലനിർത്തുവാനെന്നും ഒരു സാംസ്കാരിക കേന്ദ്രമായി വിജ്ഞാനപ്രദാന ഗ്രന്ഥശാല നിലകൊള്ളുന്നുണ്ട്. വൈവിധ്യമാർന്ന പരിപാടികളാണ് ഗ്രന്ഥശാലയിൽ എപ്പോഴും നടന്നു വരാറുള്ളത്. കവിയരങ്ങ് എല്ലാ ആഴ്ചയിലും നടക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ, പുതിയ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഒക്കെ പരിചയപ്പെടുത്താറുണ്ട്. യുവാക്കൾക്കും യുവതികൾക്കും അവരുടെ സർഗാത്മകത, കഴിവ് ഒക്കെ പ്രകടിപ്പിക്കാനുള്ളൊരിടമായി ഗ്രന്ഥശാല എല്ലാ മാസവും വേദിയാകാറുണ്ട്. അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടികൾ, അവരുടെ പ്രത്യേക പദ്ധതികളൊക്കെ ഗ്രന്ഥശാലയിൽ നടക്കാറുണ്ട്. കൂടാതെ PSC ക്ലാസ്സുകൾ, യോഗ സെൻറ്റർ, യോഗ ക്ലാസ്, അങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ്സുകൾ, കരാട്ടെ ക്ലാസ്സുകൾ, ഡാൻസ് സ്കൂളുകൾ അടക്കം ഈ ഗ്രന്ഥശാലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. വാദ്യോപകരണങ്ങളുടെ ക്ലാസ്സുകൾ ഞായറാഴ്ചകളിൽ നടക്കാറുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും പുന്നപ്രയുടെ ഒരു അക്ഷര വെളിച്ചമായി വളരെ ഭംഗിയായി എല്ലാവരുടെയും നല്ല സഹകരണത്തോടെ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.

0: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
1: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ആദ്യം. ചിത്രം ആറാം തമ്പുരാൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി
1: മാപ്പിളപ്പാട്ടുകൾ ആദ്യം സി എ അബൂബക്കറും സംഘവും അവതരിപ്പിക്കുന്നു.

എ അബൂബക്കറും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ഇനി എൻ കനകമണി അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: എൻ കനകമണി അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം എല്ലാ ദിവസവും രാവിലെ 6:15. പ്രായോജകർ മലയാള മനോരമ.
2: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം. പ്രായോജകർ മലയാള മനോരമ.
3: നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സാമൂഹ്യ പ്രവർത്തക ശാന്ത ജോസുമായി അഭിമുഖം.
4: വോളണ്ടിയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പോലും ഒരിടത്തും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചു, കടലിൽ കൊണ്ട് കല്ലിടുന്ന പോലെയുള്ളൂ, ക്യാൻസർ വാർഡിൽ കൊണ്ടുപോയി രോഗികളെ സഹായിക്കാൻ പോയാൽ എങ്ങും എത്തൂല, ജീവൻ രക്ഷപ്പെടുന്ന പ്രശ്നവുമില്ല. അതിലും ഭീകരമായിട്ട് എനിക്ക് തോന്നിയത് മുഴുവൻ ആ കാഴ്ച, ആളുകൾ നമ്മളെ സഹായിക്കാൻ വരാൻ തന്നെ മടിക്കുന്നതെന്ന് വെച്ചാൽ ഈ വ്രണങ്ങളൊക്കെ പൊട്ടി ഒലിച്ച് പുഴുക്കൾ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. സിസ്റ്റേഴ്സൊക്കെ പുഴുക്കൾ എടുക്കാൻ ടെർമിനെ ഒഴിച്ചൊക്കെ പുറത്തേക്ക് ചാടിക്കുമ്പം ഭയങ്കര നാറ്റമായിരിക്കും അടുത്ത്.
3: മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.

ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കൊല്ലം ജയചന്ദ്രൻ സംഗീതം നൽകി ഐവർകാല സുരേഷ് കുമാർ പാടിയ ലളിതഗാനങ്ങൾ. ആദ്യഗാനം വാർമഴവില്ലേ എന്ന് തുടങ്ങുന്നു. രചന സുരേഷ് ബാബു ഇടവ.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോക സമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്രയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻ ജീന്ദ് സോനിപത് പാതയിലാണ് സർവീസ് നടത്തുക. ഹൈഡ്രജൻ ഇന്ധനത്തിൽ നിന്ന് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ കാർബൺ ബഹിർഗമനം ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. ഇതിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ചാലക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26

0: വർഷം 62.28 ആയിരുന്നു വിജയശതമാനം. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ ഫലം ലഭ്യമാണ്. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കിൽത്താൽ എന്നീ ദ്വീപുകളിലായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
1: ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് UT അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാവുക. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറുക. ഏകദേശം 12,000 രൂപ നിരക്കിലായിരിക്കും സേവനങ്ങൾ ആരംഭിക്കുക. 18 മുതൽ 20 വരെ യാത്രികരെ വഹിക്കാൻ ശേഷിയുള്ള ഡേ ഹാവിലാൻഡ് നിർമ്മിത സീപ്ലെയിൻ ആണ് ഉപയോഗിക്കുക.
0: വഖഫ് വിഷയത്തിൽ ഹർജിക്കാർക്കൊപ്പം സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അല്ലാത്തവരെ ബോർഡിൽ ഉൾപ്പെടുത്തിയ മറ്റ് സംസ്ഥാനങ്ങളുടെ അതേ വഴിയിലാണ് കേരളവും നീങ്ങുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് മതനിരപേക്ഷതയ്ക്ക് എതിരാണെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: നഗരം ചുറ്റിയുള്ള വോക്കത്തോൺ, ഓപ്പറേഷൻ തൂഫാൻ, സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ, ലഹരിവിരുദ്ധ റാലി തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വോക്കത്തോൺ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വഴി ജവഹർ സ്റ്റേഡിയത്തിലാണ് വോക്കത്തോൺ അവസാനിക്കുക. ചടങ്ങിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. തിരുവനന്തപുരം വിദുര ഐസറിലെ 14-ാമത് ബിരുദദാന ചടങ്ങ് മറ്റന്നാൾ രാവിലെ 10:30 നടക്കും. നിതി ആയോഗ് അംഗവും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരിന്തികർ മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധനയുണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകമൊന്ന്. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിനും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. വറുതിയുടെ കർക്കടകം, പഞ്ഞ കർക്കടകം, കള്ളക്കർക്കടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി K.മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ധാരാളമായി ദർശനത്തിനെത്തുന്നുണ്ട്. കർക്കടകമാസ പൂജകളുടെ ഭാഗമായി ഇന്ന് പുലർച്ചെ മഹാഗണപതി ഹോമവും നെയ്യഭിഷേകവും നടന്നു. ചൊവ്വാഴ്ച രാത്രി 10:00 നടയടയ്ക്കും. മലയാളികൾക്ക് ചിങ്ങപ്പുലരിയിലേക്കുള്ള യാത്രയുടെ ആഹ്ലാദം കൂടിയാണ് കർക്കടകരാവുകൾ. കർക്കടകത്തെ ആയുർവേദ ചികിത്സയുടെ കാലമായി കാണുന്നവരും ഭക്തിയുടെ കാലമായി കാണുന്നവരുമുണ്ട്. തൃശൂർ ജില്ലയിൽ നാലമ്പല ദർശനവും ഗുരുവായൂരിൽ രാമായണ പാരായണത്തിനും ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാലമ്പല ക്ഷേത്രങ്ങളിൽ ഇന്നു മുതൽ ദർശനപുണ്യം തേടി തീർത്ഥാടകരെത്തും. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം പായമൽ ശത്രുഘ്ന ക്ഷേത്രം വഴി തൃപ്രയാറിൽ തന്നെ തിരിച്ചെത്തി അവസാനിക്കുന്നതാണ് നാലമ്പല ദർശനം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനമെന്ന് പറയുന്നത്. കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കർക്കിടകമാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രാമായണ പാരായണം, അഷ്ടത്രിവ്യ മഹാഗണപതി ഹോമം എന്നിവ പ്രധാന ചടങ്ങുകളായി നടക്കുന്നു.
0: കർക്കിടക മാസത്തിൽ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിൽ ആനയുട്ട് നടന്നു. 50-ലധികം ആനകളാണ് ഇത്തവണ ചടങ്ങിൽ പങ്കെടുത്തത്. നാളികേരം, അവൽ, ശർക്കര, മലർ, എള്ള്, തേൻ, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ഉപയോഗിച്ചത്. 500 കിലോ അരിയുടെ ചോറും പ്രത്യേക ഔഷധക്കൂട്ടുകളും അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുന്നത്. ആരോഗ്യ പരിചരണത്തിനുള്ള മാസം കൂടിയാണ് കർക്കടകം. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുകയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയുമാണ് കർക്കടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. ഔഷധക്കഞ്ഞി കുടിച്ച് ആരോഗ്യ സംരക്ഷണം നടത്തുന്നതും കർക്കടക മാസത്തിലെ പ്രത്യേകതയാണ്. ഞവര അരിയോടൊപ്പം കുറുന്തോട്ടിവേര്, തഴുതാമ, ദശപുഷ്പങ്ങൾ, ഉലുവ, ജീരകം എന്നിവ ചേർത്ത് തേങ്ങാപ്പാലിലാണ് ഇത് സാധാരണയായി തയ്യാറാക്കുന്നത്. മരണമെന്ന യാഥാർത്ഥ്യത്തിനു മുന്നിൽ നിസ്സഹായരായി പോകുന്നവർക്ക് അന്ത്യയാത്രയിൽ മാനവികതയുടെ തണലൊരുക്കുകയാണ് ഇടുക്കി ചെറുതോണിയിലെ ഒരു കൂട്ടം മനുഷ്യർ. ജാതിമത വ്യത്യാസമില്ലാതെ സൌജന്യമായി അന്ത്യവിശ്രമമൊരുക്കുന്ന തിലകാശി പീഠം പൊതുശ്മശാനത്തെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: വിളി കേൾക്കാത്തവരുടെ ലോകമാണെങ്കിലും ഇടുക്കി ചെറുതോണിയിലെ ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള തിലകാശി പീഠമെന്ന ശ്മശാനത്തിൽ കാതോർത്താൽ പല സങ്കടങ്ങൾ കേൾക്കാം. ശരീരം മറവ് ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്തവർ, അനാഥർ, ഊരും പേരുമില്ലാതെ മോർച്ചറികളിൽ ഒടുങ്ങിയവർ, അങ്ങനെ മരണത്തിന് മുന്നിൽ നിസ്സഹായരായ അനേകം മനുഷ്യർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരുപോലെ സ്വന്തം ആചാരപ്രകാരം സംസ്കാര സൌകര്യം ഒരുക്കുന്ന അപൂർവം ശ്മശാനങ്ങളിൽ ഒന്നാണിത്.
0: ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതിയെ പിന്തുണയ്ക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച റോം ചട്ടം 1998 അംഗീകരിച്ചതിന്റെ വാർഷികമായാണ് ദിനാചരണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 77,977-ലും നിഫ്റ്റി 202 പോയിന്റ് നേട്ടത്തിൽ 24,275-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 104,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോകസമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: ആകാശവാണി.
7: കർക്കടകത്തിലെ ആരോഗ്യ പരിരക്ഷ ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗണേശ് നാരായണൻ സംസാരിക്കുന്നു.
8: ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നൊരു ചികിത്സാശാസ്ത്രമാണ് ആയുർവേദം. സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം, ആതുരസ്യ വികാര പ്രശമനം എന്നാണ് ചരകാചാര്യൻ ആയുർവേദത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത്, ആരോഗ്യമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണവും രോഗികളുടെ രോഗശമനവുമാണ് ആയുർവേദത്തിന്റെ സമഗ്രമായ ലക്ഷ്യം. ഇതിനായി ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മാർഗങ്ങളിലൊന്നാണ് ഋതുചര്യ. ഋതു എന്നാൽ കാലാവസ്ഥയും ചര്യ എന്നാൽ ജീവിതശൈലിയുമാണ്. അതിനാൽ ഓരോ കാലാവസ്ഥയുടെ സ്വഭാവത്തിനനുസരിച്ച് ആഹാരത്തിലും ദൈനംദിന ചര്യകളിലും വരുത്തുന്ന ക്രമീകരണത്തെയാണ് ഋതുചര്യ എന്ന് പറയുന്നത്. ആയുർവേദം ഒരു വർഷത്തെ 6 ഋതുക്കളായി വിഭജിച്ചിരിക്കുന്നു. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. ഇവയിൽ ഇന്ന് നാം വിശദമായി പരിചയപ്പെടാൻ പോകുന്നത് വർഷ ഋതുചര്യയെക്കുറിച്ചാണ്. കാരണം സാധാരണയായി മലയാള മാസങ്ങളായ കർക്കിടകവും ചിങ്ങവും ഉൾപ്പെടുന്ന മഴക്കാലമാണ് വർഷ ഋതു. വർഷ ഋതുചര്യയിൽ പറയുന്ന ക്രമീകരണങ്ങളാണ് കർക്കടക ചികിത്സയായി ചെയ്തുവരുന്നത്. കേരളത്തിൽ കർക്കടകമാസം എന്നത് മഴയുടെ കാഠിന്യം ഏറ്റവും കൂടുതലുള്ള കാലഘട്ടമാണ്. ഈ സമയത്ത് പ്രകൃതിയിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിലും പല മാറ്റങ്ങളും സൃഷ്ടിക്കുന്നു. ശരീരത്തിന്റെ ദഹനശക്തി കുറയുകയും രോഗപ്രതിരോധ ശേഷി ദുർബലമാവുകയും പല പഴയ രോഗങ്ങളും വീണ്ടും പ്രത്യക്ഷപ്പെടുവാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ ആചാര്യന്മാർ കർക്കടക മാസം രോഗങ്ങളെ പ്രതിരോധിക്കാനും ശരീരത്തെ ബലപ്പെടുത്തുവാനുമുള്ള ഏറ്റവും അനുയോജ്യമായ സമയമായി കണക്കാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും രോഗിയുടെ രോഗം ശമിപ്പിക്കുകയും ചെയ്യുക എന്ന രണ്ട് ലക്ഷ്യങ്ങളും കർക്കിടക ചികിത്സയിലൂടെ സാധ്യമാകുന്നു. മഴക്കാലത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുന്നതിനാൽ ശരീരത്തിലെ വാതദോഷം പ്രബലമാവുകയും അഗ്നി, അതായത് ദഹനശക്തി, ക്ഷയിക്കുകയും ചെയ്യുന്നു. അതിനാൽ ശരീരത്തിൽ ദഹിക്കാതെ കിടക്കുന്ന വിഷാംശങ്ങൾ അഥവാ ആമം വർദ്ധിക്കുകയും പലവിധ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ക്ഷീണം, ശരീരവേദന, സന്ധിവേദന, വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, ചർമ്മരോഗങ്ങൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് കർക്കടക ചികിത്സയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നത്. കർക്കടക ചികിത്സ എന്നത് വെറും ഒരു മരുന്നു കഴിക്കുന്ന പരിപാടി മാത്രമല്ല, അത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പരിപാലിക്കുന്ന സമഗ്രമായ ആരോഗ്യ പരിപാലന രീതി കൂടിയാണ്. ഇതിൽ ആഹാരക്രമം, ഔഷധസേവ, പഞ്ചകർമ്മ ചികിത്സകൾ, ജീവിതശൈലി ക്രമീകരണം, മാനസികാരോഗ്യം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. കർക്കിടക ചികിത്സ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കർക്കിടക കഞ്ഞിയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ അത്രമേൽ പ്രചാരമുള്ള ഒരു കാര്യമാണ് കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞി സേവ. ഔഷധ സസ്യങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി ദഹനശക്തി മെച്ചപ്പെടുത്തുവാനും ശരീരത്തിന് ആവശ്യമായ പോഷണം നൽകുവാനും സഹായിക്കുന്നു. പോഷകസമൃദ്ധമായ അരി, ഔഷധഗുണങ്ങളുള്ള വിവിധ ഇലകൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, തേങ്ങാപ്പാൽ എന്നിവ ചേർത്താണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്. ഓരോ പ്രദേശത്തിനനുസരിച്ച് ഇതിന്റെ ചേരുവകളിൽ വ്യത്യാസമുണ്ടാകാം. ചിലർ ജീരകം, കുരുമുളക്, ചുക്ക്, ഉലുവ, വെളുത്തുള്ളി തുടങ്ങിയ ചേരുവകൾ ചേർത്ത് തയ്യാറാക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, കർക്കിടക കഞ്ഞിയെ സർവ്വരോഗ സംഹാരിയായി കണക്കാക്കേണ്ടതില്ല. ഇതൊരു പാരമ്പര്യ ഭക്ഷണരീതിയുടെ ഭാഗമാണ്. ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളെയും ചേരുവകളെയും ആശ്രയിച്ചിരിക്കും ഔഷധക്കഞ്ഞിയുടെ ഗുണങ്ങളും. പ്രമേഹം, വൃക്കരോഗം, പ്രത്യേക ഭക്ഷണ നിയന്ത്രണമുള്ള രോഗികൾ തീർച്ചയായും വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഔഷധക്കഞ്ഞി സേവിക്കുക. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ പലരും അഭ്യംഗം, അതായത് ഔഷധ തൈലങ്ങൾ ഉപയോഗിച്ചുള്ള മസാജ് ചെയ്യാറുണ്ട്. ഇത് ശരീരത്തിലെ വാതദോഷം കുറയ്ക്കുവാനും പേശികൾക്കും സന്ധികൾക്കും ബലം നൽകുവാനും ശരീരത്തിന്റെ ക്ഷീണം അകറ്റുവാനും സഹായിക്കുന്നു. മൃദുവായ മസാജാണ് അഭ്യംഗത്തിൽ ചെയ്യുവാനായി വിധിച്ചിരിക്കുന്നത്. ശക്തിയായോ അമൃത്തിയോ ഉള്ള മസാജിംഗ് പലപ്പോഴും ശരീരത്തിൽ കൂടുതൽ ദോഷമുണ്ടാക്കുന്നു. ധന്വന്തരം തൈലം, ബലാതൈലം, പഞ്ചസ്നേഹം, മഹാമാഷാദി തൈലം തുടങ്ങിയവ അഭ്യംഗത്തിന് ഉപയോഗിക്കാം. കർക്കിടക മാസത്തിൽ ബലവർദ്ധനത്തിനായി ഔഷധസേവയും പറയുന്നുണ്ട്. ദഹനക്കുറവ്, ക്ഷീണം, ശരീരവേദനകൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകളിൽ രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം ഔഷധങ്ങൾ കഴിക്കാവുന്നതാണ്.

0: ലക്ഷ്യമെങ്കിൽ മൃദുവായ പഞ്ചകർമ്മ ചികിത്സ വീട്ടിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ കർക്കടക ചികിത്സ എന്ന പേരിൽ പലവിധ പാക്കേജുകളും പരസ്യങ്ങളും കാണാറുണ്ട്. എന്നാൽ ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സ ഒരേ മാതൃകയിൽ എല്ലാവർക്കും നൽകുന്നതല്ല. ഓരോ രോഗിയുടെയും ശരീരപ്രകൃതി, രോഗാവസ്ഥ, പ്രായം, തൊഴിൽ, ഭക്ഷണരീതി എന്നിവ വിശദമായി വിലയിരുത്തിയ ശേഷമാണ് ചികിത്സ നിർദ്ദേശിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ നടത്തുന്നതിനേക്കാൾ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം കർക്കിടക ചികിത്സ ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതം. കർക്കിടക ചികിത്സയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ശരിയായ ആഹാരക്രമം. മഴക്കാലത്ത് നമ്മുടെ ദഹനശക്തി കുറഞ്ഞിരിക്കുന്നുവെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഈ സമയം ശീലിക്കുക. അമിതമായ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ആവിയിൽ പുഴുങ്ങിയ ആഹാര പദാർത്ഥങ്ങൾക്ക് മുൻഗണന നൽകുക. പഴകിയതും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ദിവസവും തിളപ്പിച്ചാറിയ വെള്ളം 15 ഗ്ലാസ് എങ്കിലും ഈ സമയത്ത് കുടിക്കുവാനായി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും സ്ത്രീകളിലും കുട്ടികളിലും വെള്ളം ആവശ്യത്തിന് കുടിക്കാതിരിക്കുന്നത് മൂത്രാശയ അണുബാധയ്ക്ക് കാരണമാകുന്നു. മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾ പടരുവാൻ സാധ്യത ഉള്ളതിനാൽ കുടിവെള്ളത്തിന്റെ ശുദ്ധി കൂടി ഉറപ്പാക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. ഭക്ഷണത്തിനോടൊപ്പം മതിയായ വിശ്രമത്തിനും ഉറക്കത്തിനും കർക്കിടക മാസത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. പകലുറക്കം മഴക്കാലത്ത് വർജിക്കണമെന്ന് വർഷ ഋതുചര്യയിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അമിതമായ കായികാധ്വാനം ഈ സമയത്ത് ഒഴിവാക്കി ശരീരത്തിന് വിശ്രമം നൽകുന്നത് രോഗപ്രതിരോധ ശേഷി നിലനിർത്തുവാൻ സഹായിക്കുന്നു. മൃദു വ്യായാമ മുറകൾ ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. ദിവസവും 20 മിനിറ്റെങ്കിലും നിരപ്പുള്ള പാതയിലൂടെ നടക്കുക. ഇന്ന് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി മാനസികാരോഗ്യമാണ്. അതിനാൽ കർക്കിടക മാസം മാനസിക സമ്മർദ്ദത്തെ അകറ്റി നിർത്തുവാനുള്ള ഒരു തുടക്കമായി കരുതാം. ദിവസവും രാവിലെ എണീറ്റതിനു ശേഷം 15 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ശീലിക്കുക. കാഠിന്യം കുറഞ്ഞ യോഗ മുറകളും പ്രാണായാമവും ഈ സമയത്ത് ചെയ്യുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകിയാണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രവും മുന്നേറുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ ശ്രദ്ധിക്കുന്നത് വഴി ആന്റിബയോട്ടിക് പോലുള്ള മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുവാനും ഇപ്പോൾ നമ്മൾ നേരിടുന്ന ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന വെല്ലുവിളി ഒരു പരിധിവരെ ഒഴിവാക്കുവാനും സഹായിക്കുന്നു. ഈ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ കർക്കിടക ചികിത്സയുടെ അടിസ്ഥാന ആശയങ്ങൾ ഇന്നും പ്രസക്തമാണ്. അതിനാൽ ഈ കർക്കിടക മാസത്തിൽ നമുക്കെല്ലാവർക്കും ആരോഗ്യകരമായ ആഹാരരീതി പിന്തുടരാം. ആവശ്യമായ വിശ്രമം ഉറപ്പാക്കാം. ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അനുയോജ്യമായ ആയുർവേദ പരിചരണം സ്വീകരിക്കാം. ആരോഗ്യം എന്നത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആശയമല്ല. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത് മനുഷ്യരാശിയുടെ തന്നെ ഉന്നമനത്തിന് കാരണമാകുന്നു.
1: കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷ ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗണേശ് നാരായണൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഇനി മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ.

0: സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ഇതിഹാസ് കെ പന്നോ മേ ദർജ് ഹോ ഗയാ ഹൈ ആജ് യഹാ സേ ദേശ് കോ പെഹ്ലി ഹൈഡ്രോജൻ ട്രെയിൻ മിലി ഹൈ ഭവിഷ്യ മേ ജബ് ഭി ഹൈഡ്രോജൻ ട്രെയിൻ കാ ജിക്ര ആയേഗാ തോ ജിന്ദ് കാ സോനിപത് കാ ഹരിയാണ കാ നാം ഭി ആയേഗാ ഹീ ആയേഗാ.
0: ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡീഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഉച്ചകഴിഞ്ഞ് തുടക്കം കുറിക്കും. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയുൾപ്പെടെ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് സൌകര്യം എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ചാലക്കുടി സ്റ്റേഷനിൽ ശരാശരി 4,879 യാത്രക്കാരാണ് എത്തിച്ചേരാറുള്ളത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ബെന്നി ബഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുക്കും.
0: തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ചെന്നൈ പാർക്ക്, ചിന്നസേലം, കുന്നൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയുയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്ന് DGMA നിർദ്ദേശിച്ചു. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതി ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ചട്ടങ്ങൾ 1998 അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അന്താരാഷ്ട്ര നീതിന്യായ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്തമാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ AllIndiaRadioNews.

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാസിനോകളിലെ ഗെയിമിംഗ് ഏരിയയിൽ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ഗോവ സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. യുവജനങ്ങൾ കാസിനോകളിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന ദീർഘകാല ആവശ്യങ്ങൾക്കിടയിലാണ് നടപടി. കാസിനോ പ്രവേശനത്തിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഗെയിമിംഗ് ഏരിയയിൽ നിയന്ത്രണം കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇറാനെതിരെ തുടർച്ചയായ 6-ാം ദിനത്തിലും ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഇന്നലെ രാത്രിയും രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് യുഎസ് നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎസ് സഖ്യകക്ഷികൾക്ക് നേരെ ഇറാനും വ്യോമാക്രമണം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ചൈന 2027 ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഇടം പിടിച്ച് ഇന്ത്യ. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ പ്രതിരോധ ഉച്ചകോടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. രേഖകളില്ലാത്ത ഡ്രൈവർമാർ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്നും ഇതിനായി സൈന്യത്തിൽ ഭാരവാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് കശ്മീരി പ്രവാസികൾ. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഡ്ഫോർഡിലെ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇന്ന് ഗാനസല്ലാപം അവതരിപ്പിക്കുന്നത് എൻ ജെ ജോഷിലാൽ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 96 4321,

അല്ലെങ്കിൽ 9496565631. മറ്റൊരു ഫോൺ നമ്പർ 9496569631.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനശലാപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ,
1: ഹലോ.
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം. കേൾക്കുന്നുണ്ടോ? പേര് പറയൂ. ആ പറഞ്ഞു പറഞ്ഞു. ശാന്ത, അവിടെ റേഡിയോ വെച്ചിരിക്കുകയാണോ? റേഡിയോ വെച്ചിരിക്കുകയാണെങ്കിൽ അതിനടുത്തുനിന്ന് മാറി നിൽക്കുകയോ ഓഫ് ചെയ്ത് വെക്കുകയോ ചെയ്യുക. ആ ഇന്ന് ഞാൻ അല്ല, ആദ്യമേ ചോദിക്കട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? അത് ആദ്യം പറയൂ.
1: ഞാനൊരു പാട്ട് ചോദിച്ചു സാർ.
0: അല്ല, ആദ്യം പറയൂ പാട്ട് ഏതാണെന്ന് പറയൂ. പാട്ട് ഏതാണെന്ന് പറയൂ. ധ്വനി സിനിമയിലെ ജാനകി ജാനകി തുടങ്ങുന്ന ഗാനം അല്ലേ? ഇന്ന് രാമായണ മാസമല്ലേ? ഇന്ന് രാമായണം മാസം ആരംഭമല്ലേ? അല്ലേ, കർക്കിടകം, കർക്കിടകം ഒന്ന് അല്ലേ? ശരി, ഇനി നമുക്ക് വിശേഷങ്ങൾ പറയാം. വീട്ടിലാരൊക്കെ ഉണ്ട് ശാന്ത?
1: സാർ, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു. എന്റെ ചേച്ചി, ഞാന്, എനിക്ക് നടക്കാൻ പറ്റത്തില്ല, നടയിൽ മുമ്പോട്ട്
0: തളർന്നിരിക്കും.
1: ചേച്ചിക്ക് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചയില്ല. അങ്ങനെ ഞങ്ങൾ
0: രണ്ടുപേരും. സ്ഥലം എവിടെയെന്ന് പറഞ്ഞത്? ആലപ്പുഴ ജില്ലയിലെ.
1: ആലപ്പുഴ ജില്ലയിലെ വലിയ അഴീക്കൽ, ആറാട്ടുപുഴ പഞ്ചായത്ത്.
0: ആറാട്ടുപുഴ വലിയ അഴീക്കൽ അല്ലേ?
1: ശരി
0: ശരി.
1: സാറിനോട് സംസാരിക്കാൻ ഒത്തിരി.
0: പിന്നെ നമുക്ക് സംസാരിക്കാലോ. പറഞ്ഞോളൂ. അവിടുത്തെ
1: ഒരു കാര്യം പറയാം.
0: പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: ആകാശവാണി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവതാരകരെ. അപ്പൊ അവര് ഈ പേപ്പറിലല്ലാതെ ആ നേരത്തെ ഒരു യാത്ര പോയി ഞങ്ങളൊന്നും ഇത് കേൾക്കുന്നില്ല. കാരണം ഞങ്ങളെ പോലുള്ളവരാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ നിങ്ങൾ പോകാൻ നേരത്തെ ഞങ്ങളോടൊന്ന് പറഞ്ഞോണ്ട് പോകണമെങ്കിൽ.
0: എല്ലാവർക്കും പേപ്പർ വായിക്കാനോ പറ്റത്തില്ലല്ലോ സാർ.
1: എന്ത്
0: പറഞ്ഞോണ്ട് പോകണോന്ന്?
1: അല്ല സാർ, വാർത്തയിലെങ്കിലും
0: റിട്ടയറാകുമ്പോഴോ? റിട്ടയർ ആകുന്ന സമയത്ത് നമുക്ക് അപ്പോഴും എല്ലാവർക്കും പറയാനുള്ള അവസരം കിട്ടില്ലല്ലോ. ശരി ശരി. എന്തായാലും ആവശ്യം നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യത്തിൻ്റെ ഒരു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് സാധ്യമാണോ ഇല്ലയെന്ന് അറിയില്ല. പോട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഗാനം കേട്ടാലോ, ജാനകി ജാനേ എന്ന് തുടങ്ങുന്ന ഗാനം, ധ്വനി എന്ന ചിത്രത്തിൽ. അതെ, നമുക്കിത് ഗാനശലാപം വളരെ ഭക്തിപൂർവ്വം തന്നെ നമുക്ക് ആരംഭിക്കാം അല്ലേ? ഈ ഗാനം എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ്, സംഗീതം നൽകിയത് നൌഷാദ്. യേശുദാസ് പാടിയ ഗാനം കേട്ടാലോ. ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും കുറച്ച് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഗാനശലാപത്തിലേക്ക് ഒന്നുകൂടെ വിളിക്കണം കേട്ടോ. അപ്പം വീട്ടിലുള്ള മറ്റേ അവരുടെ പേരെന്താണ്?
1: ശോഭ.
0: ശോഭ ശാന്ത. അപ്പോ രണ്ടുപേർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം അല്ലേ? ആ ശരി. അപ്പോ നമുക്ക് അവരും ശോഭയും കൂടെ അന്വേഷിച്ചായിട്ട് പറയുക. നമുക്ക് പാട്ട് കേട്ടാലോ. ശാന്തി ശാന്തി സമാധാനമുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഗാനശലാപം തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ.
2: ആ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ആ, പേര്?
3: പേര് ജനാർദ്ദൻ.
2: എവിടെന്നാ വിളിക്കുന്നത്?
3: കരുനാഗപ്പള്ളി.
2: ആ, പറഞ്ഞു.
3: കഴിഞ്ഞ ദിവസം ഒന്ന് വിളിച്ചിരുന്നു. ആ, ലാസ്റ്റ് കോളർ ആയിരുന്നു ഞാൻ. നമുക്ക് തങ്ങളുടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല.
2: ആ ആ ആ ആ ആ മുഴുവൻ പേരെന്താണ്? ജനാർദ്ദനൻ.
3: ജനാർദ്ദനൻ നായർ.
2: ആ, കരുനാഗപ്പള്ളി അല്ലേ?
3: കരുനാഗപ്പള്ളി.
2: ഓക്കെ ഓക്കെ.
3: ഞാന് 73 വയസ്സുള്ള ഒരാളാ.
2: പിന്നെ
3: 60 വർഷമായിട്ട് ആകാശവാണി കേൾക്കുന്ന ഒരാളാ.

0: അപ്പോൾ ആകാശവാണിയുടെ തുടക്കകാലം മുതൽ ഇതുവരെയുള്ള മാറ്റങ്ങളും എല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് അല്ലേ?
1: ശരിക്കും അറിയാം, ശരിക്കും
0: അറിയാം.
1: ബാലലോകം മുതൽ, അതായത് വീരരാഘവന്മാരിരുന്ന കാലഘട്ടം തൊട്ട്, മടവൂർ ഫാസി, ഇ പി രാധാമണി, കാലഘട്ടം
0: കേൾക്കും.
1: ആകാശവാണിയിലെ പാട്ട് ആകാശവാണിയിലൂടെ കേൾക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതിയാണ്.
0: അത് ശരിയാണ്. കാര്യം നമുക്ക് ഇപ്പോൾ പല ശ്രോതാക്കളും വിളിക്കുമ്പോഴത്തേക്കും അവരുടെ കൈവശം ചിലപ്പോൾ ആ പാട്ട് കാണുമായിരിക്കും. അതിനുള്ള ചിലപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മൊബൈലിൽ പാട്ട് കേൾക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എങ്കിലും നമ്മൾ ആകാശവാണിയിലൂടെ ആ പേര് പറഞ്ഞു കേട്ടിട്ട് പാട്ട് കേൾക്കുന്നതിലൊരു പ്രത്യേക സുഖം എല്ലാവരും പലരും ഇങ്ങനെ പല ശ്രോതാക്കളും പങ്കുവയ്ക്കും. അതെ അതെ അതെ.
1: അതായത് എനിക്ക് ഓർമ്മയുള്ള കാലഘട്ടത്തിൽ 1959 കാര്യമാണ് ഞാൻ
0: പറയുന്നത്.
1: 59 ആകാശവാണിയിൽ ഒരു ബുഷ് റേഡിയോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. എന്റെ വീട്ടിൽ എന്റെ സഹോദരൻ കൊണ്ടുവന്ന് വെച്ച് കേൾക്കുമ്പോ അതിന്റെ മൂപ്പില്, അതുകൂടാതെ ഉച്ചക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട, വൈകിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട
0: ചലച്ചിത്രങ്ങൾ,
1: അത് കൂടാതെ തന്നെ അന്നത്തെ ഓരോരോ സിനിമയിൽ ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നുപോയി.
0: മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം അനിവാര്യമാണല്ലോ. പിന്നെ അന്നൊക്കെ നമ്മള് പലപ്പോഴും നമ്മള് കുഞ്ഞിലേക്ക് നമ്മൾ റേഡിയോ കേൾക്കുമ്പോൾ ഇതിനകത്ത് ആരാണ് ഇന്ന് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ.
1: അത്
0: കേൾക്കുന്ന എല്ലാവരും പങ്കുവച്ചിട്ടുള്ള ഒരു ഒരു ഒരു അത്ഭുതമാണത്. ആരാ ഇതിനകത്തിരുന്ന് സംസാരിക്കുന്നത്?
1: ഇത് കൂടാതെ തന്നെ അന്ന് ഞാൻ ആലോചിച്ചു, അന്ന് ഒരു ആന്റീന വലിച്ചു കെട്ടുമായിരുന്നു. എന്റെ നാലുകെട്ടിന്റെ മുകളിലത്തെ ആ ആന്റീന എന്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ പതിഞ്ഞു കിടക്കും. ഇത് കൂടാതെ തന്നെ പിന്നെ ഇപ്പോഴും ഞാൻ ഇന്ന് വെച്ച് ആകാശവാണി അകവഴി സ്നേഹിക്കും. ഞങ്ങളുടെ എന്റെ വീടിനടുത്ത്
0: കേട്ട് കേട്ട് തുടങ്ങി അതിന്റെ ആ ഒരു രസം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകാശവാണിയിൽ ഇല്ലാതെ നമുക്ക് പറ്റില്ല എന്ന് പല ശ്രോതാക്കളും നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്.
1: ഇപ്പം തൊട്ടു മുമ്പ് ഇവിടെ ആകാശവാണി ഇപ്പൊ അവലപിച്ചുകൊണ്ടിരുന്ന പ്രകാശധാരയിലെ ആ
0: കർക്കിടകം
1: ഇപ്പം വളരെ
0: കാലികമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും അതോടൊപ്പം നമ്മൾ പഴമ കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇതാണല്ലോ ആകാശവാണിയുടെ ഒരു പ്രത്യേകത. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ഞാൻ പണ്ട് പഴയതായിട്ട് കണ്ട ഒരു കരുണ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിലെ യേശുദാസ് പാടി ദേവരാജൻ സംഗീതം നൽകിയത് രചന വയലാറാണെന്ന എന്റെ ഓർമ്മ.
0: രചന ONV കുറുപ്പാണ്. ONV കുറുപ്പ് എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം വാർത്തിങ്കൾ.
1: ആ ഗാനമാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. ഞാനിങ്ങനെ ആകാശവാണിക്ക് കത്തുകൾ എഴുതാറുണ്ട്. കൂടാതെ തന്നെ എന്റെ വീടിനടുത്ത് ഒരു KCDCയുടെ ഒരു ഫാക്ടറി ഉണ്ട്. അതിന്റെ വാതിപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം റേഡിയോ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി അവരെ ഞാൻ പ്രചോദിപ്പിച്ചു. എന്നിട്ട് ചെറിയ ട്രാൻസിസ്റ്റർ മേടിച്ച് ഞാൻ അവർക്ക് അവിടെ കൊണ്ടു കൊടുക്കും.
0: അവരെ
1: കൊണ്ട് അവരെ കൊണ്ട് റേഡിയോ
0: കേൾപ്പിക്കും. നമ്മൾ കൊടുത്താൽ മാത്രം പോരല്ലോ, അവര് റേഡിയോ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ടോ?
1: അവിടെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഫാക്ടറി ആക്ട് പ്രകാരം രാവിലെ 8 മണിക്ക് ഫാക്ടറി തുറക്കും. 12 മണിക്ക് അപ്പൊ 12 മണിക്ക് ഇപ്പൊ സ്ത്രീകൾ ഇറങ്ങി വരും. സ്ത്രീകളെല്ലാം 10-500 സ്ത്രീകളുണ്ട്. അവര് ഈ റേഡിയോയുടെ 4 വശവും ഇരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പൊ അവരിങ്ങനെ പ്രകാശധാര കേട്ടു. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വെറുതെ ഇപ്പൊ പൂച്ചിങ്ങോട്ട് എന്റെ തൊട്ടടുത്ത് ഞാൻ ചെന്നപ്പോ അവരിങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ പറഞ്ഞത് കണ്ടോടി ഇങ്ങനെ വേണം കർക്കിടക കരി, അല്ലാതെ ചുമ്മാതെ പോയി കഴിക്കുന്നതല്ല.
0: എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിൽ പറഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് കേൾക്കുമ്പോ ഒരാൾക്കെങ്കിലും അത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എത്രത്തോളം നല്ലതാണ്
1: അല്ലേ?
0: പിന്നെ അത് ഞാൻ ഇടയ്ക്ക് ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നമുക്ക് സംസാരിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മുഴുവനും ആകാശവാണിയെ കുറിച്ചും റേഡിയോ കുറിച്ചും ഒക്കെ പറയേണ്ടി വരും അല്ലേ?
1: ആ അതെ, നമുക്ക്
0: ശരി ഓർമ്മച്ചപ്പിൽ എഴുതിക്കൊള്ളൂ, അങ്ങയുടെ അനുഭവങ്ങളെല്ലാം എഴുതിക്കൊള്ളൂ. അപ്പോ ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും
1: ഈ ഗാനം ഞാൻ സമർപ്പിക്കുന്നത് എന്റെ സുഹൃത്തുക്കള് ആയിട്ടുള്ള എന്റെ ഒരു ഗ്രൂപ്പിലെ കുറെ ആൾക്കാരുണ്ട്. കായംകുളം അല്ല ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പഠിച്ചിട്ടുള്ള എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾക്ക്, ഇതുകൂടാതെ എന്റെ വീടിനടുത്തുള്ള രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ പ്രസന്ന കുമാർ, അതുപോലെ തന്നെ ഞാൻ വൈകിട്ട് എല്ലാ ദിവസവും എന്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ കൂടെ ആത്രയിൽ ഇരിക്കുന്ന കുറച്ചുപേരുണ്ട്, വാസുദേവൻ, അങ്ങനെ ഏറെ പേര് അവിടെ എന്റെ അടുത്ത് ആൾക്കാർക്ക് അവരൊക്കെ റേഡിയോ കേൾക്കാൻ ഞാൻ പറയുന്നവരാ, അവരുടെയൊക്കെ റേഡിയോയും ഉള്ളതാണ്.

0: എല്ലാവരും
1: അതുപോലെ എന്റെ
0: എല്ലാവരും
1: വീടുകൾ
0: കേൾക്കട്ടെ, ഏ
1: എല്ലാ എല്ലാവരും
0: എല്ലാവരും
1: കേൾക്കട്ടെ.
0: കേൾക്കട്ടെ.
1: അങ്ങയുടെ
0: അപ്പൊ നമുക്ക്,
1: ശബ്ദം വളരെ,
0: അതെ,
1: അങ്ങയുടെ അനൗൺസ്മെന്റിന് ആദ്യം അവസാനമായിട്ട് നന്ദിയും പറയട്ടെ.
0: ഓ നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ഇനി നമുക്ക് വിളിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കുന്നതാവും ഉചിതം. കാരണം ആ അതെ, അപ്പോൾ നമുക്ക് എല്ലാ ശ്രോതാക്കളെയും നമ്മൾ ഒരുപോലെ പരിഗണിക്കുകയും ഉൾപ്പെടുത്തുകയും ചെയ്യണം.
1: അതുകൊണ്ട്
0: തീർച്ചയായും തീർച്ചയായും. അപ്പോൾ നമുക്ക് വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കുക, എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, ഗാനം കേൾക്കാം.
1: ഓ താങ്ക്സ്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ.
2: ആ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
3: ആ,
2: പേര് പറയൂ അങ്ങയുടെ.
3: പേര് മോഹനൻ നായർ. നേടിയത് ഹരിപ്പാട് ചെറുതല.
2: മോഹനൻ നായർ ഹരിപ്പാട് അല്ലേ? ശരി ശരി. ആദ്യമായിട്ടാണോ ഖാൻ ഗാനശലാപത്തിലേക്ക് വിളിക്കുന്നത്?
3: ആദ്യമായിട്ട്. രണ്ടു ദിവസം മുമ്പ് കിട്ടിയായിരുന്നു.
2: ആ,

0: കേട്ടില്ല.
1: വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല.
0: ആ, ധാരാളം ധാരാളം ശ്രോതാക്കൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ ഈ ഫോൺ കൺസോളിൽ ഇങ്ങനെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അതെ, ശരി. അപ്പം എന്ത് ചെയ്യുന്നു മോഹനൻ നായർ?
1: ഞാൻ എനിക്ക് കാറ്ററിംഗിന്റെ പരിപാടിയാണ്, കാറ്ററിംഗ് നടന്നുണ്ട്.
0: ഓ ഓ, ഇനിയിപ്പോ കർക്കിടക മാസത്തിൽ വലിയൊരു ഇത് കാണില്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഓണം ചിങ്ങമാസം വന്നു കഴിയുമ്പോൾ വിവാഹവും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല തിരക്കായിരിക്കും അല്ലേ? പിന്നെ പറയൂ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ഭാര്യ ഉണ്ട്, മക്കളുണ്ട്. മക്കള് മോളും മരുമോളും UKയിലാണ്, മോള് ഒമാനിലാണ്, മരുമോൾ നാട്ടിലുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടും പേരുള്ളൂ വീട്ടില്.
0: ആ, സുഖമായി ജീവിച്ചു പോകുന്നു അല്ലേ?
1: കഴിഞ്ഞു പോകുന്നു, കുഴപ്പമൊന്നുമില്ല.
0: ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് രാഗത്തിലെ ഓമൻ സിംഗ് സുശീൽ എന്ന പാട്ടുണ്ട്.
0: പി സുശീല പാടിയ ഗാനം അല്ലേ? വയലാർ എഴുതി സലിൽ ചൗധരി ഈണം പകർന്നത്. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഗാനം?
1: എല്ലാവർക്കും കൂടി സമർപ്പിക്കുന്നു, നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാണ്.
0: ആ, കൊച്ചുമക്കളുടെ പേരുകൾ പറയൂ.
1: കൊച്ചുമക്കളുടെ പേര് ഒന്നിന്റെ, ഒരാളുടെ പേര് ശ്രീവേദ, ഒരാളുടെ പേര് ശ്രീനികേത്, മോടെ മോന്റെ പേര് കൃതിക്ക്.
0: ആ,
1: അങ്ങനെ മൂന്ന് പേര്.
0: ആ, നല്ല പേരുകളാണല്ലോ ഇതെല്ലാം. ശരി ശരി, അപ്പോ നമുക്ക് ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും കുറച്ച് കുറെ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വിളിക്കണം കേട്ടോ. അപ്പോ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, ആശംസകൾ നേരുന്നു, ഗാനം കേൾക്കാം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാർ.
0: ഓ നമസ്കാരം, വിളിക്കുന്ന ആളുടെ പേര് പറയൂ.
1: എന്റെ പേര് നാരായണൻ, ഞാൻ കോട്ടയം ജില്ലയിലെ പേരൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: ഓ പേരൂർ അല്ലേ?
1: പേരൂര്, കോട്ടയം ജില്ലയിലെ ഏറ്റവും മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു സ്ഥലമാണ് പേരൂര്.
0: ആ ശരി, പറയൂ വിശേഷങ്ങളൊക്കെ, പറയൂ പേരൂരുള്ള വിശേഷങ്ങളൊക്കെ.
1: വിശേഷങ്ങൾ, ഇന്ന് ഞാൻ ഒരു പെൻഷനറാണ്. ഞാൻ 75 വയസ്സ് കഴിഞ്ഞു. ഞാൻ ആകാശവാണിയിൽ സ്ഥിരം വിളിക്കാറുണ്ട്, കത്തുകളൊന്നും അങ്ങനെ എഴുതാറില്ല. വിളിക്കുന്ന ഒരാളാ. ഇപ്പം കഴിഞ്ഞ ഡിസംബറില് നമ്മളെ വെട്ടി ഒന്നിനൊന്ന് എനിക്ക് കിട്ടിയതാ.
0: എന്നിട്ട് എന്നിട്ട് ഇപ്പോഴും കിട്ടി അല്ലേ?
1: വിളിക്കുന്നുണ്ട്.
0: നേരത്തെ ഞാനൊരു പ്രിയ ശ്രോതാവിനോട് പറഞ്ഞ പോലെ ധാരാളം പേർ ആകാശവാണിയിലേക്ക് വിളിക്കുന്നുണ്ട്.
1: നേരത്തെ എനിക്ക് ഒരു മാസത്തിന്റെ പ്രാവശ്യം വെച്ചൊക്കെ കിട്ടുമായിരുന്നു, 2-3 വർഷം മുമ്പ്.
0: ഇപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ എണ്ണം കൂടി, നമ്മുടെ ശ്രോതാക്കളുടെ എണ്ണം കൂടി, അതാണ് അതാണ് കാരണം. ശരി, അപ്പോ
1: ഞാനൊരു ഒരു ടെക്സ്റ്റൈൽ ജോലിക്കാരനായിരുന്നു, പെൻഷൻ ആയിട്ട് ഇപ്പം 16 വർഷമായി.
0: എവിടെയായിരുന്നു?
1: ഞാൻ ചെങ്ങന്നൂര് പ്രഭുരാമയിലായിരുന്നു.
0: എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസില്?
1: സർവീസില് 39 വർഷം.
0: വളരെ ദീർഘമായൊരു കാലഘട്ടമാണല്ലോ അല്ലേ? ശരി, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? അതാദ്യം പറഞ്ഞു.
1: എനിക്ക് വേണ്ടത് നമ്മുടെ അഗ്രജൻ സിനിമയിലെ കൂജന്തം രാമരാമേതി മധുരം മദ്രാക്ഷരം, ആ പാട്ടാണ് വേണ്ടത്.
0: ഓ എന്ത് മനോഹരമാണ്! അതെ, രാമായണം, കർക്കടകം ഒന്നാണ്.
1: രാമനെ സ്തുതിച്ചുകൊണ്ടുള്ള
0: തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ എന്താണ് കാർമേഘങ്ങളെല്ലാം മാറാനായിട്ടാണ് നമ്മൾ അല്ലേ? ഇത് യേശുദാസും സംഘവുമാണ് ഈ ചിത്രത്തിന് വേണ്ടി ആ ഗാനം ആലപിച്ചിരിക്കുന്നത്. പറഞ്ഞോളൂ.
1: നമ്മളെ കോട്ടയം ബാബു,
0: ആ
1: പിന്നെ പി കെ വേണുഗോപാൽ കിടങ്ങറ, പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ പാലക്കാട്, പിന്നെ
0: തീരുന്നില്ല
1: കാസർഗോഡ് വരെ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുക.
0: പേരാ മൂന്ന് പേരിൽ തീരില്ല എന്നുള്ളതാണ് അല്ലേ?
1: അതെ അതെ, ഇത് പിന്നെ ഏറ്റവും അടുത്ത ചില ആൾക്കാരായി മൂന്ന് പേര് പറഞ്ഞത്.
0: സ്ഥിരം റേഡിയോ ശ്രോതാക്കളാണല്ലോ അല്ലേ?
1: അവര് സ്ഥിരം വിളിക്കുന്ന കോട്ടയം
0: അതെ, അവരൊക്കെ ഈ രഞ്ജിനിയിലേക്ക് കത്തെഴുതുന്ന എല്ലാ മിക്കവാറും എല്ലാ പരിപാടിയും കേട്ട്,
1: പിന്നെ രാവിലത്തെ പരിപാടി ഉണ്ടല്ലോ, ഈ രാവിലെ 7:30 പരിപാടി, അതിലൊക്കെ
0: പങ്കെടുക്കാറുണ്ട്. അതെ അതെ, ശരി. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഗാനം സമർപ്പിക്കുന്നത് അല്ലേ? പിന്നെ എണ്ണമില്ലാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും.
1: അതെ അതെ,
0: നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അല്ലേ?
1: പിന്നെ സൗഹൃദവാണി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ.
0: അത് ശരി,
1: അതിന്റെ അകത്ത് ഒരു 10-20

0: ഒരു മെമ്പർമാരുണ്ട്, അവർക്കെല്ലാം വേണ്ടി കൈപ്പാട്ട് സമർപ്പിക്കുന്നത്.
1: ശരി ശരി, അപ്പൊ എല്ലാ സൗഹൃദങ്ങളും നമ്മുടെ എന്താണ് ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരോടും അന്വേഷണം അറിയിക്കുക കേട്ടോ.
0: അപ്പൊ
1: നമുക്ക് ഗാനം കേട്ടല്ലോ, അഗ്രജൻ എന്ന ചിത്രത്തിലെ.
0: ശരി ശരി
1: ശരി.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ സാർ, നമസ്കാരം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ, പേര് പറയൂ.
1: ഞാൻ ആലപ്പുഴ ജില്ലയിൽ നൂർനാട് പടനിലം
0: ആ
1: പടനില എന്ന സ്ഥലത്തേന്ന് വിളിക്കുന്നത്.
0: പേരെന്താണ്?
1: എന്റെ പേര് ആനന്ദവല്ലി സദാശിവൻ.
0: ആ ആനന്ദവല്ലി സദാശിവൻ, പറഞ്ഞോളൂ.
1: അതെ, രാമായണ മാസം തുടങ്ങുമല്ലേ സാറേ?
0: അതെ,
1: പാരായണത്തിന് പോകുന്ന ഒരു
0: വ്യക്തിയാണ്. ആ രാവിലെ പോയിരുന്നു, പാരായണം ചെയ്ത് പാരായണത്തിന് പോയിരുന്നു.
1: രാവിലെ വൈകിട്ടാണ് പോകുന്നത്. വൈകിട്ട്?
0: വൈകിട്ടാണോ പാരായണത്തിന് പോകുന്നത്?
1: അതെ, രാമായണ പാരായണം വൈകിട്ടാണ്.
0: വൈകിട്ടാണല്ലേ, ശരി ശരി. പിന്നെ മറ്റു വിശേഷങ്ങളൊക്കെ?
1: വിശേഷങ്ങൾ
0: അങ്ങനെ പോകുന്നു.
1: മഴയില്ല, അതുകൊണ്ടൊരു രണ്ടു ദിവസം അടുപ്പിച്ച് പാരായണം ഉണ്ടായിരുന്നു. അപ്പൊ മഴയില്ലാത്തോണ്ട് വളരെ
0: ആശ്വാസമുണ്ട് അല്ലേ.
1: ക്ഷേത്രങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞ്.
0: ആ അതെ, രാമായണത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷെ നമ്മുടെ പ്രകൃതി കർക്കിടകമായിട്ടും
1: നമുക്ക് രണ്ടു ദിവസം കൊണ്ട്
0: അനുകൂലമാണ് അല്ലേ. സാധാരണ കർക്കിടകം വരുമ്പോൾ പ്രകൃതിയിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാകേണ്ടതാണ്. ശരി, നടക്കട്ടെ, എല്ലാം എല്ലാം വളരെ അനുകൂലമായിട്ട് നടക്കട്ടെ.
1: നമ്മളോട് വിട പറഞ്ഞില്ലേ,
0: ഏത് പാട്ടാ വേണ്ടത്?
1: മകനോത്സവത്തിലെ
0: കുറിപ്പ് എഴുതി സലീൽ ചൗധരി ഈണം പകർന്ന് ഗാനം. ഗാനം ആർക്കെങ്കിലും സമർപ്പണമുണ്ടോ?
1: ഉണ്ടേ.
0: ഓ പറയൂ.
1: എന്റെ ഒരു പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ എന്റെ സഹോദരൻ ജ്ഞാനന്ദൻ ടൈലറാ, അത് ദൈവം മുറക്കി വിളിക്കുന്ന ആളാ, ലെറ്റർ ഇരുന്ന് നോക്കിയ ആളാ.
0: പേരെന്താണ് അദ്ദേഹത്തിന്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേരെന്താണ് സഹോദരൻ?
1: വിജയാനന്ദൻ. വിജയാനന്ദൻ.
0: ആ വിജയാനന്ദൻ, നമുക്ക് പരിചയമുള്ള ഒരു പേരാണ് കേട്ടോ. അത് ശരി ശരി. വിജയാനന്ദൻ.
1: വേണാട് സരസ്വതി എന്ന എന്റെ ഒരു കൂട്ടുകാരി.
0: ആ
1: പിന്നെ ഇങ്ങനെ വിളിക്കുന്ന കേൾക്കുന്നുണ്ട് പലരും എന്നുണ്ട്. പിന്നെ നമ്മുടെ പടനിലം ജംഗ്ഷനിലെ ഓട്ടോറിക്ഷക്കാർ പലരും എന്നോട് ചോദിച്ചിങ്ങനെ പാർട്ടി ചോദിക്കുന്നത് ഞങ്ങൾ കേട്ടു നല്ലതാ കേട്ടോ എന്നൊക്കെ. അവര് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ആ ഓട്ടോറിക്ഷക്കാർക്ക് എല്ലാവർക്കും,
0: പിന്നെ ആ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ പാട്ട് സമർപ്പിക്കും. അവർ കേൾക്കുന്നുണ്ടാവും അല്ലേ?
1: തീർച്ചയായിട്ടും
0: അവർ കേൾക്കുന്നുണ്ട്. അപ്പോ
1: മൊബൈൽ അവർക്ക് കേൾക്കാം.
0: അപ്പോ ആ സുഹൃത്തുക്കളെയും സുഹൃത്തുക്കൾക്കും കൂടെ നമുക്ക് ഈ ഗാനം സമർപ്പിക്കാം അല്ലേ? ശരി ശരി. വേറെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഓ വിശേഷം എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല. നമ്മളിങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ വിശേഷങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരിക്കും അല്ലേ? ഒരു ആ അതെ, നമുക്ക് വളരെ
1: സമയം
0: നമുക്കിങ്ങനെ സംസാരിച്ച് നമ്മൾ അതെ നമുക്കിങ്ങനെ വാതോരാതെ സംസാരിക്കാൻ വിഷയങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടും താനും അല്ലേ? ആ നമുക്ക് ഈ വേദി പക്ഷെ അതിന് അത്ര യോജിച്ചതല്ല. യോജിച്ചതാണ് പക്ഷെ അത്ര നമുക്ക് സമയം നമുക്ക് അതെ നമുക്കൊരു നിശ്ചിത അതെ നമുക്കൊരു നിശ്ചിത സമയം ഉള്ളത് കൊണ്ട് നമുക്ക് അതിനുള്ളിൽ എല്ലാം നിർത്തണം. അപ്പൊ നമുക്ക് ഏതായാലും ഈ ഗാനം കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: അപ്പോ ഈ സുഹൃത്തുക്കളെല്ലാവരോടും അന്വേഷണം അറിയിക്കുക, അവരെല്ലാവരും കേൾക്കട്ടെ. ഗാനം കേൾക്കാം.

0: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ആ ഹലോ, നമസ്കാരം.
0: നമസ്കാരം. പേര് പറയൂ.
1: ആ ഞാൻ ആ പേര് സുരേഷ് കുമാർ. മാവലിക്കരയ്ക്കടുത്ത് ഓലഗി ടെമ്പിൾ എന്ന് പറയുന്ന സ്ഥലത്താണ്.
0: ആ മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലേ.
1: സാർ, എനിക്ക് അവസരം ഒരു മീഡിയ കൂടിയാണ്. ആകാശവാണി.
0: പിന്നെ എന്റെ സന്തോഷം, എന്റെ സന്തോഷം ആ ചിരിയിലുണ്ട് കേട്ടോ. ശരി, എന്തുണ്ട് അവിടെ? ഓല കെട്ടി അമ്പലത്തുണ്ട്.
1: ഓല കെട്ടി അമ്പലം മാവേലിക്കരക്കെടുത്ത് ഓല കെട്ടി.
0: അതെ, പാട്ട് പറഞ്ഞോളൂ.
1: ഭാർഗവി നിലയത്തിലെ നമ്മുടെ ബാബുക്ക സംഗീതം കൊടുത്ത ഞാലിയമ്മയുടെ പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടൊരു
0: പൊട്ടുനൂല് ഊഞ്ഞാല് കെട്ടി. ഇതുപോലെ ഇതേപോലെ ഒരു പാട്ട് തന്നെ ആ സിനിമയിൽ തന്നെ ഉണ്ട്. പൊട്ടിത്തകർ പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പൊട്ടുനൂല് ഊഞ്ഞാല് കെട്ടി അല്ലേ. അതെ,
1: ജാനകി അമ്മയ്ക്ക് മഞ്ഞണി പൂനിലാവ് പറത്തുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി തളിരിത്ത ഗീനാക്കളും ഒക്കെ നമുക്ക് പങ്കുവെച്ചു തന്ന ആ ഗായികയ്ക്കൊരു സ്മരണാഞ്ജലി ആയിട്ട്.
0: തീർച്ചയായിട്ടും നമുക്ക് സ്മരണാഞ്ജലിയായി എത്ര ഗാനം നമ്മൾ കേൾപ്പിച്ചാലും മതിയാകില്ല അല്ലേ. ഏത് ഗാനമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചോദിച്ചാലും നമുക്ക് ആകെ ഒരു ആശയക്കുഴപ്പമുണ്ടാവും.

0: കസമുദ്രത്തിന്നക്കരെ സ്മരണ തൻവാടാത്ത മലർവനീ കണ്ണുനീർ കൊണ്ടു നനച്ചു വളർത്തിയ കൽക്കണ്ടമാവിന്റെ കൊമ്പത്ത്
1: കൽക്കണ്ടമാവിന്റെ
0: കൊമ്പത്ത്
1: എന്ത് മനോഹരമായ വരികളാണല്ലേ. കണ്ണുനീർ കൊണ്ട് നനച്ചു വളർത്തിയ കൽക്കണ്ടമാവിന്റെ കൊമ്പത്ത്, ആ ഒരു ഭാവനയിൽ എഴുതാൻ പി ഭാസ്കരൻ അല്ലേ. പി ഭാസ്കരന്റെ വരികൾ അതങ്ങനെയാണല്ലോ. അതൊരു അനിവാര്യതയാണ് കാര്യം, അത് ജീവിതത്തിന്റെ ഒരു അനിവാര്യതയാണ് ലോകത്ത് നിന്ന് പോവുക എന്നുള്ളത്. അപ്പോൾ അവർ തന്നിട്ട് പോയോ വലിയ നിധികളുണ്ട്, അത് കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ് താനും അല്ലേ. നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഈ നിധിയെല്ലാം നമ്മൾ പകർന്നു കൊടുക്കുകയും വേണം. അതാണ് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തം. അപ്പോൾ നമുക്ക് ഏതായാലും ഈ മനോഹരമായൊരു ഗാനം കേട്ടാലോ. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
0: ആകാശവാണി ശ്രോതാക്കൾക്ക്, അതേപോലെ ആകാശവാണിയുടെ അണിയറയിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും
1: എല്ലാവരും കേൾക്കട്ടെ അല്ലേ. ഒരു സുവർണകാലത്തിന്റെ മുദ്ര പറഞ്ഞോളൂ.
0: കൂട്ടുകാരനാണ് കേട്ടോ സജീവ്. ഒരുമിച്ച് കൊല്ലം കർമ്മലാറാണി ട്രെയിനിങ് ഹോളിലൊക്കെ പഠിച്ചതും കൂടിയാണ്.
1: ഏതായാലും ഒരു സുവർണകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ നമുക്ക് പാട്ടുകളിലൂടെ കേൾക്കാം. ശരി, വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കണം കേട്ടോ. ശരി.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
1: സർ. നമസ്കാരം സർ.
0: ആ നമസ്കാരം, വിളിക്കുന്ന ആളിന്റെ പേര് പറയൂ.
1: ആ ഞാൻ രവീന്ദ്രപുറം സാർ എന്റെ പേര്.
0: ആ എവിടെന്നാ വിളിക്കുന്നത്?
1: ഞാൻ കരുനാഗപ്പള്ളി തഴവ.
0: കരുനാഗപ്പള്ളി തഴവ. ശരി ശരി, പറഞ്ഞോളൂ.
1: ഞാനൊരു റിട്ടയർഡ്

0: സാർ ഡേ ബിഫോർ റിട്ടയർഡ് വ്യക്തിയാണ്, 34 വർഷം സർവീസ് ചെയ്തിരുന്നു.
1: ഓ, 34 വർഷത്തെ. പറഞ്ഞോളൂ സാർ.
0: ആ, ഒരു പക്ഷേ സാറിന് അസാം ഡേബിൾസ് എന്ന് പറഞ്ഞാൽ കേട്ടുപോലും കാണത്തില്ലായിരിക്കും. ഒരു അതിപുരാതനമായ ഒരു അർത്ഥശൈലിയാണ്
1: ആ ആ അതെ അതെ നമ്മൾ കേട്ടൊരു ഓർമ്മ പോലെ ഉണ്ട് അത്.
0: അതെ, ഞങ്ങളുടെ ഒക്കെ സർവീസ് എന്ന് പറഞ്ഞാല് വളരെ കഠിനമാണ്.
1: ആ,
0: ഈസ്റ്റാണ്.
1: എന്താ സാർ, കേട്ടില്ല.
0: ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലാണ്.
1: അതെ അതെ അതെ അതെ അതെ അതെ അതെ
0: അതെ അതെ കഠിനമായിട്ടുള്ള ഞാനൊക്കെ 72 പോയ വ്യക്തിയാണ്. അന്നത്തെ കാലത്ത് ഉപകരങ്ങളൊന്നും ഇല്ലാത്ത അന്നൊക്കെ ഞങ്ങൾ ആകാശവാണി ഇല്ലെങ്കിൽ ശ്രീലങ്ക ബ്രോഡ്കാസ്റ്റിംഗ് പ്രോഗ്രാമിന്റെ പ്രോഗ്രാം റേഡിയോ കൂടെ കേൾക്കുമായിരുന്നു ഞങ്ങൾ.
1: അല്ല, അന്ന് സർവീസിലിരിക്കുന്ന സമയത്തൊക്കെ ആകാശവാണിയാണ് പ്രധാനമായും നമുക്കൊരു ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി അല്ലേ?
0: മറ്റൊന്നും ഇല്ലായിരുന്നു. റേഡിയോ എന്ന് പറഞ്ഞ ഒരു മാധ്യമം, അതൊരു വലിയ അനുഗ്രഹം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ കൊണ്ടു നടന്നിരുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും
1: മറക്കാനാകാത്ത, പ്രത്യേകിച്ച് ഒരു ജവാന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മറക്കാനാകാത്ത അനുഭവങ്ങളുടെ ഒരു ഭാണ്ഡക്കെട്ട് തന്നെയാണ് അല്ലേ?
0: ഭാണ്ഡക്കെട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആർമിയെക്കാട്ടിലൊക്കെ വളരെ കഠിനമായിരുന്നു. യാത്ര തന്നെ ഒരുപക്ഷെ എന്നെ പോലുള്ള സർവീസുള്ള ആൾക്കാർ കേൾക്കുവാണെങ്കിൽ 22 ദിവസം 24 ദിവസം ജെ എൻ ഇ പി യുടെ ഒരു വഴിയിൽ യാത്ര തന്നെ
1: ഉണ്ടായിരുന്നു. നമ്മൾ ആ കഥകളൊക്കെ നമ്മൾ പറയാനിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസമൊന്നും പോരാ അല്ലേ?
0: പോരാ.
1: ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: മാലിനിയുടെ തീരത്തുന്നുള്ള ഒരു പാട്ടാണ്,
1: ഗാന്ധർവ സിനിമയുടെ. ഒരു നല്ല രസകരമായ ഒരു ഗാനമാണ് അല്ലേ? ശരി, നമുക്ക് പക്ഷെ നമുക്ക് ഒത്തിരി നമുക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് സമയം വളരെ പരിമിതമാണ് സാർ. നമുക്ക് ഇനിയും വിളിക്കണം കേട്ടോ.
0: എനിക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ആസാം റൈഫിൾസിന്റെ റിട്ടയർഡായ ആൾക്കാർക്കെല്ലാം
1: എല്ലാവർക്കും പിന്നെ നമ്മൾ എല്ലാ സുഹൃത്തുക്കൾക്കുമായിട്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം. കൈതപ്പുറം എഴുതി, എസ് പി വെങ്കടേഷ് ഈണം പകർന്ന്, എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. ആ ശരി ശരി, ഓക്കെ താ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം തത്സമയം ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് സജീവ് മൈലാപ്പള്ളി, വിപിൻ കുമാർ. ഗാനസല്ലാപം സമാപിക്കുന്നു. ഇന്ന് ഗാനസല്ലാപത്തിൽ വിശേഷങ്ങൾ പങ്കുവച്ചത് എൻ ജെ ജോഷിലാൽ.

0: of her visit, President Murmu will visit North Macedonia from the 21st of this month. The External Affairs Ministry said the state visit to the three countries by President Murmu reflects India's commitment of strengthening its bilateral ties with these countries, along with engagement with the wider Eastern European region. India's Rafale fighter aircraft and C-17 transport aircraft have reached Australia to participate in the Royal Australian Air Force's premier multinational air combat exercise, Pitch Black 2026. The exercise will be held from the 20th of July to the 7th of August at Royal Australian Air Force bases in Darwin, Tyndall and Amberley in northern Australia. The Intermeteorological Department, IMD, has forecast heavy rainfall today over parts of Arunachal Pradesh, Assam, Meghalaya and Odisha, parts of Bihar, Chhattisgarh, East Madhya Pradesh, East Uttar Pradesh, Jharkhand, Nagaland, Manipur, Mizoram and Tripura, Uttarakhand, Vidarbha, West Bengal and Sikkim are also expected to receive moderate to heavy rainfall during the day. A report.
1: The weather department also predicted thunderstorms and lightning today over Gangetic, West Bengal, Jammu and Kashmir, Ladakh, Muzaffarabad, Jharkhand, Madhya Pradesh, Maharashtra, Rayalaseema and Telangana. Similar weather conditions are also expected at places over parts of Northeast India, Andaman and Nicobar Islands, Bihar and Tamil Nadu, Puducherry and Karaikal. Meanwhile, heat wave conditions are likely to persist today over Tamil Nadu, Puducherry and Karaikal. The Met department said that Andhra Pradesh, Haryana, Chandigarh, Delhi, Punjab, Tamil Nadu, Puducherry and Karaikal are expected to experience a hot and humid day today. With Priya, this is Anuja Kumar for Akashwani News, Delhi.
0: In badminton, two-time Olympic medalist PV Sindhu has advanced to the semi-finals of the Japan Open 2026. Sindhu progressed after Japan's former world champion Nozomi Okuhara withdrew from their women's singles quarterfinal, giving the Indian shuttler a walkover. World number 10 Sindhu will now face China's world number 4 Chen Yufei in the semi-finals tomorrow. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi flags off India's first hydrogen train in Jind, Haryana, also lays foundation stone and dedicates various development projects worth over 14,000 crore rupees. DGMA directs ship owners to avoid deploying Indian seafarers undertaking voyages through Strait of Hormuz. European Union expresses serious concern over human rights situation in Pakistan, asks Islamabad to comply with international commitments to access trade benefits. IMD forecasts heavy rainfall over parts of Arunachal Pradesh, Assam, Meghalaya and Odisha today, and in badminton, Indian ace shuttler PV Sindhu enters semi-finals of Japan Open in Tokyo. With that, we end the midday news.
2: Akashavani. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 14-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, സുനിത ടി എസ്, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.
3: ചിദംബരം, ഞാൻ ക്ഷമ ചോദിക്കുന്നു.
4: കൊള്ളാം, അന്ന എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നത്?
3: അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയതിന്, കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് മര്യാദ കേടല്ലേ ഞാൻ കാണിച്ചത്?
4: അങ്ങനെ കരുതണ്ട. തികച്ചും അപ്രതീക്ഷിതമായി ചില ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അന്ന ആ രീതിയിൽ പ്രതികരിച്ചു എന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. അന്ന എന്നോട് ദേഷ്യപ്പെട്ടാലും അത് സ്വാഭാവികമെന്നേ ഞാൻ പറയൂ.
3: ദേഷ്യമൊന്നുമില്ല.
4: എങ്കിൽ രണ്ട് കോഫി പറയട്ടെ? നമ്മൾ കോഫി ക്ലബിൽ വന്നിട്ട് ഒന്നും ഓർഡർ ചെയ്തില്ല.
3: സോറി, ഞാനാ ഇവിടേക്ക് ചിദംബരത്തോട് വരാൻ പറഞ്ഞത്. എന്നിട്ടും ഐ എം സോറി.
4: നോ സോറി, നോ താങ്ക്സ്. അതാണ് ഫ്രണ്ട്സിനിടയിലെ റൂൾ. അന്നയ്ക്ക് കാപ്പിച്ചിനോ അല്ലേ? ഞാൻ ഫിൽട്ടർ കോഫി പറയാം. ബേറർ. ആവശ്യമുള്ള ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്.

0: ശരിക്കും ഞാൻ മറ്റൊരു കാര്യം പറയാനാ ചിദംബരത്തിനോട് വരാൻ പറഞ്ഞത്.
1: എന്താണ് ആ കാര്യം?
0: ഒറ്റയടിക്ക് എങ്ങനെ പറഞ്ഞു തരുമോ എന്നറിയില്ല, ഒരല്പം നീണ്ടതാ.
1: ധൈര്യമായി പറഞ്ഞോളൂ, എനിക്കിന്ന് വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല.
0: ചിദംബരം ചോദിച്ചില്ലേ ഒരു ഡേവിഡ് ആരോഗ്യ സ്വാമിയെ കുറിച്ച്? ചിത്രയും ഡേവിഡും തമ്മിൽ എന്താ ബന്ധമെന്നും
1: ചോദിച്ചിരുന്നു
0: എങ്കിൽ ഒളിക്കാതെ ഞാനിത് പറയാം. 4 വർഷങ്ങൾക്ക് മുൻപ് ഞാനും ചിത്രയും കൂടി ഡേവിഡിനെ കാണുന്നത് ഡേവിഡ് ജോലി ചെയ്തിരുന്ന FM റേഡിയോ സ്റ്റേഷനിൽ വെച്ച്. ഡേവിഡിന്റെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ചിത്രയ്ക്ക് ഒരു പ്രൈസ് ലഭിച്ചിരുന്നു.

0: യെസ് മാഡം, ഹൗ കാൻ ഐ ഹെൽപ് യു?
1: കാൻ വി മീറ്റ് ഡേവിഡ് ആരോഗ്യസ്വാമി, ആർ ജെ?
0: റിഗാർഡിംഗ്?
1: വി വൺ എ ഗിഫ്റ്റ് പ്രൈസ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോണ്ടസ്റ്റ്, സോ
0: പ്ലീസ് വെയിറ്റ്.
1: താങ്ക് യു.
2: ഇപ്പോ ഷോയുടെ സമയമല്ലല്ലോ, അതുകൊണ്ട് ആർ ജെ ഫ്രീ ആയിരിക്കും.

0: യെസ്, ഐ ആം ഡേവിഡ്. ആർ ജെ, ഹു വാണ്ടഡ് ടു സീ മീ?
1: ഹലോ ഡേവിഡ്, ഐ ആം അന്ന, ആൻഡ് ദിസ് ഈസ് മൈ ഫ്രണ്ട് ചിത്ര.
0: ഹായ്. ഹലോ അന്ന.
1: ഹായ്.
0: ഹലോ ചിത്ര, വാട്സ് ദ മാറ്റർ?
1: വി ഗോട്ട് എ ഗിഫ്റ്റ് ഇൻ ദ കോണ്ടെസ്റ്റ്, ടു ടിക്കറ്റ്സ് ഫോർ ദ മൂവി, ബട്ട് ദോസ് ടിക്കറ്റ്സ് ആർ ഫോർ എ കന്നഡ മൂവി.
0: യെസ്, ഫോർ എ ശിവരാജ് കുമാർ മൂവി. ഹേർഡ് ഇറ്റ് ഈസ് എ നൈസ് വൺ.
1: മേ ബി, ബട്ട് യു നോ വി ആർ മല്ലൂസ്, സോ ഈസ് ദെയർ എനി ചാൻസ് ടു ഗെറ്റ് മലയാള മൂവി ടിക്കറ്റ്സ്?
0: ഓ സോറി സോറി, ഹൗ ഇസ് ദാറ്റ് പോസിബിൾ?
2: അന്ന, നീ ഇങ്ങി വന്നേ. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇവന്മാരെ ടിക്കറ്റ് ഒന്നും മാറ്റിത്തരാൻ പോണില്ല എന്ന്.
1: നിക്ക് ചിത്ര, ഒന്നുകൂടി ചോദിച്ചു നോക്കാം.
2: എന്തിനാ, ഇയാളുടെ കാലൊന്നും പിടിക്കാൻ പോകണ്ട. ഇനി ഇങ്ങേരുടെ ഷോയും ഞാൻ കേൾക്കാൻ പോണില്ല. ഞാൻ പോണു, നീ വരുന്നുണ്ടെങ്കിൽ വാ.
1: അന്ന,
0: അയ്യോ, അന്നയുടെ ഫ്രണ്ട് ഭയങ്കര ദേഷ്യക്കാരിയാണല്ലോ.
1: നിങ്ങക്ക് മലയാളം അറിയോ?
0: ഹേയ്, ഞാൻ മലയാളിയാ. ജോലി കിട്ടിയത് ഇവിടുത്തെ FM-ലാണെന്ന് മാത്രം.
1: സോറി, പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്റെ ഫ്രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേ ഉള്ളൂ. പ്രൈസ് കിട്ടിയിട്ട് അത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്നതുകൊണ്ടാ.
0: മനസ്സിലായി. പിന്നെ മലയാള മൂവി ടിക്കറ്റ്സ് ആരും ഞങ്ങളുടെ ഷോയ്ക്ക് സ്പോൺസർ ചെയ്യുന്നില്ല. പകരം ഞാൻ ഹിന്ദി മൂവിയുടെ ടിക്കറ്റ് തരാൻ നോക്കാം. ഡിഡ് ദാറ്റ് വർക്ക്?
1: ഓ യെസ്, താങ്ക് യു.
0: എന്നാലേ കൂട്ടുകാരിയോട് ഷോ കേൾക്കുന്നത് നിർത്തരുതെന്ന് ദയവായിട്ടൊന്ന് പറയൂ.
1: ഷുവർ ഷുവർ.

0: എല്ലാ പ്രണയകഥകളുടെയും തുടക്കം ഇങ്ങനെ തന്നെ. ആദ്യം അടക്കമായിരിക്കും, പിന്നെ അടക്കാനാവാത്ത ഇഷ്ടമാകും.
1: പക്ഷെ അത്ര എളുപ്പത്തിൽ രണ്ടുപേരും അടുപ്പത്തിലായില്ല. ഡേവിഡ് അയച്ചു തന്ന ടിക്കറ്റുമായി ഞങ്ങൾ തിയേറ്ററിലെത്തി.

0: ഹാവൂ, ഒരുവിധ ഇന്റർവെല്ലായി. എന്റെ അന്ന ഇതൊരു വിധത്തിൽ പറഞ്ഞ വധം തന്നെ.
1: ഞാൻ പ്രതീക്ഷിച്ചത്ര വന്നില്ല സിനിമ. ഈ ഹിന്ദി പടത്തിന് പകരം മറ്റേ കന്നഡ സിനിമ തന്നെ മതിയായിരുന്നു.
0: ആ ബെസ്റ്റ്, ആ ആർജയുടെ കാല് പിടിച്ച് ടിക്കറ്റ് മാറ്റി വാങ്ങിച്ചത് നീ തന്നെയല്ലേ?
1: അത്,
2: എക്സ്ക്യൂസ് മീ മാഡം, യുവർ പോപ്കോൺ.
0: ഏ, പോപ്കോണോ? നീ പോപ്കോണിന് ഓർഡർ ചെയ്തിരുന്നോ അന്ന?
1: ഇല്ല, പക്ഷേ ഇതിന് ടിക്കറ്റിനൊപ്പം ഉള്ളതാണെങ്കിലോ? വാങ്ങിച്ചോ, ലാർജ് സൈസാ, അതും ചീസ് ആൻഡ് കാരമൽ.
0: ഓക്കെ, താങ്ക് യു. അന്ന, സാധാരണ മൂവി ടിക്കറ്റ് പ്രൈസ് കൊടുക്കുമ്പോൾ പോപ്കോണും കൂടി കൊടുക്കുന്ന പതിവൊന്നും

0: ഇല്ലല്ലോ.
1: പടമോ കൊള്ളില്ല, പോപ്കോൺ എങ്കിലും ഒരു ആശ്വാസമായില്ലേ? ഇത്തിരി ഇങ്ങത്താ.
0: നീ തന്നെ കഴിച്ചോ, എന്നാ പിടിച്ചോ.
1: പോപ്കോൺ കൊള്ളാല്ലേ. അല്ല, ഇതെന്താ പോപ്കോണിലുള്ള ഒരു പീസ് പേപ്പർ കിടക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ. എന്ത് എഴുതിയിട്ടുണ്ടല്ലോ ഇതില്? ഈറ്റിംഗ് പോപ്കോൺ വിൽ മേക്ക് യു ലെസ് ആംഗ്രി.
0: എവിടെ നോക്കട്ടെ.
1: ഓ, എനിക്ക് കാര്യം പിടികിട്ടി.
0: എന്ത്?
1: പോപ്കോൺ എവിടെന്ന് വന്നെന്ന്
0: നീ കാര്യം തെളിച്ചു പറ.
1: ചിത്ര, ദാ ഈ പേപ്പർ തുണ്ടി തന്നെ കാര്യം തെളിഞ്ഞു കിടക്കയല്ലേ. മൂവി ടിക്കറ്റ് കോണ്ടെസ്റ്റ് വിജയിച്ചതിനാണെങ്കിൽ ആർജയുടെ വക പേഴ്സണൽ ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഈ പോപ്കോൺ.
0: ഓ ക്രിഞ്ച്, വല്ല പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരുടെ അടുത്തെങ്ങാനും പയറ്റാൻ പറ. ഇമാതിരി വേല.

0: ദൈവമേ, എന്തൊരു ട്രാഫിക്! ഇന്ന് ഓഫീസിലെത്താൻ എത്ര മണിയാവും എന്തോ.
1: എന്നാ നിനക്ക് വർക്ക് ഫ്രം ഹോം എഴുതി കൊടുക്കാൻ മേലായിരുന്നോ?
0: അതിന് നിന്നെ പോലെ കണ്ടന്റ് ക്രിയേഷൻ അല്ലല്ലോ എനിക്ക് ജോലി. എന്റെ ടീം മാനേജർ എല്ലാരെയും സമയത്തിന് ചേറി കണ്ടില്ലേ നില വിളിക്കാൻ തുടങ്ങും.
1: ഡ്രൈവർ, പ്ലീസ് പുട്ട് സം മ്യൂസിക്.

0: You know, every day I speak to thousands of listeners. But there is one who makes my heart race even more than this microphone does.
1: ചിത്ര, ഇത് അസ്ഥിക്ക് പിടിച്ചു തുടങ്ങിയ ലക്ഷണാ. എന്നാലും റേഡിയോ കൂടി പബ്ലിക്കായിട്ട് വല്ലാത്ത ധൈര്യം തന്നെ.
2: ഡ്രൈവർ, ടേക്ക് യു ടേൺ ആൻഡ് സ്ട്രെയിറ്റ് ടു ദ എഫ്എം സ്റ്റേഷൻ.
1: അയ്യോ, എന്തിന്?
2: ഇന്ന് അയാളുടെ സൂക്കേട് ഞാൻ തീർക്കും.

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 14-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ചിദംബരം ജിജിൻ അതിയന്നൂർ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 15-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
0: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പദ്ധതി വഴി ലഭിക്കുന്ന ആനുകൂല്യം 3 ഘട്ടങ്ങളിലായി അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടെത്തുന്നതാണ്. ഗർഭകാല പരിശോധനകൾ, ആദ്യത്തെ വാക്സിനേഷൻ, പ്രസവം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് തുക അനുവദിക്കുന്നത്. ഈ ആനുകൂല്യം അമ്മയുടെയും കുഞ്ഞിന്റെയും പോഷകാഹാര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ആരോഗ്യം ഉറപ്പാക്കുക.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
8: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
11: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
6: എന്നും രാവിലെ

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ആദ്യഗാനം യേശുദാസും ലതികയും പാടിയത്. ചിത്രം അഭിനന്ദനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം കണ്ണൂർ രാജൻ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനോഭാരം തുടരുന്നു. അടുത്ത ഗാനം നക്ഷത്രകൂടാരം. ഈ ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം മോഹൻ സിത്താര.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം ബിച്ചു തിരുമേനിയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണന്റെ സംഗീതം, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്, ചിത്രം കിലുക്കാംപെട്ടി.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം തരംഗം. ഈ ഗാനത്തിന്റെ രചന ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം കെ ജെ ജോയ്.

പത്തേമാരി. ഈ ചിത്രത്തിന് വേണ്ടി ടി കെ ലായന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്. ഗാനത്തിന്റെ വരികൾ പ്രിയൻ ചിറ്റേഴം.

ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം എന്റെ നന്ദിനിക്കുട്ടി. ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം എം ജയചന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ്. ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ. ചിത്രം വെള്ളി നക്ഷത്രം.

ഇന്നത്തെ ഗാനോപഹാരത്തിൽ അവസാനമായി ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം മനു അങ്കിൾ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ജിലേബി എന്ന ചിത്രത്തിന് വേണ്ടി നജീം അർഷാദ് പാടിയത്, രചന ശശികല മേനോൻ, സംഗീതം ബിജിപാൽ.

നജീം അർഷാദും സംഗീത ശ്രീകാന്തും പാടിയത് ചിത്രം ഒരു മുറൈ വന്ത് പാർത്തായ. അഭിലാഷ് ശ്രീധരന്റെ വരികൾക്ക് വിനോദ് തോമസിന്റെ സംഗീതം.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് സതീഷ് രഘുനാഥൻ സംഗീതം നൽകി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയത് ചിത്രം പഴഞ്ചൻ പ്രണയം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കെ എസ് ഹരിശങ്കറും അമൃത ജയകുമാറും പാടിയത് ചിത്രം ഡാഗിനി. ഗാനത്തിന് വരികൾ ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജിപാൽ സംഗീതം നൽകി. വിജയ് യേശുദാസും അപർണ ബാലമുരളിയും പാടിയത് ചിത്രം മഹേഷിന്റെ പ്രതികാരം.

ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങളുമായി മഴവില്ല്. ആദ്യഗാനം ആശ എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി ലക്ഷ്മികാന്ത് പ്യാരേലാലിന്റെ സംഗീതത്തിൽ മുഹമ്മദ് റാഫിയും ലതാ മങ്കേഷ്കറും പാടിയതാണ്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്നും അൻപുള്ള അപ്പ. ഈ ചിത്രത്തിന് വേണ്ടി വൈരമുത്തുവിന്റെ വരികൾക്ക് ശങ്കർ ഗണേഷ് സംഗീതം നൽകി, യേശുദാസും എസ് പി ശൈലജയും പാടിയത്.

0: ആകാശവാണി സമയം 5 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം.
1: വിശ്വസാഹിത്യത്തിന് ഭാരതം സംഭാവന ചെയ്ത പരമോത്കൃഷ്ടമായ കാവ്യമാണ് വാൽമീകി രാമായണം. മഹാത്മാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് തലമുറകളായി മലയാളി മനസ്സിനെ ആകർഷിച്ചു പോന്ന ഒരു സമ്പൂർണ്ണ കൃതിയത്രേ. കർക്കിടകം 1-ാം തീയതിയായ ഇന്ന് രാമായണ പാരായണം ഞങ്ങൾ ആരംഭിക്കുകയാണ്.

പാരായണ ഭാഗങ്ങൾ തിരഞ്ഞെടുത്തത് ശ്രീ എൻ എം സി വാര്യർ, ശ്രീ തങ്കൻ തിരുവട്ടാർ. ബാലകാണ്ഡം, ഇഷ്ടദേവതാ വന്ദനം, ഉമാമഹേശ്വര സംവാദം, ശ്രീ ഹനുമാനുള്ള തത്വോപദേശം എന്നിവ ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓം.

മനുഷ്യൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൽ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ.

0: ഒന്നാം ദിവസത്തെ രാമായണ പാരായണം സമാപിക്കുന്നു. ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം എല്ലാ ദിവസവും രാവിലെ 6:15. പ്രായോജകർ മലയാള മനോരമ.
2: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം. പ്രായോജകർ മലയാള മനോരമ.
3: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. നിങ്ങൾ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണോ? BPL റേഷൻ കാർഡ്, ആയുഷ്മാൻ ഭാരത് കാർഡ്, ഈശ്രം കാർഡ് എന്നിവയിലേതെങ്കിലും കൈവശമുണ്ടോ? കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താവായ കർഷക സ്ത്രീയാണോ?
4: തൊഴിലുറപ്പ് ജോബ് കാർഡുണ്ടോ? 40% അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഭിന്നശേഷിക്കാരാണോ? കുടുംബവാർഷിക വരുമാനം 800,000 രൂപയിൽ താഴെയുള്ള സ്ത്രീയാണോ?
3: അംഗനവാടി ജീവനക്കാരി അല്ലെങ്കിൽ സഹായി അല്ലെങ്കിൽ ആശാവർക്കറായ സ്ത്രീയാണോ? ഇതിലേതെങ്കിലും അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരാണ്. ശ്രദ്ധിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കോ ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി അടുത്തുള്ള അംഗനവാടി കേന്ദ്രവുമായി ബന്ധപ്പെടുക.

ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ജൂലൈ 20 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, മറ്റൊരു നമ്പർ 9496569321.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഇതിനായി അപേക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. അടുത്തുള്ള അംഗനവാടി കേന്ദ്രങ്ങളിലോ ആരോഗ്യ കേന്ദ്രങ്ങളിലോ ബന്ധപ്പെടുക. നിങ്ങളുടെ ആധാർ കാർഡ്, അമ്മയുടെ ബാങ്ക് വിവരങ്ങളും അമ്മയുടെയും കുഞ്ഞിന്റെയും MCP കാർഡ്, അതായത് മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് എന്നിവ മാത്രം മതി. സംശയങ്ങളുണ്ടെങ്കിൽ അംഗനവാടി പ്രവർത്തകരുടെ സഹായം തേടുക.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: ആകാശവാണി ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. കേൾക്കാം ചങ്ങാതി സ്പോൺസേർഡ് പരിപാടി.
1: ചങ്ങാതി പരിപാടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. കേരളത്തിൽ നിന്നും അനേകം ആളുകൾ നഴ്സുമാരായി ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ സ്ത്രീകൾ മാത്രം ചെയ്തിരുന്ന ഈ ജോലി ഇപ്പോൾ പുരുഷന്മാരും ചെയ്യുന്നു. പണ്ടുകാലത്ത് നഴ്സുമാരെ കുട്ടികൾക്ക് പേടിയായിരുന്നു, കാരണം അവരാണല്ലോ കുത്തിവെക്കുന്നത്. എന്നാൽ ഇന്ന് ആ സ്ഥിതിക്ക് മാറ്റമുണ്ടായിരിക്കുന്നു. രോഗികളായവരെ ആശ്വസിപ്പിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ഒരു നല്ല പ്രൊഫഷൻ എന്ന് പലരും ഈ ജോലിയെക്കുറിച്ച് കരുതുന്നു. വളരെ അസാധാരണമായ ഒരു കാര്യം ചെയ്യുവാൻ ധൈര്യം കാണിച്ച ഒരു നേഴ്സിനെക്കുറിച്ച് ഇന്ന് നമുക്ക് കേൾക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.
2: നീ എൻ്റെ വത്സല പുത്രൻ.

നിർമ്മലയെ ഞാൻ ആദ്യം കണ്ടപ്പോൾ അവൾ ഒരു നേഴ്സാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ ആദ്യമായി അവളെ കണ്ടത് ആശുപത്രിയിൽ വെച്ചല്ല, ഒരു പള്ളിയിൽ വെച്ചായിരുന്നു. നിർമ്മലയും ഭർത്താവും ആ പള്ളിയുടെ ആരാധനയുടെ ഇടയ്ക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കുഞ്ഞുമായി മുമ്പോട്ട് വന്നു. ആ പള്ളിയിലെ പാസ്റ്റർ ആ മാതാപിതാക്കൾക്ക് വേണ്ടിയും ആ കുഞ്ഞിനു വേണ്ടിയും പ്രാർത്ഥിച്ചു. കർണാടകയിലാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് അവിടെ നടന്ന പ്രാർത്ഥനയുടെ അർത്ഥമൊന്നും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മനസ്സിലായില്ല. പള്ളിയിലെ ആരാധനയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ മാതാപിതാക്കളുടെ അടുക്കൽ വന്നു ചേർന്നു. അന്ന് ആദ്യമായി പള്ളിയിൽ കൊണ്ടുവന്ന അവരുടെ കുട്ടിയെ കാണുവാനായിരുന്നു അത്. ഞങ്ങൾക്ക് അവിടെ അധികം ആളുകളെയൊന്നും പരിചയമുണ്ടായിരുന്നില്ല, എങ്കിലും ഞങ്ങളും പോയി ആ കുട്ടിയെ കാണാൻ. ഞങ്ങൾ കുട്ടിയെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഉടൻ തന്നെ ഞങ്ങൾ പരസ്പരം നോക്കി. എൻ്റെ ഭാര്യയുടെ മുഖത്ത് ഒരു പ്രത്യേക വിഷമം ഞാൻ കണ്ടു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കർണാടകക്കാരാണ്, എന്നാൽ അവരുടെ കുട്ടിക്ക് ഒരു ചൈനീസ് കുട്ടിയുടെ മുഖമാണ്. അത്തരം കുട്ടികൾ മംഗളോയിഡ് ആയിരിക്കാനാണ് സാധ്യത എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥ. ക്രോമസോമിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുള്ള കുട്ടികളാണ് അത്തരത്തിൽ ജനിക്കുക. മറ്റു കുട്ടികളെപ്പോലെയുള്ള മാനസിക വളർച്ച ആ കുട്ടികൾക്കുണ്ടാകില്ല. ഈ കുടുംബത്തിൽ ഇത്തരത്തിലൊരു കുട്ടി പിറന്നല്ലോ എന്ന ദുഃഖം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് അവിടെയുള്ള ആരോടും ഈ കാര്യം ചോദിക്കുവാനോ ഞങ്ങളുടെ വിഷമം പ്രകടിപ്പിക്കുവാനോ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് അവിടെ അധികം ആരെയും പരിചയമുണ്ടായിരുന്നില്ല. എന്നാൽ പരിചയമുള്ള ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു, ആ നിർമ്മലയെ സമ്മതിക്കണം, ആർക്കും വേണ്ടാത്ത ഒരു കുഞ്ഞിനെ അവൾ വളർത്താൻ തീരുമാനിച്ചല്ലോ. ഇത് കേട്ട് ഞങ്ങൾ ഒരേ സ്വരത്തിൽ ചോദിച്ചു, അപ്പോൾ ആ കുട്ടി അവരുടേതല്ലേ? അല്ല, അവരാ കുട്ടിയെ ദത്തെടുത്തതാണ്. അവർക്ക് സ്വന്തമായി ഒരു കുട്ടി കൂടി ഉണ്ട്. പിന്നെന്തിനാണ്

സ്ത്രീ വന്നു. അവർ വിവാഹിതരാണോ അല്ലയോ എന്ന് ഉറപ്പില്ല. അവർ നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്നുള്ളവരാണ്, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം ആ ഭാഗത്ത് എവിടെയോ നിന്നുള്ളവർ. 20 വയസ്സിൽ അല്പം കൂടുതൽ പ്രായമേ അവർക്ക് രണ്ടുപേർക്കുമുള്ളൂ. അവർ ഡോക്ടറെ കാണാൻ വന്നത് രോഗത്തിന് ചികിത്സിക്കാനായിരുന്നില്ല, ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. സുഖപ്രസവത്തിന് വേണ്ടിയുമല്ല അവൾ വന്നത്, മറിച്ച് അവളുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ ഗർഭച്ഛിദ്രം നടത്താൻ വേണ്ടിയാണ് അവർ അന്ന് ആശുപത്രിയിൽ വന്നത്. ഇതറിഞ്ഞ നിർമ്മല ആ പെൺകുട്ടിയോട് സംസാരിച്ചു, നീ എന്തിനാണ് ഈ കുഞ്ഞിനെ കൊല്ലുന്നത്? അവൾ പറഞ്ഞു, എനിക്കിതിനെ വളർത്താൻ മാർഗമില്ല, അതുകൊണ്ട് ഗർഭച്ഛിദ്രമല്ലാതെ മറ്റൊരു വഴിയില്ല. നിർമ്മല അവളോട് വളരെ നേരം സംസാരിച്ചു. നിർമ്മല പറഞ്ഞു, എന്ത് പേര് വിളിച്ചാലും എന്ത് കാരണം പറഞ്ഞാലും ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ എന്തിനാണ് കൊന്നുകളയുന്നത്? ഇത് കേട്ട് ആ പെൺകുട്ടി നിർമ്മലയോട് ദേഷ്യപ്പെട്ടു. അവൾ പറഞ്ഞു, ഞാൻ പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ നിങ്ങൾ വളർത്തുമോ? ഇത് കേട്ട് ഒട്ടും മടിക്കാതെ നിർമ്മല പറഞ്ഞു, അതെ, നീ എനിക്ക് തന്നോളൂ, ഞാൻ വളർത്തിക്കൊള്ളാം. ആദ്യം ആ പെൺകുട്ടി വിചാരിച്ചു നിർമ്മല വെറുതെ തമാശ പറയുകയാണെന്ന്. പക്ഷേ നിർമ്മല വളരെ ഗൗരവമായി തന്നെയാണത് പറഞ്ഞത്. അങ്ങനെ അന്ന് നിർമ്മല ആ പെൺകുട്ടിയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഗർഭച്ഛിദ്രം നടത്താതെ മടക്കി അയച്ചു. പിന്നീട് പലപ്പോഴും അതേ ആശുപത്രിയിൽ തന്നെ അവൾ ചെക്കപ്പിന് വരുമായിരുന്നു. നിർമ്മല അപ്പോഴൊക്കെ അവളോട് സംസാരിക്കും. നിർമ്മല അവൾക്ക് കൊടുത്ത വാക്കിനെക്കുറിച്ച് അവളും നിർമ്മലയെ ഓർമ്മിപ്പിക്കുമായിരുന്നു, പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് നിങ്ങളുടേതാണ്. നിർമ്മല അതിന് സമ്മതിച്ചു. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഇവൾ ഈ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനോടൊരു വാത്സല്യം തോന്നും, നിർമ്മല കരുതി. അങ്ങനെ വാത്സല്യം തോന്നിയാൽ പിന്നെ അവൾ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല, മറിച്ച് അവൾ തന്നെ ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിക്കും. നിർമ്മലയ്ക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അവളുടെ പ്രസവ സമയം അടുത്തു. നിർമ്മലയുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അവൾ ആ പെൺകുട്ടിക്ക് ജന്മം നൽകിയത്. നിർമ്മല വിചാരിച്ചു പ്രസവശേഷം ആ പെൺകുട്ടി പറഞ്ഞ വാക്കിൽ നിന്നും പിന്മാറുമെന്ന്. പക്ഷേ നിർമ്മലയെ അതിശയിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് ഈ കുട്ടിയെ വളർത്തിക്കൊള്ളാമെന്ന്, നിങ്ങൾ തന്നെ ഇതിനെ എടുത്തുകൊള്ളൂ. ഇത് കേട്ട് നിർമ്മല ഒന്ന് അന്താളിച്ചു. എന്തൊരമ്മയാണിത് എന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. പക്ഷേ അവൾ മനസാന്നിധ്യം കൈവിടാതെ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഞാൻ ഈ കുട്ടിയെ എടുത്തുകൊള്ളാം, പക്ഷേ ഈ ആദ്യത്തെ ചില മാസങ്ങളെങ്കിലും നീ അതിന് പാല് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെ ജീവിക്കും? അങ്ങനെ നിർബന്ധം പറഞ്ഞതുകൊണ്ട് ചില മാസങ്ങൾ ആ കുട്ടിക്ക് പാല് കൊടുക്കാമെന്ന് ആ കുഞ്ഞിൻ്റെ അമ്മ സമ്മതിച്ചു. അപ്പോഴും നിർമ്മലയ്ക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞിന് ചില മാസങ്ങൾ പാല് കൊടുത്തു കഴിയുമ്പോൾ ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനോടൊരു സ്നേഹവും വാത്സല്യവും തോന്നും എന്നതായിരുന്നു ആ പ്രതീക്ഷ. എന്നാൽ 5 മാസങ്ങൾക്ക് ശേഷം അവൾ ആ കുഞ്ഞുമായി ആശുപത്രിയിൽ വന്നു. നിർമ്മലയെ അന്വേഷിച്ചു. നിർമ്മല വന്നപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നു, ഇനി ഈ കുട്ടിയെ നിങ്ങൾക്കെടുക്കാം. അന്ന് രാവിലെ ആശുപത്രിയിൽ ജോലിക്ക് വന്ന നിർമ്മല വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങിയത് ഒരു 5 മാസം പ്രായമുള്ള പെൺകുട്ടിയുമായിട്ടാണ്. നിർമ്മല ഈ കാര്യങ്ങളൊക്കെ അവളുടെ ഭർത്താവിനോട് അതാത് സമയങ്ങളിൽ പറഞ്ഞിരുന്നു. ഭർത്താവ് ഈ കാര്യങ്ങളിലെല്ലാം അവളെ പൂർണ്ണമായി പിന്തുണച്ചു. അങ്ങനെയാണ് നിർമ്മലയ്ക്കും ഭർത്താവിനും ഈ കുട്ടിയെ അവിചാരിതമായി കിട്ടിയത്. ഞങ്ങൾ കരുതിയതുപോലെ ആ കുട്ടിക്ക് ഡൗൺ സിൻഡ്രം ഒന്നുമില്ലായിരുന്നു. ആ കുട്ടി വാസ്തവത്തിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലുള്ള മാതാപിതാക്കളുടെ ഒരു കുട്ടിയായിരുന്നു, അതുകൊണ്ടായിരുന്നു ആ കുട്ടിക്ക് ആ രൂപം. നിർമ്മലയുടെ കഥ കേട്ട് ഞങ്ങൾ രണ്ടുപേരും അതിശയിച്ചുപോയി. ഗർഭച്ഛിദ്രത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന പലരെയും എനിക്കറിയാം. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പലരെയും എനിക്കറിയാം. അനാഥാലയങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നവരുമുണ്ട്. പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടാത്ത ഒരു കുട്ടിയെ തൻ്റെ സ്വന്തം മകളായി വളർത്താൻ ധൈര്യം കാണിച്ച നിർമ്മല അവരെല്ലാവരെക്കാളും ഒരു പടി മുമ്പിലാണ്. ധാരാളം പണമുണ്ട്, അതുകൊണ്ട് ഒരു കുട്ടിയെ ദത്തെടുക്കാമെന്നല്ല നിർമ്മലയും ഭർത്താവും തീരുമാനിച്ചത്. അവരുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഒരു കുട്ടിയെക്കൂടി വളർത്താൻ അവർ തീരുമാനിച്ചു. ആരും അവർക്ക് ഒരു സഹായവും ഒരിക്കലും വാഗ്ദാനം ചെയ്തില്ല. അനാഥാലയത്തിൽ ആ കുട്ടിയെ കൊണ്ടുപോയി ഏൽപ്പിക്കാമായിരുന്നു, പക്ഷേ നിർമ്മല അതിനും തയ്യാറായില്ല. ജന്മം കൊടുത്ത കുഞ്ഞിനോട് യാതൊരു കരുണയും കാണിക്കാത്ത ഒരു അമ്മയ്ക്ക് നിർമ്മല ഒരു വാക്കു കൊടുത്തു.

0: ആ വാക്ക് നിർമ്മല പാലിച്ചു. നിർമ്മലയെ ആരും ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകയായോ സാമൂഹ്യ പരിഷ്കർത്താവായോ കണക്കാക്കാറില്ല. നിർമ്മലയുടെ കുട്ടികൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്നു. നിർമ്മലയും ഭർത്താവും സാധാരണ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് അവരുടെ മക്കൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇടയിൽ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന നിർമ്മലയും ഭർത്താവും അനുകരിക്കപ്പെടേണ്ടവരാണ്. നിർമ്മല ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. പ്രഗത്ഭരായ പല ഡോക്ടർമാരും അവിടെയുണ്ട്. എന്നാൽ നിർമ്മല എന്ന സാധാരണക്കാരിയായ നേഴ്സിനെ കാണുമ്പോൾ മനസ്സിലെങ്കിലും ഞാൻ എപ്പോഴും എഴുന്നേറ്റ് നിൽക്കും.
1: നിർമ്മലയ്ക്കും ഭർത്താവിനും അവാർഡ് കൊടുക്കണമെന്ന് പറയാൻ ആളുകൾ കാണും. പക്ഷേ അവർ വിശ്വസിച്ച കാര്യത്തിനു വേണ്ടി വില കൊടുക്കാൻ കാണിച്ച മനസ്സ് അതനുകരിക്കാൻ ആളുകൾ തയ്യാറാവില്ല. ഗർഭചിത്രം കൊലപാതകമാണ് എന്ന് പറയുന്ന എത്ര പേർ ഒരനാഥ കുട്ടിയെ സ്വന്തം കുട്ടിയായി വളർത്താൻ തയ്യാറാകും? അനാഥാലയങ്ങൾക്ക് സംഭാവന കൊടുക്കാൻ എളുപ്പമാണ്. എന്നാൽ ആർക്കും വേണ്ടാത്തൊരു കുട്ടിയെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്വന്തം കുഞ്ഞായി വളർത്താൻ പലരും തയ്യാറാവില്ല. സാധാരണക്കാരായി നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ചില വലിയ ഹീറോസുണ്ട്. അമാനുഷിക ശക്തിയുള്ളവരൊന്നുമല്ല അവർ, പക്ഷേ അമാനുഷികമായ കരുണയും സഹാനുഭൂതിയും കാണിക്കുന്നവരാണ്. അത്തരക്കാരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. സാധാരണക്കാരായ ആളുകൾ ചെയ്യുന്ന ചില അസാധാരണമായ കാര്യങ്ങളുണ്ട്. അതിന് പലപ്പോഴും ഈ ലോകത്തിൽ വലിയ പ്രാധാന്യമോ പ്രശസ്തിയോ കിട്ടാറില്ല. എങ്കിലും അവരാണ് യഥാർത്ഥ ഹീറോസ്. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ വീണ്ടും 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25. ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25.

ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ആർ കെ ദാമോദരന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം മിഴിനീർ പൂക്കൾ.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊട്ടുകാട് എ സൈഫുദ്ദീൻ ദാരിമി.
2: അൽ ഇസ്റാ എന്നാണ് ഈ അധ്യായ നാമം. നിശാപ്രയാണം, രാത്രിയുള്ള സഞ്ചാരം എന്നാണ് അതിനർത്ഥം. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രിയുടെ ഏതാനും മണിക്കൂറുകൾക്കകം മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും നടത്തിയ അത്യത്ഭുതകരമായ യാത്രയാണ് ഉദ്ദേശം. ഇസ്രായേലരെ കുറിച്ച ഒട്ടേറെ പരാമർശങ്ങളും അവർക്കു നൽകിയ ദിവ്യാനുഗ്രഹങ്ങൾ സംബന്ധിച്ച പ്രതിപാദനങ്ങളും ഉള്ളതിനാൽ ബനു ഇസ്രായേൽ എന്നും ഈ സൂറയ്ക്ക് പേരുണ്ട്. മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യമായ ആരാധനാ കേന്ദ്രമായ മക്കയിലെ മസ്ജിദുൽ ഹറാമും മദീനയിലെ മസ്ജിദുൻ നബവിയും കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യമുള്ള അള്ളാഹുവിൻ്റെ ഭവനമാണ് പാലസ്തീനിലെ മസ്ജിദുൽ അഖ്സ. ഈ സൂറയിൽ 1-ാമത്തെ ആയത്തിൽ തന്നെ മസ്ജിദുൽ അഖ്സയുടെ പുണ്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുപാട് നാം അനുഗ്രഹപൂർണമാക്കിയിട്ടുണ്ട് എന്ന്. ഇസ്രായിന്റെ രാത്രിയിൽ 1.5 ലക്ഷത്തോളം വരുന്ന നബിമാർക്ക് ഇമാമായി നിന്നതും മസ്ജിദുൽ അഖ്സയിൽ തന്നെ. മാത്രമല്ല 17 മാസക്കാലം മുത്തുനബി മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്നാണ് നിസ്കരിച്ചതും. എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ അഖ്സയും മുസ്ലിങ്ങളുമായുള്ള ബന്ധം വളരെ വലുതാണ്.

സുബ്ഹാന അല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ.

ഫീഹ.

ഉഫ് فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما.

ജനനന്മയ്ക്ക് കയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, താമരയും ആമ്പലും, സൗന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക് സിംല സജീറുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, റേഡിയോ ഗൈഡ്, ഭൂമിയുടെ ഘടനകൾ, അധ്യാപകനായ ജിതിൻ സംസാരിക്കുന്നു, 8:00 സാഹിത്യവേദി, പി ശിവപ്രസാദ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ഭൗമ വേദാന്തം, പൊന്നാനി പുഴയോരം, രമണിയമ്മാൾ എഴുതി അവതരിപ്പിക്കുന്ന കഥ പകിട, വിൽസൺ നെയ്യാർഡാം എഴുതി അവതരിപ്പിക്കുന്ന കവിത ഊന്നുവടികൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധാൻ യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, പ്ലസ് വണ്ണിലേക്ക് പരമ്പര മൂന്നാം ഭാഗം, ഫിസിക്സ് അവതരിപ്പിക്കുന്നത് കൃഷ്ണ കൃഷോർ, 9:30 ഇംഗ്ലീഷ് പരിപാടി, ഗെറ്റ് യുവർ കരിയർ ബ്ലൂ പ്രിന്റ്, ഡോക്ടർ കല്യാണി വല്ലത്ത് സംസാരിക്കുന്നു, 9:45 മൊഴിയാം ഒരു കഥ കുടിയേറ്റം, വി കെ എൻ എഴുതിയ കഥ, 10:00 ലയവിന്യാസം, ആലപ്പുഴ എസ് വിജയകുമാർ തവലിയിൽ വായിച്ചത്, തുടർന്ന് മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗത്തിൽ അവതരിപ്പിച്ചത്, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികളിൽ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിക്കുന്നു, 6:00 ഉഷമലരി പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ ദേവത എന്ന കവിത, ആലാപനം ജീവൻ പത്മകുമാർ, 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം, രണ്ടാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്, 6:25 ഉദയഗീതം, സിന്ധുദേവി, മിനി ആന്റണി, എസ് ജയ, ശാന്തകുമാരി എന്നിവർ പാടിയത്, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നത്, 7:05 മുതൽ 8:00 വരെ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റുമൊപ്പം ചലച്ചിത്രഗാനങ്ങളും, 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 82 ഭാഗം, 8:35 സ്മൃതിമധുരം, 8:45 സംഗീത സരണി, കർണാടക സംഗീത പാഠം പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിക്കുന്നത് കൃഷ്ണ രഞ്ജിനി പി എൽ, 9:00 ചലച്ചിത്രഗാനങ്ങൾ, 10:00 നേർവഴി, കസേര വരിച്ചിൽ ഉപജീവന മാർഗമാക്കിയ ഷിബു ബിയുമായുള്ള അഭിമുഖം, 10:15 തമിഴ് ചൊൽമാലൈ, നീർ ഒരു മായത്തിരവം, കെ ജയലക്ഷ്മി നടത്തുന്ന പ്രഭാഷണം, അപൂർവ സൈരികൾ ജി സുബയ്യൽ, തുടർന്ന് തിരൈപ്പൂക്കൾ, 11:00 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, നെയ്യാറ്റിങ്കര എൻ വാസുദേവൻ പാടിയ കെ സി കേശവപിള്ള കൃതികൾ, 11:30 ചലച്ചിത്രഗാനങ്ങൾ, 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, ക്രമരഹിതമായ ആർത്തവം, കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും ഡോക്ടർ ഷാഹിന മോളസ് സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം 15 ഭാഗം, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 3:00 കൂട്ടുകാരി, സാമൂഹിക പ്രവർത്തകയായ ശാന്ത ജോസുമായുള്ള അഭിമുഖം, 3:30 ചലച്ചിത്രഗാനങ്ങൾ, 4:00 വെള്ളിവെളിച്ചം, 4:45 പാട്ടുകളം, ഏറം ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കുത്തിയോട്ടപ്പാട്ട്, 5:00 സംസ്കൃതം പരിപാടി, രാമായണം നാരീശക്തി നീതികാവ്യം ഡോക്ടർ വി ജെ ശ്രീകുമാർ നടത്തുന്ന പ്രഭാഷണം, 5:15 ചലച്ചിത്രഗാനങ്ങൾ, 5:20 അധ്യാത്മ രാമായണ പാരായണം, രണ്ടാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്, 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 5:40 ചലച്ചിത്രഗാനം, 5:45 ഭക്തിഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സുകന്യ സമൃദ്ധി യോജന, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, ജൈവകൃഷിയുടെ അഭിവാജ്യ ഘടകം മണ്ണിര കമ്പോസ്റ്റ് ഡോക്ടർ മീര ഏവിയുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, 8:00 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും ഭാഗം 1, ഉറൂവെഴുതിയ നോവലിന്റെ റേഡിയോ രൂപം, റേഡിയോ ആവിഷ്കാരം സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ശ്രേഷ്ഠ പദ്ധതി, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 64 കളങ്ങളിലെ മാന്ത്രികത, ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, രചന അരവിന്ദ് ആർ, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി ദേബോർ മിശ്രയുടെ

0: ഗിത്താർ വാദനം. 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്, 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. കാലാവസ്ഥ അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ ഉദ്യമി യോജന എന്നത് വ്യവസായ മന്ത്രാലയത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന 10 ലക്ഷം രൂപ വരെ ചെലവുള്ള കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ്. കൂടാതെ ഒരു ഘട്ടം പ്രവർത്തന മൂലധനവും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. പ്രവർത്തന മൂലധനം പദ്ധതി ചെലവിന്റെ 25% കവിയാൻ പാടില്ല. പ്രവർത്തന മൂലധനം സബ്സിഡിക്കായി പരിഗണിക്കുകയില്ല. കയർ ഉദ്യമി യോജനയുടെ പ്രയോജനങ്ങൾ. 1. കയർ ഉദ്യമി യോജന രാജ്യത്തിനകത്ത് ചെറുകിട കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 2. 10 ലക്ഷം വരെയുള്ള പദ്ധതികൾക്കാണ് സഹായം ലഭിക്കുക. 5% മാത്രമാണ് സംരംഭകൻ വഹിക്കേണ്ടത്. 3. ആകെ പദ്ധതി ചെലവിന്റെ 40% സബ്സിഡിയായി ലഭിക്കും. എന്നാൽ പ്രവർത്തന മൂലധനം സബ്സിഡിയിൽ ഉൾപ്പെടില്ല. 4. പദ്ധതിയുടെ 55% വായ്പയായി ലഭിക്കുന്നു. ഇത് ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത്. 5. തിരിച്ചടവിനുള്ള കാലാവധി 7 വർഷം വരെ ആണ്. കയർ ഉദ്യമി യോജന പ്രകാരം വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിന്റെ 2nd ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുള്ള എല്ലാ വാണിജ്യ ബാങ്കുകളും. 2. എല്ലാ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും. 3. SC ST OBC ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുകൾ വഴിയും ധനസഹായം ലഭിക്കും. MSME ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിലെ അംഗവായ്പാ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളും കയർ ഉദ്യമി യോജന പ്രകാരം വായ്പ നൽകുന്ന സ്ഥാപനങ്ങളാണ്. കയർ ഉദ്യമി യോജന പ്രകാരം നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഈടായി സമർപ്പിക്കേണ്ടതില്ല എന്ന സവിശേഷതയും ഉണ്ട്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുവാനുള്ള ഫോറം ഇനി പറയുന്ന സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്: കയർ ബോർഡ് ഓഫീസ്, ജില്ലാ വ്യവസായ കേന്ദ്രം, കയർ പ്രോജക്ട് ഓഫീസ്, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, കയർ ബോർഡ് അംഗീകാരമുള്ള നോഡൽ ഓഫീസുകൾ. ഇതുകൂടാതെ കയർ ബോർഡ് വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. ഔദ്യോഗിക പോർട്ടലിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപേക്ഷകർ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ ലോഗിൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ആവശ്യമായ വിശദാംശങ്ങളും രേഖകളും സമർപ്പിക്കുക. ആവശ്യമുള്ള രേഖകൾ ഇവയൊക്കെയാണ്: 1. സ്കീം സഹായത്തിനായുള്ള നിർദ്ദിഷ്ട അപേക്ഷാ ഫോം. 2. യൂണിറ്റ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിന്റെ ഉടമസ്ഥാവകാശ രേഖയുടെ പകർപ്പ്. 3. കയർ വ്യവസായ പരിചയത്തിന്റെ തെളിവ്. 4. കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലനത്തിന്റെ തെളിവ്. 5. ഇൻവോയ്സ് സഹിതം വാങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുന്ന യന്ത്രങ്ങൾ. 6. ജില്ലാ വ്യവസായ കേന്ദ്രം നൽകുന്ന വ്യാവസായിക സ്ഥാപന സർട്ടിഫിക്കറ്റ്. 7. ചാർട്ടേഡ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ വർക്ക്ഷെഡ് നിർമ്മാണത്തിനുള്ള പ്ലാനും എസ്റ്റിമേറ്റും. 8. നിർദ്ദിഷ്ട പ്രോജക്റ്റിന്റെ പ്രോജക്ട് പ്രൊഫൈൽ. 9. SC ST വിഭാഗക്കാരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്. 10. മറ്റേതെങ്കിലും പിന്തുണയ്ക്കുന്ന രേഖകൾ ആവശ്യമെങ്കിൽ അവ. ഗുണഭോക്താവ് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങൾ: യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൃത്യമായി പരിപാലിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. കയർ ബോർഡിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ യൂണിറ്റ് അവിടെ നിന്ന് മാറ്റാതിരിക്കുക. കയർ ബോർഡ് അനുവദിക്കുന്ന ഗ്രാന്റ് തുകയിൽ കുറയാത്ത തുകയ്ക്ക് ഇൻഷുർ ചെയ്യുക. യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ കയർ ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കായി യൂണിറ്റ് ഏതു സമയത്തും ലഭ്യമാക്കുക. കുറഞ്ഞത് 5 വർഷമെങ്കിലും യൂണിറ്റ് പ്രവർത്തിപ്പിക്കുക. യൂണിറ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയർ ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കാലാകാലങ്ങൾ പുറപ്പെടുവിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക. ഈ വ്യവസ്ഥകൾ ഏതെങ്കിലും വിധത്തിൽ ലംഘിക്കപ്പെട്ടാൽ കയർ ബോർഡ് തീരുമാനിക്കുന്ന നിരക്കിൽ മുഴുവൻ സഹായം

0: Domestic equity indices ended over 1% higher today. The Sensex surged 965 points to close at 78,151. The Nifty gained 262 points to settle at 24,334. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
2: സെൻസസ് 2027 ഭാഗമായി വീടുകളുടെ വിവരശേഖരണം ആദ്യ 10 ദിവസം കൊണ്ട് 100% പൂർത്തിയാക്കിയ 5 എന്യൂമറേറ്റർമാരുടെ പ്രവർത്തനം ശ്രദ്ധേയമായി. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിട്ട് സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നിവയാണ് 5 എന്യൂമറേറ്റർമാർ പൂർത്തിയാക്കിയത്. കൂത്തുപറമ്പ്, തളിപ്പറമ്പ് നഗരസഭകളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം വരുന്നു. കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റു പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, കേഡിസ്ക് എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയ്ക്കടുത്ത് ചെലവിട്ട് ഈ സംവിധാനം സ്ഥാപിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മാടശ്ശേരി മലയിൽ ഓക്സൻസ് ലാബ് എന്ന സ്വകാര്യ ഗവേഷണ കമ്പനിയുടെ നേതൃത്വത്തിൽ ഈ വർഷം ജനുവരിയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി മണ്ണ് പരിശോധനയ്ക്ക് ശേഷം 15 മുതൽ 20 മീറ്റർ വരെ ആഴത്തിൽ കുഴിച്ച് സെൻസറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടത്തേണ്ടത്. IIT റൂർക്കിയുടെ നേതൃത്വത്തിലാണ് മലയുടെ ഉയരത്തിൽ നിന്നും താഴോട്ട് 8 പോയിന്റുകളിലായി സെൻസറുകൾ സ്ഥാപിക്കുക. മാടശ്ശേരി മലയിൽ സ്ഥാപിക്കുന്ന സംവിധാനം ഉപയോഗിച്ച് മണ്ണിന് സമാന ഘടനയുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിൽ സാധ്യതയും പരിശോധിക്കാൻ സാധിക്കും. പൈലറ്റായി നടത്തുന്ന പദ്ധതി വിജയിച്ചാൽ സംസ്ഥാനത്തെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ July 1 ആരംഭിച്ച 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ചുരുങ്ങിയത് 25,000 പേരുടെയെങ്കിലും ഭൂമി തരം മാറ്റി നൽകാൻ സാധിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകളാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത്. ഇതിൽ 4 ലക്ഷം പേർക്കെങ്കിലും ഭൂമി തരം മാറ്റി നൽകാൻ കഴിയണം. 25 സെന്റിൽ താഴെയുള്ളവരുടെ കാര്യം അനുഭാവപൂർവ്വം പരിഗണിച്ച് മുൻഗണന നൽകണം. കണ്ണൂർ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടയ വിതരണത്തിൽ പട്ടികജാതി, പട്ടികവർഗ, മത്സ്യത്തൊഴിലാളി മേഖലകളിൽ നിന്നുള്ളവർക്ക് മുൻഗണന നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഗുരുതരാവസ്ഥയിലായി മരണപ്പെട്ട പയ്യന്നൂർ എരമത്തെ 1.5 വയസ്സുകാരന്റെ വീട്ടിൽ സംസ്ഥാന അവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സണും സംഘവും സന്ദർശനം നടത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനുമായുള്ള യോഗം ഓൺലൈനായി നടത്തുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ കമ്മീഷൻ ചർച്ച ചെയ്യുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥയും അലംഭാവവും ഉണ്ടായിട്ടുണ്ടെന്നുമാണ് കുട്ടിയുടെ രക്ഷിതാവിനോട് സംസാരിച്ചതിൽ നിന്നും മനസ്സിലായതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. കമ്മീഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ഭക്ഷ്യ ജലജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഹോസ്റ്റലുകൾ ഉൾപ്പെടെ 1,299 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തി. പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 20 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. പുകവലി നിരോധിത ബോർഡ് സ്ഥാപിക്കാത്ത സ്ഥാപനങ്ങൾക്ക് കോട്ട്പായ് ആക്ട് പ്രകാരം പിഴ ഈടാക്കി. കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് വ്യവസായ പാർക്കിനോട് ചേർന്ന് നിൽക്കുന്ന അങ്കണവാടിയിൽ കുട്ടികൾ വലിയ തോതിൽ പൊടിശല്യം നേരിടുന്നതായുള്ള പരാതിയിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഇടപെട്ടു. ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കമ്മീഷന്റെ സിറ്റിംഗിൽ ഹാജരായെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ആവശ്യമുണ്ട് എന്നാണ് കമ്മീഷൻ കാണുന്നതെന്നും അതിനാൽ സംഭവസ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ KV മനോജ് കുമാർ അറിയിച്ചു. അങ്കണവാടിയിലെ കുട്ടികൾക്ക് പ്രയാസമുണ്ടാവാത്ത തരത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിന് കമ്മീഷൻ നിർദ്ദേശം നൽകി. പാമ്പുകളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിനും പാമ്പ് സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതിനുമായി നടത്തുന്ന ലോക സർപ്പദിനം ജില്ലയിൽ ആചരിച്ചു. ജില്ലയിലെ വിവിധ ഹൈസ്കൂൾ കുട്ടികൾക്കായി ക്വിസ് മത്സരം നടത്തി. ക്വിസ് മത്സരത്തിൽ കണ്ണൂർ ഭാരതീയ വിദ്യാഭവനിലെ വിദ്യാർത്ഥികളായ അർമാൻ മുഹമ്മദ് ഷഫീഖ്, മുഹമ്മദ് അയാൻ ഇബ്രാഹിം എന്നിവർ ഒന്നാം സ്ഥാനം.

0: നേടി. അങ്ങാടിക്കടവിലെ ലിറ്റിൽ ബഡ്സ് ഇംഗ്ലീഷ് സ്കൂളിലെ ടി എസ് അംജിത് രാജ്, ബെനിറ്റോ സണ്ണി ടീം രണ്ടാം സ്ഥാനവും കാഞ്ഞിരോട് കെ എം ജെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹിനായ ഫാത്തിമ, സിയ ഫാത്തിമ ടീം മൂന്നാം സ്ഥാനവും നേടി.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ആകാശവാണി.

0: ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് സംരക്ഷണം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:50 വയലും വീടും, താമരയും ആമ്പലും, സൗന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക് സിംല സജീറുമായുള്ള അഭിമുഖം കേൾക്കാം ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടിലും. ഏഴ് യുവവാണിയിൽ റേഡിയോ ഗൈഡ് ഭൂമിയുടെ ഘടനകൾ അധ്യാപകനായ ജിതിൻ സംസാരിക്കുന്നു. എട്ടുമണിക്ക് സാഹിത്യവേദിയിൽ പി ശിവപ്രസാദ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ഭൗമവേദാന്തം, പൊന്നാനി പുഴയോരം, രമണി അമ്മാൾ എഴുതി അവതരിപ്പിക്കുന്ന കഥ പകിട, വിൽസൺ നെയ്യാർഡാം എഴുതി അവതരിപ്പിക്കുന്ന കവിത ഊന്നുവടികൾ കേൾക്കാം. ഒൻപത് 15 വിദ്യാഭ്യാസ രംഗത്തിൽ പ്ലസ് വണ്ണിലേക്ക് പരമ്പര 3 ഫിസിക്സ് അവതരിപ്പിക്കുന്നത് കൃഷ്ണ കിഷോർ. ഒൻപത് 30 ഇംഗ്ലീഷ് പരിപാടിയിൽ ഗെറ്റ് യുവർ കരിയർ ബ്ലൂ പ്രിന്റ് ഡോക്ടർ കല്യാണി വല്ലത്ത് സംസാരിക്കുന്നു. ഒൻപത് 45 മൊഴിയാമൊരു കഥ, കുടിയേറ്റം വി കെ എഴുതിയ കഥ കേൾക്കാം. 10 ലയവിന്യാസം ആലപ്പുഴ എസ് വിജയകുമാർ തവലിയിൽ വായിച്ചത്, തുടർന്ന് മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗത്തിൽ അവതരിപ്പിച്ചത്.
1: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഇതിനായി അപേക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. അടുത്തുള്ള അംഗനവാടി കേന്ദ്രങ്ങളിലോ ആരോഗ്യ കേന്ദ്രങ്ങളിലോ ബന്ധപ്പെടുക. നിങ്ങളുടെ ആധാർ കാർഡ്, അമ്മയുടെ ബാങ്ക് വിവരങ്ങളും അമ്മയുടെയും കുഞ്ഞിന്റെയും MCP കാർഡ്, അതായത് മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് എന്നിവ മാത്രം മതി. സംശയങ്ങളുണ്ടെങ്കിൽ അംഗനവാടി പ്രവർത്തകരുടെ സഹായം തേടുക.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: മലയാള മനോരമ അധ്യാത്മരാമായണ പാരായണം എല്ലാ ദിവസവും രാവിലെ 6:15. പ്രായോജകർ മലയാള മനോരമ.
4: രാമായണ മാസത്തിൽ ഭക്തി സാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ.

0: ഇനി കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യവാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഹരിയാണാരാജ്യസ്യ ജിന്ദനഗരെ ഭാരതസ്യ പ്രഥമ ഹൈഡ്രോജന റെയിൽയാനസ്യ ഹരിതധ്വജപ്രദർശനപൂർവകം ഉദ്ഘാടനം കൃതം. ചതുർദശസഹസ്രകോടിരൂപ്യകാണാം വിവിധ വികാസ പരിയോജനാനാം ശിലാന്യാസം ചാപി വിഹിതം. DGMA ഇത്യനേന നൌകായാന സ്വാമിഭ്യഃ ഹോർമുജ് ജലസന്ധി ഇത്യതഃ യാത്രാം കുർവതാം ഭാരതീയാനാം നാവികാനാം നിയുക്തിം പരിഹരന്ത്വിതി നിർദ്ദേശോ ദത്തഃ. യൂറോപീയ സംഘഃ പാകിസ്ഥാനസ്യ മാനവാധികാര സ്ഥിതിം പ്രതി ഗഭീരാ ചിന്താം പ്രാകടയത്. പാകിസ്ഥാനദേശം വ്യാപാര ലാഭായോ അന്താരാഷ്ട്രീയ പ്രതിബദ്ധതായാഃ അനുപാലനം കുര്യാദിതി ച നിർദ്ദിഷ്ടം. അദ്യ അരുണാചലപ്രദേശ അസമ മേഘാലയ ഒഡിസ രാജ്യാനാഞ്ച കേഷുചിത് ഭാഗേഷു പ്രചണ്ഡ വൃഷ്ടിഃ ഭവിഷ്യതീതി ഋതുവിജ്ഞാന വിഭാഗസ്യ പൂർവാനുമാനമസ്തി. അപ്പി ച ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ ക്രീഡിക PV സിന്ധുഃ ടോക്യോ നഗരെ ജാപ്പാൻ ഓപ്പൺ ക്രീഡായാഃ ഉപാന്തിചക്രം പ്രവിഷ്ടവതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ അദ്യ ഹരിയാണാരാജ്യസ്യ ജിന്ദ സോനിപത് നഗരയോഃ മധ്യേ ഭാരതസ്യ പ്രഥമം ഹൈഡ്രോജന ശക്തിയുതം റെയിൽയാനം ജിന്ദ റെയിൽസ്ഥാനകതഃ ഹരിതധ്വജപ്രദർശ്യ ഉദ്ഘാടിതം. യദ്ധി സ്വച്ഛം തഥാ സുസ്ഥിരം റെയിൽപരിവഹനം പ്രതി പ്രമുഖം പദക്ഷേപം ഇതി ച നിർദ്ദിഷ്ടം. പ്രധാനമന്ത്രിണ രാഷ്ട്രീയ രാജമാർഗ പരിയോജനയാ സഹ ചതുർദശ സഹസ്രകോടി രൂപ്യകാണാം വിഭിന്നാനാം വികാസ പരിയോജനാനാം ശിലാന്യാസം ലോകാർപ്പണം ച കൃതം. പ്രധാനമന്ത്രി 57.5 കിലോമീറ്റർ പരിമിതം സുദീർഘം ദില്ലി അമൃത്സര കട്രാ ദ്രുതമാർഗമപി രാഷ്ട്രാർപ്പിതവാൻ. ജനസമൂഹം സംബോധയൻ പ്രധാനമന്ത്രി ശ്രീ മോദി അവദത് യത് ഭാരതീയ റെയിൽ വിഭാഗേ വിഗത ദ്വാദശ വർഷേഷു മഹത് പരിവർത്തനം ജാതമിതി.
2: ഭവിഷ്യമേ ജബ് ഭീ ഹൈ

0: ही आएगा। मैं आप सभी को, पूरे देश को, भारतीय रेल की आधुनिकता से जुड़े इस बड़े कदम के लिए बहुत बहुत बधाई देता हूं।
1: അവസരേസ്മിൻ റെയിൽമന്ത്രി അശ്വിനി വൈഷ്ണവ ദേശസ്യ പ്രഥമസ്യ ഹൈഡ്രോജന ശക്തിയുതസ്യ റെയിൽയാനസ്യ പ്രചാലനം ഐതിഹാസികം സാഫല്യം ച ഉക്തവാൻ യത് ഏതത് സ്വദേശീയ ഹൈഡ്രോജൻ തന്ത്രജ്ഞാനസ്യ വികാസസ്യ ഭാരതസ്യ സങ്കല്പം പ്രതിബിംബയതീതി. അനന്തരം പ്രധാനമന്ത്രിണാ ചണ്ഡീഗഢ് നഗരേ അനേകാഹ വികാസ പരിയോജനാഹ സമാരബ്ധാഹ. ജനസമൂഹം സംബോധയൻ പ്രധാനമന്ത്രി ശ്രീ മോദി അവദത് യത് ചണ്ഡീഗഢസ്യ വികാസേന ജനാനാം ജീവനം പരിവർത്തിതമസ്തീതി. ചണ്ഡീഗഢസ്യ സ്വാസ്ഥ്യസേവായാഹ വിസ്താരഹ പ്രചലതി യേന ലക്ഷശഃ ജനാഹ ഉപകൃതാഹ ഭവിഷ്യന്തി. സമുദ്രീയ പ്രശാസന മഹാനിദേശാലയേന DGMA ഇത്യനേന നൌകാസ്വാമിനഃ നൌകാപ്രബന്ധകാഃ റിക്രൂട്ട്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് സർവീസ് ലൈസൻസ് കമ്പനീസ് ഇത്യതേഭ്യശ്ച നിർദ്ദേശഃ പ്രദത്തഃ യത് ആഗാമി ആദേശപര്യന്തം ഹോർമുജ് ജലസന്ധ്യാഹ മാധ്യമേന യാത്രാ കുർവത്സു നൌകാസു ഭാരതീയാനാം നാവികാനാം നിയുക്തിം നിവാരയന്ത്വിതി. സമുദ്രതടീയ പ്രശാസനേന ഗൾഫപ്രദേശ വർദ്ധിത അസുരക്ഷായാഹ സ്ഥിത്യാനുസാരം ഭാരതീയാനാം നാവികാനാം സുരക്ഷായാഹ സംരക്ഷായാഹ ച നിവാരകോപായാനാം വിഷയെ പരാമർശഃ പ്രദത്തഃ. യൂറോപീയ സംഘഃ പാകിസ്ഥാനെ മാനവാധികാരസ്ഥിതിം പ്രതി ഗഭീരാം ചിന്താം പ്രകടിതവാൻ. സാമാന്യീകൃത പ്രാധാന്യതാ യോജന അഥവാ GSP+ ഇത്യസ്യാന്തർഗതം വ്യാപാര ലാഭായ പാകിസ്ഥാൻ

0: ओवर इति प्राप्तः। जगतः दशमी क्रीडिका पी बी सिंधु इदानीं चीनदेशस्य चतुर्थ्या क्रीडिकया चेन युफेय इत्यनया सह श्वः उपान्त्यचक्रे क्रीडिष्यति इति वार्ताः।
1: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാധാരണക്കാരന്റെ സമയത്തിനും അധ്വാനത്തിനും വില കൽപ്പിക്കുന്നതിനാലാണ് അതിവേഗ ട്രെയിനുകളും അത്യന്താധുനിക സ്റ്റേഷനുകളും രാജ്യത്ത് ഉറപ്പുവരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
3: आज पूरे देश में रेलवे स्टेशनों का कायाकल्प किया जा रहा है. अमृत भारत स्टेशन स्कीम के तहत 1300 से ज्यादा रेलवे स्टेशन को आधुनिक बनाया जा रहा है और इनमें से कई स्टेशन पर काम पूरा हो चुका है. आज ऐसे ही 75 स्टेशन का लोकार्पण किया गया है. साथियों, जब आप यहां जालंधर कैंट स्टेशन में जाएंगे तब आपको एहसास होगा कि वाकई हमारा देश विकसित राष्ट्र बनने की ओर बढ़ रहा है.
2: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. തിരൂർ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22.32 കോടി രൂപ ചെലവഴിച്ചും പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ തുകയ്ക്കുമാണ് നവീകരിച്ചത്. നിലമ്പൂർ സ്റ്റേഷൻ നവീകരണത്തിന് 16.4 കോടി രൂപയും ചാലക്കുടിയിൽ 8.87 കോടിയും അങ്കമാലിയിൽ 9.28 കോടി രൂപയും ചെലവ് വന്നു. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ഒരു വർഷം 44 കോടി രൂപയുടെ വരുമാനമാണ് തലശ്ശേരി സ്റ്റേഷൻ വഴി ലഭിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ എംപി പറഞ്ഞു. തലശ്ശേരിയുടെ വികസനത്തിന്റെ കവാടമായി തലശ്ശേരി സ്റ്റേഷന്റെ നവീകരണം മാറുമെന്ന് രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങളും തലശ്ശേരിയിൽ ഒരുക്കിയിട്ടുണ്ട്.
2: അങ്കമാലി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. മിഷൻ സമുദ്രയുടെ ഭാഗമായ വിവിധ പദ്ധതികളിലൂടെ 10,000 കോടിയോളം രൂപയുടെ ആകെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്തിടെ ഒരു ടിവി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചതെന്ന് സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ കരാർ ഉറപ്പിച്ചെന്നല്ല പറഞ്ഞതെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പ് എത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചതായി വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. സംസ്ഥാനം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി

0: ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു.
1: രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രികാലങ്ങളിലെ ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. ഇതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
0: അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ വൈദ്യുതി നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പോഷക സുരക്ഷയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് വയനാട്ടിൽ നിർവഹിച്ചു. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളാണ് വിദ്യാലയങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലാണ് പഴവർഗ പോഷകത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയതായും ദുരന്ത സാധ്യതയുള്ള പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിട്ടും അത് ചെയ്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സർക്കാർ വെബ്സൈറ്റുകളിൽ ദേശീയ തലത്തിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പരീക്ഷാ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തും. പല കോളേജുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണെന്നും ഇത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കർക്കിടകവാവ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. കടുത്തുരുത്തി ടൌണിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഈ ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈ ഓവർ, രണ്ട് പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BMN BCC നിലവാരത്തിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിക്കും.
0: സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലെമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധകലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്നും ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറുകയായിരുന്നു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ സിന്ധു ചൈനീസ് താരം ചെൻ യുഫേയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 965 പോയിന്റ് ഉയർന്ന് 78,151, നിഫ്റ്റി 262 പോയിന്റ് നേട്ടത്തിൽ 24,334 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,04,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് September 30 പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി വാർത്താ വീക്ഷണം. രാമായണ മാസാചരണം. തയ്യാറാക്കിയത് ശ്രീലത വി എസ്. മാധ്യമപ്രവർത്തക. അവതരണം ഹരിഷ്ണ. ഭാരതീയ ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രാചീനവും ശ്രേഷ്ഠവുമായ കൃതിയാണ് രാമായണം. ആദികവിയായ വാൽമീകിയാൽ വിരചിതമാണ് രാമായണം. ലോകസാഹിത്യത്തിലെ ആദ്യ മഹാകാവ്യമായി രാമായണത്തെ വിശേഷിപ്പിക്കാം. ഏകദേശം 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മഹാകാവ്യം ശ്രീരാമന്റെ ജനനം, വിദ്യാഭ്യാസം, വിവാഹം, വനവാസം, സീതാപഹരണം, രാവണവധം, അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് രചിച്ചിരിക്കുന്നത്. എന്നാൽ രാമായണത്തിന്റെ മഹത്വം ചരിത്രകഥ എന്നതിലല്ല. ധർമ്മം, സത്യം, ത്യാഗം, കുടുംബബന്ധങ്ങൾ, രാജധർമ്മം, സൗഹൃദം, സേവനം, ഭക്തി എന്നീ മൂല്യങ്ങൾക്ക് എത്രത്തോളം മനുഷ്യജീവിതത്തിൽ വില കൽപ്പിക്കേണ്ടതുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ്. കാലാതിവർത്തിയായ ജീവിത ഗ്രന്ഥമാണത്. മനുഷ്യജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും രാമായണ കഥാസന്ദർഭങ്ങൾ പ്രസക്തമാണ്. വിവിധ ഭാഷകളിലും സംസ്കാരങ്ങളിലും രാമായണം പുതിയ രൂപങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വാൽമീകി രാമായണമാണ് അവയ്ക്കെല്ലാം അടിസ്ഥാന ഗ്രന്ഥം. 16-ാം നൂറ്റാണ്ടിൽ സംസ്കൃത ഭാഷയിലായിരുന്നു മിക്ക ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് സംസ്കൃതമറിയാത്തതിനാൽ രാമായണം പോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ വായിക്കാനോ മനസ്സിലാക്കാനോ കഴിയുമായിരുന്നില്ല. അന്നത്തെ സമൂഹത്തിൽ ജാതിവ്യവസ്ഥയും അനാചാരങ്ങളും ശക്തമായിരുന്നു. ആത്മീയജ്ഞാനം ഏതാനും വിഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് എളുപ്പത്തിൽ വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ലളിതമായ മലയാള ഭാഷ എഴുത്തച്ഛൻ ചിട്ടപ്പെടുത്തിയത്. മലയാള ഭാഷയുടെ പിതാവായ അദ്ദേഹം വാൽമീകി രാമായണത്തിന് പദാനുപദ തർജ്ജമ നിർവഹിക്കുകയല്ലായിരുന്നു. കഠിനങ്ങളായ സംസ്കൃത പദങ്ങൾ ഒഴിവാക്കി ലളിതമായ സുന്ദര പദാവലികളാൽ സ്വതന്ത്ര വിവർത്തനമാണ് നടത്തിയത്. അതുകൊണ്ടുതന്നെ ശ്രീരാമനെ ഒരു മാതൃകാ രാജാവായി മാത്രമല്ല പരബ്രഹ്മ സ്വരൂപനായ ഈശ്വരനായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സാമൂഹിക ഉന്നമനവും അദ്ദേഹം ലക്ഷ്യമാക്കി. കിളിയെക്കൊണ്ട് കഥ പറയുന്ന രീതിയിലാണ് അധ്യാത്മ രാമായണം രചിച്ചത്. കിളിപ്പാട്ട് എന്ന പേര് അങ്ങനെ ലഭിച്ചു. ലളിതമായ ഭാഷയും ഭക്തിയും തത്വചിന്തയും ചേർന്ന ഈ കൃതി ക്രമേണ വീടുകളിലെല്ലാം നിത്യപാരായണ ഗ്രന്ഥമായി മാറി. രാമായണ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഭക്തിയും ധാർമ്മിക ബോധവും വളർത്തുക, മലയാള ഭാഷയെ സമ്പന്നമാക്കുകയും സാഹിത്യത്തിന് പുതിയ ദിശ നൽകുകയും ചെയ്യുക, സമൂഹത്തിൽ സദാചാരവും കുടുംബമൂല്യങ്ങളും പ്രചരിപ്പിക്കുക, മനുഷ്യജീവിതത്തിന് ആത്മീയമായ മാർഗനിർദ്ദേശം നൽകുക എന്നിവയാണ് എഴുത്തച്ഛൻ ലക്ഷ്യമിട്ടത്. അതിനാൽ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി മാറി. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തുന്ന രീതി കൂടുതൽ ജനകീയമായി. ഇന്നും കേരളത്തിലെ വീടുകളിൽ കർക്കിടക മാസത്തിൽ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം ഭക്തിപൂർവം വായിക്കുന്ന പതിവ് തുടരുന്നു. മലയാള വർഷത്തിലെ അവസാന മാസമാണ് കർക്കിടകം. കാർഷിക വൃത്തി പ്രധാന ജീവിതോപാധിയായിരുന്ന പ്രാചീന കേരളത്തിൽ കർക്കിടക മാസം വളരെ കഷ്ടതയുള്ള കാലമായി കണക്കാക്കപ്പെട്ടിരുന്നു. കനത്ത മഴ, വെള്ളപ്പൊക്കം, കൃഷിപ്പണികളുടെ കുറവ്, ഭക്ഷ്യക്ഷാമം, രോഗവ്യാപനം തുടങ്ങി നിരവധി പ്രതിസന്ധികൾ ഈ മാസത്തിൽ സാധാരണമായിരുന്നു. അതുകൊണ്ടുതന്നെ കർക്കിടകത്തെ പഞ്ഞമാസം കള്ളക്കർക്കിടകം എന്നും വിളിച്ചിരുന്നു. പുറത്തുള്ള ജോലികൾ കുറവായിരുന്നതിനാൽ ആളുകൾ വീടുകളിൽ കൂടുതൽ സമയം ചിലവഴിച്ചു. ആ സമയത്തെ ആത്മീയമായും സാംസ്കാരികമായും ഫലപ്രദമാക്കാൻ സന്ധ്യാസമയങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാമായണം വായിക്കുകയും അതിന്റെ അർത്ഥം കുടുംബത്തിലെ മുതിർന്ന ആൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായി. മഴയുടെ താളത്തോടൊപ്പം നിലവിളക്കിന്റെ പ്രകാശത്തിൽ

മുഴങ്ങുന്ന രാമായണ പാരായണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി മാറി. കാലക്രമേണ ഈ പതിവ് വീടുകളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കും സാംസ്കാരിക സ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചു. ഇന്ന് കർക്കിടകം രാമായണ മാസം എന്ന പേരിൽ കേരളമെങ്ങും ആചരിക്കപ്പെടുന്നു. കർക്കിടകം ആത്മീയതയുടെ മാസം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്റെയും മാസമാണ്. ആയുർവേദത്തിൽ ഈ മാസത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കർക്കിടക കഞ്ഞി, ഔഷധ ചികിത്സകൾ, പഞ്ചകർമ്മം തുടങ്ങിയവ ഈ മാസത്തിൽ പിന്തുടരുന്ന പതിവുണ്ട്. അതിനാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യവും സമാധാനവും നൽകുന്ന ജീവിത ശൈലിയാണ് കർക്കിടക മാസാചരണം മുന്നോട്ടു വയ്ക്കുന്നത്. ഈ മാസത്തിൽ അധ്യാത്മരാമായണം ഭക്തിപൂർവം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ആചാരമാണ് രാമായണ മാസാചരണം. ഇതൊരു മതപരമായ ചടങ്ങ് മാത്രമല്ല, ധാർമ്മിക മൂല്യങ്ങളും കുടുംബ ഐക്യവും ആത്മീയ ചിന്തയും വളർത്തുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യമാണ്. പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിലും വീടുകളിലും കൂട്ടായ പാരായണവും ഭജനയും സംഘടിപ്പിക്കുമായിരുന്നു. കർക്കിടകത്തിലെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ രാമനാമസ്മരണയും പ്രാർത്ഥനയും ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ആശ്വാസമായി കണ്ടിരുന്നു. രാമായണത്തിലെ ധർമ്മം, സത്യം, കരുണ, സഹനം, ത്യാഗം തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിരുന്നു. ഇന്ന് രാമായണ മാസാചരണത്തിൽ വീടുകളിൽ പാരായണം തുടരുന്നുണ്ടെങ്കിലും പല കുടുംബങ്ങളിലും സമയക്കുറവ് കാരണം കൂട്ടായ വായന കുറഞ്ഞിട്ടുണ്ട്. ടെലിവിഷൻ, റേഡിയോ, യൂട്യൂബ്, മൊബൈൽ ആപ്പുകൾ തുടങ്ങിയ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ രാമായണം കേൾക്കുന്ന പ്രവണത വർദ്ധിച്ചിട്ടുമുണ്ട്. ക്ഷേത്രങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കുന്നു. വിദേശത്തുള്ള മലയാളികളും ഓൺലൈൻ വഴി രാമായണ മാസാചരണത്തിൽ പങ്കാളികളാകുന്നു. യുവതലമുറയിൽ രാമായണത്തിന്റെ മൂല്യങ്ങൾ പരിചയപ്പെടുത്താൻ വിവിധ മത്സരങ്ങളും പഠന പരിപാടികളും നടത്തുന്നു. കുടുംബത്തിനകത്തുള്ളതും കൂട്ടായ്മ നിറഞ്ഞതുമായ ആചരണമായിരുന്നു ഒരു കാലത്ത് രാമായണ മാസാചരണമെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വ്യക്തിപരമായും ആഗോളതലത്തിലും ആചരണം വ്യാപിച്ചിരിക്കുന്നു. ഇന്ന് ഡിജിറ്റൽ സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും കുടുംബമായി ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്യുന്ന രീതി താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. കാലം മാറിയെങ്കിലും രാമായണ മാസാചരണത്തിന്റെ ലക്ഷ്യം മാറിയിട്ടില്ല. ധർമ്മബോധവും സത്യനിഷ്ഠയും കുടുംബസ്നേഹവും ആത്മീയ ചിന്തയും വളർത്തുക എന്നതാണ് അതിന്റെ പ്രധാന ഉദ്ദേശ്യം. ആധുനിക ജീവിത രീതികൾക്കിടയിലും ഈ പാരമ്പര്യം പുതിയ തലമുറയിലേക്ക് കൈമാറാൻ ഓരോ കുടുംബവും സമൂഹവും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. രാമായണ മാസാചരണം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയ ജീവിതത്തിന്റെയും വിലമതിക്കാനാവാത്ത സമ്പത്താണ്. ഇന്നത്തെ അതിവേഗ ജീവിതത്തിലും കർക്കിടകത്തിലെ രാമായണ പാരായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് ധർമ്മവും സ്നേഹവും കുടുംബ ഐക്യവും ആത്മവിശ്വാസവുമാണ് എന്നതാണ്. ഈ മൂല്യങ്ങളെ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്ന മഹത്തായ പാരമ്പര്യമാണ് കേരളത്തിന്റെ രാമായണ മാസാചരണം. സത്യം, ധർമ്മം, കരുണ, വിനയം, ആത്മനിയന്ത്രണം, കർത്തവ്യം തുടങ്ങിയ മൂല്യങ്ങൾ വളർത്താൻ ഇത് ഒരു പരിധിവരെ സഹായകമാകും. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് രാമായണം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ തലമുറകൾ തമ്മിലുള്ള ആശയവിനിമയവും അടുപ്പവും വർദ്ധിക്കുന്നു. കേരളത്തിന്റെ ആചാരങ്ങളും ഭാഷയും സാഹിത്യവും യുവതലമുറയ്ക്ക് മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നു. എഴുത്തച്ഛന്റെ ഭാഷയും സാഹിത്യ സൗന്ദര്യവും അവർക്ക് പരിചിതമാകുന്നു. രാമായണ പാരായണവും ഭക്തിഗാനങ്ങളും ധ്യാനസമാനമായ അനുഭവം നൽകുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ ബഹുമാനിക്കാനും നീതിയോടെ ജീവിക്കാനും പ്രചോദനം നൽകുന്നു. ദിവസേന നിശ്ചിത സമയം വായനയ്ക്കായി മാറ്റിവെക്കുന്നത് വായനാശീലം രൂപപ്പെടാൻ സഹായിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില വെല്ലുവിളികളും ഈ കാലത്തുണ്ട്. ഇന്നത്തെ യുവതലമുറയിൽ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ സ്വാധീനം കൂടുതലായതിനാൽ പരമ്പരാഗത വായനയോടുള്ള താൽപര്യം ചിലപ്പോൾ കുറവായിരിക്കും. അർത്ഥവും പ്രസക്തിയും വിശദീകരിക്കാതെ വെറും പാരായണമായി മാത്രം അവതരിപ്പിച്ചാൽ യുവാക്കളെ ആകർഷിക്കാൻ പ്രയാസമാണ്. അതിനാൽ സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, ഡിജിറ്റൽ അവതരണങ്ങൾ, കഥാപരമായ വിശദീകരണങ്ങൾ എന്നിവയിലൂടെ രാമായണത്തിന്റെ സന്ദേശം ജീവിതവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സ്വാധീനം ഈ തലമുറയിൽ വർദ്ധിക്കും. രാമായണ മാസാചരണം വെറും മതാചാരമെന്ന നിലയിൽ മാത്രമല്ല, മൂല്യബോധം, കുടുംബ ഐക്യം, സാംസ്കാരിക പാരമ്പര്യം, മാനസിക പക്വത എന്നിവ വളർത്തുന്ന ഒരു സാംസ്കാരിക ധാർമ്മിക വിദ്യാഭ്യാസ പദ്ധതിയാക്കിയാൽ യുവതലമുറയെ സ്വാധീനിക്കാൻ കഴിയും. ശരിയായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഇന്നത്തെ സമൂഹത്തിലും പ്രസക്തമായ ഒരു ജീവിത പാഠമായി മാറും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഓരോ പുതിയ ദിവസവും പുതിയ അവസരങ്ങളുടെ വാതിലാണ്. ഇന്നലെ സംഭവിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇന്ന് ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടെയും മുന്നോട്ടു പോവുക. നിങ്ങളുടെ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ താമരയും ആമ്പലും, സൗന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക്, സിംല സജീറുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്ത് തേങ്ങ ശേഖരിക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ഹോർട്ടികൾച്ചർ തെറാപ്പി. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അനാദികാലം മുതൽ നിലനിൽക്കുന്നതാണ്. പൂക്കളെ കാണുമ്പോൾ നമ്മളുടെ മനസ്സ് സന്തോഷിക്കും. മരങ്ങളുടെ തണലിൽ നിൽക്കുമ്പോൾ ആശ്വാസം തോന്നും. ഒരു ചെറിയ ചെടി നട്ടുവളർത്തുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഈ പ്രകൃതി സാന്നിധ്യത്തെ നമുക്ക് ചികിത്സയുമായി ബന്ധിപ്പിക്കാനാകും. ആ രീതിയാണ് ഹോർട്ടികൾച്ചർ തെറാപ്പി. പൂന്തോട്ട പരിപാലനം, ചെടികൾ നട്ടുവളർത്തൽ, വിത്തുപാകൽ, വെള്ളം നനയ്ക്കൽ, പൂക്കളെയും സസ്യങ്ങളെയും പരിപാലിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണിത്. പണ്ടുകാലം മുതൽക്ക് തന്നെ പൂന്തോട്ടങ്ങൾ മനസ്സിന് ആശ്വാസം നൽകുന്ന ഇടങ്ങളായി കണക്കാക്കിയിരുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള ആശുപത്രികൾ, വയോജന കേന്ദ്രങ്ങൾ, പ്രത്യേക വിദ്യാലയങ്ങൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഹോർട്ടികൾച്ചർ തെറാപ്പി വിജയകരമായി ഉപയോഗിച്ചു വരുന്നു. ചെടികളുമായി സമയം ചെലവിടുമ്പോൾ മനസ്സിലെ സമ്മർദ്ദം കുറയുന്നു, ശ്രദ്ധ വർദ്ധിക്കുന്നു, വിഷാദവും ഉത്കണ്ഠയും കുറയുന്നു, ശാരീരിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ആരോഗ്യവും മെച്ചപ്പെടുന്നു. ഒരു വിത്ത് മുളയ്ക്കുന്നതും ഒരു പൂ വിരിയുന്നതും കാണുമ്പോൾ ജീവിതത്തോടുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. കേരളത്തിലെ കാലാവസ്ഥയും ജൈവ വൈവിധ്യവും ഹോർട്ടികൾച്ചർ തെറാപ്പിക്ക് വളരെ അനുയോജ്യമാണ്. ഒരു ചെടി നട്ടുവളർത്തുന്നത് ഒരു പൂ വിരിയാൻ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ പ്രതീക്ഷയുടെ പൂക്കൾ വിരിയിക്കാനുമാണ്. പ്രകൃതിയോടൊപ്പം, ചെടികളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരൌഷധമാണ്. നമുക്കും വീട്ടിലൊരു ചെറിയ പൂന്തോട്ടമൊരുക്കാം, ഒരു ചെടി നട്ടുവളർത്താം, പച്ചപ്പിലൂടെ ആരോഗ്യവും സന്തോഷവും ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ഇന്നീ പരിപാടിയിൽ ജലസസ്യങ്ങളെ വളർത്തി ആനന്ദവും ആദായവും കണ്ടെത്തുന്ന ഒരു വനിതയെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ കലക്കോടുള്ള സിംല സജീർ താമരയിൽ നിന്നും ആമ്പലിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നു. സിംല സജീറിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ് ആണ്.
1: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.

0: നമസ്കാരം സാർ.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാട്ടർ പ്ലാന്റ്സ് അല്ലെങ്കിൽ ജലസസ്യങ്ങളെ കുറിച്ചാണല്ലോ. താങ്കൾ ഇതിന്റെ കൃഷി ചെയ്യുന്നുണ്ടല്ലേ?
0: അതെ സാർ, ഞാൻ ഒരു 6 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്.
1: ഫ്ലവേഴ്സ്?
0: അതെ, വാട്ടർ പ്ലാന്റ്സ് 2020 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്.
1: എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: വാട്ടർ പ്ലാന്റ്സിൽ ആമ്പലും ലോട്ടസും ആണ് മെയിനായിട്ടും ചെയ്യുന്നത്.
1: വാട്ടർ ലില്ലീസും ലോട്ടസ്?
0: വാട്ടർ ലില്ലീസും ലോട്ടസും.
1: അപ്പോൾ ഈ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുമ്പം യൂഷ്വലി നമ്മൾ കാണുന്നത് നമ്മുടെ കുളങ്ങളിലൊക്കെയാണ്. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്?
0: നമുക്ക് ചെറിയ ചെടിച്ചട്ടി മുതൽ വലിയ പോണ്ടിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ കുഞ്ഞു ചെടിയിൽ വരെയും നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് വളരെ കുറച്ച് പൂക്കളെ ചെറിയ ചെട്ടിയിൽ കിട്ടത്തുള്ളൂ. പൂക്കളുടെ വലുപ്പം കുറവായിരിക്കും. നമ്മൾ എത്രത്തോളം സ്പേസ് കൊടുക്കുന്നു അത്രത്തോളം വലിയ പൂക്കൾ നമുക്ക് കിട്ടും.
1: അപ്പോൾ ചെട്ടിയിൽ വെള്ളം ഒഴിക്കുക.
0: വാട്ടർ പ്ലാന്റ്സ് നടുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യും. ഇപ്പോൾ ഒരു നമ്മൾ ഒരു 45 പൊട്ടാ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പൊടി എല്ലുപൊടിയും 1/2 കിലോളം ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് കല്ലില്ലാത്ത മണ്ണ് അല്ലാന്നുണ്ടെങ്കിൽ വയലിലെ ചേറ് ഇത് ആ ടബിന്റെ അരഭാഗത്തോളം ഫില്ല് ചെയ്യും. ട്യൂബറാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. സീഡല്ല, ട്യൂബറാണ് വെക്കുന്നത്. കിഴങ്ങ, അതെ. അതിട്ട് ഗ്രോയിങ് ഡിപ്പ് മുകൾഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ നട്ടിട്ട് ഈ വളവും മണ്ണും കൂടെ മിക്സാവാത്ത രീതിയിൽ വെള്ളം ഫില്ല് ചെയ്യണം. സ്ലോവിലി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എല്ലിന്റെ പീസോ ഒരു ഇലയോ എന്തെങ്കിലും വെച്ചിട്ട് ഓസില് വെള്ളം ഫില്ല് ചെയ്തിട്ട്.
1: മണ്ണ് ഇളകല്ലേ?
0: ഇല്ല, ഒരിക്കലും ഇളകല്ല. വളമായിട്ട് മിക്സ് ചെയ്യരുത്, എങ്കിൽ ട്യൂബർ അഴുകിപ്പോഴുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നീട് 2 ആഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് തുടങ്ങും. 1 വീക്ക് ആകുമ്പോഴേ ഫ്ലോട്ടിംഗ് ലീഫ് വരും, പിന്നെ സ്റ്റാൻഡ് ലീവ്സ് വരും.
1: പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോട്ടിൽ ഇട്ടിട്ട് വെള്ളം പോട്ട് നിറച്ച് ആദ്യം ആ കിഴങ്ങ് അതിനകത്ത് നട്ടിട്ട് വെള്ളം പറഞ്ഞ മാതിരി മണ്ണ് മിക്സ് ആവാതെ തന്നെ വെള്ളം ഒഴിക്കുക. അപ്പൊ എത്ര? 2 ആഴ്ചക്കകം.
0: 2 ആഴ്ചക്കകം ലീഫ് വരും, മസ്റ്റ് ആയിട്ട് വന്നിരിക്കും. നല്ല ട്യൂബർ ആണെങ്കിൽ വന്നിരിക്കും. 1 വീക്ക് ആകുമ്പോഴേ തന്നെ ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് തുടങ്ങും. കോയിൽ ലീഫ് വന്ന് ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് ഫില്ലായി സ്റ്റാൻഡ് ലീവ്സ് വരും. സ്റ്റാൻഡ് ലീവ്സ് വരുമ്പോൾ തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണെങ്കിൽ ബഡും അതിന് കൂടെ ഉണ്ടാവും. സെമി ട്രോപ്പിക്കൽ ആണെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ ഒന്ന് ലേറ്റാവും. ട്രോപ്പിക്കൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടിന്യൂസ് പൂ ഉണ്ടാവുന്ന വെറൈറ്റിക്കാണ് ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറയുന്നത്. ലോട്ടസിൽ തന്നെ നമുക്ക് 3 വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ട്, ട്രോപ്പിക്കൽ, സെമി ട്രോപ്പിക്കൽ, ഹാർഡ്ലി. ട്രോപ്പിക്കൽ കണ്ടിന്യൂസ് പൂ ഉണ്ടാവും, സെമി ട്രോപ്പിക്കൽ പൂ ഉണ്ടാവും, പക്ഷേ ഇടയ്ക്ക് കുറച്ച് ക്യാപ് എടുക്കും. ഹാർഡി എന്ന് പറയുന്നത് വർഷത്തിൽ 1 or 2 അല്ലെങ്കിൽ 6 മാസം കൂടും. പക്ഷേ ഹാർഡി വെറൈറ്റീസ് എപ്പോഴും ഭംഗി ഭയങ്കര കൂടുതലായിരിക്കും.
1: ഫ്ലവേഴ്സിന്റെ
0: ഭംഗി നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അതും പിന്നെ ഹാർഡി എല്ലാവരും വാങ്ങിക്കത്തില്ല, കാരണം പൂ കാണാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങിക്കത്തില്ല. പക്ഷേ കളക്ട് ചെയ്യുന്നവര് ഹാർഡി മസ്റ്റ് ആയിട്ടും
1: കളക്ട്.
0: അതുപോലെ തന്നെ ഇന്ത്യയിൽ 1 or 2 പേർക്ക് വിരിഞ്ഞ സാധനങ്ങൾ കേരളത്തിൽ ഫസ്റ്റ് ടൈം വിരിഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഞാൻ. എനിക്ക് എല്ലാ വെറൈറ്റീസ് ഹാർഡിലും പൂക്കുന്നുണ്ട്.
1: അപ്പൊ ഈ ഒരു വെറൈറ്റി അപൂർവമാണ് പൂക്കുന്നത്. താങ്കൾ ചെയ്തപ്പോ അത്
0: പൂക്കുന്നുണ്ട്.
1: ഇതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ട് വല്ലതും ചെയ്തു?
0: ഇല്ല, നമ്മളെ ക്ലൈമറ്റ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആണ്. കടലും കായലും എല്ലാം അടുത്തുണ്ട്. പിന്നെ വെയിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടത്. 8 to 10 മണിക്കൂർ താമരയ്ക്ക് വെയില് വേണം. നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം.
1: ഷെയ്ഡുള്ള സ്ഥലത്ത്
0: ഒരിക്കലും പറ്റില്ല. ആമ്പലാണെങ്കിൽ നമുക്ക് 4 to 6 hours മതി.
1: ചെറിയ ഷെയ്ഡൊക്കെ ഉണ്ട്.
0: ചെറിയ ഷെയ്ഡ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല.
1: ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
0: എനിക്ക് ചെടികള് കുഞ്ഞിലെ മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ പഠിക്കുമ്പോൾ എന്നെ കുട്ടികൾ വിളിച്ചിരുന്ന ചെടിയിൽ തന്നെയാണ് എന്നെ വിളിച്ചിരുന്നത്. ഓരോ സ്റ്റേജിൽ പഠിക്കുന്ന തോറും എനിക്ക് ചെടികളുടെ ഇഷ്ടം കൂടി വരായിരുന്നു. അപ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നത് ഒരു ഗ്രൂപ്പിസ് ആയാലും അവിടെ കിട്ടുന്നത് എനിക്ക് പ്ലാന്റിനെ കുറിച്ച് ചെയ്യാൻ തന്നെയായിരിക്കും. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവിടെ വലിയ ചെടികളൊന്നും ഇല്ല, നടാനുള്ള സ്പേസ് ഇല്ല. അപ്പം കുറേയൊക്കെ വിഷമമുണ്ട്, കാരണം നമുക്കുള്ള എന്ത് വിഷമവും ഞാൻ ഇല്ലാണ്ടാക്കുന്ന ഈ ചെടികളുടെ ഇടയിലോട്ട് ഇറങ്ങുമ്പോഴാണ്. അങ്ങനെയൊക്കെ നമ്മൾ പുതിയൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഫസ്റ്റ് ഒരു ആമ്പല് തന്നു. അത് എങ്ങനെ നടണമെന്നോ ഒന്നും എനിക്കറിയില്ല. കൊണ്ടുവന്നൊരു പൊട്ടിയ ടബിൽ വെച്ചു, എനിക്കറിയുന്ന രീതിയിൽ നട്ടു. അപ്പോൾ ഫസ്റ്റ് ഒരു ഫ്ലവർ വന്നു, ഒരു ബ്ലൂ കളർ, അത് പേരെന്ന് പറയുന്നില്ല. പിന്നീടാണ് അത് ബ്ലൂ വിസിൽ എന്നുള്ള ഒരു വെറൈറ്റി ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം കൊള്ളാമെന്ന് വിചാരിച്ചു, എനിക്ക് വിചാരിച്ചൊരു താമര മേടിച്ചാലോ അത്. അതും ഈ ആമ്പല് തന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ലോട്ടസ് വാങ്ങി. അന്ന് 600 രൂപ
1: ഒരു ട്യൂബറിന്റെ വില.
0: അപ്പം 600 രൂപയ്ക്ക് ട്യൂബർ, ഇത്രയുള്ള ട്യൂബർ വാങ്ങിയാലും വീട്ടിലെ അവസ്ഥ അറിയാലോ. അപ്പം ആരും അറിഞ്ഞില്ല, ഞാനും മക്കളും മേടിച്ച് വെച്ചു. 3 മാസമായിട്ടും പൂവിട്ടില്ല, ഭയങ്കര വിഷമം തോന്നി. അത് വെച്ചത് ഡിസംബറിലായിരുന്നു. പക്ഷെ ഡിസംബർ എന്ന് പറയുന്നത് ഡോർമെന്റ് അവസ്ഥയായിരുന്നു. ഡിസംബർ ജനുവരി അന്നും അറിയില്ല നമുക്ക് ഡോർമെന്റിൽ ടൈമിൽ വെച്ചാൽ പൂക്കില്ല. ജനുവരി ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് റീപോർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. റീപോർട്ട് ചെയ്തപ്പോഴത്തേക്ക് അതിൽ നിന്നൊരു 6-7 കിഴങ്ങ് ട്യൂബർ നമുക്ക് കിട്ടി. അപ്പൊ ഇത്രയും നമുക്ക് സെയിം വെക്കണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ട് സെയിൽ ചെയ്തുകൂടാ, പുതിയ വെറൈറ്റി അലർട്ട് ചെയ്യാമല്ലോ. അങ്ങനെ അതിന് ട്യൂബറിന് നമ്മൾ സെയിൽ ചെയ്യാം. അപ്പൊ ഇത് എങ്ങനെ സെയിൽ ചെയ്യും ഒന്നും അറിയില്ല. അങ്ങനെ വീണ്ടും ആ ഫ്രണ്ട്സിനെ സമീപിച്ചു. അപ്പൊ അവരെല്ലാം പറഞ്ഞു, നിങ്ങൾ സെയിൽ ചെയ്യുക, നമുക്ക് ഗ്രൂപ്പുണ്ട്. അങ്ങനെ വാട്ടർ പ്ലാന്റ്സിന് പല ഗ്രൂപ്പുകളായിട്ട് സെയിൽസ് പോസ്റ്റ് ഇട്ടു. വിത്തിൻ 1 hour എല്ലാം സോൾഡ് ഔട്ടായി. ഒരു കിഴങ്ങ് വാങ്ങിച്ച് ഞാൻ 400 രൂപയിട്ടാണ് അന്ന് സെയിൽ ചെയ്തത്. അപ്പം ഈ പൈസ കൊണ്ട് വേറെ ഒന്നും ഉപയോഗിക്കണ്ട, നമുക്ക് അടുത്തൊരു പ്ലാന്റ് വാങ്ങിക്കാം. ആ ഒന്നിൽ നിന്ന് ഇപ്പൊ 200-ഓളം വെറൈറ്റീസ്

0: ഞാൻ ലോട്ടസ് ഞാൻ സ്വന്തമാക്കി. അതിൽ ഹാർഡി വെറൈറ്റീസ് ഉൾപ്പെടെ പൂക്കാത്തതായിട്ട് എൻ്റെ വീട്ടിൽ ഒരു ലോട്ടസും ഇല്ല. സഹസ്രനാളം ലക്കാണ്. സഹസ്രനാളത്തിൻ്റെ മൂന്ന് വെറൈറ്റി പൂത്ത കേരളത്തിൽ ഒരാൾ ഞാൻ മാത്രമാണ്. അത് കഴിഞ്ഞ 5 വർഷം കണ്ടിന്യൂസിൽ എനിക്ക് പൂ തരുന്നുണ്ട്. ഇന്നും 2 ബഡ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എത്ര വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്?
0: 200 വെറൈറ്റീസ്.
1: അതെ അതെ. അപ്പൊ ഇതിന്റെ എല്ലാം കളേഴ്സ് ഡിഫറെന്റ് ആണോ?
0: അല്ല, നമുക്ക് നോർമലി വരുന്ന വൈറ്റ്, ഗ്രീന്, പിങ്ക്, യെല്ലോ, ഡാർക്ക് റെഡ് അങ്ങനെ വരും. ഇതിനകത്ത് തന്നെ ഷെയ്ഡിൽ വ്യത്യാസം വരും, പെറ്റൽസിൽ വ്യത്യാസം വരും, അതിന്റെ സീഡ് പോട്ടിനകത്ത് വ്യത്യാസം വരും, ലീഫിൽ വ്യത്യാസം വരും. അങ്ങനെയാണ് നമ്മൾ ഓരോ പുതിയ വെറൈറ്റീസ്
1: പേരുണ്ട്.
0: എല്ലാം നെയിം ചെയ്ത്, കാരണം നമ്മൾ കൊടുക്കുന്ന കസ്റ്റമറിന് നമുക്ക് പേര് പറഞ്ഞ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ നമ്മൾ കൊടുക്കുള്ളൂ, കാരണം വീണ്ടും നമ്മൾ അവരെ സമീപിക്കേണ്ടതാണ്. ഞാനൊരു പ്ലാന്റ് കൊടുത്ത് അവർക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സെല്ലേഴ്സിന് പോലെയല്ല, വീണ്ടും ഞാൻ കൊടുക്കാൻ വില്ലിംഗ് ആണ്. ഇന്നൊരു കൊടുത്തിട്ടുണ്ട്.
1: അപ്പൊ നമ്മള് മെയിൻ മോട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൾക്കും നല്ലപോലെ
0: ബ്ലൂം ചെയ്യണം. അപ്പം ചിലപ്പോൾ ഈ ഹാർഡ് വെറൈറ്റീസ് കണ്ടിഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട്, എനിക്ക് ആ റെഡ് തന്നെ വേണം. ഞാൻ മാമിന് പൂ കാണാനാണ് എന്നുണ്ടെങ്കിൽ ഹാർഡി ഒഴിവാക്കിയിട്ട് ട്രോപ്പിക്കൽ വെറൈറ്റി ആണോ. അങ്ങനെ ഒരുപാട് കസ്റ്റമർക്ക് എന്നെ കണ്ട് പ്ലാന്റ് വാങ്ങിയാൻ വരുന്ന കോഴിക്കോട്, തൃശ്ശൂർ എന്നൊക്കെ വരുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഉണ്ട്.
1: ഓക്കെ, അപ്പൊ ഈ ഹാർഡി വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഇത് പൂക്കാത്തതാണോ അതോ പർട്ടിക്കുലർ വർഷത്തിൽ ഒരു പ്രാവശ്യമേ പൂക്കത്തുള്ളൂ?
0: നമുക്ക് തായലിന്റെ വെറൈറ്റി, വീറ്റിന വെറൈറ്റിയാ വരുന്നത്. നമ്മളെ ക്ലൈമറ്റുമായിട്ട് ലിങ്ക് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ എല്ലാ മണ്ണിലും ഇത് പിടിക്കണം എന്നില്ല. ഇപ്പൊ എനിക്ക് പൂത്ത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാറിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ തന്നാൽ ഇത് നിങ്ങൾക്ക് പൂ പിടിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് ഇനി കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. കൊടുക്കുന്ന ആൾക്ക് ഞാൻ അങ്ങനെ പറഞ്ഞാൽ കൊടുക്കുക.
1: അപ്പൊ എപ്പോഴെങ്കിലും ഇത് ബ്രീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ ഹാർഡി വെറൈറ്റീസ് തന്നെ നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ബ്രീഡ് ചെയ്ത് ഇവിടുത്തെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട്?
0: അങ്ങനെ ബ്രീഡ് ചെയ്ത് ഞാനൊരു വെറൈറ്റി എടുത്തു. നല്ല ഡാർക്ക് കളറാണ്, പേരിതായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് അതും ഹാർഡി ആയിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ പൂക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നമ്മൾ ഹാർഡിയിൽ നോർമലി നമുക്ക് ഹാർഡി വാങ്ങിക്കുമ്പോൾ ഒന്നോ രണ്ടോ പൂ തന്ന സ്ഥലത്ത് എനിക്ക് 8 പൂക്കൾ തന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും നെക്സ്റ്റ് ഇയറിന് വേണ്ടി കാത്തിരിക്കുക. 2 വർഷം, ഇപ്പം 3rd വർഷം വീണ്ടും വെയിറ്റ്
1: ചെയ്യുക.
0: നമ്മൾ ഇന്ന് വിരിഞ്ഞൊരു പൂമ്പൊടിയും ഇന്നലെ വിരിഞ്ഞ പൂവിന്റെ പൂമ്പൊടി കൂടെ എടുത്തിട്ട് സീഡ് പോയിട്ടുള്ള മദർ പ്ലാന്റിനകത്ത് വെക്കുക. അതിനെ നിരീക്ഷിക്കുക. അതിനകത്ത് വരുന്ന സീഡിനെ എടുത്ത് നമ്മൾ ഉരച്ച് വെള്ളത്തിലിട്ട് അതിന് എല്ലാ ദിവസവും വെള്ളം മാറ്റിക്കൊടുത്ത് വേര് വന്നതിന് ശേഷം നമ്മൾ പ്ലാന്റ് നടും. പ്ലാന്റ് നട്ടിട്ട് ഇപ്പം നോർമൽ ട്രോപ്പിക്കൽ വെറൈറ്റീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, അപ്പോഴാണ് ബഡ് വന്നിട്ട് അത് വിരിയുമ്പോഴത്തേക്ക് നമ്മളെടുത്ത അച്ഛനും അമ്മയും ഉണ്ടായിരിക്കുമല്ലോ, അത് രണ്ടിൻ്റെയും കളറല്ല. അപ്പം റെഡും വൈറ്റുമാണ് എടുത്തത്, റെഡും അല്ല വൈറ്റും അല്ല, വേറെ കളറാണ് വരുന്നതെങ്കിൽ നമുക്ക് പുതിയ വെറൈറ്റിയാന്ന് പറയാം. പക്ഷെ അന്നേരം നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. വീണ്ടും 3 വർഷം
1: അല്ലെങ്കിൽ
0: വീണ്ടും ഒരു 3 മാസം വെയിറ്റ് ചെയ്യും, വീണ്ടും റിപ്പോർട്ട് ചെയ്യും, സെയിം പോവാണെങ്കിൽ ഓക്കെ വീണ്ടും. അങ്ങനെ 3-4 പ്രാവശ്യം നമ്മൾ പ്രോസസ് കണ്ടിന്യൂസ്. അപ്പോഴും സെയിം പ്ലാന്റ് ആണെങ്കിൽ പുതിയൊരു വെറൈറ്റി ആയി
1: ഉറപ്പിക്കും. പുതിയ വെറൈറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെ പേരും സ്വന്തമാണോ കൊടുക്കുന്നത്?
0: അപ്പോഴും നമ്മൾ പിന്നെ പുതിയൊരു വെറൈറ്റി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്കത് സ്വന്തമായിട്ട് പേര്, നമ്മളെ മക്കൾക്ക് നമുക്ക് സ്വന്തമായിട്ട് പേരിടാമല്ലോ. അങ്ങനെയാണ് ഓരോ അമേരിക്കൻ പേരുകൾ നമുക്ക് പുറത്തുനിന്ന് വന്നാലും എല്ലാം അങ്ങനെയാ
1: വരാം. അങ്ങനെ എത്ര വെറൈറ്റീസ്?
0: ഞാനൊരു 3 വെറൈറ്റി ആണ് ഹാർഡി. പക്ഷേ നമുക്ക് അടുത്തുള്ള കുറച്ച് പേർക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ്, കാരണം എല്ലാ മണ്ണിലും ഒരുപോലെ തിരിയുമോ എന്ന് അറിയാൻ ശേഷി എനിക്ക് മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലത് ഭദ്രമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവർക്കും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് മാത്രം പേര് ഞാൻ മെൻഷൻ ചെയ്ത് പുറത്ത് പബ്ലിഷ്
1: ചെയ്യുന്നുള്ളത്.
0: പിന്നെ സീഡ് ഇട്ടിട്ട് കിളിർത്തിട്ട് നമുക്ക് ഇഷ്ടംപോലെ പേരൊന്നും മെൻഷൻ ചെയ്യാതെ തന്നെ നമ്മൾ പോളിനേഷൻ ചെയ്യാതെ സീഡിട്ട് കിളിർത്ത് പല വെറൈറ്റീസും വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സീഡ് കിളിർത്തിയെന്ന് പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സിന് ഇന്നത് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് കൊടുക്കുന്നുണ്ട് പൂക്കൾ.
1: അപ്പൊ ഈ ട്രോപ്പിക്കൽ വെറൈറ്റീസ് എപ്പോഴും
0: പൂക്കുന്നത്
1: നമ്മുടെ വർഷം മൊത്തം അത് പൂക്കൾ വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ അതിന്റെയും ഇഷ്ടമാതിരി വെറൈറ്റീസ് താങ്കളുടെ കയ്യിലുണ്ടല്ലേ?
0: ട്രോപ്പിക്കൽ വെറൈറ്റീസിൽ നമുക്ക് സീഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ട്യൂബർ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
1: ട്യൂബർ കിട്ടാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് അതിന്റെ അകത്ത് ട്യൂബർ വരും.
0: നമുക്ക് സെമി ട്രോപ്പിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഒരു 6-7 ട്യൂബർ നമുക്ക് കിട്ടും. പക്ഷെ ട്രോപ്പിക്കൽ ആകുമ്പോൾ നമ്മൾ 6 മന്ത് കഴിയുമ്പോഴത്തേക്ക് ഇറക്കി ചെറിയ റണ്ണേഴ്സ് ആയിരിക്കും കിട്ടുക. അപ്പൊ ട്രോപ്പിക്കൽ വെറൈറ്റീസിന് കട്ട് ട്യൂബർ കിട്ടാൻ പാടാണ്. കിട്ടില്ല എന്നല്ല, എപ്പോഴും ബ്ലൂമിംഗ് അല്ലേ, അപ്പൊ അത് ട്യൂബർ ഫോം ആവുന്ന ടൈം കിട്ടുന്നില്ല. അപ്പൊ ചിലപ്പോൾ ഒരു 1 ഇയർ എടുക്കും നമ്മള് റിപ്പോർട്ട് ചെയ്യാം.
1: അപ്പൊ അതിനുവേണ്ടി അതിന്റെ പ്ലാന്റിംഗ് മെറ്റീരിയൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കിട്ടുന്നത്?
0: 1 ഇയർ വെയിറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അധികം തന്നെ പുതിയൊരു പ്ലാന്റ് റണ്ണർ കട്ട് ചെയ്ത് പുതിയതായിട്ട് ബ്ലൂം ചെയ്തിട്ട് ഇതിനെ കുറച്ചെടുത്ത് അണലത്തേക്ക് വെക്കണം. ഇത് എല്ലാവരും പറയുമെന്നറിയില്ല, ട്യൂബർ ഫോം ആവാം. എന്നിട്ട് ബ്ലൂമിംഗ് ബഡ് വരുമ്പോഴേനും അത് കട്ട് ചെയ്ത് കളയണം. അപ്പൊ ഇത് ബ്ലൂമിംഗ് വരുന്നില്ലല്ലോ, അപ്പോഴേ കുറച്ച് ട്യൂബർ ഫോം ആക്കി
1: എടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ എവിടെങ്കിലും പോയി പരിശീലനം വല്ലതും എടുത്തിട്ടുണ്ടോ അതോ സ്വന്തം എക്സ്പെരിമെന്റ് കൊണ്ടാണ്?
0: സ്വന്തം എക്സ്പെരിമെന്റ്. ഞാനും മക്കളും, മക്കളെനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല, അവരാണ് ഫുൾ സപ്പോർട്ട്. കൊറോണ ടൈമിൽ ടിവിയോ

0: മൊബൈലിന് ഒന്നും അഡിക്റ്റ് ആവാതെ ആ ടൈം ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പ്ലാൻസ് ഒരു 10-15 പ്ലാൻസ് ആയ സമയത്ത് ആണ് കൊറോണ വരുന്നത്. പക്ഷെ അതിൽ നിന്ന് വരെ ഇന്നും എൻ്റെ മോനൊരു 19 കൊറിയർ പാക്ക് ചെയ്തിട്ടാണ് കോളേജിലേക്ക് പോയത്. ഏറ്റവും ഫുൾ സപ്പോർട്ടായിരുന്നു.
1: അപ്പൊ അത്രയും ഓർഡേഴ്സ് കിട്ടാറുണ്ട്.
0: ഇല്ല, പുറത്തുനിന്നാണ്. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. പിന്നെ നഴ്സറികളിൽ സ്ഥിരമായിട്ട് നഴ്സറികളിൽ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്ത് എല്ലാ മന്തിലും 19 പ്ലാന്റ്സ് തന്നെ പോട്ടോടുകൂടി സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇവിടുന്ന് ട്രാൻസിറ്റിന് വരെ വന്ന് പോട്ടോടുകൂടി വാങ്ങിക്കുന്ന പിന്നെ സ്ഥിരം കസ്റ്റമർ ഉണ്ട്. അവര് പറഞ്ഞു കൊടുത്ത് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളിലൊരു വിശ്വാസമുണ്ട്, അതുകൊണ്ട് എന്റെ അടുത്ത് തന്നെ വരും എന്ന് നമുക്കറിയാം. കാരണം ജെനുവിൻ ആയിട്ട് ഞാൻ ഇന്നൊരു പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുള്ളൂ ഈ ടൈം വരെ.
1: നല്ലൊരു
0: സംരംഭമാണ് സാർ. കാരണം നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ഈ പ്ലാൻ രാവിലെ ഇറങ്ങി ഡോർ, എന്റെ വീടിന് എനിക്കൊരു 10 സെന്റും വീടുവാണുള്ളത്, ഒരു 5 സെന്റോളം വീട് നിൽക്കുക. ബാക്കി ഫ്രണ്ടിൽ ഡോർ ഇറങ്ങിയാലും ബാക്കിലെ ഡോർ തുറന്നാലും സൈഡിൽ ഫുൾ ജനൽ തുറന്നാലും എല്ലാം വാട്ടർ പ്ലാന്റ്സ് ആണ്. നമുക്കറിയാം ഈ ചെടിയിൽ പൂവുണ്ട്, ഇന്നലെ വിരിഞ്ഞ പൂവാണ്. പക്ഷേ ഒരു ദിവസം എനിക്ക് 4-5 വട്ടം ഈ പൂക്കളെ പോയി കണ്ടില്ലെങ്കിൽ സമാധാനം വരില്ല. എവിടെയെങ്കിലും ഒരു യാത്ര പോയാലും പൂ ഒടിഞ്ഞു പോയിട്ടുണ്ടാവോ, കാറ്റത്ത് പോയോ,
1: അങ്ങനെയൊക്കെ.
0: വെള്ളം ഫില്ല് ചെയ്യണം ഒരു, കാരണം ഞങ്ങൾ വീടിന് ചുറ്റുമുണ്ട്. ഇപ്പൊ മഴയുണ്ട്, പ്രശ്നമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു ദിവസം ഒരു 4-5 ടാങ്ക് വെള്ളം ഫുള്ളതിന് വേണം. ഞാൻ രാവിലെ 8:30 മക്കള് സ്കൂളിൽ പോയി തുടങ്ങിയാൽ ഒരു 11:30 വരെ എനിക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ ടൈം. ഒരു സെക്ഷൻ ഒഴിച്ച് കഴിയുമ്പോഴത്തേ അടുത്ത സെക്ഷൻ തീരും. അപ്പൊ അത്രയും മെയിൻ്റനൻസ് നല്ലതാണ്.
1: വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ചെയ്യുന്നത്?
0: ഇതിന് മെയിൻ ആയിട്ട് ഞാൻ വളം കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. വെയിൽ ഉണ്ട് എങ്കിൽ മസ്റ്റ് ആയിട്ടും പൂ പിടിക്കും. പിന്നെ നമുക്ക് വെയിലില്ല, തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡാപ്പ് എന്ന് പറയുന്ന വളം കൊടുക്കാം. ഞാൻ കൊടുക്കുന്നില്ല, കാരണം എനിക്ക് നല്ല വെയിലാണ്, അന്തരീക്ഷം കാലാവസ്ഥ എല്ലാം എനിക്ക് യോജിച്ചതാണ്. 15 ദിവസം കൂടുമ്പോഴത്തേക്ക് കൊടുക്കാം. 15 ദിവസത്തിൽ ഒരിക്കൽ ഡാപ്പാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 8-9 തരി ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അതിന്റെ സെന്റർ പോർഷനിൽ, പോട്ടിന്റെ സെന്റർ പോർഷനിൽ വെച്ച് കൊടുക്കാം. അടുത്ത 15 ദിവസം NPK വെച്ച്
1: കൊടുക്കാം.
0: വേണമെങ്കിൽ ചെയ്യാം. അല്ല, മിക്ക ആൾക്കാരും ചെയ്യുന്നുണ്ട്. കാരണം എന്നെ പോലുള്ള എനിക്ക് കിട്ടുന്ന കാലാവസ്ഥ എല്ലാവർക്കും കിട്ടണമെന്നില്ല. തണുപ്പ് സ്ഥലമുള്ളവർക്ക് എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്.
1: പിന്നെ ഇതില് രോഗങ്ങളോ കീടങ്ങളോ അങ്ങനെയൊക്കെ വരാറുണ്ടോ?
0: ഫംഗസ് ഉണ്ടാവും, കിടങ്ങളെല്ലാം ഉണ്ടാവും, അതിനെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ വാട്ടർ പ്ലാന്റ്സ് ആണ്, വെള്ളത്തിൽ കൊതുകുവരാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അതിനകത്ത് ചെമ്പെന്ന് പറഞ്ഞത്
1: ഞങ്ങൾക്ക്
0: അത്യാവശ്യം തവളയും കാര്യങ്ങളും ഉണ്ട്, ഞാൻ ഒന്നും നശിപ്പിക്കാറില്ല. അപ്പോഴത്തേക്ക് കൂത്താടിയെല്ലാം കഴിച്ചു പോവും. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ജെമ്പെന്ന് പറയുന്ന ഒരു മരുന്ന് യൂസ് ചെയ്യാം. അത് 2 ഗ്രാം 2 ലിറ്റർ വെള്ളത്തിൽ ഓരോ അടപ്പ് കൊടുത്താൽ
1: അത്
0: മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നമ്മൾ ഇത്രയും വാട്ടർ പ്ലാന്റ്സ് അതിൽ വെള്ളത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളെ പരിസരക്കാർ നൈബേഴ്സ് എല്ലാം ഉണ്ട്, അവർക്ക് ആർക്കും ഇതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്.
1: ഇത് ലോട്ടസിനെ വെച്ച് നമ്മുടെ വാട്ടർ ലിലീസും ഉണ്ടല്ലോ,
0: സെയിം പ്രോസസിങ് ആണ്. പക്ഷേ ഇത്രയും വളം വേണ്ട, ഇത്രയും മണ്ണ് വേണ്ട, പോട്ടിന് പോട്ട് ചെയ്യാം. പക്ഷേ മെയിൻ്റെനൻസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം വാട്ടർ പ്ലാന്റ്സ് ആണ്.
1: പിന്നെ വാട്ടർ ക്വാളിറ്റി നമുക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണോ?
0: അങ്ങനെ കുറച്ച് വെള്ളം കുറഞ്ഞെന്നും പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പം എനിക്ക് വെള്ളമില്ലാത്ത ടൈമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് കുറച്ച് ഹാഫ് ടബായാലും പ്രശ്നമില്ല. ഫുൾ വെള്ളത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് പ്ലാന്റ് കുറച്ചുകൂടെ ഹെൽത്തി ഉണ്ടാവും.
1: ഈ വെള്ളത്തിന്റെ ക്വാളിറ്റി അത് നമുക്ക് നോക്കണോ? ചിലപ്പോൾ ഏത് വെള്ളം ഒഴിച്ചാലും പ്രശ്നമില്ല.
0: ഇല്ല, നമുക്ക് ക്ലോറിനുള്ള വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മള് അല്ലെങ്കിൽ തലേന്ന് പിടിച്ചു വെച്ചിട്ട് നമ്മള് വെള്ളം തെളിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. ഞാൻ കിണറ്റിൽ വെള്ളമാണ് ഉപയോഗിക്കുന്നത്, കിണറ്റിൽ വെള്ളം ധാരാളം.
1: താങ്കളുടെ ഇത്രയും ഈ വാട്ടർ പ്ലാന്റ്സ് കണ്ടിട്ട് ആൾക്കാർ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു വരാം?
0: ഒരുപാട് പേര് ചോദിച്ചു വരാറുണ്ട്. എന്നെ കണ്ടിട്ട് ഒരുപാട് പേര് വാട്ടർ പ്ലാന്റ്സ് തുടങ്ങിയ ആൾക്കാരുണ്ട്, ചെടി നടത്തുന്ന കടയായിട്ട് തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഫുൾ സപ്പോർട്ട്. ഏത് സമയത്തും എപ്പോഴും സംശയം ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കാൻ വില്ലിങ്ങാണ്. ചെയ്ത് കൊടുക്കുന്ന കുറെ വീടുകളുണ്ട്, അവര് നമ്മളെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഞങ്ങൾ പോയി മെയിൻറ്റെയിൻ ചെയ്യണം, ഞങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്.
1: നല്ലൊരു സംരംഭമായിട്ട്
0: നമുക്ക്, കാരണം നമുക്ക് മനസ്സിന് യാതൊരു ടെൻഷനില്ല സാർ. വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് നോർമലി എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇത് പോയി ആ പൂക്കളുടെ അടുത്ത് പോയി കുറച്ചു നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിഷമം എങ്ങോട്ട് പോയെന്നുള്ള അറിയില്ല.
1: പിന്നെ ഹാർഡി വെറൈറ്റീസ് ഒക്കെ പറയുമ്പോൾ ഇത് വെളിയിൽ വരുത്തും, അതൊക്കെ നല്ല വിലയായിരിക്കും.
0: അത്യാവശ്യം പുതിയ വെറൈറ്റീസ് നമ്മൾ പുറത്തുനിന്ന് വരുന്ന തായ്ലൻഡിന്റെ, വിയറ്റ്നാമിൽ നിന്നൊക്കെ വരുന്നത്. പിന്നെ ആമ്പലൊക്കെ ആണെങ്കിൽ 1 ലക്ഷം വരെ റേറ്റ് ഉണ്ട്. പിന്നെ ആമ്പലിന്റെയൊക്കെ കിഴങ്ങെന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു പാക്കിന്റെ അത്ര ഉണ്ടാവും. പക്ഷേ ലോട്ടസ് അങ്ങനെയല്ല, കുറച്ച് ട്യൂബർ വലിയ ട്യൂബർ ആയിരിക്കും. പക്ഷെ അവരായിരിക്കും ഒരിക്കലും നശിച്ചു പോയാൽ നമുക്ക് തരാൻ വില്ലിങ് ആയിരിക്കും. ഇപ്പൊ 10,000 രൂപ എടുത്ത് ട്യൂബർ വാങ്ങിച്ച് അത് എയറിൽ ഇവിടെ വന്ന് നശിച്ചു പോയാൽ 10,000 രൂപ പോയി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊടുക്കാൻ വില്ലിങ് ആണ്. ഇപ്പം അവർ പറയുന്ന ടൈമിൽ ചിലപ്പം നശിച്ചു പോയെന്ന് പറയുമ്പോഴത്തേ എന്റെ ചിലപ്പോൾ ട്യൂബർ ഉണ്ടാവില്ല. നെക്സ്റ്റ് ടൈം എപ്പോഴാണോ അപ്പോൾ ഞാൻ കൊടുക്കാം. പൂർണ്ണ ഉത്തരവാദിത്വമാണ്.
1: ഈ ട്യൂബർ പ്രൊഡക്ഷൻ വർഷം മൊത്തം
0: ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ടാവും. ഇന്ന് ഈ ഒരു പ്ലാന്റാണെ അടുത്ത് നാളെ വരുന്ന വേറൊരു പ്ലാന്റിനെ കുറിച്ചായിരിക്കും.
1: ഇപ്പൊ സിമല മാഡം, ഇത്രയും വാട്ടർ പ്ലാന്റ്സ് താങ്കളുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഒരു വാട്ടർ പ്ലാന്റ്സ് വീട്ടിലാർക്കെങ്കിലും നടണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ അതിന്റെ രീതി പറഞ്ഞതാണ്. പൊതുവെ ചെയ്യുന്ന ഒരു തെറ്റ് എന്തുമായിരിക്കും, അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ?
0: ഇപ്പൊ ഈ അടുത്ത ടൈമില് എനിക്ക് വന്നൊരു കസ്റ്റമറാണ്, ട്യൂബർ അയച്ചെടുക്കാൻ പറഞ്ഞ് മലപ്പുറത്തേക്കാണ്. ട്യൂബർ 3 എണ്ണം അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ് നടന്ന വീഡിയോസ് മുന്നേ ഉണ്ടായിരുന്നു, വീഡിയോസ് സഹിതം ഇട്ട് കൊടുത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം.

0: പറഞ്ഞു കൊണ്ടുപോയി നട്ടു. നട്ട് നമ്മൾ റോസാക്കാകുമ്പോൾ കുത്തി വെക്കത്തില്ലേ, സെയിം പ്രോസസ്സ്.
1: ഓക്കെ ഓക്കെ,
0: അങ്ങനെ തന്നെയുണ്ട്. പിന്നെ കൊണ്ട് തണലത്ത് വെക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ നമ്മൾ സാധാ ചെടി പോലെ മണ്ണും വളം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആൾക്കാരുണ്ട്.
1: അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യണം.
0: അതൊക്കെ അവോയ്ഡ് ചെയ്യണം. ഞാൻ കൊടുക്കുന്ന മിക്കവാറും എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ എനിക്ക് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് കിട്ടുന്നത് ഞാൻ ചോദിക്കുന്ന അയച്ച പ്ലാന്റ് കിട്ടിയോ, സേഫ് ആണോ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, പിക്കെടുത്ത് അയക്കുക എന്ന് പറയും. അങ്ങനെ അയക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ സ്ഥിര കസ്റ്റമറാണെ അയക്കില്ല, സാധനം കിട്ടിയിട്ടോ എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരും ചെയ്യാറും. കൃത്യമായിട്ട് ചെയ്യും, കാരണം ഞാൻ കൊടുക്കുന്ന സാധനം അവിടെ പൂ പിടിച്ച് കണ്ടിട്ട് അവരുടെ ഒരു സന്തോഷം കാണാന്നുള്ളതാണ് എന്റെ മെയിൻ സന്തോഷം.
1: എനിവേ സിംല മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ച് സംസാരിച്ച്, ഞാൻ പറഞ്ഞ മാതിരി ഒരു പാഷനായിട്ട് തുടങ്ങി, പക്ഷെ ഇപ്പോൾ ഒരു സംരംഭം തന്നെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവിധ ആശംസകളും.
0: ഓക്കെ, താങ്ക് യു.
2: താമരയും ആമ്പലും, സൗന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക്. കൊല്ലം ജില്ലയിലെ കലക്കോടുള്ള സിംല സജീറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സിംല സജീറിന്റെ ഫോൺ നമ്പർ പറയാം, 9645 862 557.

0: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിൻ്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രിധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിൻ്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രിധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിച്ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്ത് തേങ്ങ ശേഖരിക്കേണ്ടത്? ഉത്തരം, മികച്ച തൈകൾക്ക് വേണ്ടി 25 മുതൽ 40 വർഷം വരെ പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്ത് തേങ്ങ ശേഖരിക്കേണ്ടത്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. വരാനിരിക്കുന്ന ഓണാഘോഷത്തിന് മുന്നോടിയായി വീടുകളിൽ സമൃദ്ധമായ പച്ചക്കറിത്തോട്ടങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പും പുതിയ പദ്ധതിയുമായി രംഗത്ത്. വിഷരഹിതവും ഗുണമേന്മയുള്ളതുമായ പച്ചക്കറികൾ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പൊതുജനങ്ങളെ പ്രാപ്തമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ മൺറോത്തുരുത്ത്, ഈസ്റ്റ് കല്ലട, പേരയം, കുണ്ടറ, പനയം, പെരിനാട്, തൃക്കരുവ, തൃക്കടവൂർ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു.

താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കുണ്ട്ര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണിയ എൻ ടി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 9383470373 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്റ്റെം മത്സ്യ സേവന കേന്ദ്രം പദ്ധതിയുടെ ഭാഗമായി കൊച്ചി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആന്റ് ഓഷ്യൻ സ്റ്റഡീസ് പനങ്ങാട് വെച്ച് സംഘടിപ്പിക്കുന്ന ശാസ്ത്രീയമായ ഞണ്ട് കൃഷിയിൽ അറിവും പ്രായോഗിക പരിചയവും ഒരുമിച്ച് നേടുവാനുള്ള പരിശീലനം ജൂലൈ 25 രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ നടത്തുന്നു. വാട്സ്ആപ്പ് ബുക്കിംഗിനായി 9544553253 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പരിശീലനത്തിന്റെ ഭാഗമായി ബക്കറ്റ് രീതിയിലുള്ള ഞണ്ട് കൃഷി, RAS പരിചയപ്പെടുത്തൽ, തത്സമയ ഫാം സന്ദർശനവും പ്രായോഗിക പരിശീലനവും, ഞണ്ട് കുഞ്ഞ്, തീറ്റ, ബൈബാക്ക് സൌകര്യത്തിലുള്ള മാർഗനിർദ്ദേശം, വാണിജ്യാടിസ്ഥാനത്തിൽ ലാഭകരമായി ഞണ്ട് കൃഷി ആരംഭിക്കുവാനുള്ള ബിസിനസ് മാർഗനിർദ്ദേശം, പരിശീലനത്തിന് ശേഷം 6 മാസത്തെ സാങ്കേതിക പിന്തുണ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്കിലെ അരുവിക്കര, ആനാട്, വെമ്പായം, പനവൂർ, നെടുമങ്ങാട്, കരകുളം, വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് നെടുമങ്ങാട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അധിബ പി.ബി. അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383470139 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആത്മാ പദ്ധതിയുടെ ഭാഗമായി വെളിയം കൃഷിഭവൻ സംഘടിപ്പിക്കുന്ന ശാസ്ത്രീയമായ തെങ്ങുകൃഷി, സമഗ്ര പോഷണ പരിപാലനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് കൊല്ലം ജില്ലാതല സെമിനാർ നാളെ രാവിലെ 10 മണിക്ക് ഓടനാവട്ടം സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 7907712327 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇപ്പോൾ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കേൾക്കാം കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,800, ആലപ്പുഴ 23,000, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,900, കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,200, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,500, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,800, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്ങര 20,000, കായംകുളം 21,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്ങര 18,000, പുത്തൂർ 14,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,000, കട്ടപ്പന 2,850. കുരുമുളക് അൺകാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പുത്തൂർ 69,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 22,000, പുനലൂർ 26,700, പുത്തൂർ 26,000, കോട്ടയം 25,000, പാല 23,500. പൈനാപ്പിൾ ക്വിന്റലിന് തിരുവനന്തപുരം 4,000, പുനലൂർ 3,500, കോട്ടയം 3,300. മഞ്ഞൾ കൊച്ചി ക്വിന്റലിന് 16,500. ഇപ്പോൾ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക കരകൌശല വിദഗ്ധർ, സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ എന്നിവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റേഷനുകൾ വഴി വിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: साथियों, हमारे नए रेलवे स्टेशन व्यापार कारोबार का भी माध्यम बन रहे हैं. यहां जो लोकल कारीगर है, विश्वकर्मा साथी है, महिलाओं के सेल्फ हेल्प ग्रुप्स हैं, उनके उत्पाद स्टेशन पर बिक सके ऐसी व्यवस्था बनाई गई है. और ये अमृत भारत स्टेशन हमारी विरासत, हमारी धरोहर के दर्शन भी कराते हैं.
0: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 19 മുതൽ 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും ഈ സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്നും സിബി ജോർജ് ചൂണ്ടിക്കാട്ടി.
2: The three-nation visits reflects India's growing engagement with Central and Eastern Europe and reaffirms our commitment to strengthening our partnerships with the countries in the region. It also complements India's broader engagement with Europe and the strategic partnership with the European Union.
0: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച സർവകക്ഷിയോഗം ചേരും. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് യോഗത്തിൽ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കും പാസാക്കലിനും പരിഗണിക്കും. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമത്തെക്കുറിച്ച് ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരിപാടിയെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുരക്ഷിതവും അന്തസ്സുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞു. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരുകളുടെയും തൊഴിലുടമകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി രണ്ട് ദിവസം കൂടി മാത്രം. മറ്റന്നാൾ രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനും നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസൃതമായി കായിക മത്സരങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുകയും കായിക താരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കടലിൽ രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുനിന്ന് മത്സ്യബന്ധനം നടത്താൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് അനുമതി നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം കേരളത്തിലെ ബോട്ടുകൾക്ക് ലെറ്റർ ഓഫ് ഓതറൈസേഷൻ നൽകി തുടങ്ങി. ആദ്യഘട്ടത്തിൽ കൊല്ലം, കൊച്ചി, മുനമ്പം, ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബോട്ടുകൾക്കാണ് LOA നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, മത്സ്യസമ്പത്ത് സുസ്ഥിരമായി വിനിയോഗിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഔദ്യോഗിക അനുമതി പത്രം ഇതാദ്യമായി നൽകിയത്. കഴിഞ്ഞയാഴ്ച ഒഡീഷയിലെ ഭുവനേശ്വറിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതി പത്രം വിതരണം ചെയ്തു. കൊല്ലത്തെ ബോട്ടുടമയും ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പീറ്റർ മത്യാസ് ഉപരാഷ്ട്രപതിയിൽ നിന്നും ചടങ്ങിൽ അനുമതി പത്രം കൈപ്പറ്റി. വിദേശ മത്സ്യബന്ധനയാനങ്ങൾ രാജ്യാന്തര കടൽ വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുമതിയിലൂടെ അവസരം ലഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
0: കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമാം, കിൽത്താൻ എന്നീ ദ്വീപുകളിലേക്ക് ആവും ആദ്യഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയിരുത്തിയതായി തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ കിഴക്ക്, വടക്ക് കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 4,11,190 പേരിൽ 4,04,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സിറിയ, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്ന് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓപ്പറേഷൻ നാസർ 2 ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതേസമയം ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നേരിടുന്നതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപഭോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്ക് ഒരു വഴികാട്ടി.
1: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയുടെ റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ന് റേഡിയോ ഗൈഡിൽ അധ്യാപകനായ ജിതിൻ ജയസ് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. നമുക്ക് കേൾക്കാം. നമസ്കാരം സാർ.
2: നമസ്കാരം.
1: ഈ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് ഒരു ലേമാൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി എന്തൊക്കെ മനസ്സിലാക്കണം?
2: ഭൂമിയുടെ ഘടന വളരെ എളുപ്പമുള്ള മേഖലകളാണ് ഇതിനകത്ത്. പലപ്പോഴും നമുക്ക് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വെറുതെ വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടുന്ന മാർക്കൊക്കെയാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ അന്തരീക്ഷത്തിലെ പാളികൾ എന്ന ടോപ്പിക് പോലെ തന്നെ ഈ ഭൂമിയുടെ ഘടനയും സ്കൂൾ ക്ലാസ്സുകളിൽ 8-ൽ 9-ലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ടോപ്പിക്കാണ് ഇത്. എക്സാമ്പിൾ, 3 പാളിയാണ് മെയിനായിട്ടുള്ളത്, ചിലതിൽ 4 പാളിയെന്നും കാണുന്നുണ്ട്. നമ്മുടെ 3 പാളി എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ക്രസ്റ്റ്, മാൻഡിൽ, കോർ, അതായത് ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. മലയാളം മീഡിയത്തിലോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ മലയാളം വാക്കായിട്ട് കാണുമ്പോഴും ഭൂവൽക്കം ആ ഇംഗ്ലീഷ് വാക്കിന് അതേപോലെ തന്നെ എടുത്തിട്ട് മാൻഡിൽ എന്നതിനെയാണ് അവിടെയും പരാമർശിക്കുന്നത്. അപ്പോൾ അവിടെയും ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് ഇംഗ്ലീഷിലോട്ട് വരുമ്പോഴത്തേക്കും ക്രസ്റ്റ്, മാൻഡിൽ, കോർ. അപ്പോൾ മാൻഡിൽ എന്ന വാക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിലും ബഹിരാവരണം എന്നും അതിനെ കാണുന്നുണ്ട്, ബഹിരാവരണം. അപ്പോൾ മാൻഡിലിന് പകരം വയ്ക്കാവുന്ന ഒരു വാക്കാണ് ബഹിരാവരണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഭൂവൽക്കം ഏറ്റവും മുകളിലുള്ള പാളിയാണ്, മധ്യഭാഗത്തായിട്ട് മാൻഡിൽ വരുന്നുണ്ട്, കേന്ദ്രത്തിലാണ് കാമ്പ് വരുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ചിലയിടത്ത് 3 പാളികളായി കാണപ്പെടുന്നു പറയും, ചിലപ്പോൾ 4 എന്ന് പറയും. ഈ 4 എന്ന് പറയുന്ന ഭാഗത്ത് വ്യത്യാസം ഇതാണ്, കാമ്പിനെ 2 തിരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, അകക്കാമ്പ്, പുറക്കാമ്പ്. അങ്ങനെയാണ് ഈ 4 പലപ്പോഴും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂവൽക്കം, മാൻഡിൽ, അകക്കാമ്പ്, പുറക്കാമ്പ് അപ്പോൾ 4 ആയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് 3 ആവശ്യമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കാമ്പിനെ കുറച്ചുകൂടെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്കും അകക്കാമ്പ്, പുറക്കാമ്പും കൂടെ ചേർത്താണ് പറയുന്നതെങ്കിൽ 4 അല്ലെങ്കിൽ 3. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം ഭൂവൽക്കത്തെ വീണ്ടും 2 തിരിക്കുന്നുണ്ട്, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. മാൻഡിലിനെയും വീണ്ടും 2 തിരിക്കുന്നുണ്ട്, ഉപരി മാൻഡിൽ, അധോ മാൻഡിൽ. അതുപോലെ കാമ്പിനെയും 2 തിരിക്കുന്നുണ്ട്, അകക്കാമ്പ്, പുറക്കാമ്പ്. അപ്പോൾ ഈ പറഞ്ഞ ഭൂവൽക്കം, മാൻഡിൽ, കാമ്പിനെല്ലാം വീണ്ടും ക്ലാസിഫൈ ചെയ്ത് വീണ്ടും വീണ്ടും ഡീപ്പായിട്ട് അകത്തോട്ട് തരംതിരിവുകൾ വീണ്ടും ഉണ്ട്.
1: സാർ, ആദ്യം നമുക്ക് ക്രസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം.
2: ഭൂവൽക്കം അന്തരീക്ഷത്തിലെ പാളികൾ നോക്കിക്കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിന്റെ ഭാഗത്താണ് നാമുള്ളത്. എന്നാൽ നമ്മുടെ ഭൂമിയുടെ ലേയേഴ്സ് നോക്കുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ ഘടനയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മളത് ഏറ്റവും മുകളിലാണ്, ക്രസ്റ്റിലാണുള്ളത്, ഭൂവൽക്കത്തിലാണുള്ളത്. അന്തരീക്ഷത്തിലെ പാളികൾ നോക്കിക്കഴിഞ്ഞാൽ അത് ട്രോപ്പോസ്ഫിയറിലും, എന്നാൽ ഭൂമിയുടെ ഘടനയിൽ നോക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഉള്ളത് ഏറ്റവും മുകളിലായിട്ടുള്ളത് ക്രസ്റ്റിന്റെ ഭാഗത്താണ്, അതായത് ഭൂവൽക്കത്തിന്റെ ഭാഗത്ത്. അപ്പോൾ ഭൂവൽക്കം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കിണർ കുഴിക്കുന്നതും കുഴൽ കിണർ കുഴിക്കുന്നതുമായിട്ടുള്ള ഈ കട്ടിയുള്ള കല്ലും മണ്ണും എല്ലാം ഉണ്ടായിരിക്കുന്ന ഭാഗമെന്ന് മനസ്സിൽ കണ്ടാൽ മതിയാകും. ഇതുപോലെ ഖരാവസ്ഥയുള്ള ഭാഗമാണ് ഭൂവൽക്കം. നാം എല്ലാവരും വസിക്കുന്നത് ഭൂവൽക്കത്തിലാണ്. ഈ ഭൂവൽക്കം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കനം കുറഞ്ഞ പാളിയാണ്, ശരാശരി ഒരു 40 കിലോമീറ്ററേക്ക് കനമുള്ളൂ. ഓരോ ഭാഗത്ത് വ്യത്യാസമുണ്ടെങ്കിലും ശരാശരി ഒരു 40 കിലോമീറ്റർ കനമുള്ള ഏറ്റവും നേർത്ത പുറന്തോട്, നേർത്ത പാളിയാണ് ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്. ഈ ഭൂവൽക്കത്തിൻ്റെതായിട്ടുള്ള കനം പലപ്പോഴും ചോദിക്കാറുണ്ട്, ശരാശരി 40. പക്ഷേ നമ്മുടെ ഭൂവൽക്കത്തിനെ 2 തിരിക്കും, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം, 2 തിരിക്കുന്നുണ്ട്. അതിന്റെ വ്യത്യാസം ഇതാണ്, നമ്മുടെ സാധാരണ ഭൂമിയുടെ ഉപരിതലം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വൻകരയും ഉണ്ട്, സമുദ്രവും ഉണ്ട്. ഈ വൻകര എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ഈ കരഭാഗം, എന്നാൽ സമുദ്രത്തിന്റെ അടിയിലും ഒരു കരഭാഗമുണ്ട്. സമുദ്രത്തിലെ വെള്ളമെല്ലാം വറ്റുകയാണെങ്കിൽ സമുദ്രത്തിന്റെ അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു കരഭാഗമുണ്ട്. ഉദാഹരണത്തിന് കപ്പലൊക്കെ ചെന്ന് അടിയിലായിട്ട് അടിത്തട്ടിൽ കിടക്കുന്ന ചിത്രമൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കാണുന്ന അതേ സെയിം സംഭവം തന്നെയാണ്. കടലിനടിയിലും ഒരു കരഭാഗമുണ്ട്, ആ കരഭാഗമാണ് സമുദ്ര ഭൂവൽക്കം. ഉപരിതലത്തിൽ കാണപ്പെടുന്ന വൻകരയുള്ള നമ്മുടേതായിട്ടുള്ള ഈ വസിക്കുന്ന ഈ പ്രദേശമാണ് വൻകര ഭൂവൽക്കം. കടലിനടിയിൽ കാണുന്ന ഭാഗമാണ് സമുദ്ര ഭൂവൽക്കം. അത്തരത്തിൽ ഭൂവൽക്കത്തെ 2 തിരിക്കും, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. ഏറ്റവും കനം കുറഞ്ഞ പാളിയാണ് ഈ ഭൂവൽക്കം, ശരാശരി 40 കിലോമീറ്റർ. ഈ വൻകര ഭൂവൽക്കമാണെങ്കിൽ 60 കിലോമീറ്റർ ആണുള്ളത്.
1: 60 കിലോമീറ്ററാണ്
2: വൻകര ഭൂവൽക്കം ഹൈറ്റ് ശരാശരി. അതിൽ പർവ്വതങ്ങളെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ 70 കിലോമീറ്ററാണ്. സമുദ്ര ഭൂവൽക്കം 20. എന്നാൽ സമുദ്രത്തിനകത്ത് ഗർദ്ദങ്ങളുണ്ട്, ഗർദ്ദങ്ങളെയും കൂടെ പരിഗണിച്ച്
1: കഴിഞ്ഞാൽ ട്രഞ്ചസ്
2: അതിനെയും കൂടെ നോക്കി കഴിഞ്ഞാൽ 5 കിലോമീറ്ററാണ്. ചുരുക്കി പറഞ്ഞാൽ ഡീപ്പായിട്ട് നമ്മളിങ്ങനെ തരംതിരിച്ച് പോകുന്നതെന്ന് കഴിഞ്ഞാൽ ഒരുപാട് അളവുകൾ വരും. ഈ എല്ലാത്തിൻ്റെയും ലെങ്ത് ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി പി എസ് സിക്ക് ആവശ്യമുള്ളത് 40 ശരാശരി 40 ആവശ്യമുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ആവശ്യമുള്ളത് ഭൂമിയുടെ ഏറ്റവും നേർത്ത കനം കുറഞ്ഞ പുറന്തോടാണ് ഭൂവൽക്കം. ഈ ഭൂവൽക്കം 40 കിലോമീറ്ററാണ് ശരാശരി കനമായിട്ടുള്ളത്. ഭൂവൽക്കത്തിന് 2 തിരിക്കും, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. നാമെല്ലാം ഉള്ളത് വൻകര ഭൂവൽക്കം, കടലിൻ്റെ അടുത്തിട്ടുള്ളത് സമുദ്ര ഭൂവൽക്കം. അതുപോലെ തന്നെ ഈ ഭാഗമാണെങ്കിൽ നമ്മുടെ ഈ ഭൂവൽക്കം ഖരാവസ്ഥയിലാണ് കാണപ്പെടുക, സോളിഡാണ്, സോളിഡായിട്ടാണുള്ളത്. നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നേ ഉള്ളൂ, കാരണം

0: കുഴിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന എല്ലാം കല്ലും മണ്ണൊക്കെ തന്നെയാണ്, അതുകൊണ്ട് സോളിഡാണ്. അപ്പോൾ ഇവിടെ ഈ വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തിനെയും അതിൻ്റെ ധാതുക്കൾ അല്ലെങ്കിൽ മൂലകങ്ങളുടെ അടിസ്ഥാനത്തിൽ സിയാൽ സിമ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
1: സിയാൽ എനിക്ക് തോന്നുന്നു കരയാണ്,
0: സിയാൽ എന്ന് പറയുമ്പോൾ കരയാണ്, കാരണം സിലിക്കൺ അലുമിനിയം. അപ്പോൾ സിലിക്കൺ അലുമിനിയ ധാതുക്കളുടേതായിട്ടുള്ളതോടെ സംയോജനമാണ് ഇവിടെ വരുന്നത്, സംയുക്തങ്ങളാണ് ഇവിടെ. അപ്പോൾ അത് സിലിക്കണും അലുമിനിയത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ സിമ വരുമ്പോഴത്തേക്കും സിലിക്കണും മഗ്നീഷ്യമാണ്. അപ്പോൾ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന പേര് സിയാലും സമുദ്ര ഭൂവൽക്കമാണെങ്കിൽ സിമയുമാണ്. വൻകര ഭൂവൽക്കം സിയാലും സമുദ്ര ഭൂവൽക്കം സിമയുമാണ്. ഈ സിയാൽ എന്ന് പറയുന്നത് സിലിക്കയും അലുമിനിയമാണ്. അത് നമ്മൾ കോമ്പൗണ്ട് എലമെന്റാന്ന് ഇല്ല, ചിലപ്പോൾ സിലിക്ക അലുമിന എന്നൊക്കെ ആയിരിക്കും കാണുക, പക്ഷേ സിലിക്കൺ അലുമിനിയം. എന്നാൽ സിലിക്കണും മഗ്നീഷ്യമാണ് നമ്മുടെ സിമയിൽ കാണുന്നത്,
1: സമുദ്രം.
0: ആ സമുദ്രഭാഗം. അപ്പോൾ വൻകര ഭൂവൽക്കം ഇത്രയേ ഉള്ളൂ, കനം കുറഞ്ഞ പുറന്തോട് ഏറ്റവും മുകളിലായിട്ടാണ് ഉള്ളത്. ഈ ഭാഗമാണെങ്കിൽ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. സിയാല് വൻകര ഭാഗം, സിമ സമുദ്രഭാഗം. ശരാശരി 40 കിലോമീറ്റർ കനം കുറഞ്ഞ പാളിയാണ് ഈ ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്. ഇതെല്ലാം ഖരാവസ്ഥയിലാണ് കാണപ്പെടുക, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്.
1: അടുത്ത പാളിയായ മാന്റിലിനെ കുറിച്ച്,
0: മാന്റില്, മാന്റിലും ഇതുപോലെ തന്നെയാണ്. ഇതിനെയും രണ്ടായി തിരിക്കുന്നുണ്ട്, ഉപരി മാന്റിൽ അധോ മാന്റിൽ.
1: സാധാരണ
0: അപ്പർ മാന്റിൽ, ലോവർ മാന്റിൽ.
1: ലിത്തോസ്ഫിയറും ഈസ്റ്റിനോസ്ഫിയറും ഒക്കെ എന്താണ്?
0: ലിത്തോസ്ഫിയർ പേര് സൂചിപ്പിക്കുന്ന പോലെ അതിന്റെ മലയാളം വാക്ക് എങ്ങനെയാണ്? ശിലാമണ്ഡലം. ശിലകളാൽ നിർമ്മിക്കപ്പെട്ടുള്ള ഖരാവസ്ഥയുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. ഇപ്പോൾ പറഞ്ഞ ഭൂവൽക്കം ഖരാവസ്ഥയിലാണ് കാണപ്പെടുക, സോളിഡാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഭാഗമാണ് മാന്റിൽ. ഈ മാന്റിലിന്റെ രണ്ട് ഭാഗമുണ്ടായിരുന്നു, അപ്പർ മാന്റിൽ ലോവർ മാന്റിലും, ഉപരി മാന്റിലും അധോ മാന്റിലും. ഈ ഉപരി മാന്റിൽ എന്ന് പറയുന്ന മുകളിലത്തെ ഭാഗവും സോളിഡാണ്, ഖരാവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ ഭൂവൽക്കവും തൊട്ട് താഴെയുള്ള മാന്റിലിന്റെ മുകളിലത്തെ ഭാഗമായ അപ്പർ മാന്റിലും ചേരുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ. അപ്പോൾ ലിത്തോസ്ഫിയർ പേര് സൂചിപ്പിച്ച പോലെ ഖരാവസ്ഥയുള്ള ഭാഗമാണ്. ഖരാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ഭൂവൽക്കം ഖരാവസ്ഥയാണ്, തൊട്ട് താഴെയുള്ള മാന്റിലിന്റെ ഉപരിഭാഗം ഉപരി മാന്റിലും ഖരാവസ്ഥയാണ്. ഒരുമിച്ച് വിളിക്കുന്ന പേര് ലിത്തോസ്ഫിയർ. അതിന് താഴോട്ടുള്ളതെല്ലാം ഉരുകിയ അവസ്ഥയിലാണ്, അർദ്ധദ്രവാവസ്ഥയിലൊക്കെ ഉള്ള ഭാഗമാണ്, നമ്മുടെ മാഗ്മ തിളച്ചു മറഞ്ഞു നടക്കുന്ന ഭാഗം, വോൾക്കാനോ. പിന്നെ അഗ്നിപർവ്വതത്തിലൂടെ ഇനി ഈ കാണുന്ന അസ്തോനോസ്ഫിയറിന്റെ ഭാഗത്ത് നിന്നുമാണ് മാഗ്മ മുകളിലേക്ക് വന്നിട്ട് ലാവ തണുത്തുറഞ്ഞ് പുറത്തോട്ട് വരാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശിലകൾക്ക് താഴെയായിട്ട് അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പോൾ ഏറ്റവും മുകളിലായിട്ടുള്ള ഖരാവസ്ഥയിലുള്ള എല്ലാത്തിനും ഒരുമിച്ച് വിളിക്കുന്ന പേര് ലിത്തോസ്ഫിയറും, അതിന് താഴെയുള്ള അർദ്ധദ്രവാവസ്ഥയുള്ള ഭാഗം അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്ന എല്ലാം അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലം എന്നറിയപ്പെടുന്ന മുകളിലത്തെ ഭാഗമാണെങ്കിൽ മുഴുവൻ സോളിഡാണ്. എന്നാൽ ഈ താഴെയുള്ള ഭാഗത്ത് അസ്തനോസ്ഫിയർ എന്നാണ് ഇനി അടുത്ത് അഗ്നിപർവ്വതത്തിലൂടെ എല്ലാം പുറത്തേക്ക് വരാൻ പോകുന്നത്. നമ്മുടെ മെഴുകുതിരി, നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ മെഴുകുതിരിയുടെ അറ്റത്ത് ചെറിയ ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ മെഴുകു ഉരുകി വന്നിരിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് തൊട്ടുനോക്കും. ഈ തൊട്ട് നോക്കുമ്പോഴത്തേക്കും അതിന്റെ മുകളിലെല്ലാം ഖരാവസ്ഥയിലായിരിക്കും, അല്പം അത് തണുത്തുറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും ഒരു കൗതുകത്തിന് നമ്മൾ പതിയെ ഒന്ന് കുത്തിപ്പൊട്ടിക്കും, വിരലുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് ലിക്വിഡ് ആയിരിക്കും, മുകളിലാണെങ്കിൽ ഖരാവസ്ഥയിലായിരിക്കും, അകത്താണെങ്കിൽ ലിക്വിഡ് ആയിരിക്കും. ഇതേ അവസ്ഥയിലാണ് മാന്റിലും ഉള്ളത്. മാന്റിലിന്റെയും മുകളിലത്തെ ഭാഗമെല്ലാം ഖരാവസ്ഥയും അകത്തുള്ളതെല്ലാം ലിക്വിഡ് ഫോമിലാണ് ഉള്ളത്. ആ ഖരാവസ്ഥയിലുള്ള മാന്റിലിന്റെ മുകളിലത്തെ ഭാഗമാണ് നമ്മൾ ഉപരി മാന്റിൽ എന്നറിയപ്പെടുന്നത്, അപ്പർ മാന്റിൽ. അതിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഈ അർദ്ധദ്രവാവസ്ഥയുള്ള ഭാഗത്തെയാണ് അധോ മാന്റിൽ എന്നറിയപ്പെടുന്നത്. നേരത്തെ എങ്ങനെയാണോ ഭൂവൽക്കത്തിനെ നമ്മൾ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്ന് തിരിച്ചത്, അതുപോലെ മാന്റിലിനെ രണ്ടായി തിരിച്ചു, ഉപരി മാന്റിൽ, അധോ മാന്റിൽ. ഉപരി മാന്റിലാണെങ്കിൽ ഖരാവസ്ഥയിലായിരിക്കും, അധോ മാന്റിലാണെങ്കിൽ അർദ്ധദ്രവാവസ്ഥയിലായിരിക്കും. ഉപരി മാന്റിൽ സിലിക്കൺ സംയുക്തങ്ങളാണ് കൂടുതൽ, അതായത് സിലിക്കൺ സംയുക്തങ്ങളാൽ നിർമ്മിതമാണ്. ഉപരി മാന്റിൽ മാത്രമായിട്ട് സിലിക്കൺ സംയുക്തങ്ങൾ കൂടുതൽ. മറ്റേ സിയാലില് സിലിക്കൺ അലുമിനിയം, സിമയില് സിലിക്കൺ മഗ്നീഷ്യം, എന്നാൽ ഉപരി മാന്റിലിൽ സിലിക്കൺ ആണ് ഹൈറ്റ്
1: സിലിക്കൺ
0: കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് സിലിക്കൺ സംയുക്തങ്ങളായിട്ട് നിർമ്മിതമാണ് ഉപരി മാന്റിൽ. അധോ മാന്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ എല്ലാം കൂടെ അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുക, അതായത് സെമി ലിക്വിഡ്. അപ്പോൾ ഇനി അങ്ങോട്ട് താഴോട്ട് പോകുമ്പോഴും അസ്തനോസ്ഫിയറിന്റെ ഭാഗമായതുകൊണ്ട് എല്ലാം ഉരുകിയ അവസ്ഥയിൽ തന്നെയാണ് കാണപ്പെടുക, അല്ലെങ്കിൽ സെമി ലിക്വിഡ് തന്നെയാണ് കാണപ്പെടുക. അപ്പോൾ ഇതാണ് മാന്റിലായിട്ട് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഭൂവൽക്കത്തിന് രണ്ടായി തിരിച്ചു, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. മാന്റിലെ രണ്ടായി തിരിച്ചു, ഉപരി മാന്റിൽ, അധോ മാന്റിൽ.
1: സാർ അടുത്ത കോറിനെ പറ്റി സംസാരിക്കല്ലേ?
0: കാമ്പ്, കോർ അല്ലവാ കാമ്പ്. അപ്പോൾ ഈ കോർ സെയിം തന്നെയാണ്, രണ്ടായിട്ട് തിരിക്കും. നമ്മുടെ കാമ്പിനെ അകക്കാമ്പ്, പുറക്കാമ്പ്, ഇന്നർ കോർ, ഔട്ടർ കോർ. പേര് സൂചിപ്പിക്കുന്ന പോലെ അകക്കാമ്പ് കേന്ദ്രത്തിൽ ഏറ്റവും നടുക്കിരിക്കും,
1: ഏറ്റവും
0: ചൂട് കൂടിയത് കേന്ദ്രത്തിൽ ഇരിക്കുന്നത് അകക്കാമ്പ്. പുറക്കാമ്പ് പുറത്തുള്ളത്. അപ്പോൾ അകക്കാമ്പ് അകത്തിരിക്കുന്നതും പുറക്കാമ്പ് പുറത്തുള്ളതും. അപ്പോൾ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് അകക്കാമ്പാണ്. അപ്പോൾ കാമ്പിനെ രണ്ടായി തിരിച്ചു, അകക്കാമ്പ്, പുറക്കാമ്പ്. ഈ അകക്കാമ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നിഫേ.
1: നിഫേ
0: നിക്കലും ഫെറോമാണുള്ളത്, നിക്കലും ഇരുമ്പുമാണ്.
1: ഫെറോ എന്ന്
0: പറയുമ്പോൾ അപ്പോൾ നമ്മുടെ നിഫേ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക, കേന്ദ്രഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ താപനില വളരെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ടെമ്പറേച്ചറും ഇതാണ്. ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്നത് കേന്ദ്രമാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചപ്പോൾ ആൻസറായിട്ട് വന്നത് 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ പുതിയ സ്കൂൾ ടെക്സ്റ്റിനകത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് 5500 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടളവും പ്രാധാന്യമുണ്ട്. പഴയ ആൻസർ പ്രകാരമാണെങ്കിൽ 5000 ഡിഗ്രി സെൽഷ്യസും, എന്നാൽ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നതിൽ 5500 ഡിഗ്രി സെൽഷ്യസുമാണ് കേന്ദ്രത്തിലെ താപനില. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഫേ ആണ്, അല്ലെങ്കിൽ അകക്കാമ്പാണ്. അവിടുത്തെ താപനില

0: ചോദിച്ചാൽ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഭാഗമാണെങ്കിൽ ഖരാവസ്ഥയിലാണ്.
1: ഖരാവ്
0: തുടക്കത്തിൽ നമ്മൾ ഭൂവൽക്കവും ഉപരിമാന്റിലും ഖരാവസ്ഥയായിരുന്നു. ഇടയ്ക്ക് അധോമാന്റിലും പുറക്കാമ്പും അർദ്ധദ്രവാവസ്ഥ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുക. കൃത്യമായി പറഞ്ഞാൽ അധോമാന്റിലാണെങ്കിൽ അർദ്ധദ്രവാവസ്ഥ, എന്നാൽ പുറക്കാമ്പ് വരുമ്പോഴത്തേക്കും ഉരുകിയ അവസ്ഥ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പഠിക്കുമ്പോഴത്തേക്കും അല്പം കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആദ്യത്തത് ഭൂവൽക്കം വരുമ്പോഴത്തേക്കും ഖരാവസ്ഥ, അതിനകത്ത് സിയാലും സിമയും എല്ലാം ഖരാവസ്ഥ, വേറെ ഒന്നും ഡൗട്ട് വരാനില്ല. അടുത്തത് മാന്റിൽ, മാന്റില് അപ്പർ മാന്റിൽ ഉപരിമാന്റിൽ ഖരാവസ്ഥയാണ്, പക്ഷെ താഴെയുള്ളത് അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുക. അതിന്റെ താഴെയുള്ള പാളിയാണ് കാമ്പ്, അതിനകത്തുള്ള പുറക്കാമ്പ് അതായത് നമ്മുടെ അധോ മാന്റിലിന്റെ കൂടെ ചേർന്നിരിക്കുന്ന ഭാഗം, അധോ മാന്റിലൂടെ ചേർന്നിരിക്കുന്ന പുറക്കാമ്പ് അത് ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുക. അതിന്റെയും അകത്ത് കിടക്കുന്ന അകക്കാമ്പ്, ഏറ്റവും സെൻട്രലിൽ വരുന്ന അകക്കാമ്പ് അതാണെങ്കിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുക. ഇതാണെങ്കിൽ ഖരാവസ്ഥയിൽ വരാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന മർദ്ദഫലമായിട്ട്
1: പ്രഷർ.
0: കാരണം ഭൂവൽക്കവും മാന്റിലിന്റെ എല്ലാത്തിന്റെ പ്രഷർ കേന്ദ്രീകരിക്കുന്നത് ഈ നടുക്ക് കിടക്കുന്ന ഈ നിഫയിലാണ്, അകക്കാമ്പിലാണ്. അതുകൊണ്ട് അത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുക. ഇതിന് നിഫേ എന്നറിയപ്പെടുന്നുണ്ട്. നിക്കലും ഫെറുമാണുള്ളത്. ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ ഫെറുമാണ്, ഇരുമ്പാണ് ഏറ്റവും കൂടുതലുള്ളത്. താപനില ചോദിച്ചാൽ 5000 അല്ലെങ്കിൽ 5500 ആണ്. അപ്പൊ ആദ്യത്തത് ഭൂവൽക്കം ഖരാവസ്ഥയിലാണ്, മാന്റിലിന്റെ ഉപരിഭാഗം ഖരാവസ്ഥയും താഴെയാണെങ്കിൽ അർദ്ധദ്രവാവസ്ഥ. എന്നാൽ അത് കഴിഞ്ഞിട്ട് കാമ്പ് വരുമ്പോഴത്തേക്കും അതിന്റെ മുകളിലത്തെ ഭാഗം വരുമ്പോഴത്തേക്കും ഉരുകിയ അവസ്ഥയിലും താഴ്ന്നെ കേന്ദ്രത്തിൽ വരുമ്പോഴത്തേക്കും ഖരാവസ്ഥയിലുമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭൂവൽക്കം, മാന്റിൽ, കാമ്പ് എല്ലാത്തിനെയും രണ്ട് രണ്ടായിട്ട് തരംതിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിലാണ് ഈ ഭൂവൽക്കം വൻകര ഭൂവൽക്കത്തിനെ സിയാലെന്നും സമുദ്ര ഭൂവൽക്കത്തിനെ സിമ എന്നും വിളിച്ചത്. കേന്ദ്രത്തിലെത്തുമ്പോൾ പുറക്കാമ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. കേന്ദ്രത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പുറക്കാമ്പിനെ വിളിക്കുന്നത് ബാഹ്യ അകക്കാമ്പെന്നും കൂടെ പരാമർശിക്കുന്നുണ്ട്. ബാഹ്യം, പുറത്ത്. എന്നാൽ അന്തർ അകക്കാമ്പെന്നറിയപ്പെടുന്നത് ഈ അകക്കാമ്പിനെ തന്നെയാണ്, ഇന്നർ കോർ ആണ്. അപ്പോൾ ഇന്നർ കോർ അതിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് ഒന്ന് അകക്കാമ്പ്, പിന്നെ നിഫേ, പിന്നെ അന്തർ അകക്കാമ്പ്. പേര് സൂചിപ്പിക്കുന്ന പോലെ അന്തർ, അകത്ത്. മറ്റത് ബാഹ്യ അകക്കാമ്പ്, പുറത്തുള്ളത്. അപ്പോൾ പുറക്കാമ്പെന്നറിയപ്പെടുന്നതും ബാഹ്യ അകക്കാമ്പെന്നറിയപ്പെടുന്നതും ഒന്ന് തന്നെയാണ്, പുറക്കാമ്പും ബാഹ്യ അകക്കാമ്പും. എന്നാൽ അന്തർ അകക്കാമ്പും അകക്കാമ്പും എന്നറിയപ്പെടുന്നത്, നിഫേ എന്നറിയപ്പെടുന്നതും ഒന്ന് തന്നെയാണ്. അങ്ങനെ ഓരോന്നിനെയും രണ്ട് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു വരുന്നുണ്ട്.
1: സാർ, എസ്റ്റിനോസ്ഫിയറിനെ കുറിച്ചൊന്ന് സംസാരിക്കാമോ?
0: നമ്മുടെ ലിത്തോസ്ഫിയറിന്റെ താഴെയായിട്ട്, അതായത് ഭൂവൽക്കത്തെയും ഉപരിമാന്റലും ചേരുന്നതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ശിലാമണ്ഡലം, ലിത്തോസ്ഫിയർ. അതിന് താഴെയുള്ള ഉരുകിയ ഭാഗം മുഴുവൻ മെസ്റ്റിനോസ്ഫിയർ,
1: ഉരുകിയത് ഫുള്ളും.
0: ഉദാഹരണത്തിന് മാഗ്മ തിളച്ചു മറിഞ്ഞ് കിടക്കുന്ന, തൊട്ടുമുന്നേ പറഞ്ഞ പുറക്കാമ്പിന്റെ ഭാഗവും അധോ മാന്റലിന്റെ ഭാഗവും എല്ലാം നമ്മൾ അർദ്ധദ്രവാവസ്ഥ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥ എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഭാഗം എല്ലാം വരുന്ന ഉരുകിയ അവസ്ഥയിലൊക്കെ കാണപ്പെടുന്ന ഈ നമ്മുടെ മാഗ്മ തിളച്ചു മറിഞ്ഞ് കിടക്കുന്ന ലിത്തോസ്ഫിയറിന് താഴെയുള്ള മുഴുവൻ ഉരുകിയ ഭാഗത്തെയും വിളിക്കുന്ന പേരാണ് അസ്റ്റിനോസ്ഫിയർ. അപ്പോൾ യഥാർത്ഥത്തിൽ അഗ്നിപർവ്വ സ്ഫോടനം വഴി പുറത്തേക്ക് വരാനുള്ളത് ഈ അസ്റ്റിനോസ്ഫിയറിന്റെ ഭാഗത്തു നിന്നാണ് വരാനുള്ളത്,
1: മാഗ്മ അല്ലേ?
0: മാഗ്മ. അപ്പോൾ ഉപരി മാന്റിലും മുകളിലുള്ള ഭൂവൽക്കവും എല്ലാം ഫുള്ളും നമുക്ക് ഖരാവസ്ഥയിലാണ്. അതിന് താഴെയുള്ള എല്ലാ ഭാഗവും ഈ ഉരുകിയതാണ്. അതാണ് ഈ പറയുന്ന അസ്റ്റിനോസ്ഫിയർ എന്ന് പറയുന്നത്.
1: സാർ, എല്ലാത്തിന്റെയും ടെമ്പറേച്ചർ ഒന്ന് വിശദീകരിക്കാമോ?
0: ടെമ്പറേച്ചർ നമുക്ക് ഭൂവൽക്കത്തിൽ ടെമ്പറേച്ചർ വലുതായിട്ട് ആവശ്യമില്ല. പക്ഷെ മാന്റിൽ വരുമ്പോഴത്തേക്കും 2200 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില വരിക മാന്റിൽ. കാരണം
1: ഏറ്റവും കൂടുതൽ ചൂടുള്ളത്
0: കേന്ദ്രത്തിലാണ്. അവിടെയാണ് 5000 അല്ലെങ്കിൽ 5500, 5000 മുതൽ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ഉള്ളത്. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ ഉപരി മാന്റിലും അധോ മാന്റിലും ഉള്ളതിൽ, അധോ മാന്റില് അർദ്ധദ്രവാവസ്ഥയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെയും ടെമ്പറേച്ചർ വേണം. മാന്റിലിനും ടെമ്പറേച്ചർ ഉണ്ട്. അത് 2200 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2200. ഈ ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിയുടെ ഉള്ളിലോട്ട് നമുക്ക് വലുതായിട്ട് കുഴിച്ചു പോകാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഭൂമിയുടെ കാരണം നമുക്ക് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും താപം, മർദ്ദം ഇതെല്ലാം കൂടിക്കൂടി വരും. ഉദാഹരണത്തിന് നമ്മുടെ സാധാരണ രീതിയിൽ ആർട്ടിക് സമുദ്രത്തിലെ കോല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു വലിയ ഗർത്തം, ഒരു ട്രഞ്ച്, കുഴി, അവിടെയാണ് നമ്മൾ അത്യാവശ്യം കൂടുതൽ കുഴിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഭൂവൽക്കത്തിൽ
1: ജെയിംസ് കാമറോൺ
0: ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയത്. പക്ഷേ ടൈറ്റാനിക് മുങ്ങിയത് അറ്റ്ലാന്റിക്കാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ട്രഞ്ച് ഈ ഗർഭത്തിനകത്ത് കുഴിക്കാൻ കുറച്ചുകൂടെ നമുക്ക് കുറച്ച് കുഴിച്ചാൽ മതി. മറ്റാണെങ്കിൽ ഭൂവൽക്കത്തിൽ മുകളിലെന്നേ കുഴിച്ച് കുഴിച്ച് താഴോട്ടൊക്കെ പോകേണ്ടി വരും. അങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല ആഴത്തിൽ നമ്മൾ മനുഷ്യനിർമ്മിതമായിട്ട് കുഴിച്ചിട്ടുള്ളത് സമുദ്രത്തിന് അടിയിലൊക്കെയാണ് കുഴിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ കുഴിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കുഴിച്ച് പോകുമ്പോഴത്തേക്കും അവിടെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഉരുക്ക് പോലും ഉരുകി പോകും. നമ്മുടെ മെഴുകുതിരി തീയിൽ കാണിക്കുമ്പോഴത്തേക്ക് ഉരുകുന്നത് പോലെ നമ്മുടെ ഈ ഭൂമിയിലുണ്ടായിരിക്കുന്ന യന്ത്രങ്ങളെല്ലാം തന്നെ കുഴിച്ചു പോകുമ്പോഴത്തേക്കും ഈ യന്ത്രങ്ങളെല്ലാം ഈ ഹൈ ടെമ്പറേച്ചർ കാരണം ഉരുകി പോകും. ആ ഉരുകി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് കൂടുതൽ കുഴിച്ചു പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്കും ഭൂവൽക്കം, മാന്റിൽ, കാമ്പെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് കുഴിച്ചു പോയി നമുക്ക് ഇന്നേ വരെ നോക്കാൻ പറ്റിയിട്ടില്ല.
1: ഇതിനെക്കുറിച്ച് കൂടുതൽ എങ്ങനെ പിന്നെ മനസ്സിലാക്കി മനുഷ്യർ?
0: നമ്മുടെ പ്രാചീനകാലം മുതലേ മനുഷ്യൻ ഇതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട് എന്ന് വേണം കരുതാൻ. ഉദാഹരണത്തിന് പണ്ടുകാലം മുതലേ നമുക്കാണെങ്കിൽ ഈ സ്വർഗം, നരകം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ, നരകം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഒരു വലിയ
1: എണ്ണ
0: പോലെ ഈ ഒരു ഇതാണ്. ഏകദേശം ഓൾക്കാരുടെ സെറ്റപ്പിൽ തന്നെയാണ്. ഗുഹാചിത്രങ്ങളിൽ പോലും ഇങ്ങനെയൊക്കെ

0: അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ തന്നെയാണ്. നമുക്ക് താഴോട്ട് പോകാൻ പറ്റിയിട്ടില്ല എങ്കിൽ അകത്തെന്താണുള്ളത് അത് തനിയെ പുറത്തു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നമുക്കിപ്പോൾ കുഴിച്ചു കുഴിച്ച് താഴോട്ട് പോകുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ അകത്തുണ്ടായിരിക്കുന്ന ഈ പറയുന്ന അസ്നോസ്ഫിയറിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് തനിയെ നമുക്ക് ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന ലാവയുടേതായിട്ടുള്ള അതിൻ്റെ സാമ്പിള് ശേഖരിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ഉണ്ടാകുന്ന പുക, ചാരം, ഈ ലാവയെക്കുറിച്ചുള്ള പഠനം, ഇതെല്ലാം കൂടെ വരുമ്പോൾ അതിനകത്ത് ഏത് ധാതുക്കളാണ് കൂടുതലുള്ളത്, ഇത് ഏകദേശം ഏത് സ്ട്രക്ചറിലായിരിക്കും, ടെമ്പറേച്ചർ എത്രയായിരിക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഖനികളിൽ നിന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനത്തിൽ നമ്മൾ മൈൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് പറ്റുന്ന അത്രയൊക്കെ നമുക്ക് കുറേ കുഴിച്ചു പോകുമ്പോഴത്തേക്കും ഏകദേശം അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഖനികളിൽ നിന്നും ഇത് മനസ്സിലാവും. കൂടാതെ എർത്തിക്കുക്ക് ഭൂകമ്പ തരംഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഇപ്പോൾ സാധാരണ ഒരു പുസ്തകത്തിൻ്റെ മുകളിൽ ഞാൻ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുസ്തകത്തിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കല്ല് വെച്ചിട്ട് പുസ്തകത്തിൻ്റെ അടിയിൽ ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കല്ല് നന്നായിട്ട് ചലിക്കും. പക്ഷേ ഒരു കരിങ്കല്ലിൻ്റെ മുകളിൽ ഞാൻ ഒരു ചെറിയ കല്ല് വെച്ചിട്ട് കരിങ്കല്ലിൽ തട്ടിയാൽ അത്രത്തോളം ചലനം ഉണ്ടാവില്ല. കാരണം രണ്ടും രണ്ട് രീതിയിലുള്ള തിക്നെസ്സാണ്. ഒന്ന് നല്ല കനം കൂടിയതാണ്, ഒന്ന് കനം കുറഞ്ഞതാണ്. അതുപോലെ അന്തരീക്ഷത്തിലെ പാളികളിൽ എത്രയാണ് കനം, ഈ പറഞ്ഞതുപോലെ 40 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞതുപോലെ ഓരോന്നിൻ്റെയും കനം എത്രയാണ്, തിക്നെസ് എത്രയാണ്, അത് ഏത് ഘടനയിലാണ് ഇരിക്കുന്നത്, അത് ഏത് രീതിയിലൊക്കെയാണ് അത് ഈ തരംഗങ്ങളെ കടത്തിവിടുന്നതെന്നെല്ലാം ഈ ഭൂകമ്പ തരംഗങ്ങളെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രധാനമായിട്ടും അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് മൈൻ ചെയ്യുമ്പോഴത്തേക്കും ഖനികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഭൂകമ്പ തരംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങനെയാണ് ഭൂമിയുടെ സ്ട്രക്ചർ ഇതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റേതായിട്ടുള്ള തിക്നെസ് എല്ലായിടത്തും നമുക്ക് ഏകീകൃതമായിട്ട് ഒരളവ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂവൽക്കം എന്ന് പറയുന്നത് ശരാശരി 40 കിലോമീറ്റർ ആണ്. പക്ഷെ എല്ലായിടത്തും 40 അല്ല. ഭൂമിയുടെ ഷേപ്പ് വെച്ച് നോക്കി കഴിഞ്ഞാലും ഒരു ഭാഗത്താണ് ഓവർ ഷേപ്പ് ആയതുകൊണ്ട് ഒരു ഭാഗത്ത് അല്പം കൂടുതൽ പുറത്തേക്ക് നിൽക്കുന്നതും ഒരു ഭാഗം അല്പം ചുരുങ്ങി അകത്തോട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലായിടത്തും അന്തരീക്ഷത്തിലെ പാളികളിലും ഇതുപോലെ തന്നെയാണ്, എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഭൂമിയുടെ ഉള്ളിലോട്ട് പോകുമ്പോഴും ചെറിയ വ്യത്യാസമുണ്ട്. ചിലയിടത്താണെങ്കിൽ കൃത്യമായിട്ട് അളവല്ലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരാശരി എന്ന രീതിയിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് 40 കിലോമീറ്ററാണ് ഭൂവൽക്കം. മാൻഡിലോട്ട് വരുമ്പോഴത്തേക്കും 2900 കിലോമീറ്ററാണ് അതിൻ്റെ കനം, 2900. എന്നാൽ കാമ്പിലോട്ട് വരുമ്പോൾ 6378 വരിക. അപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഇതേ അളവുകൾ തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു 3-4 വർഷത്തിന് ശേഷം തയ്യാറെടുക്കുമ്പോഴത്തേക്കും ഈ അളവുകൾ തന്നെ ആവണമെന്നില്ല. അതെപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് വീണ്ടും നമ്മൾ സബ്ബായിട്ട് തിരിച്ചിട്ട് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം, ഉപരിമാൻഡിൽ അധോ മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. തിക്നസ് വരുമ്പോഴത്തേക്കും ഭൂവൽക്കം 40, മാൻഡിൽ വരുമ്പോൾ 2900, കാമ്പ് വരുമ്പോഴത്തേക്കും 6370. ഇനി ഇതിനകത്ത് വീണ്ടും ഇതിൻ്റെ അതിർവരമ്പുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതിർവരമ്പുകൾ വരുമ്പോഴത്തേക്കും ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന അതിർവരമ്പാണ് നമുക്ക് മെഹറോവിസിക് വിച്ഛിന്നത എന്നായിരിക്കും കാണുക. മെഹറോവിസിക് എന്ന് മൊഹറോവിസിക് എന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ മെഹറോവിസിക് വിച്ഛിന്നതയാണ് വിച്ഛിന്നത, ഡിസ്കണ്ടിന്യൂറ്റി എന്നായിരിക്കും അതിൻ്റെ ഇംഗ്ലീഷിൽ. ബാക്കിയെല്ലാം ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ മെഹറോവിക്സ്, ഗുഡൻബർഗ് ഇങ്ങനെ വാക്കുകൾക്ക് കൃത്യമായ മലയാളം ആവശ്യമില്ല. പക്ഷേ വിച്ഛിന്നത എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അപ്പോൾ മെഹറോവിസിക് വിച്ഛിന്നത എന്നാണ് ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന അതിർവരമ്പ് പറയുന്നത്. എന്നാൽ മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നതിനെ വിളിക്കുന്ന പേര് ഗുഡൻബർഗ് വിച്ഛിന്നത എന്നാണ്, ഗുഡൻബർഗ് വിച്ഛിന്നത. അപ്പോൾ ഭൂവൽക്കവും മാൻഡിലിനെയും വേർതിരിക്കുന്നത് മെഹറോവിസിക് വിച്ഛിന്നതയും മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുഡൻബർഗ് വിച്ഛിന്നതയുമാണ്.
1: സാർ, വേറെ ഏതെങ്കിലും ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടോ?
0: ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിച്ചത് മെഹറോവിക്സും, എന്നാൽ മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിച്ച് ഗുഡൻബർഗും എന്ന് പറഞ്ഞതുപോലെ സിയാലിനെ സിമയും വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും വേർതിരിച്ചത് കോൺറാഡ് വിച്ഛിന്നത എന്ന് പറയും. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ മാൻഡിലുണ്ട്. ഈ മാൻഡിലിനെയും രണ്ടായി തിരിക്കുന്നുണ്ട്, ഉപരി മാൻഡിൽ, അധോ മാൻഡിൽ. ഈ ഉപരി മാൻഡിലിനെയും അധോ മാൻഡിലിനെയും വേർതിരിച്ചത് റാപ്പിറ്റ് വിച്ഛിന്നത എന്ന് പറയും. റാപ്പിറ്റ് വിച്ഛിന്നത. അതിന്റെ തൊട്ട് താഴെയായിട്ട് കേന്ദ്രഭാഗമായ കോർ, കാമ്പ്. കാമ്പിനെ രണ്ടായി തിരിക്കുന്നുണ്ട്, പുറക്കാമ്പ്, അകക്കാമ്പ്. ആ പുറക്കാമ്പ്, അകക്കാമ്പ് എന്ന് തിരിച്ചത് ലഹ്മാൻ വിച്ഛിന്നത, ലഹ്മാൻ വിച്ഛിന്നത. ആദ്യത്തെ വരുമ്പോഴത്തേക്കും വൻകർ ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും വരുമ്പോഴത്തേക്കും അത് കോൺറാഡ് വിച്ഛിന്നതയും അല്ലെങ്കിൽ കോൺറാഡ് വിച്ഛിന്നത എന്നൊക്കെയാണ് അറിയപ്പെടുക. മാൻഡിൽ വരുമ്പോഴത്തേക്ക് റാപ്പിറ്റ് വിച്ഛിന്നതയും, എന്നാൽ നമ്മുടെ കാമ്പിന്റെ ഭാഗം, പുറക്കാമ്പ്, അകക്കാമ്പ് വരുമ്പോഴത്തേക്കും ആ ഭാഗത്ത് വരുന്നതാണെങ്കിൽ ലഹ്മാൻ വിച്ഛിന്നതയുമാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 5 വിച്ഛിന്നതകൾ, 5 ഡിസ്കണ്ടിന്യൂറ്റി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഒരു മെയിനായിട്ട് 2 എണ്ണമാണുള്ളത്. മെയിനായിട്ട് 2 എന്ന് പറയാൻ കാരണം നമുക്കിപ്പോൾ പ്രധാനമായിട്ടും ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് ഈ 3 ഭാഗമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിച്ചത് മെഹറോവിസിക് വിച്ഛിന്നത. എന്നാൽ രണ്ടാമത്തെ പാളിയായ മാൻഡിലിനെയും ലാസ്റ്റത്തെ കാമ്പിനെയും വേർതിരിച്ചത് ഗുഡൻബർഗ് വിച്ഛിന്നത. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഈ 2 എണ്ണമാണ്, മെഹറോവിസിക് വിച്ഛിന്നത, ഗുഡൻബർഗ് വിച്ഛിന്നത. എന്നാൽ ഇതിൻ്റെ സബ് ഡിവിഷൻസ് ആയിട്ട് വരുന്ന ഏറ്റവും മുകളിലായിട്ടുള്ള വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും, അതായത് ഭൂവൽക്കത്തിന് രണ്ടായി തിരിച്ചു, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം, ആ വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും തിരിച്ചതാണ് കോൺറാഡ് വിച്ഛിന്നത, കോൺറാഡ് വിച്ഛിന്നത എന്നറിയപ്പെടുന്നു. തൊട്ടുതാഴെയുള്ളതാണ് മാൻഡിൽ. ഈ മാൻഡിലിനെ രണ്ടായി തിരിച്ചു, ഉപരിമാൻഡിൽ, അധോ മാൻഡിൽ. അത്തരത്തിൽ ഉപരിമാൻഡിൽ നിന്നും അധോ മാൻഡിൽ നിന്നും തിരിച്ചതാണ് റാപ്പിറ്റ് വിച്ഛിന്നത. ഇനി അതിന്റെ താഴെയുള്ളതാണ് കാമ്പ്. ഈ കാമ്പിനെ രണ്ടായി തിരിച്ചു, പുറക്കാമ്പ്, അകക്കാമ്പ്. ഈ പുറക്കാമ്പിനെയും അകക്കാമ്പിനെയും വേർതിരിക്കുന്നതാണ് ലഹ്മാൻ വിച്ഛിന്നത.

0: അങ്ങനെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് രണ്ടെണ്ണം, മൊഹറോവിസ്ക് വിച്ഛിന്നതയും ഗുട്ടൻബർഗ് വിച്ഛിന്നതയും. പിന്നെ അതിന്റെ സബ് ഡിവിഷൻസ് ആയിട്ട് വരുന്നതായിരുന്നു ഈ പറയുന്ന കോൺറാഡ് വിച്ഛിന്നത, റാപ്പിഡ് വിച്ഛിന്നത, ലെഹ്മാൻ വിച്ഛിന്നത. അങ്ങനെ ടോട്ടൽ 5 വിച്ഛിന്നതകളാണ് മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്.
1: വളരെ നന്ദി സാർ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് അധ്യാപകനായ ജിതിൻ ജെ എസ് സംസാരിച്ചത്, ഒപ്പം
2: ജെ ജയ്ദേവ്,
1: നിർവഹണം മൃദുൽ ജേക്കബ്. യുവവാണി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. നിങ്ങൾ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണോ? BPL റേഷൻ കാർഡ്, ആയുഷ്മാൻ ഭാരത് കാർഡ്, ഈശ്രം കാർഡ് എന്നിവയിലേതെങ്കിലും കൈവശമുണ്ടോ? കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താവായ കർഷക സ്ത്രീയാണോ?
1: തൊഴിലുറപ്പ് ജോബ് കാർഡുണ്ടോ? 40% അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഭിന്നശേഷിക്കാരാണോ? കുടുംബവാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയുള്ള സ്ത്രീയാണോ?
0: അംഗനവാടി ജീവനക്കാരി അല്ലെങ്കിൽ സഹായി അല്ലെങ്കിൽ ആശാവർക്കറായ സ്ത്രീയാണോ? ഇതിലേതെങ്കിലും അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരാണ്. ശ്രദ്ധിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കോ ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി അടുത്തുള്ള അംഗനവാടി കേന്ദ്രവുമായി ബന്ധപ്പെടുക.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം H. പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

0: സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.
3: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ പി ശിവപ്രസാദ്, വിൽസൺ നെയ്യാർഡാം എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും രമണിയമ്മാൾ എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പി ശിവപ്രസാദ് അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത ഭൗമവേദാന്തം.
4: കാട് പൂത്തൊരു കണീച്ചന്ന

0: പി ശിവപ്രസാദ് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി രമണിയമ്മ അവതരിപ്പിക്കുന്ന കഥയാണ് പകിട.
1: മഴ കുറേശ്ശെ പൊടിഞ്ഞു വീഴുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഇടതടവില്ലാതെ പെയ്തതുകൊണ്ടാവും ഇന്ന് ഉച്ച മുതൽ പെയ്യണോ വേണ്ടയോ എന്ന ഈ ശങ്ക. വിവാഹം കഴിഞ്ഞ നാലാം നാൾ തൻ്റെ വീട്ടിലേക്ക് ആദ്യ വിരുന്നിന് പോകാനുള്ള ഒരുക്കം. ബൈക്കിലാണ് യാത്ര തീരുമാനിച്ചതെന്ന് തോന്നുന്നു. മഴയുടെ ലാഞ്ചനം ഒന്ന് അറിഞ്ഞിട്ട് തിരിക്കടാ, അത്രയും ദൂരം ബൈക്കോടിച്ചു പോകാനുള്ളതല്ലേ. അമ്മായിയമ്മ സ്വതവേ ആരോടും അധികം ഒന്നും മിണ്ടുന്നത് താൻ കണ്ടിട്ടില്ലാത്ത മകൻ അമ്മയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആദ്യമായാണ് ഒരു ബൈക്കിൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. പുതുമണം മാറാത്ത ദമ്പതികളുടെ കന്നിയാത്ര. ഭർത്തൃ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയതിനു ശേഷമുള്ള പുറംലോക കാഴ്ച. ചാറ്റൽ മഴ ചിറകൊന്ന് കുടഞ്ഞു വിതിർത്തു, പാറിയകന്നുപോയി. അയാളുടെ ദേഹത്ത് ഒട്ടും സ്പർശിക്കാതെ സൈഡിലെ കൊളുത്തിൽ പിടിമുറുക്കി കണ്ണടച്ചിരുന്നു. പറക്കുകയാണെന്ന് തോന്നി. എതിരാളികളെ തോൽപ്പിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുവാനുള്ള ആവശ്യത്തോടെ ജയം ഉറപ്പിച്ചുള്ള പാച്ചിൽ. ഇവിടെ തോറ്റുപോയത് താനല്ലേ, കെണിയിൽ വീഴ്ത്തി തോൽപ്പിക്കപ്പെട്ടവൾ. വെയിൽ നേർത്ത് നേർത്ത് വന്ന് സായന്തനത്തിൻ്റെ ചെപ്പിലൊളിക്കുവാൻ പോകുന്നു. വീടെത്താറാവുമ്പോഴേക്കും അഭിനയത്തിൻ്റെ മൂടുപടമെടുത്തണിയണം, മുഖത്ത് പ്രസന്നത കളിയാടിക്കണം. സന്തുഷ്ടമായ കുടുംബജീവിതം ആസ്വദിക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷം വാക്കിലും നോക്കിലും പ്രകടമാക്കണം. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലെ നാണം പതറരുത്. അഭിനയം ഒട്ടും പാളിപ്പോകരുത്. അമ്മയുടെ മൂന്ന് മക്കളിൽ ഇളയവൾ. അച്ഛൻ്റെ മുഖം ഓർമ്മയിലേയില്ല. ഹൃദയസംബന്ധമായ അസുഖം അത്യാസന്ന നിലയിലെത്തിച്ചിട്ടും ഇളയ സന്തതിയുടെ ഭാവിയെക്കുറിച്ചോർത്തുള്ള അമ്മയുടെ ആധി. അവൾക്കും ഒരു കുടുംബജീവിതം കിട്ടിയിട്ടേ എൻ്റെ കണ്ണടയാവേ എന്ന പ്രാർത്ഥന. പ്രാർത്ഥന ദൈവം കേട്ടു. ആയുസ് നീട്ടിക്കിട്ടിയത് അതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന അമ്മ ഈ കല്യാണാലോചന വന്നപ്പോൾ പെട്ടെന്നങ്ങ് ഉറപ്പിച്ചപ്പോൾ ഏറെ സന്തോഷിച്ചു, ആശ്വസിച്ചു. വലിയ പ്രാരാബ്ദങ്ങളൊന്നുമില്ലാത്ത പയ്യൻ, വിദേശത്ത് നല്ല ജോലിയും. തൻ്റെ കല്യാണം കഴിഞ്ഞാൽ അമ്മയുടെ സംരക്ഷണം ചേച്ചി ഏറ്റെടുത്തുകൊള്ളും. ആർഭാടങ്ങളൊന്നുമില്ലാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ ചടങ്ങ് നടന്നു വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച്. പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും നല്ല വിരുന്നുകൂടി കഴിഞ്ഞിട്ടേ കുടുംബവീട് വിട്ട് ചേച്ചിയോടൊപ്പം പോകൂ എന്ന് അമ്മയ്ക്ക് പിടിവാശി. കല്യാണച്ചക്കനും പെണ്ണിനും വിരുന്നൊരുക്കാൻ നേരെ മൂത്ത ചേച്ചി എത്തിയിട്ടുണ്ടാവും. മരുമകനെ എതിരേൽക്കാൻ അമ്മ പതുക്കെ എഴുന്നേറ്റ് വന്നു. മനസ്സ് തുറന്നു ചിരിച്ചു. കയറി വരൂ മക്കളെ. ഇവിടെ എത്തും വരെ താനെന്ന ഒരു വ്യക്തി അയാൾക്കൊപ്പം പിൻസീറ്റിൽ ഉണ്ടെന്നുപോലും ഗവനിക്കാത്ത ആൾ ചെറുചിരിയോടെ അകത്ത് കടന്ന് സെറ്റിയിൽ ഉപവിഷ്ടനായി. താൻ നേരെ തൻ്റെ സ്വന്തം മുറിയിലേക്കും. പുതിയ തലയണയുറയും വിരിപ്പുമൊക്കെ ഇട്ട് കട്ടിൽ അലങ്കരിച്ചിരിക്കുന്നു. അമ്മയുടെ സ്നേഹാന്വേഷണങ്ങളുടെ മറുപടി കാതോർത്ത് ചേച്ചി അടുക്കളയിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് എടുത്തുവെക്കുന്ന തിരക്കിൽ. അകത്തു പോയി വേഷമൊക്കെ മാറിയിട്ട് വാമോനെ. എന്നെ ഇവർക്ക് കഴിക്കാൻ എടുത്തു വെക്കും കുഞ്ഞെ. കിടപ്പു മുറിയിലെ അലമാരയിൽ നിന്നും ചുരിദാർ എടുത്തുകൊണ്ട് അടുക്കള ചായ്പിലേക്ക് നടക്കുമ്പോൾ ചേച്ചിയുടെ മുഖത്ത് ചോദ്യഭാവം. മൂന്ന് രാത്രി ഒന്നിച്ച് കിടക്ക പങ്കിട്ടവർ തമ്മിൽ ഒളിക്കാൻ ഇനി എന്താ ഇവർക്കുള്ളത്? ഇവളെന്താ അടുക്കള ചായ്പിൽ വന്ന് വേഷം മാറുന്നത് എന്നാവും. മോൻ എന്ന് വരെ അവധിയുണ്ട്? രണ്ട് മാസത്തെ ലീവെടുത്താ വന്നത്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഈ മാസം അവസാനത്തിൽ പോകണം. അമ്മയുടെ മുഖത്ത് നോക്കാതെ പുറത്തേക്ക് കണ്ണയച്ചുകൊണ്ടുള്ള അയാളുടെ മറുപടി. മോൻ അകത്തോട്ട് ചെല്ല്. വീണ്ടും അമ്മ. അയാൾ അവിടെ എഴുന്നേറ്റു. തൻ്റെ മനസ്സ് കലങ്ങിയാൽ വായിച്ചറിയുന്ന അമ്മയിൽ നിന്ന് എങ്ങനെ മനസ്സിൻ്റെ വിങ്ങൽ ഒളിപ്പിച്ചു വെക്കും? പുതുപ്പെണ്ണിൻ്റെ മുഖകാന്തിക്കൊരു പ്രത്യേകതയുണ്ട്, അസാധാരണമായുള്ള തിളക്കം. എന്തൊക്കെയോ നേടിയെടുത്തതിൻ്റെ സംതൃപ്തി. തൻ്റെ മുഖത്ത് ആ തെളിച്ചം അമ്മയ്ക്ക് ദർശിക്കാൻ കഴിയുമോ? മൂടിക്കെട്ടിയ ആകാശം പോലെ പെയ്തേക്കാം കണ്ണുനീർ ഇപ്പോഴും വേണമെങ്കിലും. എന്തോ പന്തികേട് ചേച്ചിക്ക് മണത്തിരിക്കുമോ? നാളെ രാവിലെ നിങ്ങളിങ്ങി എത്തില്ലേ? പറ്റിയാൽ ഇന്ന് തന്നെ ഇങ്ങ് പോരാൻ നോക്കും. ഭദ്രവീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം അമ്മയുടെ ചോദ്യവും മകൻ്റെ ഉത്തരവും. ഇങ്ങോട്ടുള്ള വരവ് അമ്മയുടെയും പെങ്ങളുടെയും സമ്മർദ്ദം കൊണ്ട് മാത്രമായിരിക്കണം. അയാളുടെ ബലഹീനതകൾ പുറത്താരെങ്കിലും അറിഞ്ഞാലോ എന്ന പേടിയുണ്ടാവും. നിങ്ങൾ രണ്ട് ദിവസം ഇവിടെ ഉണ്ടാവില്ലേ? ചേച്ചിയുടെ ആഗ്രഹം. അറിയില്ല. നീ എന്താ ഒരുമാതിരി? നിനക്കിവിടെ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അവൻ്റെ വീട്ടുകാർ അമ്മയും പെങ്ങളുമൊക്കെ നിന്നോടെങ്ങനെ? കുഴപ്പമൊന്നുമില്ല. അവനോ? ഊറി അടരാൻ തുടങ്ങുന്ന കണ്ണുനീർ മുഖം തിരിച്ചു കളഞ്ഞു. ഒരു പ്രത്യേകതയുമില്ലാതെ ഇന്നത്തെ രാത്രിയും. കട്ടിലിൻ്റെ ഓരം ചേർന്ന് കിടക്കുമ്പോൾ ആലോചിച്ചു, തിരികെ ഇയാളോടൊപ്പം പോകണോ? തൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ, ഒരു വാക്ക് മിണ്ടാൻ അയാൾക്ക് താല്പര്യമില്ല. തൻ്റെ നിഴലിൽ നിന്ന് പോലും അയാൾ അകലം പാലിക്കുന്നു. പക്ഷേ മാറിയും മറഞ്ഞും നിന്ന് അയാൾ തന്നെ ശ്രദ്ധിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അയാൾക്കൊട്ടും താല്പര്യമില്ലാതെ നടന്ന വിവാഹമോ? കഴിഞ്ഞ മൂന്ന് രാത്രികളിലും ഏറെ വൈകി എപ്പോഴോ കയറി വന്നു. കട്ടിലിൻ്റെ ഓരം ചേർന്ന് കിടന്നുറങ്ങുകയായിരുന്നു അയാൾ. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ രണ്ടുപേരെയും ഒപ്പം വിളിച്ചിരുത്തുമ്പോഴും കഴിക്കുന്ന പാത്രത്തിൽ മാത്രം കണ്ണെന്നിട്ട് തല കുമ്പിട്ടിരുന്നുള്ള കഴിപ്പായിരുന്നു. അമ്മയും പെങ്ങളും കണ്ണിൽ കണ്ണി നോക്കി അവർക്കു തമ്മിലറിയാവുന്ന ഭാഷ കൈമാറുന്നത് ശ്രദ്ധിച്ചു. ഇതെന്താ ഇങ്ങനെ? എവിടെയോ എന്തോ ചില അപാകതകൾ ഒളിച്ചുകളിയിൽ നടന്നിട്ടുണ്ട്. അയാളിലെ പ്രത്യേകതകൾക്ക് വിവാഹത്തോടെ ഒരു മാറ്റം വീട്ടുകാർ പ്രതീക്ഷിച്ചു കാണും. എല്ലാം അറിഞ്ഞുവെച്ചുകൊണ്ട് ഒരു പെണ്ണിന്റെ ജീവിതം പരീക്ഷണ വസ്തുവാക്കുകയായിരുന്നു ഇവർ. ഏറെ പ്രതീക്ഷയോടാണ് പുതിയ ജീവിതം കൈനീട്ടി വാങ്ങിയത്. ഈ മാസം കൊണ്ട് അയാളുടെ ലീവും തീരും. വന്ന പോലെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചും പോകും. തന്റെ ധർമ്മസങ്കടം ആരോട് പറയും? ബാധ്യത ഇറക്കി വെച്ചെന്ന് ആശ്വസിക്കുന്ന ചേച്ചിമാരോടോ? ഇളയമോൾക്കും നല്ലൊരു ജീവിതം കിട്ടിയെന്ന് ആശ്വസിക്കുന്ന അമ്മയോടോ? ഓടിട്ട രണ്ട് ചെറിയ മുറികളും അടുക്കളയും ചായ്പും മാത്രമുള്ള തന്റെ വീട്ടിൽ എലിശല്യം കലശലായതിനാൽ എലിവിഷം എപ്പോഴും സ്റ്റോക്കുണ്ടാവും. അമ്മയ്ക്കറിയില്ല അതെവിടെയാണ് ഇരിക്കുന്നതെന്ന്. അമ്മയും ചേച്ചിയും തങ്ങളെ രാവിലത്തെ ആഹാരം കഴിപ്പിച്ച് വിടാനുള്ള തിരക്കിൽ അടുക്കളയിലാണ്. പെട്ടെന്നുണ്ടായ ഒരു തോന്നൽ, ചായ്പിന്റെ പട്ടികയ്ക്കിടയിൽ തിരികെ വെച്ചിരുന്ന ആ ചെറിയ പൊതിയെടുത്ത് വാനിറ്റി ബാഗിന്റെ അകത്തെയുറയിൽ തിരികെ വെച്ചു. ഭദ്രം, ഒരു കരുതലിന് വേണ്ടി. താൻ അമ്മയോടോ ചേച്ചിയോടോ സംസാരിക്കുന്നത് കേൾക്കാൻ അയാൾ ചെവി വട്ടം പിടിക്കുന്നുണ്ട്. അയാളെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന്. അയാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇറങ്ങാം എന്നുപോലും പറയാതെ അവള് വന്ന് അമ്മയെ കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ ഞാനും അങ്ങ് പോകും, ചേച്ചി പറഞ്ഞു. മോനെ, നീ പോകുന്നതിന് മുന്നേ ഒരിക്കലൂടെ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരണേ. അങ്ങോട്ട് വരാൻ എനിക്ക് തീരെ വയ്യാതായിപ്പോയി. വരാം. ബൈക്കിന് പിന്നിൽ കയറും മുമ്പേ താൻ അമ്മയെ ഒന്നുകൂടി നോക്കി. അമ്മയ്ക്ക് മരുമകനെ പിടിച്ച മട്ടാണ്. ചേച്ചിക്ക് എന്തൊക്കെയോ തന്നോട് ചോദിക്കാനുണ്ട്. ആ മുഖഭാവം കണ്ടാലറിയാം. വെയിൽ പരക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോൾ ബൈക്കിൽ അള്ളിപ്പിടിച്ച് പേടിച്ച് കണ്ണടച്ചിരുന്നെങ്കിൽ തിരിച്ചുപോക്ക് കണ്ണു തുറന്നു പിടിച്ച് ഇല്ലാത്ത ധൈര്യം ഉണ്ടെന്ന് വരുത്തിക്കൊണ്ട് തേരാപ്പാരി ഓടിയകലുന്ന വാഹനങ്ങളുടെ ഇടയിൽ കൂടി തികഞ്ഞ അഭ്യാസിയെപ്പോലെ ബൈക്ക് പറക്കുകയായിരുന്നു. അയാളുടെ വീടെത്തിയത് അറിഞ്ഞില്ല. ഒരക്ഷരം ഉരിയാടാതെ വണ്ടി ഒതുക്കി വെച്ച് ധൃതിയിൽ അയാൾ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ അയാളുടെ അമ്മയും പെങ്ങളും വിഷണ്ണരായി നോക്കി നിന്നു. കുറ്റബോധം അവരെ ചൂടുന്നതായി തോന്നി. എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. താൻ ഇവിടെ ഒരു പരീക്ഷണ വസ്തുവാക്കപ്പെടുകയായിരുന്നു എന്ന കാര്യം ഉറപ്പായി.
0: പകിട രമണിയമ്മ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി വിൽസൺ നെയ്യാർഡാം അവതരിപ്പിക്കുന്ന കവിതയാണ് ഊന്നുവടികൾ.

കൊടുത്തു. ഒട്ടൊക്കെ നേടി ഞാൻ ഒട്ടൊക്കെ പെട്ടുപോയി, ജീവിതമെന്ന കളിപ്പാവ പോൽ. ജീവനുണ്ടെങ്കിലും ജീവച്ഛവം പോലെ എത്രയോ നാളുകൾ തള്ളി നീക്കി. താങ്ങുവാൻ കരുതുവാൻ ആരോരുമില്ലാതെ കണ്ണീർ കയങ്ങളിൽ മുങ്ങിപ്പോയി. തള്ളിപ്പറഞ്ഞവർ തള്ളിക്കളഞ്ഞവർ

ടി പോലെ കാണുന്നു പാരിതിൽ ചലനാത്മകം. ഒടുവിലാ വടിയുടെ അറ്റം പിടിക്കുവാൻ

0: ഊന്നുവടികൾ വിൽസൺ നെയ്യാർഡാം എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
1: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ച് കേൾക്കാം.
1: 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. കുറഞ്ഞത് 18 വയസ്സ് മുതൽ പരമാവധി 40 വയസ്സ് വരെ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ

0: 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും റിക്ഷാ വലിക്കുന്നവർ, ചുമട്ടു തൊഴിലാളികൾ, തെരുവു കച്ചവടക്കാർ, ഇഷ്ടികച്ചൂളകളിൽ ജോലി ചെയ്യുന്നവർ, ചെരുപ്പ് തുന്നുന്നവർ, വീട്ടുജോലിക്കാർ, അലക്കുകാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ബീഡ് തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ അല്ലെങ്കിൽ സമാനമായ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാം. പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. ഈ പദ്ധതി പ്രകാരം 60 വയസ്സ് തികയുമ്പോൾ ഉപഭോക്താവിന് പ്രതിമാസം 3,000 രൂപ കുറഞ്ഞ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് തൊഴിലാളികൾ പ്രതിമാസം 55 രൂപ നൽകേണ്ടതുണ്ട്. അത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കൂടാതെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് തുടർന്ന് ഈ യോജനയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകും. ഗുണഭോക്താവിന് 10 വർഷത്തെ കാലയളവിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അടച്ച തുക സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നിരക്കിലോ അല്ലെങ്കിൽ ഫണ്ട് വരുമാനം നേടിയ നിരക്കിലോ പലിശ സഹിതം തിരികെ നൽകും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയിൽ അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. യോജനയിൽ ചേരാൻ താൽപര്യമുള്ള വ്യക്തികൾ അടുത്തുള്ള കോമൺ സർവീസസ് സെന്റർ CSC സന്ദർശിക്കണം. അതോടൊപ്പം താൽപര്യമുള്ള വ്യക്തികൾക്ക് എൻറോൾമെന്റിനായി ഇനി പറയുന്ന രേഖകളും ഉണ്ടായിരിക്കണം: ആധാർ കാർഡ്, ജൻധൻ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ജനന തീയതിയും പങ്കാളിയുടെ വിശദാംശങ്ങളും നൽകണം. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന്റെ പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട പ്രതിമാസ സംഭാവന കണക്കാക്കും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് തികഞ്ഞതിനു ശേഷം പെൻഷൻ നൽകിക്കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു.
1: പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ

0: ആയ ആധുനിക സൗകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെയുള്ള ജീവനക്കാർക്കാണ് പരിശീലനം നൽകുക. ഇതു സംബന്ധിച്ച നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റം സംബന്ധിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത എന്ന് KSEB. സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതുമാണ് വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിക്കാൻ കാരണം. ഈ സാഹചര്യത്തിലാണ് ഭാഗിക വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റം നടക്കുന്ന ഈ കാലത്ത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗവും അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ച ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിൽ സമാപിച്ചു. തുണി നിർമ്മാണം, സോഴ്സിംഗ്, നവീകരണം, നിക്ഷേപം എന്നിവയ്ക്കുള്ള മുൻനിര ആഗോള ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതായിരുന്നു മേള. 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവുമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കലാകാരന്മാർക്ക് ഓണം വാരാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേക അവസരമൊരുക്കും. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. 72-ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഭാഗ്യചിഹ്നം മന്ത്രി M. ലിജു ആലപ്പുഴയിൽ പ്രകാശനം ചെയ്തു. വള്ളം തുഴയുന്ന വേഴു എന്ന വേഴാമ്പലിന്റെ പേര് പതിച്ച ഭാഗ്യചിഹ്നം ജില്ലാ കളക്ടർ ഷാജി വി നായർ, ചലച്ചിത്ര നടി ദേവി ചന്ദന എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. കേരളത്തിൽ 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിൽ പുതുതായി സജ്ജമാക്കിയ സ്കിൻ ബാങ്കിൽ ആദ്യത്തെ ചർമ്മദാനം നടന്നു. ബൈക്ക് അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശി ആഷിക് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ചർമ്മദാനമാണിത്. കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ റാമ്പ് പദ്ധതിയുടെ ഭാഗമായ ദ്വിദിന സെക്ടർ സ്പെസിഫിക് പരിശീലന പരിപാടിക്ക് കോഴിക്കോട്ട് തുടക്കമായി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ജില്ലാ വ്യവസായ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ തിരുവനന്തപുരം സ്വദേശി B. മിഥുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം എന്നെന്നും കണ്ണേറ്റന്റെ.

0: RGC has claimed it had launched a series of retaliatory strikes targeting U.S. military facilities in Syria, Kuwait, and Oman today. The IRGC said in a statement that the attacks were carried out during the 11th, 12th, and 13th waves of Operation Nusra 2. It claimed that Iranian forces conducted a surprise strike on a U.S. Special Operations Command center in Syria's Al-Tanf region. Kuwaiti army has said its air defenses are confronting hostile missile and drone strikes after Iran's action. It urged people to adhere to the security and safety instructions issued by the authorities. The India Meteorological Department, IMD, has issued red colour warning for heavy to very heavy rainfall with isolated extremely heavy rainfall over sub-Himalayan West Bengal and Sikkim for the next 2 days. Heavy to very heavy rainfall is likely at isolated places over Arunachal Pradesh, Assam, Meghalaya, Chhattisgarh and Uttarakhand till Sunday. In Bihar, Madhya Pradesh, East Uttar Pradesh, Himachal Pradesh, Jharkhand, Karnataka, Kerala, Mahe, Odisha and northeastern states, heavy rainfall is expected tomorrow. Legendary West Indian cricketer Sir Garfield Sobers passed away at the age of 89 today. His son Daniel confirmed the news. One of the finest all-rounders the game has ever seen, Sobers played 93 tests and scored 8,032 runs at 57.78 with 26 centuries and 30 half-centuries between March 1954 to April 1974. A left-handed batter and also a left-arm, fast, medium-paced bowler, Sobers claimed 235 wickets in Test cricket. India announced its 20-member squad for the FIH Women's Hockey World Cup 2026 today. Midfielder Salima Tete will lead the Indian side at the prestigious tournament to be held in Belgium and the Netherlands from August 15 to 30th. Goalkeepers Savita and Bichu Devi Karibam have retained their places in the squad. India have been drawn in Pool D alongside China, England and South Africa. The team will begin its campaign against China on August 16 at the Wagenaar Hockey Stadium in Amstelveen before taking on South Africa on August 18 and England on August 20. In badminton, two-time Olympic medalist PV Sindhu has advanced to the semifinals of the Japan Open 2026. Sindhu progressed after Japan's former world champion Nozomi Okuhara withdrew from the women's singles quarterfinal, giving the Indian shuttler a walkover. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi launches development projects worth around 25,000 crore rupees from Haryana, Punjab and Chandigarh. Flags off India's first hydrogen-powered train from Jind. Prime Minister said Centre is committed to ease of living and new opportunities for every citizen with the spirit of Nagrik Deva Bhava. Government convenes all-party meeting on Sunday ahead of the monsoon session of Parliament. President Draupadi Murmu to embark on three-nation visit to Moldova, North Macedonia and Romania from Sunday. Legendary West Indian cricketer Gary Sobers passes away. And Indian team announced for FIH Women's Hockey World Cup to be held in Belgium and Netherlands next month. Salima Tete named the captain. And that is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഫിസിക്സ് അവലോകനം ചെയ്യുന്നത് അധ്യാപകൻ വി കൃഷ്ണ കിഷോർ.
2: പ്രിയ വിദ്യാർത്ഥികളെ, പത്താം ക്ലാസ് വരെ പഠിച്ച രീതിയിലല്ല നാം ഇനി മുതൽ പഠിക്കുന്നത്. പ്ലസ് വൺ ക്ലാസ് മുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാകാം. ഈ സിലബസ് ഉപയോഗിച്ചാണ് നാം മത്സര പരീക്ഷകൾക്ക് തയ്യാറാകേണ്ടത്. ഇത് മുന്നിൽ കണ്ട് വേണം പാഠഭാഗങ്ങളെ നാം സമീപിക്കേണ്ടത്. പ്ലസ് വൺ ഫിസിക്സിലെ വിവിധ അധ്യായങ്ങൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഫിസിക്സ് എന്നത് പരസ്പരം ബന്ധമില്ലാത്ത കുറച്ച് അധ്യായങ്ങളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് ഓരോ അധ്യായവും അതിന് മുൻപുള്ള അധ്യായത്തിൽ നിന്ന് സ്വാഭാവികമായി വളർന്നു വരുന്നതാണ്. ഈ ബന്ധം മനസ്സിലാക്കിയാൽ ഫിസിക്സ് പഠിക്കുന്നത് വളരെ എളുപ്പവും ആസ്വാദ്യകരവും ആകും. പ്രകൃതിയെ

കുറിച്ചുള്ള ശാസ്ത്രമാണ് ഫിസിക്സ്. പ്രധാനമായും ഇത് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നു. പ്രകൃതിയിലെ അളവുകൾ എങ്ങനെ കൃത്യമായി നിർണയിക്കാം? വസ്തുക്കൾ എങ്ങനെ ചലിക്കുന്നു? അവ എന്തുകൊണ്ടാണ് അങ്ങനെ ചലിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ക്രമാനുസൃതമായി ഉത്തരം നൽകുന്ന രീതിയിലാണ് പ്ലസ് വൺ ഫിസിക്സിലെ അധ്യായങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവയിൽ ആദ്യത്തെ അധ്യായം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് അഥവാ ഏകകങ്ങളും അളവുകളും. എല്ലാ ശാസ്ത്ര പഠനത്തിൻ്റെയും അടിത്തറ അളവെടുപ്പാണ്. ചലനം, ബലം, ഊർജം എന്നിവ പഠിക്കുന്നതിന് മുമ്പ് കൃത്യമായ അളവെടുപ്പ് പഠിക്കണം. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് SI യൂണിറ്റ്സ് അഥവാ SI ഏകകങ്ങൾ, ഡൈമെൻഷൻസ് അഥവാ മാനങ്ങൾ, സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് അഥവാ സാർത്ഥക അക്കങ്ങൾ, എറേഴ്സ് ഇൻ മെഷർമെൻറ്റ് അളവെടുപ്പിലെ പിശകുകൾ. ഇതാണ് മുഴുവൻ ഫിസിക്സിൻ്റെയും അടിത്തറ. അടുത്ത ചാപ്റ്റർ നേർരേഖയിലുള്ള ചലനം അഥവാ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അളവെടുപ്പ് പഠിച്ച ശേഷം ചലനത്തെ വിവരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ നാം പഠിക്കുന്നത് സ്ഥാനം അഥവാ പൊസിഷൻ, സ്ഥാനമാറ്റം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്, വേഗത അഥവാ സ്പീഡ്, പ്രവേഗം അഥവാ വെലോസിറ്റി, ത്വരണം അഥവാ ആക്സിലറേഷൻ, മന്ദീകരണം അഥവാ ഡിസിലറേഷൻ. ആദ്യം ഒരു മാനത്തിലുള്ള ചലനമാണ് പഠിക്കുന്നത് അഥവാ മോഷൻ ഇൻ വൺ ഡൈമെൻഷൻ. അടുത്ത അധ്യായം രണ്ട് തലത്തിലുള്ള ചലനം അഥവാ മോഷൻ ഇൻ എ പ്ലെയിൻ. യഥാർത്ഥ ജീവിതത്തിലെ ചലനങ്ങൾ കൂടുതലും രണ്ട് മാനത്തിലുള്ളവയാണ്. ഈ അധ്യായത്തിൽ വെക്ടറുകൾ, വെക്ടർ സങ്കലനം അഥവാ വെക്ടർ അഡീഷൻ, പ്രക്ഷേപ ചലനം അഥവാ പ്രൊജക്ടൈൽസ്, വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ എന്നിവ പഠിക്കുന്നു. വെക്ടർ എന്ന ആശയം പിന്നീട് എല്ലാ അധ്യായങ്ങളിലും ആവശ്യമായി വരും. അടുത്തത് ചലന നിയമങ്ങളാണ്. ഇതുവരെ വസ്തുക്കൾ എങ്ങനെ ചലിക്കുന്നു എന്നതാണ് നാം പഠിച്ചത്. ഇനി അവ എന്തുകൊണ്ട് ചലിക്കുന്നു എന്ന് നാം പഠിക്കുന്നു. ഇതിന് ഉത്തരം നൽകുന്നത് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളാണ്. ഇവിടെ പഠിക്കുന്നത് ബലം അഥവാ ഫോഴ്സ്, ജഡത്വം അഥവാ ഇനേർഷ്യ, ആക്കം അഥവാ മൊമെൻറ്റം, ഘർഷണം അഥവാ ഫ്രിക്ഷൻ. മെക്കാനിക്സിൻ്റെ ഹൃദയഭാഗമാണ് ഈ അധ്യായം. അടുത്ത ചാപ്റ്റർ പ്രവൃത്തി, ഊർജം, ശക്തി, വർക്ക്, എനർജി ആൻഡ് പവർ. ഒരു ബലം സ്ഥാനമാറ്റം ഉണ്ടാക്കുമ്പോൾ പ്രവൃത്തി നടക്കുന്നു. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് പ്രവൃത്തി അഥവാ വർക്ക്, ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി, സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി, ഊർജ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ശക്തി അല്ലെങ്കിൽ പവർ. അടുത്തത് കണസമൂഹവും ഭ്രമണ ചലനവും, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഇതുവരെ കണങ്ങളുടെ ചലനമാണ് പഠിച്ചത്. എന്നാൽ യഥാർത്ഥ വസ്തുക്കൾക്ക് ഭ്രമണ ചലനവും ഉണ്ട്. ഈ അധ്യായത്തിൽ പഠിക്കുന്നത് ദ്രവ്യമാന കേന്ദ്രം അഥവാ സെൻറ്റർ ഓഫ് മാസ്, ബലാഘൂർണം അഥവാ ടോർക്ക്, കോണീയ ആക്കം അഥവാ ആംഗുലർ മൊമെൻറ്റം, ജഡത്വ ആഘൂർണം അഥവാ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഉരുളൽ ചലനം അഥവാ റോളിംഗ് മോഷൻ. ഇത് രേഖീയ ചലനത്തിൽ നിന്ന് ഭ്രമണ ചലനത്തിലേക്കുള്ള വിപുലീകരണമാണ്. അടുത്ത ചാപ്റ്റർ ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ഇപ്പോൾ പ്രപഞ്ചത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഇവിടെ നാം പഠിക്കുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അഥവാ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം. ഗുരുത്വത്വരണം, ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ്, പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി, ഗ്രഹങ്ങളുടെ ചലനം മോഷൻ ഓഫ് പ്ലാനറ്റ്സ്, പരിക്രമണകാലം പീരിയഡ് ഓഫ് റെവല്യൂഷൻ. ഒരു ആപ്പിൾ താഴെ വീഴുന്നതും ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നതും ഒരേ നിയമങ്ങൾ കൊണ്ടാണ് വിശദീകരിക്കുന്നത്. അടുത്തത് ഖരവസ്തുക്കളുടെ യാന്ത്രിക ഗുണങ്ങൾ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നാം പഠിക്കുന്ന പ്രധാന പദങ്ങൾ സമ്മർദ്ദം അഥവാ സ്ട്രെസ്, വികലനം അഥവാ സ്ട്രെയിൻ, ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്റ്റികത, യങ്സ് മോഡുലസ് എന്നിവയാണ്. ശാസ്ത്രം എത്ര വളർന്നാലും മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമായി വരുന്നത്. മെറ്റീരിയൽ സ്ട്രെങ്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നാം മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. ഉദാഹരണമായി, സ്റ്റീലിന് കൂടുതൽ ശക്തിയുണ്ട്. കാരണം താരതമ്യേന കൂടുതൽ ഇലാസ്റ്റികത അതിനുണ്ട് അഥവാ യങ്സ് മോഡുലസ് സ്റ്റീലിന് കൂടുതലാണ്. അത് കഴിഞ്ഞാൽ കൂടുതൽ ബലമുള്ളത് റീ ഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനാണ്. അടുത്ത അധ്യായം ദ്രവങ്ങൾ

0: ങ്ങളുടെ യാന്ത്രിക ഗുണങ്ങൾ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇപ്പോൾ ഖരങ്ങളിൽ നിന്ന് ദ്രാവകങ്ങളിലേക്കും വാതകങ്ങളിലേക്കും കടക്കുന്നു. പഠിക്കുന്ന ആശയങ്ങൾ മർദ്ദം അഥവാ പ്രഷർ, പ്ലവനബലം അഥവാ ബോയന്റ് ഫോഴ്സ്, പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി അഥവാ ശ്യാനത, ബെർണോളി സിദ്ധാന്തം എന്നിവയാണ്. ഇവ കപ്പലുകൾ പൊങ്ങിക്കിടക്കുന്നതും വിമാനങ്ങൾ പറക്കുന്നതും എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. ദ്രവങ്ങളെപ്പറ്റി പറയുമ്പോൾ അവയുടെ കംപ്രസിബിലിറ്റി പ്രധാനമാണ്. ദ്രവങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് പ്രതലബലവും വിസ്കോസിറ്റിയും. നാം കുളിക്കുന്നതിനും തുണികൾ വൃത്തിയാക്കുന്നതിനും സോപ്പ് ഉപയോഗിക്കുന്നത് ജലത്തിൻ്റെ പ്രതലബലം കുറച്ച് തുണികളുടെ ഇഴകൾക്കിടയിൽ ഇറങ്ങി അഴുക്ക് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനായി സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന വസ്തു TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ, ആണ് നമ്മെ സഹായിക്കുന്നത്. എഞ്ചിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഫ്ലൂയിഡിറ്റി നിർണ്ണയിക്കുന്നത് അതിൻ്റെ വിസ്കോസിറ്റിയാണ്. അടുത്ത ചാപ്റ്റർ ദ്രവ്യത്തിൻ്റെ താപഗുണങ്ങൾ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇനി താപത്തെക്കുറിച്ച് പഠിക്കുന്നു. പ്രധാന ആശയങ്ങൾ: താപനില അഥവാ ടെമ്പറേച്ചർ, താപം അഥവാ ഹീറ്റ്, താപീയ വികാസം അഥവാ തെർമൽ എക്സ്പാൻഷൻ, വിശിഷ്ട താപധാരിത അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, കലോറിമെട്രി, താപസംക്രമണം അഥവാ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്നിവയാണ്. ചൂടാക്കുമ്പോൾ ദ്രവ്യം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. അടുത്തത് താപഗതിശാസ്ത്രം അഥവാ തെർമോഡൈനമിക്സ്. താപത്തെ എങ്ങനെ പ്രവൃത്തിയാക്കി മാറ്റാം എന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. വാഹനങ്ങളുടെ പെട്രോൾ എഞ്ചിൻ്റെയും ഡീസൽ എഞ്ചിൻ്റെയും പ്രവർത്തനം ഈ അധ്യായത്തിൻ്റെ ഭാഗമാണ്. ഈ അധ്യായത്തിൽ പഠിക്കുന്നത് ആന്തരിക ഊർജം അഥവാ ഇൻറ്റേർണൽ എനർജി, താപഗതിശാസ്ത്രത്തിൻ്റെ ഒന്നാം നിയമം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്, രണ്ടാം നിയമം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ആൻഡ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനമിക്സ്. താപയന്ത്രങ്ങൾ അഥവാ ഹീറ്റ് എഞ്ചിൻസ്, ശീതീകരണ യന്ത്രങ്ങൾ അഥവാ കൂളിംഗ് എഞ്ചിൻസ് എന്നിവയാണ്. ഒരു യന്ത്രത്തിനും 100% കാര്യക്ഷമത ലഭിക്കാത്തതിൻ്റെ കാരണം ഈ അധ്യായം വ്യക്തമാക്കുന്നു. അടുത്തതായി ഗതിക സിദ്ധാന്തം അഥവാ കൈനറ്റിക് തിയറിയാണ്. താപഗതിശാസ്ത്രം താപത്തെ മാക്രോസ്കോപ്പിക് ആയി അഥവാ സ്ഥൂലതലത്തിൽ പഠിപ്പിക്കുന്നു. ഗതിക സിദ്ധാന്തം അതിനെ മൈക്രോസ്കോപ്പിക് ആയി വിശദീകരിക്കുന്നു അഥവാ സൂക്ഷ്മ തലത്തിൽ വിശദീകരിക്കുന്നു. ഇവിടെ പഠിക്കുന്നത് തന്മാത്രകളുടെ ചലനം, മോളിക്യുലർ മോഷൻ, വാതക നിയമങ്ങൾ, ഗ്യാസ് ലോസ്, മർദ്ദം അഥവാ പ്രഷർ, താപനില അഥവാ ടെമ്പറേച്ചർ, RMS വെലോസിറ്റി ഓർ RMS പ്രവേഗം എന്നിവയാണ്. താപനില എന്നത് തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണെന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. അടുത്തത് ദോലനങ്ങൾ അഥവാ ഓസിലേഷൻസ്. പല വസ്തുക്കളും മുന്നോട്ടും പിന്നോട്ടും ആവർത്തിച്ച് ചലിക്കുന്നു. ഈ അധ്യായത്തിൽ ആനുകാലിക ചലനം പീരിയോഡിക് മോഷൻ, ലളിത ദോലനം സിമ്പിൾ ഹാർമോണിക് മോഷൻ, സ്പ്രിംഗ് ദോലനം വൈബ്രേഷൻ ഓഫ് സ്പ്രിങ്സ്, പെൻഡുലം എന്നിവ നാം പഠിക്കുന്നു. അവസാനത്തെ അധ്യായം തരംഗങ്ങൾ അഥവാ വേവ്സ് ആണ്. ദോലനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അത് തരംഗമാകുന്നു. ഇവിടെ നാം പഠിക്കുന്നത് തരംഗ ചലനം അഥവാ വേവ് മോഷൻ, ശബ്ദ തരംഗങ്ങൾ സൗണ്ട് വേവ്സ്, തരംഗ പ്രവേഗം അഥവാ വേവ് വെലോസിറ്റി, ആവൃത്തി അഥവാ ഫ്രീക്വൻസി, ഡോപ്ലർ പ്രഭാവം എന്നിവയാണ്. ഇതോടെ പ്രകൃതിയിലെ അതിമനോഹരമായ ഒരു പ്രതിഭാസത്തിലേക്ക് പഠനം എത്തിച്ചേരുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പദങ്ങളുടെ ലഘുവായ നിർവചനം മനസ്സിലാക്കാം. യൂണിറ്റ് അഥവാ ഏകകം, ഭൗതിക അളവുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന നിശ്ചിത മാനദണ്ഡം. ഡൈമെൻഷൻ, ഭൗതിക അളവിനെ അടിസ്ഥാന അളവുകളുടെ പദത്തിൽ എഴുതുന്നത്. വെക്ടർ അഥവാ സദിശം, പരിമാണവും ദിശയും ഉള്ള അളവ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, എക്സാമ്പിൾ പ്രവേഗം. സ്കെയിലാർ അഥവാ അദിശം, പരിമാണം മാത്രമുള്ള അളവ് അഥവാ ദിശയില്ല, ഉദാഹരണം മാസ്. വെർണിയർ കാലിപ്പേഴ്സ്, 0.01 സെൻറ്റിമീറ്റർ വരെ കൃത്യതയോടെ നീളം അളക്കുന്ന ഉപകരണം. സ്ക്രൂ ഗേജ്, 0.0001 സെൻറ്റിമീറ്റർ വരെ കൃത്യതയോടെ കനം അളക്കുന്ന ഉപകരണം. എറർ അഥവാ പിശക്, അളന്ന മൂല്യവും യഥാർത്ഥ മൂല്യവും തമ്മിലുള്ള വ്യത്യാസം. സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് അഥവാ സാർത്ഥക സംഖ്യകൾ, ഒരു അളവിലെ അർത്ഥമുള്ള നിശ്ചിതമായ അക്കങ്ങൾ. ഫോഴ്സ് അഥവാ ബലം, വസ്തുവിൻ്റെ ചലനാവസ്ഥ മാറ്റുന്ന ബാഹ്യ കാരണം. മാസ് അഥവാ പിണ്ഡം, വസ്തുവിലെ ദ്രവ്യത്തിൻ്റെ അളവ് അഥവാ ജഡത്വത്തിൻ്റെ അളവ്. വെയ്റ്റ് അഥവാ ഭാരം, വസ്തുവിൽ ഭൂമി ചെലുത്തുന്ന ഗുരുത്വബലം. വെലോസിറ്റി അഥവാ പ്രവേഗം, ഒരു സെക്കൻഡിലെ സ്ഥാനാന്തരം. ഇതിന് ദിശയുണ്ട്. ആക്സിലറേഷൻ അഥവാ ത്വരണം, പ്രവേഗം മാറുന്നതിൻ്റെ നിരക്ക്. മൊമെൻ്റം അഥവാ ആക്കം, പിണ്ഡം ഗുണം പ്രവേഗം. ചലിക്കുന്ന വസ്തുവിൻ്റെ ചലനത്തിൻ്റെ അളവാണ് മൊമെൻ്റം. ഇമ്പൾസീവ് ഫോഴ്സ്, സംവേഗബലം, വളരെ കുറച്ച് സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലം. ഇമ്പൾസ് അഥവാ സംവേഗം, ഇത് ബലം ഗുണം സമയം ആണ്. ഇത് സംവേഗ വ്യത്യാസത്തിന് തുല്യമാണ്. ഇനേർഷ്യ അഥവാ ജഡത്വം, ചലനാവസ്ഥയുടെയോ നിശ്ചലാവസ്ഥയുടെയോ മാറ്റം എതിർക്കാനുള്ള വസ്തുവിൻ്റെ കഴിവ്. ഫ്രിക്ഷൻ അഥവാ ഘർഷണം, ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന സമ്പർക്ക ബലം. ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം, ദ്രവ്യങ്ങൾ തമ്മിലുള്ള ആകർഷണ ബലം. പ്രഷർ അഥവാ മർദ്ദം, യൂണിറ്റ് വിസ്തീർണത്തിലെ ലംബ ബലം. ഡെൻസിറ്റി അഥവാ സാന്ദ്രത, യൂണിറ്റ് വ്യാപ്തത്തിലെ പിണ്ഡം. ടോർക്ക് അഥവാ ചുഴറ്റുബലം, വസ്തുവിനെ തിരിക്കാൻ ശ്രമിക്കുന്ന ബലം. ഇക്വിലിബ്രിയം അഥവാ സന്തുലിതാവസ്ഥ, ബലങ്ങളുടെ തുകയും ടോർക്കുകളുടെ തുകയും പൂജ്യം ആകുമ്പോൾ ഉള്ള അവസ്ഥ. സെൻറ്റർ ഓഫ് മാസ്, പിണ്ഡകേന്ദ്രം, വസ്തുവിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് കരുതാവുന്ന ബിന്ദു. ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ സ്ഥാനാന്തരം, ആദ്യ സ്ഥാനത്ത് നിന്ന് അവസാന സ്ഥാനത്തേക്കുള്ള ഏറ്റവും ചെറിയ ദൂരം. ഇതിന് ദിശയുണ്ട്. ഡിസ്റ്റൻസ് അഥവാ ദൂരം, സഞ്ചരിച്ച പാതയുടെ ആകെ നീളം. ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്തികത, ബാഹ്യബലം നീക്കിയാൽ പഴയ രൂപം പ്രാപിക്കുവാനുള്ള കഴിവ്. സ്ട്രെസ്, യൂണിറ്റ് വിസ്തീർണത്തിലെ ആന്തരിക പുനഃസ്ഥാപക ബലം. സ്ട്രെയിൻ, ബലം മൂലമുണ്ടാകുന്ന രൂപവ്യത്യാസത്തിൻ്റെ അനുപാതം. സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം, ദ്രവപ്രതലം ഇലാസ്തിക സ്ഥലം പോലെ പ്രവർത്തിക്കുന്ന പ്രതിഭാസം. വിസ്കോസിറ്റി അഥവാ ശ്യാനത, ദ്രവത്തിൻ്റെ തട്ടുകളുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ഗുണം. ഫ്ലൂയിഡ് അഥവാ ദ്രവം, ദ്രാവകങ്ങളും വാതകങ്ങളും പൊതുവായി. ബോയൻസി അഥവാ പ്ലവത, ദ്രവത്തിൽ മുങ്ങിയ വസ്തുവിൽ മുകളിലേക്ക് പ്രവർത്തിക്കുന്ന പ്ലവബലം. ക്യാപ്പില്ലാരിറ്റി അഥവാ കേശീകത്വം, നേർത്ത കുഴലിൽ ദ്രവം ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസം. അടിസ്ഥാന ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ക്രമാനുസൃതമായി പഠിച്ചാൽ ഭൗതികശാസ്ത്രം എളുപ്പത്തിൽ ഗ്രഹിക്കാനും ദൈനംദിന ജീവിതത്തിലെ പല പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയമായി വിശദീകരിക്കുവാനും കഴിയും.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഫിസിക്സ് അവലോകനം ചെയ്തത് അധ്യാപകൻ വി. കൃഷ്ണ കിഷോർ. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു. സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്.
2: ദിസ് ഇസ് ആകാശവാണി തിരുവനന്തപുരം. ഗുഡ് ഈവനിംഗ് ലിസണേഴ്സ്, വെൽക്കം ടു അവർ ഇംഗ്ലീഷ് പ്രോഗ്രാം. ഇൻ ടുഡേയ്സ് ചേഞ്ചിങ് വേൾഡ്, അപ്സ്കില്ലിംഗ് ആൻഡ് അഡാപ്റ്റബിലിറ്റി ഹാവ് ബിക്കം ഇമ്പോർട്ടന്റ് ഫോർ കരിയർ പ്ലാനിംഗ് ആൻഡ് പ്രൊഫഷണൽ സക്സസ്. ഡോക്ടർ കല്യാണി വല്ലത്, എ ടീച്ചർ, mentor and publisher, is with us today to talk about how to develop a career blueprint that connects your learning interests and experience. The topic is get your career blueprint. Let's listen to her.
3: Hello and a very warm welcome to all our young friends. Let us start today with a mental image. Picture a conveyor belt. You step onto it the day you start school. It carries you straight through your board exams, drops you into an undergraduate course, pushes you right into a postgraduate degree, and points you toward a single hyper-competitive exam. You are told that if you run hard enough on this belt, you will reach a magical desk.

0: ആകാശവാണി.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ വി കെ എൻ എഴുതിയ കഥ കുടിയേറ്റം, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: പിറ്റേന്ന് വൈകുന്നേരം തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി വീശാനിടയുണ്ട് എന്ന് റേഡിയോവിൽ കാലാവസ്ഥാ പ്രവചനമുണ്ടായി. കിഴക്കേ വാ എന്ന് നാലയലത്ത് വിഷുപക്ഷിയും പാടി. അപ്പോൾ കാലവർഷം പതിവിലും നേരത്തെ സമാഗതമാവുകയാണ്. പറഞ്ഞ സമയത്തിന് കാറ്റടിച്ചു. ഗോപിച്ചേട്ടനും അദ്ദേഹത്തിന്റെ ധർമ്മപത്നി മണിച്ചേച്ചിയും ഒരു കൊടുങ്കാറ്റുപോലാണ് പിറന്ന മണ്ണിൽ തിരിച്ചെത്തിയത്. അവരെ കയറ്റി ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറന്ന വിമാനത്തിന്റെ അലർച്ച ഇന്ത്യാ സമുദ്രത്തിൽ ഒരു ന്യൂനസമ്മർദ്ദം സൃഷ്ടിച്ചിരിക്കണം. കൂറ്റൻ രണ്ട് ടൂറിസ്റ്റ് കാറുകളിലാണ് വിദേശികൾ മലയോരത്തെ തറവാട്ടു വീട്ടിൽ ചീറിയലച്ചെത്തിയത്. ആദ്യത്തേതിൽ ഗോപിച്ചേട്ടനും മണിച്ചേച്ചിയും, അടുത്തതിൽ വിലമതിക്കാൻ കഴിയാത്ത ജംഗമ വസ്തുക്കളും. അവശേഷിക്കുന്ന ഉരുപ്പടികൾ റെയിൽ വഴിയാണത്രെ വരുന്നത്. വിശിഷ്ട വസ്തുക്കൾ വഹിച്ചു വരാൻ ചരക്കു തീവണ്ടിയിൽ നല്ലൊരു പെട്ടി നോക്കി തിരുവനന്തപുരത്ത് സംവരണം ചെയ്തിട്ടുണ്ട്. അതിഥികൾ വന്ന ചുടുകാറ്റിൽ മലയോരത്തുകാർ മഴയെ മറന്നു. 55 കഴിഞ്ഞ ഗോപിച്ചേട്ടൻ അടുത്തൂൺ പറ്റിയാണ് വന്നിരിക്കുന്നത്. ഇനിമേൽ

പത്തും കൊന്നും അടക്കിക്കൊള്ളോളം ഊണിവിടെ തന്നെ. അതുവരേക്കും തന്റെ ഭാര്യാപദം നിലനിർത്തിക്കൊള്ളാമെന്ന് മണിച്ചേച്ചിയും ഏറ്റിട്ടുണ്ട്. ബലയോരത്തെ അനാദി വ്യാപാരിയായ രാമചന്ദ്രൻ പ്രശസ്തരുടെ സാന്നിധ്യത്തിന്റെ സാമ്പത്തിക വശത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് ഇനി അങ്ങോട്ടൊന്ന് കനക്കും. കൈത്തൊഴിലും കുടിൽ വ്യവസായവും വളരും. ഖനയുരി വ്യവസായശാലകളും സ്ഥാപിതമാവും. അതെല്ലാം മലയോരത്തെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യവാഹിനിയിലേക്ക് വരും. പിന്നെ ആരെ കാണാനാണ്? കണ്ടാൽ തിരിച്ചറിയാനാണ്. ചരക്കു തീവണ്ടിയിലെത്തിയ വാസ്തുശില്പങ്ങളിൽ ഗോപിചേട്ടന്റെ കാറുമുണ്ടായിരുന്നു. പോന്ന വർഷത്തെ മോഡൽ മെർസിഡസ് ബെൻസ്. ഇങ്ങുനിന്നങ്ങോളം നീളമുള്ള ആ ജന്തു കടന്നുപോയപ്പോൾ പഞ്ചായത്ത് നിരത്തിൽ പൊടി പൂരമുയർന്നു. വെടിക്കെട്ടുമുണ്ടായിരുന്നു. സംഭവം പൊടി പാറിയത് ഗോപിചേട്ടന് പിടിച്ചില്ല. ജലദോഷം പിടിപെട്ട അദ്ദേഹം നിയോജക മണ്ഡലത്തെ തലയിലേറ്റി നിൽക്കുന്ന നിയമസഭാ സാമാജികനെ അടിയന്തരമായും ആളയച്ചു വരുത്തി. നിരത്ത് താറിടേണ്ടതിലേക്കായി വേണ്ട കാശു കൊടുത്തു. ആറുമാസം മാത്രമേ ഗോപിചേട്ടനും മണിച്ചേച്ചിയും തറവാട്ടിൽ കൊടികുത്തി വാണതുള്ളൂ. കാടാറുമാസം എന്നാണ് അജ്ഞാതവാസത്തെ വിശേഷിപ്പിച്ചതും. അപ്പോഴേ ഇൻകാമായ സംസ്കാരം ഉൾക്കൊണ്ട ഒരു തച്ചന്റെ മേൽനോട്ടത്തിൽ പുഴയോരത്ത് ഒരു ഇരുനില മട്ടുപ്പാവ് ഉയർന്നു. സുഖവാസം അടിമുടി അങ്ങോട്ടാക്കി. കുടുംബാംഗങ്ങൾക്കൊക്കെ യഥാർഹം സമ്പത്തിദാനം നിർവഹിച്ച ശേഷമായിരുന്നു പുരമാറ്റം. പുത്തൻ പണത്തിനു പുറമെ ഒരു പുത്തൻ സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കളുമായിരുന്നല്ലോ ദമ്പതികൾ. പ്രിയേ, ഗോപിച്ചേട്ടൻ പറഞ്ഞു, 10-40 വർഷം മുൻപ് തുലാത്തിലെ ഒരു വർഷകാല സന്ധ്യയ്ക്കല്ലേ നമ്മുടെ പങ്കീപരിണയം നടന്നത്? ശരി തന്നെ. പ്രിയ തലയ്ക്ക് കൈവച്ചു. എത്ര വേഗമാണ് തുലാവർഷങ്ങൾ കടന്നുപോകുന്നത്! എന്നാൽ പദ്ധതി ആസൂത്രണം ചെയ്യുകയല്ലേ? തീർച്ചയായും. കടലാസും പെൻസിലും റൂൾ തടിയും കോമ്പസും വടക്കുനോക്കിയ യന്ത്രവും ഉപയോഗിച്ച് അവർ ഒരു രേഖയ്ക്ക് രൂപം കൊടുത്തു. കൺട്രിയിൽ വച്ചു വേണ്ട, അടുത്ത പട്ടണത്തിലെ ഒരു 3 നക്ഷത്രത്തിലെ ഹോട്ടലിലാക്കി കളയാം രംഗവേദി. വൈകിട്ട് 7 തുടങ്ങി അർദ്ധരാത്രി വരെ ആഘോഷം. ക്ഷണിക്കപ്പെടേണ്ടവർ ജില്ലയ്ക്ക് ആശാൻ കളക്ടർ, 51 ഡെപ്യൂട്ടി കളക്ടർമാർ, വിൽപ്പന നികുതി ആശാന്മാർ, ഒരു ടിൻ മണ്ണെണ്ണയ്ക്ക് ചോദിച്ചാൽ ഇല്ലെന്ന് കൽപ്പിക്കുന്ന സപ്ലൈ ഓഫീസർ, ഗൾഫിൽ നിന്നും മെഡിറ്ററേനിയനിൽ നിന്നും മലയയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും കടയോടെ കുറ്റിപുഴക്കി നാടേറിയ പഴയ സുഹൃത്തുക്കൾ, ഇംഗ്ലീഷ് മാനേഴ്സ് അറിയാവുന്ന മലയോരത്തെ ഏക മാന്യ വ്യക്തി മേജർ PC മേനോക്കി, റിട്ടയേർഡ്. പ്രസ്സിനെ ക്ഷണിക്കണ്ടേ? മണിച്ചേച്ചി ചോദിച്ചു. ചങ്ങമ്പുഴയുടെ രമണന്റെ ഒരു ആരാധകനായിരുന്ന ഗോപിച്ചേട്ടൻ നെറ്റിയിലടിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി പറഞ്ഞു, ഹെവൻസ്! അയ്യയ്യോ, ഞാനത് മറന്നേ പോയി. മണിച്ചേച്ചി തെക്കൻ ചിട്ടയിൽ പറഞ്ഞു, അല്ലേലും പുള്ളിക്കാരൻ ഈയിടെ മറവി ഇച്ചിരി കൂടുതലാ. ഗോപിച്ചേട്ടന്റെയും മണിച്ചേച്ചിയുടെയും 30th വിവാഹവിരഹ വാർഷികം. വരുവിൻ, കാണുവിൻ, ആനന്ദിപ്പിൻ. പിന്നീട് നായരും ഭാര്യയും കാറെടുത്ത് തലയിൽ വെച്ച് തൃശിവ പേരൂർക്ക് പോയി. കാർത്തിക നക്ഷത്രങ്ങൾക്ക് താഴെ നിന്ന ഹോട്ടലിൽ ഒരു നില അപ്പാടെ വാടകയ്ക്കെടുത്തു. പിറ്റേന്നാണ് തൃശൂരിലെ രാത്രി പകലാക്കുന്ന പാർട്ടി. പൂരത്തിന്റെ അന്ന് ലഞ്ചും സിയസ്തയും കഴിഞ്ഞ് കാലും മുഖവും കഴുകി ഒരുമ്പെട്ട ദമ്പതികളായി ഗോപിച്ചേട്ടനും മണിച്ചേച്ചിയും ഉടുത്തൊരുങ്ങി. ക്ഷണിച്ചവരെല്ലാം വന്നെത്തി ഹാജർ പുസ്തകത്തിൽ ഒപ്പുവെച്ചിരുന്നു. രാവിനു പ്രായം വയ്ക്കെ ആഘോഷം കൊടുമ്പിരി കൊൽകെ ക്ഷണിച്ചവരിലും ഇരട്ടി മാന്യാതിഥികൾ ഹോട്ടലിനെ കീഴ്മേൽ മറിച്ചു. ഇരുകാലിൽ നിൽക്കാൻ ഇനി ഒട്ടും വയ്യെന്നായപ്പോൾ ആതിഥേയൻ ഉച്ചഭാഷണിയിലൂടെ ഉറക്കം തൂങ്ങി പരക്കെ ഒരു നമസ്തേ പറഞ്ഞ് തിരികെ കാറേറി. മട്ടുപ്പാവിന്റെ മുഖ്യ കവാടത്തിലെത്തിയതും യുവദമ്പതികളുടെ ഉറക്കവും ലഹരിയും പുഴകടന്നു. പടിവാതിൽ മലർക്കെ തുറന്നുകിടക്കുന്നു. കൂട്ടമായി നിലവിളിച്ച് ഭരദേവതയ്ക്കൊരു പണപ്പായസവും നേർന്ന് ഒരു ഭാര്യയും നായരും അകത്തേക്ക് കുതിച്ചു. ഡ്രോയിംഗ് റൂം ഉഴുതുമറിച്ചിരിക്കുന്നു. സമസ്തവും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ടെലിഫോണില്ല, കോളിംഗ് ബെല്ലില്ല, ചുമരോട് ചുമർ ചേർന്ന വിരിച്ചിരുന്ന പേർഷ്യൻ പരവതാനിയില്ല. 5 ടൺ വരുന്ന എയർ കണ്ടീഷണറാകട്ടെ ക്ലീനായി സാവകാശം പൊക്കിയെടുക്കപ്പെട്ടു പോയുമിരിക്കുന്നു. ദുഃഖത്തിനും ഭീതിക്കും വഴങ്ങി കരച്ചിൽ പുറത്തു വരുത്താനാവാതെ മണിച്ചേച്ചി തറയിൽ കുഴഞ്ഞു വീണു. 12 കോണിപ്പടികൾ 3 മൂച്ചിന് കുതിച്ച് ഗോപിച്ചേട്ടൻ ബെഡ്റൂമിലെത്തി. വാൾസേഫിലാണ് ആദ്യം നോക്കിയത്. അവൻ വാ പൊളിച്ചിരിക്കുന്നു. വസ്തുവകകൾ ക്ലീനായി മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സേഫിനകത്തെ സേഫിൽ നോക്കി. അവയിലെ 2 ബ്രീഫ് കേസുകളുടെ മേൽവിലാസവുമില്ല. ഓരോന്നിലും 1 മില്യൺ വീതം കുവൈത്തി ദിനാർ സമം 40 കോടി ഇന്ത്യൻ രൂപ എന്ന ആഘാതത്തിനു പുറത്ത് ഗോപിച്ചേട്ടൻ പ്രജ്ഞയേറ്റ് നിലം പതിച്ചു. ശബ്ദം കേട്ട് മണിച്ചേച്ചി ഞെട്ടിയുണർന്നു. അടുക്കളയിലേക്കോടി. ഭാഗ്യത്തിന് കറിമസാലകളൊന്നും അപഹരിക്കപ്പെട്ടിട്ടില്ല. പുഴയ്ക്കക്കരെ റെയിലിന്മേൽ പുലർച്ചെ

0: പോലീസ് മുറകളിൽ കൺകണ്ടവൻ എന്നതിനു പുറമെ ഒരു വിഷഹാരിയുമായിരുന്നു ചെറുപ്പക്കാരനായ സബ് ഇൻസ്പെക്ടർ. അതിനാൽ അന്ന് രാവിലെ കലശലായ ദംശനമേറ്റ ഒരാൾ തന്നെ കാണാൻ വരുമെന്ന് നിമിത്തമുണ്ടായി. അന്നേരമാണ് ഗോപിച്ചേട്ടൻ കാറിറങ്ങി സ്റ്റേഷൻ കയറുന്നത്. പാമ്പല്ലല്ലോ കടിച്ചത്? ഇൻസ്പെക്ടർ ചോദിച്ചു. അല്ല, ഗോപിച്ചേട്ടൻ പറഞ്ഞു. പിന്നാര്? കണ്ടാലറിയാത്ത ഒരു പറ്റം തസ്കര മൂർഖന്മാർ. ഇൻസ്പെക്ടർക്ക് സന്തോഷമായി. ശാസ്ത്രം പിഴച്ചില്ലല്ലോ, ദംശനുമുണ്ടായല്ലോ, കള്ളനും ഒരു കരിമൂർഖൻ തന്നെയാണല്ലോ. എന്നാൽ മോഷണം പോയ ആസ്തികളുടെ ബാധ്യതകളെക്കുറിച്ച് കേട്ടപ്പോൾ ഇൻസ്പെക്ടർ അന്തിച്ചു. വിശിഷ്ട ഭോജ്യങ്ങളെല്ലാം ചുങ്കം തീരുവ കൊടുത്തു തന്നെയാണല്ലോ കൊണ്ടുവന്നിരുന്നത്. അതെ, ഗോപിച്ചേട്ടൻ പറഞ്ഞു. രേഖയുണ്ടോ? അതും കളവുപോയി. കേസന്വേഷണം വഷളാവുകയാണല്ലോ. തുലാത്തിലെ വാവും പുഴയിലെ ബലിയിടലും പുഴക്കരയിലെ ആഴ്ചചന്തയും കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാം. അത്ര ദീർഘിപ്പിക്കണോ? ഗോപിച്ചേട്ടൻ ചോദിച്ചു. അത് വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്, ഇൻസ്പെക്ടർ പറഞ്ഞു. അമാവാസിക്ക് മുമ്പ് നല്ല മുഹൂർത്തമില്ല. കറുത്തവാവാം കാമിനി തന്നെയുടെ വരവിന് പിന്നെയുമുണ്ട് 10 നാൾ. ഗോപിച്ചേട്ടൻ അക്ഷമനാവുകയായിരുന്നു. എല്ലാം പോയാലും കുവൈത്തി ദിനാറിന്റെ ആ പെട്ടികൾ 2 എണ്ണം മാത്രം കിട്ടിയാൽ മതിയായിരുന്നു. കറുത്തവാവിന് 3 ദിവസം മുൻപ് ചേട്ടനും ചേച്ചിയും കാറ്റുകൊള്ളുകയായിരുന്നു. എന്താ രാമചന്ദ്രൻ വിശേഷം? ഗോപിച്ചേട്ടൻ ചോദിച്ചു. ഒന്നുമില്ല ഗോപിയാരെ എന്നായി വ്യാപാരി. ഇന്ന് കടയില്ലേ? ഉണ്ട്. നടക്കാൻ ഇറങ്ങിയതാണോ? വല്ലതും നടക്കുമോ എന്ന് നിരീക്കെ. രാമചന്ദ്രൻ നിരീച്ചാൽ എന്താ നടക്കാത്തത്? ഗോപിയാർക്ക് വേറൊരു കാര്യം അറിയോ?
1: എന്താത്?
0: അനാദിക്ക് പുറമെ സ്വകാര്യത്തിൽ ഒരു കുറ്റാന്വേഷണ ഏജൻസിയും നടത്തുന്നുണ്ട്. പുഴയ്ക്കക്കരെ ഞാനൊരു വാടക വീട് എടുത്തിട്ടുണ്ട്, രാമചന്ദ്രൻ പറഞ്ഞു. എന്തിന്? വിദേശ നിർമ്മിതമായ വസ്തുവകകൾ സ്റ്റോക്ക് ചെയ്യാൻ. വീടെടുത്തതല്ലാതെ അതിനകത്ത് വല്ലതും സംഭരിച്ചിട്ടുണ്ടോ? മണിച്ചേച്ചി ചോദിച്ചു. അസാരമെന്നായി രാമചന്ദ്രൻ. എന്തെല്ലാം? മണിച്ചേച്ചി ഉദ്വേഗത്തോടെ ചോദിച്ചു. കട്ട്ലറി മുതൽ ക്രോക്കറി വരെയും കുടിൽ തൊട്ട് കൊട്ടാരം വരെയും സ്വർണ നാണയം തൊട്ട് കുവൈത്തി ദിനാർ വരെയും ഏതാണ്ട് ചിലതൊക്കെ കാണണമെന്ന് രാമചന്ദ്രൻ പറഞ്ഞു. മണിച്ചേച്ചി തുറന്നൊരടി. അപ്പോൾ താനാണോ മോഷ്ടാവ്?
1: എവിടുന്ന്?
0: എന്ത്? ഇവിടുന്ന്. എല്ലാം എല്ലാം. അതിന് തെളിവെന്തെന്നായി രാമചന്ദ്രൻ. രാമചന്ദ്രൻ സത്യം പറഞ്ഞേക്കൂ, ഗോപിച്ചേട്ടൻ പറഞ്ഞു. സാധനങ്ങൾ മോഷ്ടിച്ചത് ഞാനല്ല.
1: പിന്നെ ആര് മോഷ്ടിച്ചു?
0: മണിച്ചേച്ചി ചോദിച്ചു. അത് ചോദിക്കരുത്. മെയ്ഡിൻ സാമഗ്രികൾ നിങ്ങളുടേതെങ്കിൽ വിട്ടുതരാം.
1: എപ്പോൾ?
0: ഇപ്പോൾ തന്നെ. കാറെടുത്ത് ഹെഡ്ലൈറ്റ് ഇല്ലാതെ ഓടിച്ചുപോയി അവ പരിശോധിച്ച ശേഷം. ആരും പിന്നോട്ട് അമാന്തിച്ചില്ല. മൂവരും കറുത്ത മുഖം മൂടി ധരിച്ചു. കാറേറി ചില്ലുകൾ ഉയർത്തി. താണ ഗിയറിൽ വണ്ടി വിട്ടു. പുഴ കടന്ന് കരിമ്പനക്കാടുകൾക്കിടയിൽ ഊടുപൂഴിയിലൂടെ 2 യോജന ചെന്നപ്പോൾ രാമചന്ദ്രൻ നടത്തുന്ന ഗ്ലോബൽ ഡിറ്റക്റ്റീവ് ഏജൻസി ലിമിറ്റഡ് എന്ന ബോർഡും അത് വഹിച്ചു നിൽക്കുന്ന കെട്ടിടവും കണ്ടു. പ്രതികൾ കാറിറങ്ങി. വൈദ്യുതിയുടെ പ്രകാശത്തിൽ അകത്ത് ചെമ്പുകുട്ടകങ്ങൾ, വില്ലമ്പുകൾ, ടെലിഫോൺ തുടങ്ങി തൊണ്ടിമണ്ഡലങ്ങൾ ഒന്നൊഴിയാതെ കണ്ടപ്പോൾ ഗോപിച്ചേട്ടന്റെയും മണിച്ചേച്ചിയുടെയും മനം കുളിർത്തു. മഞ്ഞു പെയ്തു. ഇതെല്ലാം ഞങ്ങളുടെ ബ്രഹ്മസ്വമല്ലേ രാമചന്ദ്ര? ഗോപിച്ചേട്ടൻ ചോദിച്ചു. സാറു പറ. എങ്കിൽ സാധന സാമഗ്രികൾ പല ട്രിപ്പുകളിലായി സാറന്മാർ കാറിൽ കൊണ്ടുപോ എന്ന് രാമചന്ദ്രൻ ഉത്തരവായി. ആ 2 പെട്ടി നിറയെ കാണുന്ന കുവൈത്തി ദിനാറൊഴിച്ച്.
1: അതെന്താണ് അങ്ങനെ രാമചന്ദ്ര?
0: ഗോപിച്ചേട്ടൻ ചോദിച്ചു. രാമചന്ദ്രൻ എന്തിനാണ് ദിനാർ? രാമചന്ദ്രൻ ചിരിച്ചു. ഒരാളിന് പണം എന്തിനെന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഒരു മറുപടി ലോകത്ത് ഒരാൾക്കും ഇന്നേ വരെ പറയാൻ കഴിഞ്ഞിട്ടില്ലെന്ന വസ്തുത വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചന്ദ്രന് എന്ത് കമ്മീഷൻ വേണം? ഗോപിച്ചേട്ടൻ ഏജൻസി വ്യവസ്ഥകളിലേക്ക് കടന്നു. തുലോം തുച്ഛം 40 കോടി ഇന്ത്യൻ രൂപയ്ക്ക്, അതിന്റെ രൂപഭദ്രതയ്ക്ക് വെറും 2 ലക്ഷം. ബമ്പർ ഓഫർ. അയ്യോ, ഗോപിച്ചേട്ടൻ തലയ്ക്ക് കൈവച്ചു. അവൻ ചോദിച്ചത് കൊടുത്തേക്കു ഗോപിച്ചേട്ടാ, മണിച്ചേച്ചി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. 2 ലക്ഷം തന്ന ശേഷം പെട്ടികൾ വിട്ടുതരുമല്ലേ? ഗോപിച്ചേട്ടൻ ചോദിച്ചു.
1: വേണ്ട, സാർ ഇപ്പോൾ തന്നെ കൊണ്ടുപോയിക്കോ.
0: ഗോപിയാരുടെ വാക്കിലും വലിയ 2 ലക്ഷം രാമചന്ദ്രനില്ല. പെരുത്ത നന്ദി. ഇനി ഈ ദിനാറുകളുമായി ഞാൻ വീണ്ടും വിദേശം തെണ്ടണം, അത് രൂപകളാക്കാൻ. ഗോപിച്ചേട്ടൻ ഒരു പരാതി എന്നോണം പറഞ്ഞു. അത് വേണ്ടെന്ന് രാമചന്ദ്രൻ. പിന്നെ എപ്പടിയെന്ന് ഗോപിച്ചേട്ടൻ. ചാരുദത്തന്റെ ഒരു സ്ഥാപനം മലയോരത്ത് നല്ല നിലയിൽ നടന്നുവരുന്നതായി ഗോപിയാര് കേട്ടിരിക്കും. ദത്തനെ നേരിൽ പോയി കാണുക. ചാരുദത്തനെ ഞാൻ എന്ന് കാണണം? ഗോപിച്ചേട്ടൻ ചോദിച്ചു. എന്റെ 2 ലക്ഷം തരുന്ന പിറ്റേന്ന്. പിന്നീട് പുലരും വരെ മൂവരും ചേർന്ന് കാർ പലതവണ ഓടിച്ച് വസ്തുക്കൾ സമ്പൂർണമായും മട്ടുപ്പാവിൽ എത്തിച്ചു. പുലർന്നപ്പോൾ ഭൂമിഭാഗം പഴയപടി, ഒന്നും കളവു പോകാത്ത പോലെ. 2 ലക്ഷത്തിന്റെ കറൻസി നോട്ടുകളാൽ

0: രാമചന്ദ്രനെയും മൂടി സമാധിയിരുത്തി. പിറ്റേന്ന് പൂയന്നാൾ പകൽ 10 മണിക്കുമേൽ ദിനാറുകളത്രയും ഒരു പഴയ തുകൽപ്പെട്ടിയിലാക്കി ഗോപിചേട്ടൻ ചാരുദത്തനിലേക്ക് നടന്നു. രാമചന്ദ്രൻ പറഞ്ഞു, എന്നാൽ നോട്ടുകെട്ടുകൾ എണ്ണിത്തുടങ്ങുകയല്ലേ ഗോപിനായർ? അങ്ങനെ തന്നെ. ഗോപിചേട്ടൻ പെട്ടി തുറന്ന് ഒരു കുത്ത് ദിനാറെടുത്ത് ദത്തന് നീട്ടി. അതിൽ നിന്നൊരു നോട്ടെടുത്ത് ദത്തൻ വെളിച്ചത്തിനെതിരെ പിടിച്ച് വളരെ നേരം പരിശോധിച്ചു. എന്നിട്ട് പ്രശ്നത്തിന്റെ പല ഭാഗത്തിലേക്ക് പ്രവേശിച്ചു. ഗോചരവശാൽ ഞാൻ ശങ്കിച്ചതു തന്നെ. കടലാസിന്റെ മേനിയും അച്ചടിത്തെറ്റും ശുദ്ധിപത്രവും കൂടിയാകുമ്പോൾ ഇവ ചാവക്കാട് കുന്നംകുളം മേഖലയിൽ നിർമ്മിച്ചവയാണെന്ന് സിദ്ധിക്കുന്നു.
1: ഇതുവരെ കേട്ടത് വി കെ എൻ എഴുതിയ കഥ കുടിയേറ്റം, അവതരിപ്പിച്ചത് ഐശ്വര്യ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം എല്ലാ ദിവസവും രാവിലെ 6:15. പ്രായോജകർ മലയാള മനോരമ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം. പ്രായോജകർ മലയാള മനോരമ.

ആകാശവാണി സമയം 10 മണി. ഇപ്പോൾ ലയവിന്യാസം. ഇതിൽ ആദ്യം ആലപ്പുഴ എസ് വിജയകുമാർ തവലിൽ അവതരിപ്പിച്ചത് രൂപകതാളം.

ഇതുവരെ കേട്ടത് ആലപ്പുഴ എസ് വിജയകുമാർ തവലിൽ അവതരിപ്പിച്ചത്. ഇനി മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗത്തിൽ വായിച്ചത് കേൾക്കാം. മിശ്രചാപ്പ് താളം.

0: ഇതുവരെ കേട്ടത് മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗത്തിൽ വായിച്ച ലയവിന്യാസം.
1: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. നിങ്ങൾ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണോ? ബി പി എൽ റേഷൻ കാർഡ്, ആയുഷ്മാൻ ഭാരത് കാർഡ്, ഈശ്രം കാർഡ് എന്നിവയിൽ

0: ഏതെങ്കിലും കൈവശമുണ്ടോ? കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താവായ കർഷക സ്ത്രീയാണോ?
1: തൊഴിലുറപ്പ് ജോബ് കാർഡ് ഉണ്ടോ? 40% അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഭിന്നശേഷിക്കാരാണോ? കുടുംബ വാർഷിക വരുമാനം 800,000 രൂപയിൽ താഴെയുള്ള സ്ത്രീയാണോ?
0: അംഗനവാടി ജീവനക്കാരി അല്ലെങ്കിൽ സഹായി അല്ലെങ്കിൽ ആശാവർക്കറായ സ്ത്രീയാണോ? ഇതിലേതെങ്കിലും അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരാണ്. ശ്രദ്ധിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കോ ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി അടുത്തുള്ള അംഗനവാടി കേന്ദ്രവുമായി ബന്ധപ്പെടുക.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം റഫീഖ് അഹമ്മദിന്റെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം, സുദീപ് കുമാറും ശ്രേയ ഘോഷാലും പാടിയത് ചിത്രം ഒടിയൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നിഖിൽ മാത്യു പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് വയലാർ ശരചന്ദ്ര വർമ്മ, ഈണം നൽകിയത് ഔസേപ്പച്ചൻ. ചിത്രം അയാളും ഞാനും തമ്മിൽ.

0: ആകാശവാണി, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ചത്.
1: ഒരിക്കൽ ശരീരാവയവങ്ങൾ തമ്മിൽ വലിയ തർക്കം. ആരാണ് തങ്ങളിൽ കേമൻ എന്നതാണ് വിഷയം. തല തല ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു, എന്നേക്കാളും ഉയർന്ന ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ല. എന്നെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ഉന്നതമായ സ്ഥാനത്താണ്. ഞാനില്ലെങ്കിൽ നിങ്ങളെല്ലാം വെറും ജീവച്ഛവങ്ങൾ. അതിനാൽ എൻ്റെ ഔന്നത്യം നിങ്ങളെല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. തലയുടെ അവകാശവാദം കേട്ടപ്പോൾ കണ്ണിന് അത് നോക്കി നിൽക്കാനായില്ല. കണ്ണ് കണ്ണു വിടർത്തി പറഞ്ഞു, താനില്ലെങ്കിൽ ഒന്നുമില്ല എന്നാണല്ലോ ശിരസിൻ്റെ വാദം. പക്ഷേ ഒന്നും കാണാൻ കഴിയുന്നില്ലെങ്കിൽ തല ഉണ്ടായിട്ടെന്ത് കാര്യം? ഞാനാണ് നിങ്ങൾക്കെല്ലാം വഴി കാണിക്കുന്നത്. ഈ മനോഹര ലോകത്തെ നിങ്ങൾക്ക് ദൃശ്യമാക്കി തരുന്നത് ഞാനാണ്. ഞാനില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി വീഴും. നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. എൻ്റെ ഔദാര്യത്തിലാണ് നിങ്ങളെല്ലാം ജീവിക്കുന്നത്. അതിനാൽ ഞാനാണ് വലിയവൻ. കണ്ണിൻ്റെ വീരവാദം കേട്ടപ്പോൾ വായയ്ക്ക് സഹി കിട്ടു. വായ വലിയ വായിൽ പറഞ്ഞു, കണ്ണു മാത്രമുണ്ടായിട്ട് എന്ത് കാര്യം? ഞാനില്ലെങ്കിൽ നിങ്ങളെങ്ങനെ ആശയവിനിമയം നടത്തും? എങ്ങനെ അന്നം കഴിക്കും? എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കും? അതുപോലെ ആരും നിങ്ങളെ നോക്കി ചിരിക്കാതിരുന്നാൽ നിങ്ങളെങ്ങനെ സഹിക്കും? ഞാനുള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതിക്കോളൂ. എന്നെ കവച്ചു വയ്ക്കാൻ മാത്രം നിങ്ങളിൽ ഒരാളും വളർന്നിട്ടില്ല. വായയുടെ ന്യായവാദം അവസാനിച്ചപ്പോൾ കൈ ഉയർത്തി പറഞ്ഞു, വരൂ, എന്നോട് മല്ലിടാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വരൂ. എന്നെ കീഴടക്കാൻ മാത്രം ആണത്തമുള്ളവരെ ഒന്ന് കാണട്ടെ. നിങ്ങൾക്കെല്ലാം വേണ്ടി നിരന്തരം അധ്വാനിക്കുന്നത് ഞാനാണ്. നിങ്ങൾക്കാർക്കെങ്കിലും വല്ല വേദനയും ഉണ്ടായാൽ ഉഴിഞ്ഞു തരുന്നതും ഞാനാണ്. നിങ്ങൾക്കെതിരിൽ ഏതെങ്കിലും ശത്രു വന്നാൽ പ്രതിരോധിച്ച് നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതും ഞാനാണ്. ജീവിതത്തിന് ആവശ്യമായ ഊർജം കിട്ടണമെങ്കിൽ ഭക്ഷണം വേണം. അത് വായയിലേക്ക് വെച്ച് തരുന്നതും ഞാനാണ്. ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടകാലമാണ്. കൈയുടെ യുക്തിവാദം കേട്ടപ്പോൾ കാൽ കുതിച്ചെഴുന്നേറ്റു. കൈയുടെ അവകാശവാദം കേട്ടാൽ തോന്നും അവനില്ലെങ്കിൽ ലോകം തന്നെ ഇല്ലെന്ന്. കൈയ് അധ്വാനിച്ചിട്ടാണ് ഭക്ഷണം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതങ്ങനെയങ്ങ് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. അവനെയും നിങ്ങളെയുമെല്ലാം കർമ്മരംഗത്തേക്ക് നയിക്കുന്നത് ഞാനാണ്. ഞാനില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. എൻ്റെ സ്ഥാനം നിങ്ങളെക്കാളെല്ലാം

0: താഴെയാണെന്നത് പ്രത്യക്ഷത്തിലാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം മേലെയാണ് ഞാൻ. നിങ്ങളുടെയെല്ലാം അടിത്തറയും അടിസ്ഥാനവുമാണ് ഞാൻ. തർക്കം മൂർച്ഛിക്കുകയാണ്. മറ്റവയവങ്ങളും മുന്നോട്ട് വരാൻ ഒരുങ്ങി നിൽക്കുന്നു. അടിയന്തിരമായി ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നം വഷളാവുമെന്ന് കണ്ടപ്പോൾ ബുദ്ധി മുന്നോട്ട് വന്നു. സഹോദരങ്ങളെ, നിങ്ങളെ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ ഓരോരുത്തരും നിരത്തിയ ന്യായങ്ങൾ എല്ലാം ശരിയാണ്. എന്നാൽ ഞാനാണ് എന്ന ഭാഗം ഒഴിവാക്കുക. എല്ലാവരും ഉന്നതർ തന്നെയാണ്. ആരും ആരെക്കാളും മേലെയുമല്ല താഴെയുമല്ല. നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത കഴിവുകളോടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് അഹങ്കരിക്കാനോ മറ്റുള്ളവരെ ഇകഴ്ത്താനോ അല്ല, ഒരേ ലക്ഷ്യത്തിനു വേണ്ടി കൂട്ടായി പ്രവർത്തിക്കാനാണ്. വ്യത്യസ്ത കഴിവുകൾ ഒന്നിക്കുമ്പോഴാണ് വലിയ കാര്യങ്ങൾ സാധിക്കുന്നത്. നാം മനുഷ്യർ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർക്കില്ലാത്ത കഴിവ് ഉണ്ടെന്ന് കരുതി ആരും അഹങ്കരിക്കരുത്. കുടുംബത്തിലും സമൂഹത്തിലും എല്ലാവർക്കും ഓരോ സ്ഥാനവും മാനവുമുണ്ട്. ആർക്കും സ്വന്തം കഴിവുകൾ മാത്രം ഉപയോഗപ്പെടുത്തി തനിച്ച് ജീവിക്കാനാവില്ല. മറ്റുള്ളവരുടെ സഹായത്താൽ മാത്രമേ സ്വന്തം കഴിവുകളെ പുറത്തെടുക്കാനാവൂ. ആരും താഴെ നിൽക്കേണ്ട, മേലെയും വേണ്ട. എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ് വേണ്ടത്. യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ.
1: ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കളിൽ കേട്ടത്.